ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 58 മിനിറ്റും 22 സെക്കൻഡും. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഏവർക്കും നമസ്കാരം. ഇന്ന് ശകവർഷം 1948, വൈശാഖം 31, കൊലവർഷം 1201, എടവം 7, 2026 മെയ് 21, വ്യാഴാഴ്ച.

ആകാശവാണി മഞ്ചേരി എഫ് എം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PAM അബ്ദുൾ ഖാദർ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. ഇതിൽ മഞ്ഞൾ കൃഷിയിലെ കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ. മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടികൾച്ചർ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഷാനില നീലിയാട്ട് സംസാരിക്കുന്നത് കേൾക്കാം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 എഫ് എം ശുഭദിനം. ഇതിൽ ആദ്യം കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എഡ്രിക്കോട് കോട്ടയ്ക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ 7:00 ചിന്താവിഷയം.

0: കൊണ്ടോട്ടി ദൃഷ്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 എഫ് എം ശുഭദിനം. ഇതിൽ ആദ്യം കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എഡ്രിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യമൈ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യചാലകം. മൊബൈൽ ഫോൺ ഉപയോഗവും ആരോഗ്യ പ്രശ്നങ്ങളും. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഇ എൻ ടി വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റഫീഖ് അലി കെ പി സംസാരിക്കുന്നു. എ ബി സി ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. നോവൽ വായന യോസേ മൌരോ ദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. ചെന്നിക്കുത്ത് അഥവാ മൈഗ്രെയിൻ ലക്ഷണങ്ങളും ആയുർവേദ ചികിത്സയും. ആയുർവേദ ഡോക്ടർ ജി വിനോദ് കുമാർ സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. കാവ്യധാര പാല നാരായണൻ നായരുടെ ആവണിപ്പൂനിലാവിൽ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ചൊല്ലുന്നത് വൈശാഖ് ഗോപി. 7:50 സുംനാംബാം മൾട്ടിറബ് കായിക ലോകം. തയ്യാറാക്കിയത് സലീജ് കെ ടി. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 എഫ് എം പ്രധാന വാർത്തകൾ. ആര്യായി കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ട്രെയിൻ സമയം. തുടർന്ന് സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചരണി മഞ്ചേരി രസമുകുളം. 8:20 ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. നല്ല മലയാളം. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ഓർമ്മച്ചെപ്പ്. 8:55 സസ്നേഹം. ഒൻപത് എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല്. 9:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. 11:00 ഇഷ്ടഗാനങ്ങൾ. 12:00 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 1:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 3:00 ഡയലേസോം. 3:57 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 6:00 കഴിഞ്ഞ് 4:47. ഇനി 6:05 കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.
1: This is Akashvani, the news read by Shagun Chopra. Prime Minister Narendra Modi returned to New Delhi after successfully concluding his visit to Italy, marking the final leg of his five-nation official tour. India and Italy yesterday announced the upgradation of their ties to a special strategic partnership, marking a major step forward in bilateral relations. The two countries signed several agreements in areas including agriculture, critical minerals, Ayurveda, science and technology, and facilitation of mobility of Indian nurses from India to Italy. Both nations also signed MOUs for curbing tax crimes, money laundering and

0: സന്ദർശനങ്ങളും യാത്രകളും പുരാതന കാലം മുതൽ നിലനിന്നിരുന്നതായി ചരിത്രരേഖകളിൽ കാണാം. ഇങ്ങനെയുള്ള യാത്രകൾ കാലക്രമേണ തീർത്ഥാടനങ്ങളായി മാറുകയാണ് ഉണ്ടായത്. ആത്മീയ ചൈതന്യത്തിനും ഭൗതിക ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളിൽ പശ്ചാത്തപിക്കാനും മനസ്സിനെ കളങ്കരഹിതമാക്കാനും ഇത്തരം യാത്രകൾ കാരണമായി തീരുകയും ചെയ്യുന്നു. ചരിത്രത്തിൽ അറിയപ്പെടുന്ന തീർത്ഥാടനങ്ങളിൽ ശ്രദ്ധേയമാണ് സൗദി അറേബ്യയിലെ മക്കയിലേക്കുള്ള തീർത്ഥാടനം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഈ തീർത്ഥയാത്രയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ഹജ്ജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൃഷ്ടാവിനെ കണ്ടുമുട്ടാനുള്ള സൃഷ്ടിയുടെ പ്രതീക്ഷാനിർഭരമായ യാത്ര. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിൽ ജനിച്ച ഇബ്രാഹിം എന്ന പ്രവാചകനുമായി ബന്ധപ്പെട്ട ചരിത്ര പശ്ചാത്തലമാണ് ഹജ്ജ് അനാവരണം ചെയ്യുന്നത്. ഏകദൈവ വിശ്വാസം പ്രബോധനം ചെയ്ത ഇബ്രാഹിമിനെ കത്തിജ്വലിക്കുന്ന തീക്കുണ്ഠത്തിൽ എറിഞ്ഞ് ജീവനോടെ ദഹിപ്പിക്കാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. പക്ഷേ ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിന്ന ഇബ്രാഹിം ആദർശത്തിൽ നിന്ന് അണുവളവ് വ്യതിചലിക്കാൻ തയ്യാറായില്ല. ഏകദൈവ വിശ്വാസത്തിന്റെ സന്ദേശവുമായി സിറിയ, ഫലസ്തീൻ, ഈജിപ്ത്, അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു. സ്വന്തമായി ഒരു ചില്ലിക്കാശ് പോലും കയ്യിലില്ലാതെ കുടുംബജീവിതത്തിന്റെ മാധുര്യം നുകരാൻ കഴിയാതെ യാത്ര തുടർന്നു. യൗവനം വാർദ്ധക്യത്തിന് വഴിമാറി. തന്റെ മരണശേഷവും ഏകദൈവ വിശ്വാസത്തിന്റെ സന്ദേശം പ്രബോധനം ചെയ്യാൻ സന്താന പരമ്പരയെ നൽകണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയുടെ സാഫല്യമെന്നോണം ഇബ്രാഹിമിന് സന്താന ലബ്ധിയുണ്ടായി. അതാണ് മഹാനായ ഇസ്മായിൽ നബി. പരീക്ഷണങ്ങളെ ഒന്നൊന്നായി തരണം ചെയ്ത ഇബ്രാഹിമിന് വാർദ്ധക്യത്തിൽ ലഭിച്ച സന്താനത്തെ ബലിയർക്കണമെന്ന ദൈവിക കൽപ്പന ലഭിച്ചു. ദൈവഹിതം നടപ്പിലാക്കാൻ ഓമന പുത്രനെ സ്വകരങ്ങൾ കൊണ്ട് ബലിയർക്കാൻ അദ്ദേഹം തയ്യാറായി. എന്നാൽ അതൊരു പരീക്ഷണം മാത്രമായിരുന്നെന്നും ആടിനെ ബലിയർപ്പിച്ചാൽ മതിയെന്നും ദൈവകൽപ്പനയുണ്ടായി. അദ്ദേഹം അതനുസരിച്ചു. ഇബ്രാഹിം നബിയുടെ ത്യാഗനിർഭരമായ ജീവിതത്തിന്റെ ഉജ്ജ്വല സ്മരണകളുമായാണ് മുസ്ലിം ലോകം മക്കയിലേക്ക് തീർത്ഥയാത്ര നടത്തുന്നത്. ദൈവം എന്നാണ് അള്ളാഹു എന്ന അറബി പദത്തിന്റെ അർത്ഥം. അള്ളാഹുവാണ് വലിയവൻ. അള്ളാഹുവല്ലാതെ മറ്റൊരാരാധ്യനുമില്ല. എല്ലാ സ്തുതികളും അള്ളാഹുവിന് മാത്രം. ഇതാണ് ഹജ്ജിൽ മുഴങ്ങിക്കേൾക്കുന്ന മന്ത്രധ്വനി.
1: PAM അബ്ദുൾ ഖാദർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9847414644. നമ്പർ ആവർത്തിക്കാം, 9847414644. സുഭാഷിതം.
2: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: പ്രഭാതഗീതം സമാപിച്ചു.
1: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 120/81, കണ്ണൂർ തിരുവനന്തപുരം ജൻശതാബ്ദി എക്സ്പ്രസ് 6/44, ട്രെയിൻ നമ്പർ 1/6/5/2/7 യശ്വന്തപൂർ കണ്ണൂർ എക്സ്പ്രസ് 6/48, ട്രെയിൻ നമ്പർ 163/08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7/33 എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത്

0: 5660 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 750 56322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 751 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം

ഇന്ന് മെയ് 21. ഇന്നത്തെ വിശേഷം കേൾക്കൂ. ഇന്ന് ദേശീയ തീവ്രവാദ വിരുദ്ധ ദിനം. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് LTTE തീവ്രവാദികളുടെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഇന്ത്യയിൽ ഈ ദിവസം ഭീകരവാദ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്.

0: ചരിത്രപഥം.
1: ചരിത്രത്തിൽ ഇന്നാണ് 1991 അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പത്തൂരിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ വധിക്കപ്പെട്ടത്. 1984 മുതൽ 1989 വരെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ ഡൽഹിയിലെ സ്മൃതിമണ്ഡപം വീർഭൂമിയെന്ന് അറിയപ്പെടുന്നു. 1991 മരണാനന്തരം രാഷ്ട്രം അദ്ദേഹത്തെ ഭാരതരത്ന ബഹുമതി നൽകി ആദരിച്ചു.
0: ചരിത്രപഥം.

ഇന്ന് രാവിലെ 8:25 ഓർമ്മച്ചെപ്പ്. ഇതിൽ കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ, ഗായകനും സംഗീത സംവിധായകനുമായ MS ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം. ഇതിന്റെ 6-ാം ഭാഗം. രചന ഡോക്ടർ TP മെഹറൂഫ് രാജ്.

ഓർമ്മച്ചപ്പിനു ശേഷം 8:55 സസ്നേഹം. കവിയും അധ്യാപകനുമായ വിഷ്ണുനാരായണൻ നമ്പൂതിരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മകൾ അപർണ ശ്രീകുമാർ പങ്കുവയ്ക്കുന്നു.

0: ഇന്ന് കൊല്ലവർഷം 1201 എടവം 7.
1: കാർഷിക വൃത്താന്തം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
1: കാർഷിക വൃത്താന്തം.
2: പ്രായോജകർ:
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം. പക്ഷാഘാതം, പാർക്കിൻസോണിസം തുടങ്ങിയ നാഡീസംബന്ധമായ രോഗങ്ങൾ, മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, ഉത്കണ്ഠ എന്നിവയ്ക്ക് പ്രത്യേക ചികിത്സ.
2: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
3: മഞ്ഞൾ കൃഷിയിലെ കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ. മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടികൾച്ചർ

0: സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റായ ഷാനില നീലിയാട്ടാണ് കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്.
1: ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് മഞ്ഞളിന്റെ വിളവെടുപ്പുകാലം. പുഴുക്കൾ നടുനാമ്പ് തുരന്ന് ഭക്ഷിക്കുന്നതിനാൽ അവ മഞ്ഞളിച്ചു വാടിയതായി കാണപ്പെടുകയും വാടിയ നാമ്പ് വലിച്ചാൽ ഊരി പോകുന്നതുമാണ് ആക്രമണ ലക്ഷണം. പുഴു ഉണ്ടാക്കിയ ദ്വാരങ്ങളിൽ നിന്ന് പുറംതള്ളിയ വിസർജ്യവും കാണാം. ഇലച്ചുരുട്ടിപ്പുഴു, ഇലകൾ നീളത്തിൽ ചുരുട്ടിയതായി കാണപ്പെടും. പുഴുക്കൾ ചുരുളുകൾക്ക് അകത്തിരുന്ന് ഭക്ഷിക്കുന്നതുമൂലം ഇലകൾ പൂർണ്ണമായി നശിക്കുന്നു. കേടുബാധിച്ച നാമ്പുകൾ നശിപ്പിക്കുക. ബ്യുവേറിയ ബാസിയാന 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. രൂക്ഷമായ കീടബാധയുണ്ടെങ്കിൽ ഡൈമെത്തോയിറ്റ് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ ക്യുനാൾഫോസ് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. മൂടുചീയൽ, ഇലയുടെ അഗ്രഭാഗത്ത് ഇളം മഞ്ഞ നിറം കാണുകയും അവ പിന്നീട് ക്രമേണ ഇലയുടെ അരികിൽ കൂടി താഴേക്ക് പടരുകയും ചെയ്യുന്നു. തണ്ടിന്റെ കടഭാഗത്ത് നനഞ്ഞതുപോലുള്ള പാടുകൾ കാണുകയും ആ ഭാഗം പിന്നീട് അഴുകി തണ്ട് വലിച്ചാൽ എളുപ്പത്തിൽ ഊരിപ്പോകുന്നതിന് കാരണമാകുന്നു. അഴുകൽ പിന്നീട് കാണ്ഡത്തിലേക്ക് വ്യാപിക്കുകയും ഈ ഭാഗത്ത് നിന്ന് ദുർഗന്ധവും വമിക്കുന്നു. ബാക്ടീരിയൽ വാട്ടം, അടിവശത്തുള്ള ഇലകൾ ആദ്യം മഞ്ഞളിക്കുകയും അത് പിന്നീട് മറ്റ് ഇലകളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. തണ്ടിന്റെ കടഭാഗത്ത് നനഞ്ഞതുപോലുള്ള പാടുകൾ കാണുകയും അത് മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. രോഗം രൂക്ഷമാകുമ്പോൾ വാട്ടത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കും. രോഗം ബാധിച്ച തണ്ടുകൾ നെടുകെ പിളർന്നു നോക്കിയാൽ ഉൾവശത്ത് തവിട്ടു നിറത്തിലുള്ള രേഖകൾ കാണാം. അഴുകിയ കാണ്ഡം, തണ്ട് എന്നിവ വിരൽ കൊണ്ട് ഞെക്കിയാൽ പാലുപോലുള്ള ദ്രാവകം ഊറിവരുന്നതായും കാണാം. രോഗവിമുക്തമായ വിത്ത്, നീർവാർച്ചയുള്ള മണ്ണ് എന്നിവ ഉറപ്പാക്കുക. അടുപ്പിച്ചുള്ള നടിയിൽ ഒഴിവാക്കുക. സ്യൂഡോമോണാസ് ലായിനിയിൽ വിത്ത് 30 മിനിറ്റ് മുക്കിവെച്ചതിനു ശേഷം നടുക. ട്രൈക്കോഡർമ സമ്പുഷ്ട ചാണകപ്പൊടി തടത്തിൽ ചേർത്തു കൊടുക്കുക. നടീൽ സമയത്ത് വാരത്തിൽ 15 ഗ്രാം ബ്ലീച്ചിംഗ് പൗഡർ 250 ഗ്രാം കുമ്മായവുമായി കലർത്തി ഇട്ടുകൊടുക്കുക. നട്ടുകഴിഞ്ഞ് 2-4 മാസങ്ങളിലും ഇത് ആവർത്തിക്കുക. ഇത് വാട്ടരോഗത്തെ തടയുന്നു. അതോടൊപ്പം ഈ സമയങ്ങളിൽ തന്നെ 20 ഗ്രാം പച്ച ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്ത് അതിൽ 20 ഗ്രാം സ്യൂഡോമോണാസ് തളിച്ചും ചുവട്ടിൽ ഒഴിച്ചും കൊടുക്കുക. രൂക്ഷമായ രോഗാവസ്ഥയിൽ മൂടുചീയലിന് കുമിൽനാശിനികളായ മാൻഗോസബ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, മെറ്റാലാക്സിൽ പ്ലസ് മാൻഗോസബ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നിവയിലേതെങ്കിലും ഉപയോഗിക്കാം. ബാക്ടീരിയൽ വാട്ടത്തിന് സ്ട്രെപ്റ്റോസൈക്ലിൻ 2 മുതൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, കോപ്പർ ഓക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന മിശ്രിതവും ചെടിയുടെ കടയ്ക്കൽ ഒഴിച്ചു കൊടുക്കുക.
0: മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടികൾച്ചർ വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റായ ഷാനില നീലിയാട്ടാണ് ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. അവരുടെ ഫോൺ നമ്പർ 6282451615. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744555024.
4: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
5: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
4: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
6: കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. സംസ്ഥാനത്ത് അടുത്ത 24 മണിക്കൂർ കൂടി ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇവിടങ്ങളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ 24 മണിക്കൂറിൽ 7 മുതൽ 11 സെന്റിമീറ്റർ വരെയുള്ള ശക്തമായ മഴയ്ക്കാണ് സാധ്യത. കേരള കർണാടക തീരത്തും ലക്ഷദ്വീപ് ഭാഗത്തും കാറ്റിന്റെ വേഗം ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ ആകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ അടുത്ത 24 മണിക്കൂർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി.

0: അൽറിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി.
1: ദൃഷ്ടി
2: പ്രയോജകർ
0: അൽറിഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ. അൽറിഹാൻ കണ്ണാശുപത്രി.
3: സൊവേരിയൻ കോമ്പാക്ട് ഫാക്കോ MLC ഫയറിന്റെ സഹായത്തോടെ വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽറിഹാൻ കണ്ണാശുപത്രിയിൽ.
0: കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
3: 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം.
0: അൽറിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി.
3: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ, ആന്ത്രപ്രയാർ.
2: ദൃഷ്ടി.
4: സിൽവർ ലൈൻ വേഗ റെയിൽ പദ്ധതി റദ്ദാക്കി. സമരക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കും. ഈ വർഷം ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന PSC റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കാലവർഷം എത്തുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്ത് ദേശീയ ദുരന്ത നിവാരണ സേന എത്തും. 30 പേർ അടങ്ങുന്ന 8 ബറ്റാലിയനുകളാണ് എത്തുക. 16 കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും. ചാൻസലറുടെ ഉത്തരവുകളെ ചോദ്യം ചെയ്യാൻ സർവകലാശാല സിൻഡിക്കേറ്റിന് അധികാരമില്ലെന്ന് കേരള ഹൈക്കോടതി. ജനസംഖ്യാ സെൻസസിൽ നിന്ന് ജാതി കണക്കെടുപ്പ് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതുതാൽപര്യ ഹർജി സുപ്രീംകോടതി തള്ളി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച. 5 പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു. ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം തായ്വാനീസ് നോവലിസ്റ്റ് യാങ് ഷുവാങ് സിക്കിന്. അമേരിക്ക വീണ്ടും ആക്രമിച്ചാൽ യുദ്ധം. പശ്ചിമേഷ്യയിൽ ഒതുങ്ങില്ലെന്ന് ഇറാൻ. തന്ത്രപരമായ പ്രത്യേക പങ്കാളികളാകാൻ ഇന്ത്യയും ഇറ്റലിയും തീരുമാനിച്ചു. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്തയ്ക്ക് 4 വിക്കറ്റ് ജയം. പാകിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര 2-0 സ്വന്തമാക്കി ബംഗ്ലാദേശ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം ആഴ്സലിന്.
0: അൽറിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
3: അൽറിഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
5: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15 എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
8: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
7: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ?
6: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
4: സ്വർണം പവന് 1760 രൂപ കൂടി 116920 രൂപയായി. തങ്കം 10 ഗ്രാമിന് 150000. വെള്ളി കിലോയ്ക്ക് 274000 രൂപ. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 25000, വടകര 24600, മാനന്തവാടി 26800. കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 14200, വടകര 15500. തേങ്ങാപിണാക്ക് ക്വിന്റലിന് കോഴിക്കോട് റോട്ടറി 3900. നാളികേരം 1000 എണ്ണത്തിന് പാലക്കാട് 23000, പൊന്നാനി 17000, കോഴിക്കോട് 16750. നാളികേരം മഞ്ചേരി ക്വിന്റലിന് 4450, മാനന്തവാടി ക്വിന്റലിന് 5600, കയർ ക്വിന്റലിന് കോഴിക്കോട് ബേപ്പൂർ 6000, ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2600, മാനന്തവാടി 3500, അടയ്ക്ക 1000 എണ്ണത്തിന് പാലക്കാട് 3800, പൊന്നാനി 4000, അടയ്ക്ക കോഴിക്കോട് മഞ്ചേരി ക്വിന്റലിന് 7500, പുകയില മീനമ്പാളയം ക്വിന്റലിന് പാലക്കാട് 21000, കോഴിക്കോട് 8300, കുരുമുളക് ക്വിന്റലിന് മഞ്ചേരി നാടൻ 68000, കോഴിക്കോട് നാടൻ 67000, കോഴിക്കോട് ചേട്ടൻ 67500, കോഴിക്കോട് വയനാടൻ 67000, മാനന്തവാടി ചേട്ടൻ 69500, മാനന്തവാടി വയനാടൻ 69000. ചുക്ക് ക്വിന്റലിന് പാലക്കാട് 25000, കോഴിക്കോട് 25000, ഇഞ്ചി ക്വിന്റലിന് കോഴിക്കോട് പുതിയത് 10500. ശർക്കര ക്വിന്റലിന് പാലക്കാട് 5500, കോഴിക്കോട് 5400, നിലക്കടല ക്വിന്റലിന് പാലക്കാട് 17000, ചിറ്റൂർ 16000. കോഴിമുട്ട 100 എണ്ണത്തിന്

0: കോഴിക്കോട് ലഗോൺ 620, വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40 രൂപ, കൈതച്ചക്ക ക്വിന്റലിന് കോഴിക്കോട് 3500, അരി കോഴിക്കോട് ക്വിന്റലിന് മീഡിയം ജീരകശാല 18000, പാലക്കാട് മട്ട 4700.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി, ഫോൺ 9495777174.
0: ഇനി ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം ചന്ദ്രകാന്തം. പാടിയത് കെ പി ബ്രഹ്മാനന്ദൻ. ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം നൽകിയത് എം എസ് വിശ്വനാഥൻ.

ചന്ദ്രകാന്തം എന്ന ചിത്രത്തിന് വേണ്ടി കെ പി ബ്രഹ്മാനന്ദൻ പാടിയ ഗാനമാണ് കേട്ടത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 24 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 5 രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36-ാം രക്തസാക്ഷിത്വ ദിനം രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയും

0: രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ആഗോളതലത്തിൽ ഭീതി പരത്തുന്ന എബോള വൈറസിനെതിരായ വാക്സിൻ സജ്ജമാകാൻ 9 മാസം വരെ സമയമെടുത്തേക്കുമെന്ന് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 16th നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെയാണ് സമ്മേളനം ആരംഭിക്കുക. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ 2 ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. ഇന്ന് രാവിലെ 9 മണിക്ക് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ആരംഭിക്കും. ഇന്നലെ ഗവർണർക്ക് മുൻപിൽ സത്യപ്രതിജ്ഞ ചെയ്ത പ്രോടേം സ്പീക്കർ ജി സുധാകരനായിരിക്കും മറ്റംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടത്തുക. നാളെ രാവിലെ 9 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി എന്ന് അറിയിച്ചിട്ടുണ്ട്. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി 29th സഭ ചേരുക. June 1, 2, 3 നയപ്രഖ്യാപനത്തിനുമേലുള്ള ചർച്ചയും തുടർന്ന് വോട്ടെടുപ്പും നടക്കും.
0: 5 രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഇറ്റലിയിലെത്തിയ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തിയതായി പ്രഖ്യാപിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
2: കാർഷിക മേഖല, നിർണായക ധാതുക്കൾ, ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും ഇറ്റലിയും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. ഇതോടൊപ്പം ഇന്ത്യൻ നഴ്സുമാർക്ക് ഇന്ത്യയിൽ നിന്ന് ഇറ്റലിയിലേക്ക് മാറുന്നതിന് നടപടികൾ എളുപ്പമാക്കുന്ന സുപ്രധാന കരാറും ഒപ്പുവച്ചിട്ടുണ്ട്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ഫണ്ടിംഗ് എന്നിവ തടയുന്നതിന് നിർണായക ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുമായി റോമിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഡിസൈനിംഗിലും കൃത്യതയിലും ഇറ്റലി ലോക പ്രശസ്തമാണെന്നും വിപുലമായ ശേഷി, പ്രതിഭ, താങ്ങാനാവുന്ന നവീകരണങ്ങൾ എന്നിവയാണ് ഇന്ത്യയുടെ മുഖമുദ്രയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷിപ്പിംഗ്, തുറമുഖങ്ങളുടെ നവീകരണം, ലോജിസ്റ്റിക്സ്, ബ്ലൂ ഇക്കോണമി എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. നരേന്ദ്രമോദിയുടെ ആദ്യ ഉഭയകക്ഷി ഇറ്റലി സന്ദർശനമാണിത്.
0: സാംസ്കാരിക കൈമാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇരു പുരാതന നാഗരികതകൾ തമ്മിൽ ആശയവിനിമയം ശക്തമാക്കുന്നതിനുമായി 2027 ഇന്ത്യ ഇറ്റലി സംസ്കാര ടൂറിസം വർഷമായി ആഘോഷിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. പരസ്പര ധാരണ ആഴത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലെ സാംസ്കാരിക നയതന്ത്രം കൂടുതൽ ശക്തിപ്പെടുത്താനും ഈ സംരംഭം സഹായിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. ഇന്ത്യ സുസ്ഥിരവും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതും ഭാവിക്ക് അനുയോജ്യമായതുമായ കാർഷിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇറ്റലിയിലെ ഫുഡ് ആന്റ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ അഗ്രികോള മെഡൽ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. റോമിലെ ഫുഡ് ആന്റ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ FIO ഡയറക്ടർ ജനറൽ ക്യൂ ഡോങ്യു ആണ് മെഡൽ സമ്മാനിച്ചത്. രാജ്യത്തെ 10,00,000 കർഷകർക്കും കാർഷിക ശാസ്ത്രജ്ഞർക്കും തൊഴിലാളികൾക്കും ബഹുമതി സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ അഗ്രികോള മെഡൽ നേടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. 10,00,000 ഇന്ത്യൻ കർഷകർക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടവർക്കും ആദരമാണ് ബഹുമതിയെന്ന് അമിത്ഷാ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ 5 പ്രതികളെ ഡൽഹി കോടതി അടുത്ത മാസം 2 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മംഗിലാൽ ഖാദിക്, വികാസ് ബിവാൾ, ദിനേഷ് ബിവാൾ, യാഷ് യാദവ്, ധനഞ്ജയ് ലോകഖണ്ഡെ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. മറ്റൊരു പ്രതി ശുഭം ഖൈർനാറിന്റെ CBI കസ്റ്റഡിയും കോടതി നീട്ടിയിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36th രക്തസാക്ഷിത്വ ദിനം രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ 6th പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി 1991 May 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ LTTE തീവ്രവാദികൾ നടത്തിയ ചാവേർ ആക്രമണത്തിലാണ് രക്തസാക്ഷിത്വം വഹിച്ചത്. ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ അനുസ്മരണ ചടങ്ങുകൾ നടക്കും. ന്യൂഡൽഹിയിലെ വീർഭൂമിയിൽ രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലത്ത് കോൺഗ്രസ് നേതാക്കളും പ്രമുഖ വ്യക്തികളും പുഷ്പാർച്ചന നടത്തും. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് രാവിലെ കോഴിക്കോട് DCC ഓഫീസിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും രാജ്യത്തിന്റെ മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ദാർലേക്കർ പറഞ്ഞു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ഈ വർഷത്തെ സംസ്ഥാനതല സഹവാസ ക്യാമ്പ് ഐക്യ 2026 തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. SPC ദേശീയതലത്തിൽ നടപ്പാക്കേണ്ടതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിവിധ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 900

0: 39 കേഡറ്റുകളാണ് 6 ദിവസത്തെ വാർഷിക റെസിഡൻഷ്യൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഈ മാസം 25 പരേഡോടെ ക്യാമ്പ് സമാപിക്കും. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം അടുത്ത ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആഗോളതലത്തിൽ ഭീതി പരത്തുന്ന എബോള വൈറസിന്റെ പുതിയ വകഭേദത്തിനെതിരായ വാക്സിൻ പൂർണ്ണ സജ്ജമാകാൻ 9 മാസം വരെ സമയമെടുത്തേക്കുമെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. എബോളയുടെ ബുന്ദി ബുഗ്യോ എന്ന പ്രത്യേക വകഭേദത്തിനെതിരായ വാക്സിൻ കണ്ടെത്താൻ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ ഈ വൈറസ് വകഭേദത്തിനെതിരെ സാധ്യതാ പട്ടികയിലെ 2 വാക്സിനുകൾ വികസിപ്പിച്ചു വരികയാണെന്നും എന്നാൽ ഇവയൊന്നും ഇതുവരെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടനയുടെ ഉപദേശകനായ ഡോക്ടർ വാസിമൂർത്തി അറിയിച്ചു. എറണാകുളം തടിയിട്ട് പറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള പോലീസ് നടപടി നിർത്തിവെക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല DGPക്ക് നിർദ്ദേശം നൽകി. സുപ്രീംകോടതി വിധിപ്രകാരം നടന്ന കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിൽ കലാശിച്ചതിനെ തുടർന്നാണ് നടപടി നിർത്തിവെക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയത്. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നു. 60 രൂപ പ്രീമിയം ഈടാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ 2025 മുതലുള്ള 17,343 വിദ്യാർത്ഥികൾ ഈ പദ്ധതിയിൽ അംഗമാകും. ഇതിൽ 70% പെൺകുട്ടികളാണ്. 125 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമാകും. 5 ലക്ഷം രൂപയുടെ പോളിസി നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്നാണ് സർവകലാശാല നടപ്പാക്കുന്നത്. പോളിസി രേഖകൾ നാളെ രാവിലെ താവക്കരയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ കൈമാറും. വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം പദ്ധതിയെക്കുറിച്ച് വിവിധ കോളേജുകളിലെ പ്രിൻസിപ്പൽമാർക്കും ക്യാമ്പസ് ഡയറക്ടർമാർക്കും വിശദീകരിക്കും.
0: IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ 148 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 4 വിക്കറ്റ് ശേഷിക്ക് ലക്ഷ്യം മറികടന്നു. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റിന് 147 റൺസ് നേടി. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്തർജില്ലാ അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ മധ്യമേഖലാ മത്സരങ്ങളിൽ പാലക്കാടും തൃശൂരും ജേതാക്കളായി. തെക്കൻ മേഖലാ മത്സരങ്ങളിൽ ആലപ്പുഴയും തിരുവനന്തപുരവും വടക്കൻ മേഖലയിൽ വയനാടും മലപ്പുറവും വിജയിച്ചു. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 68ാമത് തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് മത്സരങ്ങൾ May 23 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ആരംഭിക്കും. കളരിപ്പയറ്റിലെ മെയ്പയറ്റ് മുതൽ അങ്കത്താരി വരെ 13 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ 25 പേർക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. പഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ DYFI നടത്തിയ മാർച്ചിനിടെ പ്രസിഡന്റ് B.സത്യഭാമയുടെ ചേംബറിൽ തള്ളിക്കയറിയവർ കയ്യേറ്റം ചെയ്തതായാണ് പരാതി. വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് മലപ്പുറം ജില്ലയിലെ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന തുടങ്ങി. യാന്ത്രിക ക്ഷമത, സുരക്ഷാ സംവിധാനം, ബ്രേക്ക് സംവിധാനം, തീകെടുത്താനുള്ള സൌകര്യം, സീറ്റിംഗ്, GPS വേഗനിയന്ത്രണ സംവിധാനം തുടങ്ങിയവയെല്ലാം പരിശോധിക്കും. കാലവർഷത്തെ നേരിടാൻ എറണാകുളം ജില്ല പൂർണ്ണ സജ്ജമാണെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കലക്ടർ G.പ്രിയങ്ക അറിയിച്ചു. DDMA അവലോകന യോഗത്തിലാണ് കലക്ടർ ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 5 രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36ാം രക്തസാക്ഷിത്വ ദിനം രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയും രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര ബിശ്വനാഥ് ആർലേക്കർ. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 16 സെക്കൻഡും.

0: FM ശുഭദിനം.
1: FM ശുഭദിനത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം കേൾക്കാം
2: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്.

0: അടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
1: മോളെ, എന്റെ ശരീരം മൊത്തം വേദന. കാൽമുട്ടിന്റെ തേയ്മാനാച്ച കൂടി കൂടി വരിക. എന്താ ചെയ്യാ?
2: അമ്മ ഇനി വിഷമിക്കണ്ട, നമുക്ക് എടറിക്കോടുള്ള കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ പോകാം. അവിടെ ആച്ച മുട്ടിന് മാത്രല്ല, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ തുടങ്ങിയ എല്ലാ വേദനകൾക്കും PRP പോലുള്ള അതിനൂതന ചികിത്സയുണ്ട്.
1: ഹാവൂ, ആശ്വാസമായി കുട്ടിയെ.
2: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടറിക്കോട്, കോട്ടയ്ക്കൽ.
3: 2026 വർഷത്തെ SSLC, THSLC, AHSLC സേ പരീക്ഷാ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. പരീക്ഷകൾ അടുത്ത മാസം 10 ആരംഭിച്ച് 17 അവസാനിക്കും. വിശദ വിവരങ്ങൾക്ക് പരീക്ഷാഭവൻ .kerala.gov.in കാണുക. കോഴിക്കോട് ഗവൺമെന്റ് ITIയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. SSLC പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഈ മാസം 30 വരെ അപേക്ഷിക്കാം. വിശദമായ വിവരങ്ങൾക്ക് 8281723705 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 8281723705. പാണ്ടിക്കാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് സെന്ററിൽ സൌജന്യ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിഗ്രി ഡിപ്ലോമ 2 വർഷം പൂർത്തിയാക്കിയവർ, എഞ്ചിനീയറിംഗ് സയൻസ് ബന്ധപ്പെട്ട കോഴ്സുകൾ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞുള്ള 3 വർഷ ഡിപ്ലോമയും വെബ് മൊബൈൽ മേഖലയിൽ 1.5 വർഷത്തെ ബന്ധപ്പെട്ട പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി നാളെയാണ്. 9495999704 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി 9495999704. അരീക്കോട് ഗവൺമെന്റ് ITIയിൽ IMC ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓയിൽ ആന്റ് ഗ്യാസ് ടെക്നോളജി കോഴ്സിലേക്ക് SSLC പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9526415698 എന്ന നമ്പറിൽ വിളിക്കാം. 9526415698. കാലിക്കറ്റ് സർവകലാശാല 6ാം സെമസ്റ്റർ BA മൾട്ടിമീഡിയ CBCSE UG 2020 മുതൽ 2023 വരെ പ്രവേശനം. April 2026 റെഗുലർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിന് ഈ മാസം 23 വരെ അപേക്ഷിക്കാം. കാലിക്കറ്റ് സർവകലാശാല 2026-27 അധ്യയന വർഷത്തെ BEd കൊമേഴ്സ് ഓപ്ഷൻ ഒഴികെ BEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 3 ആണ്. അപേക്ഷാ ഫീസ് SC ST 255 രൂപ, മറ്റുള്ളവർക്ക് 800 രൂപയാണ്. വിശദമായ വിജ്ഞാപനത്തിന് admission.uoc.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്, കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
7: എന്നും രാവിലെ 8:03.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.

പ്രിയപ്പെട്ടവരെ, സമയം ഇപ്പോൾ 7 മണിയായിരിക്കുന്നു. കേൾക്കാം ഇന്നത്തെ ചിന്താവിഷയം. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ, സ്വയം നന്നാവുക. കുഞ്ഞുണ്ണിമാഷിന്റെ വരികളാണ് ഇന്നത്തെ ചിന്താവിഷയം. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ, സ്വയം നന്നാവുക. കുഞ്ഞുണ്ണിമാഷ്. ഇനി ഇന്നത്തെ ചോദ്യം കേൾക്കൂ. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ ദാതാവ് ആരാണ്?

ഇന്നത്തെ ചോദ്യം ഇതാണ്: കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ ദാതാവ് ആരാണ്? ഉത്തരത്തിനായി കാത്തിരിക്കുക FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ.

0: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
1: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം. ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
1: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.

അനസൂയേ അനസൂയേ കെ ബി സുജാത ആലപിച്ച ഗാനം. രചന എം ഡി രാജേന്ദ്രൻ. സംഗീതം എ അനന്തപത്മനാഭൻ.

എം ഡി രാജേന്ദ്രന്റെ വരികൾക്ക് എ അനന്തപത്മനാഭൻ സംഗീതം നൽകി. കെ ബി സുജാത ആലപിച്ച ഗാനമാണ് കേട്ടത്.

0: പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
2: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
4: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
3: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
4: അതെങ്ങനെ?
3: ഒരു ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉത്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
4: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
5: മലപ്പുറം ജില്ലാ സ്പോർട്സ് കൌൺസിൽ, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഖേലോ ഇന്ത്യ പദ്ധതി പ്രകാരം നടത്തുന്ന ഫുട്ബോൾ പരിശീലന ക്യാമ്പിലേക്കുള്ള സെലക്ഷൻ മറ്റന്നാൾ പയ്യനാട് സ്റ്റേഡിയം ഗ്രൌണ്ടിൽ നടക്കും. 8 മുതൽ 12 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ദിവസവും വന്നുപോകാവുന്നവർക്ക് സെലക്ഷനിൽ പങ്കെടുക്കാം. താൽപര്യമുള്ളവർ അന്ന് രാവിലെ 7 മണിക്ക് പയ്യനാട് ഗ്രൌണ്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9567247353 എന്ന നമ്പറിൽ വിളിക്കാം. 9567247353. പാലക്കാട് തൃത്താല കുഴൽമന്ദം MRSകളിൽ കരാർ അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനായി ഈ മാസം 28 നടത്താനിരുന്ന അഭിമുഖം ബക്രീദ് അവധി പ്രമാണിച്ച് 29 മാറ്റിയതായി പാലക്കാട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. 0491-250-5005 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 0491-250-5005.
6: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
7: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
8: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
9: ട്രെയിൻ സമയം.
5: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 2214 തിരുവനന്തപുരം ലോകമാന്യ തിലക് എക്സ്പ്രസ് 7:54 ട്രെയിൻ നമ്പർ 2260 കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27 ട്രെയിൻ നമ്പർ 166-07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33 എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5660 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
9: ട്രെയിൻ സമയം.
5: പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ നാട്ടുകൽ നടുപ്പുണ്ണി റോഡിലെ ഹെർബർട്ട് പാലത്തിന്റെ കരിമണ്ണ് പാലം അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് ഇന്നു മുതൽ മറ്റന്നാൾ വരെ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. തമിഴ്നാട് പൊള്ളാച്ചി ഭാഗത്തുനിന്നും കൊഴിഞ്ഞാമ്പാറയിലേക്ക് വരുന്ന വാഹനങ്ങൾ നടുപ്പുണ്ണി ചെക്ക്പോസ്റ്റ് ഭാഗത്തുനിന്നും വലതുവശത്തുള്ള എടുത്തേപതി റോഡ് കുലുക്കുപാറ വഴി തിരിഞ്ഞു പോകേണ്ടതാണ്. കൊഴിഞ്ഞാമ്പാറ നടുപ്പുണ്ണി പോകുന്ന വാഹനങ്ങൾ ഗോപാലപുരം വഴിയും തിരിഞ്ഞു പോകേണ്ടതാണ്.
10: ദൃശ്യം കണ്ണാശുപത്രി കോവിലത്തുംപാടം തൃശൂർ ആരോഗ്യ ജാലകം.
11: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം.
12: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
13: മരുന്നിനങ്ങളുടെ കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
14: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 നാവാ. ക്വാളിറ്റിയും കെയറൊക്കെ ഒന്നാം തര. റേറ്റ്സ് ആണെങ്കിലോ കുറവും.
11: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
12: ദൃശ്യം കണ്ണാശുപത്രി.
15: മൊബൈൽ ഫോൺ ഉപയോഗവും ആരോഗ്യ പ്രശ്നങ്ങളും. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റഫീഖലി KP സംസാരിക്കുന്നത് ശ്രദ്ധിക്കാം.
16: നമ്മുടെ നാട്ടിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവർ തന്നെ വളരെ അപൂർവമാണല്ലോ. നമുക്ക് ഏവർക്കും ഉള്ള ഒരു സംശയമാണ്, മൊബൈൽ

0: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
1: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
0: അമ്മയ്ക്ക് കരുതലായി,
5: കുഞ്ഞിന് കാവലായി
0: അലോഹ ഹോസ്പിറ്റൽ. ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും

0: ടെലിഫോൺ റേഡിയേഷൻ ക്യാൻസർ ഉണ്ടാക്കുമോ എന്നുള്ളത്. സാധാരണയായി എക്സ്റേ ഉൾപ്പെടെയുള്ള ഹൈ എനർജി റേഡിയേഷനാണ് ക്യാൻസറിന് കാരണമാവാറുള്ളത്. അത്തരം റേഡിയേഷനുകൾ നമ്മുടെ കോശത്തിനകത്തെ ഡി എൻ എയിൽ മാറ്റം വരുത്തിയാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത്. മൊബൈൽ ഫോൺ റേഡിയേഷൻ റേഡിയോ ഫ്രീക്വൻസി തരത്തിലുള്ള റേഡിയേഷനാണ്. അത് ക്യാൻസർ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഹൈ എനർജി റേഡിയേഷൻ അല്ല. എന്നിരുന്നാലും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗം കാരണമാവാറുണ്ട്. മൊബൈൽ ഫോണിൻ്റെ ശബ്ദം കൊണ്ടും അതിൻ്റെ ചൂടുകൊണ്ടും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ശബ്ദം കൊണ്ട് കേൾവിക്കുറവ്, ചെവിയിലെ മൂളൽ, തലകറക്കം എന്നിവയൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. മൊബൈൽ ഫോണിൻ്റെ ചൂട് കാരണം ചെവിവേദന, ചെവിയിലെ പഴുപ്പ് എന്നിവയും ഉണ്ടാകാറുണ്ട്. അതുപോലെ മൊബൈൽ ഫോണിൻ്റെ ഹെഡ്ഫോൺ തട്ടി ചെവിയിൽ പഴുപ്പും പൂപ്പലുമൊക്കെ സ്ഥിരമായി കാണാറുണ്ട്. മൊബൈൽ ഫോൺ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തൊടാറുള്ള ഹൈ ടച്ച് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അതിൽ നിറയെ പൊടിയും അണുക്കളും സ്ഥിരമായി കണ്ടുവരാറുണ്ട്. അത് അലർജിക്കും വിവിധ തരത്തിലുള്ള അണുബാധകൾക്കും കാരണമാവാറുണ്ട്. അതുകൊണ്ട് ഫോൺ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുന്നത് വളരെ നല്ലതാണ്. ഫോൺ ചെവിയിലും തോളിലും ഉപയോഗിച്ച് പിടിച്ച് സംസാരിക്കുന്നത് കഴുത്തുവേദനയ്ക്കും മറ്റും കാരണമാവാറുണ്ട്. അതിന് ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം എന്നാണ് അറിയപ്പെടാറുള്ളത്. നിരന്തരമായ മൊബൈൽ ഫോൺ ഉപയോഗം കൈവേദന, കഴുത്തുവേദന, ചെവിവേദന, ശബ്ദത്തിലുള്ള വ്യത്യാസം, തൊണ്ടയിലുള്ള തടസ്സം തുടങ്ങിയ നിരവധി അസുഖങ്ങൾക്ക് കാരണമാവാറുണ്ട്. മൊബൈൽ ഫോൺ ഒഴിവാക്കുന്നത് ഒരിക്കലും പ്രായോഗികമല്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഉപയോഗത്തിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതാണ് പ്രായോഗികമായി നമുക്ക് സാധ്യമാവുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ അനുവർത്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട നിയമമാണ് 60-60-60 നിയമം, 60-60-60 ലോ. അതായത് നമ്മൾ പരമാവധി 60 മിനിറ്റ് മാത്രമേ മൊബൈൽ ഫോൺ തുടർച്ചയായി ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ഫോൺ ഉപയോഗിക്കുമ്പോൾ തന്നെ 60% താഴെ വോളിയത്തിൽ മാത്രമേ കേൾക്കാവൂ. അതുപോലെ ഉറങ്ങുന്നതിന് 60 മിനിറ്റ് മുമ്പ് മൊബൈൽ ഫോൺ മാറ്റിവെക്കുന്നത് നല്ല ഉറക്കത്തിന് ഏറെ അത്യാവശ്യമാണ്. നോയ്സ് ക്യാൻസലേഷൻ, ബ്ലൂറേ കട്ടിംഗ് തുടങ്ങി നിരവധി ആപ്പുകൾ ഉപയോഗിക്കുന്നത് ഏറെ പ്രയോജനകരമായി കണ്ടിട്ടുണ്ട്. കഴിവതും നോട്ടിഫിക്കേഷനുകൾ ഒഴിവാക്കുന്നതും ഉപയോഗിക്കാത്ത സമയങ്ങളിൽ മൊബൈൽ ഫോൺ മാറ്റിവെക്കുന്നതും ഏറെ സഹായകരമാണ്. നിശ്ചിത സമയങ്ങളിലും ദിവസങ്ങളിലും മൊബൈൽ ഫോൺ പാടെ ഒഴിവാക്കുന്ന രീതിയിലുള്ള ഡിജിറ്റൽ ഡീടോക്സ് ഏറെ ഫലപ്രദമാണെന്ന് കണ്ടിട്ടുണ്ട്. മൊബൈൽ ഫോൺ നമ്മളെ ഉപയോഗിക്കുന്ന രീതി മാറി നമ്മൾ ഫലപ്രദമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറാം.
1: മൊബൈൽ ഫോൺ ഉപയോഗവും ആരോഗ്യ പ്രശ്നങ്ങളും ഇതുവരെ സംസാരിച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റഫീഖ് അലി KP. ഡോക്ടറുടെ ഫോൺ നമ്പർ പറയാം, 8547-4837-97.
2: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
5: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
6: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
7: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, IQ ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
8: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
9: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: ഫോൺ 0483-280-5000.
10: എന്താ ചെങ്ങായി എന്റെ കാൽമുരി കെട്ടൊക്കെ?
11: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ. മിക്കവാറും സർജറി വേണ്ടിവരും.
10: ഈ എന്തിനാണോ പേടിക്കണേ? നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടറല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്. മുട്ടിന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
12: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
13: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
14: ദ ബെസ്റ്റ് റീഡർ എന്നാണ് പറഞ്ഞത്. എനിക്കത്ര ഉറപ്പില്ല. ഇനി എഡ്മണ്ടോ മാമയെ കണ്ടാൽ ഉടൻ ഞാനൊരു റീഡറാണോ എന്ന് ചോദിക്കണം. പക്ഷേ ഈ അറിയാത്തോളിന്മേലുള്ള യാത്രയുണ്ടല്ലോ പിങ്കി, അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവാൻ ഞാൻ പറയാം. നിന്റെ കൊമ്പിലിരുന്ന് സവാരി ചെയ്യും പോലെ തന്നെയാ. പക്ഷേ എന്റെ കൊമ്പിന്മേൽ കയറിയ അപകടമൊന്നുമില്ലല്ലോ. ആണോ? പടിഞ്ഞാറൻ സമതലങ്ങളിൽ കാട്ടുപോത്തിനെയും

0: കാട്ടുകാളയും വേട്ടയാടാൻ നമ്മൾ പോയപ്പോഴോ അത് മറന്നോ?
1: പിങ്കിക്ക് സമ്മതിക്കേണ്ടി വന്നു. കാരണം എന്നോട് വാദിച്ച് ജയിക്കാനാവില്ല എന്നവനറിയാം.
0: പക്ഷേ ഒരു കാര്യം പിങ്കി,
1: ഒരു കുട്ടിയും ഈ അറിയാത്തോളിൽ കയറി യാത്ര നടത്താൻ ധൈര്യപ്പെടാത്ത ഒന്നുണ്ട്.
0: ഏതാന്നറിയോ?
1: മാനുവൽ വാലഡാരിസിന്റെ ആ വലിയ കാർ.
0: ഹയ്യേ, എന്തൊരു പൊട്ട പേരാ മാനുവൽ വാലഡാരിസ്.
1: അത് ശരി തന്നെ, പക്ഷേ ഞാൻ ആലോചിക്കുകയാ,
0: നീ എന്താ വിചാരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞൂടെ?
1: എനിക്കറിയാമെന്നേ,
0: പക്ഷേ
1: ആയിട്ടില്ല.
0: കുറെ കൂടി പ്രാക്ടീസ് ചെയ്യട്ടെ,
1: എന്നിട്ടൊരു കൈ നോക്കാം. ഉല്ലാസമായി കടന്നുപോയി ദിവസങ്ങൾ. ഒരു ദിവസം ടീച്ചർക്കൊരു പൂവുമായി ഞാൻ പോയി. ടീച്ചർക്കത് ഉള്ളിൽ തട്ടി.
0: ഞാനൊരു മാന്യനാണെന്ന് ടീച്ചർ പറഞ്ഞു.
1: എന്താ അതിന്റെ അർത്ഥം പിങ്കി?
0: മാന്യൻ എന്ന് പറഞ്ഞാൽ വളരെ വിനീതനായ രാജകുമാരനെ പോലുള്ള ഒരാൾ എന്നാണ് അർത്ഥം.
1: ദിവസങ്ങൾ പോകെ പോകെ എനിക്ക് എന്റെ പാഠങ്ങൾ പഠിക്കാൻ അഭിരുചി തോന്നി. കൂടുതൽ കഷ്ടപ്പെട്ട് പഠിക്കാനും തുടങ്ങി. അതുകൊണ്ട് സ്കൂളിൽ എന്നെപ്പറ്റി ഒരു പരാതിയും പൊന്തി വന്നില്ല. എന്റെ കൊച്ചു പിശാചിനെ പെട്ടിയിലിട്ട് പൂട്ടി ഞാൻ വേറെ തന്നെ ഒരു കുട്ടിയായെന്ന് ഗ്ലോറിയ പറഞ്ഞു.
0: അത് സത്യമാണോ പിങ്കി?
1: അതെന്നാ എന്റെ വിചാരം.
0: ആണോ? ഞാൻ നിന്നോട് പിന്നെ ഒരു രഹസ്യം പറയാം.
1: ഇപ്പൊ പറയണില്ല. ഞാനല്പം നീരസത്തോടെ അവിടെ വിട്ടു. പിങ്കിക്കും വലിയ മനപ്രയാസമൊന്നും ഉണ്ടായില്ല. കുറെ നേരം പിണങ്ങിയിരിക്കാൻ എനിക്ക് പറ്റില്ല എന്നവനറിയാം.
0: ഇന്നു രാത്രിയാണ് ആ രഹസ്യം സംഭവിക്കാൻ പോകുന്നത്.
1: എന്റെ ഹൃദയം എന്റെ നെഞ്ചിൽ നിന്ന് മിക്കവാറും പുറത്തു ചാടും എന്നായി. ഫാക്ടറി വിസിൽ കേൾക്കാനും ആൾക്കാരൊക്കെ പുറത്തു വരാനും അന്ന് യുഗങ്ങളുടെ സമയമെടുത്തു. വേനൽക്കാലത്ത് ഒരുപാട് വൈകിയെ രാത്രി വരൂ. അത്താഴ സമയം ഒരിക്കലും വരില്ല എന്ന പോലെ തോന്നി. പാമ്പിനെ പറ്റിയോ മറ്റൊന്നിനെ പറ്റിയോ ഒരു ചിന്തയുമില്ലാതെ ഞാൻ ഏറെ നേരം പഠിക്കൽ നോക്കി നിന്നു. ഞാൻ അമ്മയെ കാത്തുകാത്തിരുന്നു. ജഞ്ചീരയ്ക്ക് പോലും അത് വിചിത്രമായി തോന്നി. ഞാൻ മൂക്കാത്ത പഴം തിന്നതുകൊണ്ടുള്ള വയറുവേദനയാണോ എന്ന് ചോദിച്ചു. നിരത്തുമൂലയിൽ അമ്മയുടെ നിഴലെത്തി.
0: അമ്മ തന്നെ.
1: ലോകത്തിൽ മറ്റൊരാളും അമ്മയെപ്പോലാവില്ല. ഞാൻ ചാടിയോടി.
0: ഹലോ അമ്മേ.
1: ഞാൻ അമ്മയുടെ കയ്യിൽ ഉമ്മ വെച്ചു. തെരുവിന്റെ മങ്ങിയ വെളിച്ചത്തിലും അമ്മയുടെ മുഖം തളർന്നിരിക്കുന്നതായി ഞാൻ കണ്ടു.
2: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. ശബ്ദം ബോബി.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
4: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
5: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം. എന്നും രാവിലെ 8:15 എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
6: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
7: മീഡിയ വാണി
6: നമ്പർ മറക്കല്ലേ, 90 20 620 630.
8: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
9: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
8: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: ഫോൺ 9744555024.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ.
13: പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോങ്ങാട് ആൺകുട്ടികളുടെയും മുണ്ടൂർ പെൺകുട്ടികളുടെയും ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് ട്യൂട്ടർമാരെ നിയമിക്കുന്നു. UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി ഇംഗ്ലീഷ്, ഹിന്ദി, ഗണിതം, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളിലാണ് നിയമനം നടക്കുന്നത്. ബിരുദവും BEDമാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷകൾ നാളെ വൈകിട്ട്

0: 5 മണിക്ക് മുൻപായി പാലക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണമെന്ന് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 8547630126. ആവർത്തിക്കാം, 8547630126. നിലമ്പൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ നിയമനാധികാരിയായി നിലമ്പൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മാർത്തോമ കോളേജ് ചുങ്കത്തറ, അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നിലമ്പൂർ, MES കോളേജ് മമ്പാട്, അംബേദ്കർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വണ്ടൂർ, KTM കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് കരുവാരക്കുണ്ട് എന്നീ കോളേജുകളിലേക്കായി 3 സൈക്കോളജിസ്റ്റ് നിയമനത്തിനുള്ള അഭിമുഖം നാളെ രാവിലെ 9:30 നിലമ്പൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കും. റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ നേടിയ ബിരുദാനന്തര ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് 0493 1260332 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 0493 1260332. മങ്കട ഗവൺമെന്റ് കോളേജിൽ 2026-27 അധ്യയന വർഷം ജീവനി കോളേജ് സൈക്കോളജിസ്റ്റിനെ ഓൺ കോൺട്രാക്ട് നിയമിക്കുന്നു. റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ നേടിയ ബിരുദാനന്തര ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. ജീവനിയിലെ പ്രവൃത്തി പരിചയം, ക്ലിനിക്കൽ കൌൺസിലിംഗ് മേഖലയിലെ പ്രവൃത്തി പരിചയം, അധിക വിദ്യാഭ്യാസ യോഗ്യത, അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള കൌൺസിലിംഗ് ഡിപ്ലോമ എന്നിവ അധിക യോഗ്യതകളാണ്. അഭിമുഖം നാളെ രാവിലെ 9:30 കോളേജിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9188900202 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 9188900202. മലപ്പുറം മേൽമുറി GLP സ്കൂളിൽ ഒഴിവുള്ള LP സ്കൂൾ ടീച്ചർ, ഫുൾടൈം ലാംഗ്വേജ് ടീച്ചർ അറബിക് തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഇന്ന് രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി എത്തിച്ചേരേണ്ടതാണ്. മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒഴിവുള്ള മാത്സ്, സോഷ്യോളജി, കൊമേഴ്സ്, എക്കണോമിക്സ്, ഹിസ്റ്ററി എന്നീ തസ്തികകളിലേക്കുള്ള അഭിമുഖം ഈ മാസം 25 രാവിലെ 9:30, അറബിക്, ഉറുദു, പൊളിറ്റിക്സ്, ഇംഗ്ലീഷ് എന്നിവയിലേക്കുള്ള അഭിമുഖം ഉച്ചയ്ക്ക് 1:30 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0483 2771999 എന്ന നമ്പറിൽ വിളിക്കാം. 0483 2771999. തിരൂർ TM ഗവൺമെന്റ് കോളേജിൽ സൈക്കോളജിസ്റ്റ് നിയമനത്തിനുള്ള അഭിമുഖം ഈ മാസം 25 രാവിലെ 10:30 പ്രിൻസിപ്പൽ ചേംബറിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 8301824220 എന്ന നമ്പറിൽ വിളിക്കാം. 8301824220.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 50 സെക്കൻഡും. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയിലെ MLA മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിക്ക് മടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. നീറ്റ് UG പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി സമൂഹ മാധ്യമ പ്രതിനിധികളുമായും സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250th ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.

0: എൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ രണ്ട് ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് യുഡിഎഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് ഇന്നു മുതൽ ജൂൺ 3 വരെ നടക്കുന്നത്. ഇന്ന് രാവിലെ 9 മണി മുതൽ പ്രോടേം സ്പീക്കർക്ക് മുന്നിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും. നാളെ രാവിലെ 9 മണിക്ക് സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. പിന്നീട് ജൂൺ 29 സഭ ചേരുക. അന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമായിരിക്കും. ജൂൺ 3 വരെ സഭ ചേരാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്.
0: ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന നൽകുന്ന അഗ്രികോള പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. പുരസ്കാര ലബ്ധിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കർഷകർക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കുമുള്ള ആദരമാണ് ഈ ബഹുമതിയെന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചു. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാനഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. നിർണായക ധാതുക്കൾ, പ്രതിരോധം, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് 15 കരാറുകളിലും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഇന്ത്യയിൽ നിന്ന് ഇറ്റലിയിലേക്ക് നഴ്സിംഗ് ജോലിക്കായുള്ള സഞ്ചാരം സുഗമമാക്കൽ തുടങ്ങിയ നിരവധി കരാറുകൾക്കാണ് ധാരണയായത്. നികുതി കുറ്റകൃത്യങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ധനസഹായം എന്നിവ തടയുന്നതിനുള്ള ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. ഇന്ത്യ ഇറ്റലി പ്രതിരോധ വ്യാവസായിക റോഡ്മാപ്പ്, വികസന ഉൽപാദന സഹകരണത്തിന് വഴിയൊരുക്കിയതായി ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷിപ്പിംഗ്, തുറമുഖ നവീകരണം, ലോജിസ്റ്റിക്സ്, നീല സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീകരവാദ ധനസഹായത്തിനെതിരായ ഇന്ത്യ ഇറ്റലി സംയുക്ത സംരംഭം ലോകത്തിനാകെ മാതൃകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പ്രഖ്യാപിച്ചു. ഇന്ത്യ മധ്യേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയും ഇറ്റലിയും ചേർന്ന് പ്രവർത്തിക്കുമെന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒരു തരത്തിലുള്ള ആണവ ഭീഷണിയും ഇന്ത്യ വച്ചുപൊറുപ്പിക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരതയോട് രാജ്യം സന്ധി ചെയ്യില്ലെന്നും റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കവേ മന്ത്രി പറഞ്ഞു. അതിനുള്ള ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത 2 വർഷത്തിനുള്ളിൽ പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയിലെത്തുമെന്നും അടുത്ത 2 മാസത്തിനുള്ളിൽ പ്രതിരോധ ഉൽപാദനം 1.75 ലക്ഷം കോടി രൂപയായി ഉയരുമെന്നും അദ്ദേഹം അറിയിച്ചു. സോളിൽ നടന്ന ഇന്ത്യ കൊറിയ പ്രതിരോധ വ്യവസായ സമ്മേളനത്തിൽ ശ്രീ രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിച്ചു. മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രതിനിധികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലിഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കയുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് റീപോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞതിനാൽ അദ്ദേഹത്തിന്റെ പേരും ബാലറ്റിലുണ്ടാകും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ മുള്ളുവേലി കെട്ടുന്നതിനായി അതിർത്തി സുരക്ഷാ സേനയ്ക്ക് ഭൂമി കൈമാറുന്ന നടപടിക്ക് തുടക്കമായി. നബന്നയിൽ BSF ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പ്രക്രിയയ്ക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. നുഴഞ്ഞുകയറ്റം, കള്ളക്കടത്ത്, അനധികൃത കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ തടയുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. 4,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയുടെ ഏകദേശം 2,200 കിലോമീറ്ററാണ് പശ്ചിമബംഗാൾ പങ്കിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ.

0: ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലെ ആഗോള പ്രതിസന്ധിയിലും രാജ്യം ഈ വർഷം 6.4% വളർച്ചാ നിരക്ക് നേടി. വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ, വിദേശ നാണയ കരുതൽ ശേഖരം, പൊതുനിക്ഷേപം, സേവന കയറ്റുമതി, ഉപഭോക്തൃ ആവശ്യകത എന്നിവ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നുവെന്ന് യുഎനിലെ സാമ്പത്തിക വിദഗ്ധൻ ഇങ്കോ പിറ്റർലെയും സാമ്പത്തിക വിശകലന നയവിഭാഗം ഡയറക്ടർ ശന്തനു മുഖർജിയും മാധ്യമങ്ങളോട് പറഞ്ഞു. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്നലെ മുംബൈയിലെത്തി. മുംബൈ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണു ദേവ് വർമ്മയും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും സ്വീകരിച്ചു. ഇന്ന് ഡൽഹിയിലേക്ക് പോകുന്ന സൈപ്രസ് പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250th ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി പങ്കിട്ട വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. July 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ 250th വാർഷികം അമേരിക്ക ആഘോഷിക്കുന്നത്.
2: As America gets ready to celebrate our 250th birthday, we look forward to doing it with our partners in India. India is the world's largest democracy and we are the world's oldest. So we look forward to celebrating together.
1: റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിൽ ഈ മാസം 26 നടക്കുന്ന ക്വാഡ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. എറണാകുളത്ത് തടിയിട്ടുപറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ നിർത്തിവയ്ക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPക്ക് നിർദ്ദേശം നൽകി. സുപ്രീംകോടതി വിധിപ്രകാരം നടന്ന കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിലേക്ക് വഴിമാറിയതിനെ തുടർന്നാണ് തീരുമാനം. അതിനിടെ സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ 4 വിക്കറ്റിനാണ് മുംബൈ പരാജയപ്പെട്ടത്. 148 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റ് ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. ചാൻസലറുടെ ഉത്തരവുകൾ ചോദ്യം ചെയ്യാൻ സർവകലാശാല സിൻഡിക്കേറ്റിന് അധികാരമില്ലെന്ന് കേരള ഹൈക്കോടതി. അച്ചടക്ക നടപടികളിൽ അപ്പീൽ അധികാരിയായ ചാൻസലർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ നടപ്പാക്കാൻ സിൻഡിക്കേറ്റിന് ബാധ്യതയുണ്ടെന്ന് ജസ്റ്റിസ് AA സിയാദ് റഹ്മാൻ വ്യക്തമാക്കി. 16th കേരള നിയമസഭയിലെ MLA മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിക്ക് മടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. നീറ്റ് UG പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി സാമൂഹ്യ മാധ്യമ പ്രതിനിധികളുമായും സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250th ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 50 സെക്കൻഡും. FM ശുഭദിന പരിപാടികളാണ് കേൾക്കുന്നത്.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. മുടികൊഴിച്ചിൽ ഒരു പ്രശ്നമാണോ എങ്കിലിപ്പോൾ MES മെഡിക്കൽ കോളേജിലെ ത്വക്രോഗ വിഭാഗത്തിലൂടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ.
1: ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ചികിത്സ.

0: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളോട് കൂടിയ എസ്തെറ്റിക് ക്ലിനിക്,
1: വിദഗ്ധരായ ത്വക്ക് രോഗ ഡോക്ടർമാരുടെ സേവനം.
0: കൂടുതൽ അറിയാൻ എസ്തെറ്റിക് ഡെർമറ്റോളജി, MES മെഡിക്കൽ കോളേജ്, പെരിന്തൽമണ്ണ.
2: ഇന്നത്തെ ഗാനം.
3: ഇന്ന് മെയ് 21, ദേശീയ ഭീകരവിരുദ്ധ ദിനം. ഭീകരതയ്ക്കും അക്രമത്തിനുമെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, സമാധാനവും ഐക്യവും വളർത്തുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. എത്രയോ ഭീകരാക്രമണങ്ങൾക്ക് വിധേയമായ രാജ്യമാണ് ഇന്ത്യ. 1991 ഇതേ ദിവസമാണ് മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഈ ദിവസം ഭീകരവിരുദ്ധ ദിനമായി പ്രഖ്യാപിച്ചു. ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ എത്രയോ ധീരജവാന്മാരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. പഹൽഗാമിനുൾപ്പെടെ എത്രയോ നിരപരാധികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഭീകരവാദത്തിനെതിരെയും മനുഷ്യജീവിതത്തിനും മൂല്യങ്ങൾക്കും ഭീഷണിയാകുന്ന ശക്തികൾക്കെതിരെയും പോരാടാൻ ഈ ദിവസം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഈ ഭീകരവിരുദ്ധ ദിനത്തിൽ കേൾക്കാം മേജർ രവി സംവിധാനം ചെയ്ത കീർത്തിചക്ര എന്ന സിനിമയിലെ ഗാനം, ഇന്നത്തെ ഗാനമായി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് എം വി രവീന്ദ്രൻ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.

0: അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
0: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
2: ചെന്നിക്കുത്ത് അഥവാ മൈഗ്രെയിൻ ലക്ഷണങ്ങളും ആയുർവേദ ചികിത്സയും. സംസാരിക്കുന്നത് മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്വകാര്യ ആയുർവേദ ആശുപത്രിയുടെ മേധാവി ഡോക്ടർ ജി വിനോദ് കുമാർ.
3: ഇന്ത്യയിൽ ഏകദേശം 15% ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു രോഗമാണ് മൈഗ്രെയിൻ എന്ന തലവേദന. സാധാരണയായി തലയുടെ ഒരു വശത്ത് സ്പന്ദനത്തോടെ വേദനയുണ്ടാക്കുന്നു. പ്രകാശവും ശബ്ദവും രോഗിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു. ഓക്കാനവും ഛർദിയും ചിലർക്കുണ്ടാകാറുണ്ട്. ഈ അസുഖം 4 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാം. പലർക്കും ഓറ എന്നറിയപ്പെടുന്ന അവസ്ഥ തലവേദനയ്ക്ക് മുൻപോ തലവേദനയോടൊപ്പമോ കണ്ടുവരുന്നു. പ്രകാശത്തിന്റെ മിന്നലുകൾ, കറുത്ത കുത്തുകൾ പോലെ തോന്നുക, വിവിധ രൂപങ്ങൾ മുതലായ ദൃശ്യപ്രതിഭാസങ്ങളും മുഖത്തിന്റെ ഒരു വശത്തോ കൈകാലുകളിലോ ഇക്കിളിപ്പെടുത്തുന്ന പോലെ തോന്നൽ, സംസാരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവ പോലെയുള്ള ലക്ഷണങ്ങൾ ഓറയോട് ബന്ധപ്പെട്ട് അനുഭവപ്പെടാം. കുട്ടികൾക്കും മുതിർന്നവർക്കും മൈഗ്രെയിൻ ഉണ്ടാകാം. അസുഖം വരുന്നതിന് 1-2 ദിവസം മുൻപ് തന്നെ ചിലർക്ക് മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ കാണാറുണ്ട്. മലബന്ധം, മാനസിക പിരിമുറുക്കം, ഡിപ്രഷൻ, ഭക്ഷണത്തിൽ അമിതമായ ആസക്തി, കഴുത്തിന് പിടുത്തം, പലവട്ടം മൂത്രമൊഴിക്കൽ, അധികമായി കോട്ടുവായി ഇടുക എന്നിവ ദൃശ്യമാകാം. മൈഗ്രെയിൻ ചിലർക്ക് അപൂർവമായി സംഭവിക്കാം. എന്നാൽ ചിലർക്ക് 1 മാസത്തിൽ പലവട്ടം ഉണ്ടാകാം. മൈഗ്രെയിൻ ആക്രമണത്തിന് ശേഷം 1 ദിവസം വരെ ശരീരക്ഷീണം, ആശയക്കുഴപ്പം, ശൂന്യത എന്നിവ അനുഭവപ്പെട്ടേക്കും. പതിവായി മൈഗ്രെയിൻ ലക്ഷണങ്ങളുള്ളവർ തലവേദന വ്യത്യസ്തമായ രീതിയിൽ കാണുകയാണെങ്കിൽ ഒരു ഡോക്ടറെ സമീപിച്ച് കൃത്യമായ രോഗനിർണയം നടത്തേണ്ടതുണ്ട്. മദ്യങ്ങൾ, ചുവന്ന വൈൻ, കാപ്പി, ചായ, കോളകൾ, ചോക്ലേറ്റ്, ഐസ്ക്രീം മുതലായവയുടെ ഉപയോഗം രോഗത്തെ വർദ്ധിപ്പിക്കും. സ്ത്രീകളിലുണ്ടാകുന്ന ഹോർമോൺ വ്യത്യാസങ്ങൾ, മാനസിക സംഘർഷം, ഉറക്കത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയും രോഗത്തെ വർദ്ധിപ്പിക്കാൻ ഇടവരുന്നു. ഈ രോഗമുണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ ഇതുവരെ വ്യക്തമായി കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. തലച്ചോറിന്റെ പ്രവർത്തനങ്ങളുടെ വ്യതിയാനം രോഗത്തിന് കാരണമാകാം. ആയുർവേദത്തിൽ അർത്ഥാവഭേദകം എന്ന രോഗത്തിൽ ഇതിനു സമാനമായ ചില ലക്ഷണങ്ങൾ പറയപ്പെടുന്നു. ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായ ചികിത്സ ഈ വ്യാധിക്കുണ്ട്. ഉള്ളിൽ കഴിക്കുന്നതിനുള്ള ഔഷധങ്ങളും നസ്യം പോലെയുള്ള പഞ്ചകർമ്മ ചികിത്സകളും ഉപയോഗപ്രദമാക്കാറുണ്ട്.
2: ചെന്നിക്കുത്ത് അഥവാ മൈഗ്രെയിൻ ലക്ഷണങ്ങളും ആയുർവേദ ചികിത്സയും. ഇതുവരെ സംസാരിച്ചത് മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്വകാര്യ ആയുർവേദ ആശുപത്രിയുടെ മേധാവി ഡോക്ടർ ജി വിനോദ് കുമാർ.
1: അലോഹ ഹോസ്പിറ്റൽ, കിഴിശേരി. ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ, കിഴിശേരി.
1: ഫോൺ 9946680000. സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത:
4: ശനിയും ഞായറും രാവിലെ 7:50
1: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
4: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
1: തിങ്കൾ രാവിലെ 8:20.
4: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
1: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
0: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും:
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കാവ്യധാര. പ്രായോജകർ:
5: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ? എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
5: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 മുതൽ 6:00 വരെ.
4: ബുക്കിംഗിന് 0483-280-5000.
6: കാവ്യധാര,
7: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.

കാവ്യധാരയിൽ ഇന്ന് പാലാ നാരായണൻ നായർ എഴുതിയ ആവണിപ്പൂനിലാവിൽ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് വൈശാഖ് ഗോപി.

0: പാലാ നാരായണൻ നായർ എഴുതിയ ആവണിപ്പൂനിലാവിൽ എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് വൈശാഖ് ഗോപി.
1: കാവ്യധാര.
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. കായിക ലോകം.
6: സുപ്നാബാം മൾട്ടിറബ് കായിക ലോകം
7: അവതരിപ്പിക്കുന്നു. വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് സുപ്നാബാം.
6: ആഹാ, അസുഖമൊക്കെ മാറി ജോലിക്കും പോയി തുടങ്ങിയല്ലേ.
8: പിന്നല്ലാതെ, സുപ്നാബാം ഉണ്ടെങ്കിൽ ഏത് അസുഖഭേദാവാത്തെ. തലവേദന, ജലദോഷം, സന്ധിവേദന, കൊതുകടിക്ക് പോലും സിദ്ധ ഔഷധ.
6: പല്ലിനെ ബാധിക്കുന്ന ഏത് അസുഖത്തിനും സുപ്ന ആയുർവേദിക്ക് പൽപ്പടി ഉണ്ടല്ലോ.
8: പോരല്ലോ, തലമുടിയുടെ സംരക്ഷണത്തിന് ദാ സുപ്ന ഹെയർ ഓയിൽ.
9: കായിക ലോകം തയ്യാറാക്കിയത് ഡോക്ടർ KT സലീജ്. ഫൈനലിൽ ചെൽസിയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് മാഞ്ചസ്റ്റർ സിറ്റി FA കപ്പ് കിരീടം ചൂടി. വെംബ്ലി സ്റ്റേഡിയത്തിൽ

0: നടന്ന കലാശ പോരാട്ടത്തിൽ 71-ാം മിനിറ്റിൽ ആൻഡ്രോയിൻ സെമന്യോ നേടിയ ഗോളിലാണ് പെപ് ഗാർഡിയോളുടെ സംഘത്തിന്റെ ജയം. ഇത് 8-ാം തവണയാണ് സിറ്റി FA കപ്പ് ജേതാക്കളാകുന്നത്. ഗാർഡിയോളയ്ക്ക് കീഴിൽ 4-ാം കിരീടമാണ് സ്വന്തമാക്കിയത്. സെമന്യോയാണ് ഫൈനലിലെ താരം. ജൂണിൽ ആരംഭിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിനുള്ള 26-അംഗ ഫ്രഞ്ച് ടീമിന് പരിശീലകൻ ദിദിയർ ദെഷാംസ് പ്രഖ്യാപിച്ചു. കിലിയൻ എംബാപ്പയും നിലവിലെ ബാലൻഡിയോർ ജേതാവായ ഒസ്മാൻ ഡെംബലെയും നയിക്കുന്ന കരുത്തുറ്റ മുന്നേറ്റ നിരയാണ് ഫ്രാൻസിന്റെ പ്രധാന ആകർഷണം. പരിക്കിന്റെ വെല്ലുവിളികളുണ്ടെങ്കിലും റയൽ മാഡ്രിഡ് താരം എംബാപ്പെ തന്നെയാകും ടീമിനെ നയിക്കുക. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 19-ാം പതിപ്പ് അതിന്റെ ഏറ്റവും ആവേശകരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ലീഗ് മത്സരങ്ങൾ അവസാനിക്കാറായതോടെ പ്ലേ ഓഫ് യോഗ്യത നേടാൻ ടീമുകൾ തമ്മിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. ഓരോ മത്സരവും പോയിന്റ് ടേബിളിൽ വലിയ അട്ടിമറികൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ വർഷം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കാനിരിക്കുന്ന പുരുഷ T20 ലോകകപ്പിന്റെ സുരക്ഷാ യാത്രാ സൌകര്യങ്ങളും സ്റ്റേഡിയം നവീകരണവും അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ വിലയിരുത്തി. അന്താരാഷ്ട്ര താരങ്ങളെല്ലാം IPLൽ സജീവമായിരിക്കുന്നതിനാൽ ഈ ടൂർണമെന്റ് ലോകകപ്പിനുള്ള മികച്ച പരിശീലനമായിട്ടാണ് ക്രിക്കറ്റ് ലോകം കാണുന്നത്. ജയത്തോടെ ഗംഭീരമായ ഈ ISL സീസൺ അവസാനിപ്പിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന അവസാന ലീഗ് മത്സരത്തിൽ FC ഗോവയെ 1-2 ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത്. തുടർച്ചയായ 6 മത്സരങ്ങളിൽ തോൽവി അറിയാതെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ പൂർത്തിയാക്കിയത്. ഇതോടെ 13 മത്സരങ്ങളിൽ നിന്ന് 17 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 8-ാം സ്ഥാനം നിലനിർത്തി. ചരിത്രത്തിലേക്ക് പന്തു തട്ടാൻ ഒരുങ്ങി കണ്ണൂർ സ്വദേശി തഹ്സിൻ മുഹമ്മദ് ജംഷീദ്. അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമായി അടുത്ത മാസം നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിൽ ചരിത്രം തിരുത്തുന്ന സ്വപ്നത്തിലേക്കുള്ള ദൂരം കുറച്ച് ലോകകപ്പിനുള്ള ഖത്തറിന്റെ 35-അംഗ സാധ്യതാ ടീമിൽ കണ്ണൂരുകാരൻ തഹ്സിൻ മുഹമ്മദ് സ്ഥാനം പിടിച്ചു. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടന്ന ഏഷ്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. വനിതകളുടെ 77 കിലോഗ്രാം വിഭാഗത്തിൽ സഞ്ജന സ്നാച്ച്, ക്ലീൻ ആൻഡ് ജെർക്ക് ഒപ്പം ഓവറോൾ ഇനങ്ങളിലായി 3 വെങ്കല മെഡലുകൾ സ്വന്തമാക്കി. ഏഷ്യൻ U17 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്റിൽ സമാപിച്ച ഏഷ്യൻ U17 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ജൂനിയർ ബോക്സിംഗ് ടീം മികച്ച നേട്ടം കൈവരിച്ചു. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോയിൽ നടക്കാനിരിക്കുന്ന 2026 കോമൺവെൽത്ത് ഗെയിംസിനായുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പുകൾ കേന്ദ്ര സർക്കാർ ഊർജിതമാക്കി. ലോക ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളെ ഒരേ വേദിയിൽ അണിനിരത്തുന്ന ലെജൻഡ് സ്റ്റാർസ് ഇന്ത്യ ടൂർ 2026 സെപ്റ്റംബർ എഡിഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കൊച്ചിയിൽ നടന്നു. ചടങ്ങിൽ ബ്രസീലിയൻ ഇതിഹാസങ്ങളായ റിക്കാർഡോ ഗാൽവാവോ, ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ എന്നിവർ ചേർന്ന് ടൂർണമെന്റിന്റെ ലോഗോയും ഔദ്യോഗിക പ്രഖ്യാപനവും നിർവഹിച്ചു. കായികലോകം സമാപിച്ചു. തയ്യാറാക്കിയത് ഡോക്ടർ KT സലീജ്. നിർവഹണം P രമണി.
1: സുംനാബാം മൾട്ടിറബ് കായിക ലോകം
2: സമർപ്പിച്ചത് വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് സുംനാബാം.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
4: എന്നും രാവിലെ 7 മണിക്ക്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
7: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
8: അൽ റെഹാൻ ഉള്ളപ്പോ തീമര ഉൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
9: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
10: പ്രായോജകർ
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
11: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
12: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
13: ആകെ പേടിയാവുന്നു ഡോക്ടർ.
12: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്. പ്രസവിക്കാം.

0: പേടിയാണെന്ന്.
1: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
0: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ഇന്ന് വടക്കൻ പാട്ട് കേൾക്കാം. വടക്കൻ കേരളത്തിൽ ഉടലെടുത്ത വീരാരാധനാപരമായ നാടോടിപ്പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ. വടക്കേ മലബാറിലെ കടത്തനാട്, കോലത്തുനാട്, വയനാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ കളരിയഭ്യാസങ്ങൾക്ക് പേരുകേട്ട പുത്തൂരം, തച്ചോളി തുടങ്ങിയ തറവാടുകളിലെ അഭ്യാസികളുടെ ജീവചരിത്രവും അവരെ പ്രകീർത്തിക്കലുമാണ് വടക്കൻ പാട്ടുകളിലെ സാരം. നാടൻ പാട്ടുകളുടെ രൂപത്തിലുള്ള വടക്കൻ പാട്ടുകൾ പാണന്മാർ വഴിയാണ് നാടെങ്ങും പ്രചരിച്ചതെന്ന് വടക്കൻ പാട്ടുകളിൽ തന്നെ പറയുന്നു. ഇന്ന് വടക്കൻ പാട്ട് അവതരിപ്പിക്കുന്നത് ഒഞ്ചിയും കെ പി പ്രഭാകരനും സംഘവും.

0: ഒഞ്ചിയം കെ പി പ്രഭാകരനും സംഘവും അവതരിപ്പിച്ച വടക്കൻ പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
4: ആകാശവാണി മഞ്ചേരി FM, സമയം 8 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.
5: FM പ്രധാന വാർത്തകൾ.
4: 16th കേരള നിയമ

നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ രണ്ടു ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. സാങ്കേതികവിദ്യ ഇന്ത്യൻ കൃഷിയുടെ ഒരു പ്രധാന ശക്തിയായി മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റലിയിലെ ഫുഡ് ആന്റ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ അഗ്രികോള മെഡൽ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല സഹവാസ ക്യാമ്പ് ഐക്യ 2026 തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് മലപ്പുറം ജില്ലയിലെ

0: ക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് മലപ്പുറം ജില്ലയിലെ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന തുടങ്ങി. പരിശോധനാ ദിവസങ്ങളിൽ ബസ് ഡ്രൈവർമാർക്കും അറ്റൻഡന്റുമാർക്കും റോഡ് സുരക്ഷാ പരിശീലനവും ഉണ്ടാകും. കണ്ണൂർ ആറളത്ത് ഓപ്പറേഷൻ ഗജമുക്തിയുടെ രണ്ടാം ദിവസമായ ഇന്നലെ ഒരു കൊമ്പനാനയെ കാടുകയറ്റി. ഹെലിപ്പാട് വട്ടക്കാട് ഭാഗത്ത് നിലയുറപ്പിച്ചിരുന്ന കൊമ്പനാനയെയാണ് ഉൾക്കാട്ടിലേക്ക് തുരത്തിയത്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ അമ്മത്തൊട്ടിലിൽ പുതിയ കുരുന്നെത്തി. 7 ദിവസം പ്രായമായ ആൺകുഞ്ഞിനെയാണ് ലഭിച്ചത്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി 60th സംസ്ഥാന സമ്മേളനം നാളെ കോഴിക്കോട്ട് തുടങ്ങും. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ETU എഡ്യൂക്കേഷൻ മാൾ മഞ്ചേരി തൂലിക തിങ്കളാഴ്ച രാവിലെ 7:50.
3: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
2: ETU സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ് കച്ചേരിപ്പടി മഞ്ചേരി.
4: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
4: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
5: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേസ്റ്റാൻ തൃശൂർ.
7: തീവണ്ടി സമയം പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
8: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
6: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേസ്റ്റാൻ തൃശൂർ.
6: ഫോൺ 8129110087.
7: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
6: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 2260, കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27, ട്രെയിൻ നമ്പർ 166-09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, ട്രെയിൻ നമ്പർ 166-07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 20 മിനിറ്റ് വൈകി 8:53, ട്രെയിൻ നമ്പർ 163-05 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54, ട്രെയിൻ നമ്പർ 20-631 മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് 9:22 എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരും.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേസ്റ്റാൻ തൃശൂർ.
7: തീവണ്ടി സമയം പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
9: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ കോഴിക്കോട് റോഡ് മഞ്ചേരി.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: സമയം ഇപ്പോൾ 8:05:20.
11: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
12: പ്രായോജികർ, എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
11: CH സെന്റർ മഞ്ചേരി.
12: മഞ്ചേരി CH സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
11: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ.
12: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
11: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
12: CH സെന്റർ മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്.
1: നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി അഥവാ NFSU നടത്തുന്ന വിവിധ സൈബർ സെക്യൂരിറ്റി കോഴ്സുകളെക്കുറിച്ച് സംസാരിക്കുന്നു. കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ പബ്ലിക് റിലേഷൻസ് ഓഫീസറുമായ MV സക്കറിയ.
2: ലോകമെങ്ങും ഇന്റർനെറ്റ് തട്ടിപ്പുകൾ വർദ്ധിക്കുകയാണ്. അവിടങ്ങളിലേക്ക് കൂടുതൽ സുരക്ഷാ ജീവനക്കാരെ ആവശ്യമായി വന്നിരിക്കുന്നു. ഓഫീസുകൾക്കകത്തിരുന്ന് പ്രവർത്തിക്കുന്ന ഈ സുരക്ഷാ ഭടന്മാരാണ് സൈബർ സെക്യൂരിറ്റി വിദഗ്ധർ. തൊഴിൽ സാധ്യതകൾ വർദ്ധിച്ചു വരുന്ന ഈ മേഖലയിലും അനുബന്ധ മേഖലകളിലും മികച്ച പ്രോഗ്രാമുകൾ നടത്തുന്ന സ്ഥാപനമാണ് നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി NFSU. ഫോറൻസിക്, ബിഹേവിയറൽ, സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ ഫോറൻസിക് അനുബന്ധ ശാസ്ത്ര മേഖലകളിൽ പഠനത്തിനും ഗവേഷണത്തിനും വേണ്ടി മാത്രമായി സ്ഥാപിച്ച

0: ലോകത്തെ ആദ്യ യൂണിവേഴ്സിറ്റിയാണ് നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി. ഡൽഹി, ഗുജറാത്ത്, ഗോവ, ത്രിപുര, ഭോപ്പാൽ, ഗുവാഹത്തി, മണിപ്പൂർ, ധാർവാദ്, ഭുവനേശ്വർ, ചെന്നൈ, നാഗ്പൂർ, ജയ്പൂർ, വാരാണസി എന്നിവിടങ്ങളിലാണ് ക്യാമ്പസുകൾ. പ്ലസ് ടുക്കാർക്ക് പ്രവേശനം തേടാവുന്നവയിൽ ബിരുദവും ഇൻ്റഗ്രേറ്റഡ് പിജിയും ഉണ്ട്. സൈബർ സെക്യൂരിറ്റിയിൽ പ്ലസ് ടുക്കാർക്ക് വേണ്ടി 5 വർഷത്തെ ബിടെക് എം ടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റി പ്രോഗ്രാം നടത്തുന്നു. ഫിസിക്സ്, മാത്തമാറ്റിക്സ് എന്നിവ നിർബന്ധ വിഷയങ്ങളായി പ്ലസ് ടുവിന് 60% മാർക്ക് നേടിയിരിക്കണം എന്നതാണ് പ്രവേശന യോഗ്യത. ഇൻ്റഗ്രേറ്റഡ് ബിടെക് എം ടെക് പ്രോഗ്രാമിന് ചേരുന്നതിന് JEE ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ മെയിൻ പരീക്ഷയുടെ സ്കോറാണ് ആവശ്യം. NIT ഉൾപ്പെടെ സുപ്രധാന സ്ഥാപനങ്ങളിൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷയാണ് JEE മെയിൻ. പ്ലസ് ടു പഠനകാലത്ത് തന്നെ ഗൗരവത്തോടെ എൻട്രൻസ് പരിശീലനം നടത്തുന്നത് മികച്ച സ്കോർ നേടുന്നതിന് സഹായകമാകും. BSc ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ് ത്രിവത്സര ഡിഗ്രി പ്രോഗ്രാമാണ്. ചെന്നൈ, ഡൽഹി എന്നിവിടങ്ങളിൽ പഠിക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് പഠിച്ച് പ്ലസ് ടുവിന് 55% മാർക്ക് നേടിയിരിക്കണം. കേന്ദ്ര സർവകലാശാലകളിലെയും മറ്റും ബിരുദ പ്രോഗ്രാമുകളിൽ പ്രവേശനത്തിനായി രാജ്യവ്യാപകമായി നടത്തുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET UG പരീക്ഷയിലെ സ്കോറാണ് പ്രവേശനത്തിന് അടിസ്ഥാനം. ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് എന്നിവയാണ് എഴുതേണ്ട പേപ്പറുകൾ. NCERT 12-ാം ക്ലാസ് സിലബസ് അടിസ്ഥാനമാക്കിയായിരിക്കും ചോദ്യങ്ങൾ. അക്കാദമിക് പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായി ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കും ചോദ്യങ്ങൾ എന്നതിനാൽ ഊർജിത പരിശീലനം നേരത്തെ ആരംഭിക്കുക. BSc MSc ഫോറൻസിക് സയൻസ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഭോപ്പാൽ, ഡൽഹി, ധാർവാദ്, ഗോവ, ത്രിപുര എന്നിവിടങ്ങളിൽ നടത്തുന്നു. പ്ലസ് ടുവിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് പഠിച്ച് 55% കുറയാതെ മാർക്ക് നേടിയവർക്ക് അപേക്ഷിക്കാം. CUET UG പരീക്ഷയിലെ സ്കോർ അടിസ്ഥാനമാക്കി പ്രവേശനം നൽകും. BBA MBA സ്പെഷ്യലൈസേഷൻ ഇൻ ഫോറൻസിക് അക്കൗണ്ടിംഗ് ആൻഡ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന പ്രോഗ്രാം NFSU ഡൽഹി ക്യാമ്പസിൽ ഉണ്ട്. ഏതെങ്കിലും വിഷയത്തിലെ പ്ലസ് ടുക്കാർക്ക് ചേരാം. CUET UG ആണ് പ്രവേശന പരീക്ഷ. BBA LLB ആണ് പ്ലസ് ടുക്കാർക്ക് പ്രവേശനം ലഭിക്കുന്ന മറ്റൊരു പ്രോഗ്രാം. ഇതിന് പ്രവേശനം ലഭിക്കാൻ ക്ലാറ്റ്, അതായത് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് ആണ് എഴുതേണ്ടത്. 50% മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിൽ പ്ലസ് ടു പാസ്സായവർക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ട്.
1: കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ പബ്ലിക് റിലേഷൻസ് ഓഫീസറുമായ MV സക്കറിയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാരംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
3: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം, പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
1: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
4: മിലിക്സ് ഡിഷ് വാഷ്,
1: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
4: ലോവ വാഷിംഗ് സോപ്പ്,
1: പിങ്ക് വാഷിംഗ് പൗഡർ,
4: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
1: ഫോൺ 8078078540.
4: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജൻസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
5: സൈബർ ജാലകം.

0: ഫോൺ നഷ്ടപ്പെട്ടാലും മനസമാധാനം വീണ്ടെടുക്കാം ഈ സംവിധാനം അറിയാമെങ്കിൽ.
1: നിങ്ങൾ ഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്നു പോയിട്ടുണ്ടോ? അതല്ലെങ്കിൽ യാത്രയിൽ എപ്പോഴെങ്കിലും ഫോൺ മോഷണം പോയിട്ടുണ്ടോ? എന്നിട്ട് എന്ത് ചെയ്തു? ആകെ ടെൻഷനായി പോയോ? എങ്കിൽ ഇനി സമാധാനിക്കൂ. നിങ്ങൾക്ക് ഫൈൻഡ് മൈ ഡിവൈസ് എന്ന സംവിധാനം ഉപയോഗിച്ച് നിങ്ങളുടെ ഫോൺ എവിടെയാണ് എന്ന് കണ്ടെത്താം. നിങ്ങളുടെ ഫോൺ എവിടെയെങ്കിലും മറന്നുപോയി അതല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ മറ്റൊരു ഫോണിലോ കമ്പ്യൂട്ടറിലോ ഗൂഗിളിൻ്റെ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ഫോൺ ഇപ്പോൾ എവിടെയുണ്ടെന്ന് മാപ്പിൽ കൃത്യമായി കാണാം. ഫോൺ സൈലന്റ് ആണെങ്കിൽ പോലും ഫുൾ വോള്യത്തിൽ ബെൽ ചെയ്യിക്കാനും റിമോട്ടായി ഫോണിലെ ഡാറ്റ ഡിലീറ്റ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും. ഇങ്ങനെയൊക്കെ ചെയ്താലും പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പോലീസാണ് ആ ഫോൺ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് നൽകേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് കൃത്യമായി ഫോൺ അറിയുവാനും ഫോണിലെ ഡാറ്റ സുരക്ഷിതമാക്കുവാനും ഇതിലൂടെ പറ്റും. ഫൈൻഡ് മൈ ഡിവൈസ് എന്ന ഗൂഗിളിൻ്റെ സംവിധാനമാണ് ഇതിനായി പ്രയോജനപ്പെടുത്തുക എന്ന് മറക്കാതിരിക്കുക. യെസ്, ഡിജിറ്റൽ ലോകത്തെ അതിശക്തനായ നിങ്ങളുടെ ബോഡി ഗാർഡ് തന്നെയാണ് ഗൂഗിളിൻ്റെ ഫൈൻഡ് മൈ ഡിവൈസ്.
0: സൈബർ ജാലകം.
2: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: ഇന്ന് രാവിലെ FM ശുഭദിന പരിപാടികൾക്കു ശേഷം 8:25 കേൾക്കാം ഓർമ്മച്ചെപ്പ്. കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ, ഗായകനും സംഗീത സംവിധായകനുമായ MS ബാബുരാജിനെക്കുറിച്ചുള്ള ചിത്രീകരണം, ഇതിന്റെ 6 ഭാഗം. രചന ഡോക്ടർ TP മെഹറൂഫ് രാജ്. 8:55 സസ്നേഹം, ഇതിൽ കവിയും അധ്യാപകനുമായ വിഷ്ണുനാരായണൻ നമ്പൂതിരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മകൾ അപർണ ശ്രീകുമാർ പങ്കുവയ്ക്കുന്നു.
4: ആയിഷ ഗർഭിണിയാണോലേ?
5: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
4: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷാന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
6: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
4: തന്നെയോ? അതേതായാലും നന്നായി.
6: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
4: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
7: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
7: ദിവസവും കാലത്ത് 6:35.
9: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
10: അൽ റെഹാൻ ഉള്ളപ്പോ തീമര ഉൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ?
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
12: കാർഷിക വൃത്താന്തം
11: എന്നും രാവിലെ 6:30.
12: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
11: കണ്ടംകുളത്തി പ്രസവരക്ഷ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
12: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
11: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം.
13: പ്രായോജികർ BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
14: മാഡം, ഈ പാസ്ബുക്കിലൊന്ന് പ്രിന്റ് ചെയ്ത് തരാമോ?
15: അതിന് കറണ്ട് ഇല്ലല്ലോ.
14: അല്ല, അപ്പൊ നിങ്ങളുടെ ഇൻവെർട്ടറിന് എന്ത് പറ്റി?
15: അതിന് ചാർജ് തീരെ കിട്ടുന്നില്ല, പുതിയ ബാറ്ററി വാങ്ങണം.
14: ഇനി പുതിയത് വാങ്ങണ്ട, നമ്മുടെ ചരണിയിലുള്ള BRGC പോയിക്കോളൂ. ഗ്യാരണ്ടിയോടുകൂടി നിങ്ങളുടെ ബാറ്ററി റീജനറേറ്റ് ചെയ്തു തരും.
13: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, ചരണി, മഞ്ചേരി.
14: ഫോൺ 7907966544.
0: രസമുകുളം. പ്രിയപ്പെട്ടവരെ, അപ്പം, ഇടിയപ്പം, ബ്രെഡ് എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു വെജിറ്റബിൾ സ്റ്റൂ തയ്യാറാക്കുന്ന വിധമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ ഉലുവ, പെരിഞ്ചീരകം, ഏലയ്ക്ക 2 എണ്ണം, 3 ഗ്രാമ്പു, 2 കറുവപ്പട്ട, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചത് ആവശ്യത്തിന്. ഒരു സവാളയുടെ പകുതി നീളത്തിൽ അരിഞ്ഞെടുക്കണം. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് എന്നിവ കഷ്ണങ്ങളാക്കിയെടുക്കണം. തേങ്ങാപ്പാൽ പൊടി

0: കപ്പ് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിലും എടുക്കാം. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിയില, കറിവേപ്പില, ഉപ്പ് എന്നിവ ആവശ്യത്തിന്. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയൊഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഉലുവയും പെരിഞ്ചീരകവും ചേർത്ത് പൊട്ടിക്കാം. ഇതിലേക്ക് ചതച്ച ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട എന്നിവ ചേർത്ത് ചെറിയ തീയിൽ കുറച്ചുനേരം വഴറ്റണം. അതിനുശേഷം ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നതുവരെ വഴറ്റാം. ഇതിലേക്ക് സവാള കൂടി ചേർത്ത് ഒന്ന് വാടിയതിനു ശേഷം കാരറ്റും ഉരുളക്കിഴങ്ങും 1/2 കപ്പ് വെള്ളവും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് അടച്ചുവെച്ച് വേവിക്കുക. പച്ചക്കറികൾ വേവുന്ന സമയം കൊണ്ട് 1/2 കപ്പ് തേങ്ങാപ്പാൽ പൊടി 1/2 കപ്പ് വെള്ളത്തിൽ കലക്കി വയ്ക്കാം. ഫ്രഷ് തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ 2/2 പാലിലാണ് പച്ചക്കറികൾ വേവിക്കേണ്ടത്. പച്ചക്കറികൾ നന്നായി വെന്ത് വെള്ളം വറ്റി വരുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇടത്തരം തീയിൽ 1-2 മിനിറ്റ് നേരം കൂടി തിളപ്പിച്ച് കുറുകി വരുമ്പോൾ കറിവേപ്പിലയും മല്ലിയിലയും ചേർക്കാം. അവസാനമായി 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം. ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയൊഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഉലുവയും പെരിഞ്ചീരകവും ചേർത്ത് പൊട്ടിക്കാം. ഇതിലേക്ക് ചതച്ച ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട എന്നിവ ചേർത്ത് ചെറിയ തീയിൽ കുറച്ചുനേരം വഴറ്റണം. അതിനുശേഷം ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നതുവരെ വഴറ്റാം. ഇതിലേക്ക് സവാള കൂടി ചേർത്ത് ഒന്ന് വാടിയതിനു ശേഷം കാരറ്റും ഉരുളക്കിഴങ്ങും 1/2 കപ്പ് വെള്ളവും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് അടച്ചുവെച്ച് വേവിക്കുക. പച്ചക്കറികൾ വേവുന്ന സമയം കൊണ്ട് 1/2 കപ്പ് തേങ്ങാപ്പാൽ പൊടി 1/2 കപ്പ് വെള്ളത്തിൽ കലക്കി വയ്ക്കാം. പച്ചക്കറികൾ നന്നായി വെന്ത് വെള്ളം വറ്റി വരുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇടത്തരം തീയിൽ 1-2 മിനിറ്റ് നേരം കൂടി തിളപ്പിച്ച് കുറുകി വരുമ്പോൾ കറിവേപ്പിലയും മല്ലിയിലയും ചേർക്കാം. അവസാനമായി 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ റെഡിയായി.
1: രസമുകുളം. BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം.
2: പ്രായോജകർ BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
3: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു
8: നല്ല മലയാളം. പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
7: ഗർഭാശയ മുഴകൾക്ക് ശസ്ത്രക്രിയയില്ലാതെയും പുകവലിക്കുന്നവരുടെയും പ്രമേഹ രോഗികളുടെയും കാലുകളിലെ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സം അഥവാ പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം. മുട്ടിന് താഴെ മുറിക്കുന്നത് ഒഴിവാക്കും ചെയ്യാം.
8: കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0493362262.

0: ഹലോ
1: ഹലോ, സനാതനൻ സാർ അല്ലയോ?
0: യെസ്, അതെ.
1: ആ, ഇത് ഞാനാ, വ്യോമയാനി. സാറിന് ഞാനൊരു ക്ഷണനക്കത്ത് അയച്ചിട്ടുണ്ട്. ഈ മാസം 30-നാ. എല്ലാം ക്ഷണനക്കത്തിലുണ്ട്, മറക്കണ്ടാട്ടോ. ഈ മാസം 30-ന്.
0: എടീ പങ്കജാക്ഷിയെ, വേഗം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് പാടി. അയ്യോ, ഈ മാസം

0: അപ്പതിന് എന്റെ കഥ കഴിക്കുമെന്ന് പറഞ്ഞ് ഏതോ ഒരുത്തി കഥ അയച്ചിട്ടുണ്ടടി പങ്കജാക്കിയേ. നീ എവിടെ
1: കല്യാണത്തിന് വിളിച്ച് ഇങ്ങനെ പൊല്ലാപ്പുണ്ടാക്കല്ലേ. ക്ഷണത്തിന് പകരം ക്ഷണനം കാച്ചി. സനാതനൻ സാർ അങ്ങ് വിരണ്ടും പോയി. മലയാള മാഷാണ്. ക്ഷണനക്കത്ത് എന്നാൽ വധിക്കുമെന്ന ഭീഷണിക്കത്താണ്. ക്ഷണനത്തിന്റെ അർത്ഥം വധം. അപ്പോൾ ക്ഷണനക്കത്ത് വധിക്കുമെന്ന കത്തല്ലാതെ പിന്നെന്ത്? അതുകൊണ്ട് കല്യാണം പോലുള്ള മംഗളകർമ്മങ്ങൾക്ക് ക്ഷണവുമായി ഇറങ്ങുന്നവർ ജാഗ്രത. ക്ഷണനം വേണ്ട, ക്ഷണം മതി. ഇനി ഒന്നുകൂടി പറയാം. ക്ഷണക്കത്തിന്റെ പുറത്ത് നീട്ടിപ്പിടിച്ച് ശ്രീമാൻ സനാതനൻ, ശ്രീമാൻ സുന്ദരൻ എന്ന് എഴുതി കുളമാക്കരുത്. ഒരാളെ സംബോധന ചെയ്യുമ്പോൾ ശ്രീമൻ എന്നാണ് ഉപയോഗിക്കേണ്ടത്, ശ്രീമാൻ എന്നല്ല.
0: പ്രിയപ്പെട്ട കലാസ്നേഹികളെ, പൊന്നിൻ തിരുവോണം പ്രമാണിച്ച് ഓണം കേറാമൂല മഹാബലി തിയേറ്ററിന്റെ മനോഹരമായ വെള്ളിത്തിരയിൽ ഇന്നു മുതൽ പ്രദർശനം ആരംഭിക്കുന്നു. രാപ്പകൽ വരുവിൻ, കാണുവിൻ ഓണം കേറാമൂല മഹാബലി തിയേറ്ററിൽ ഇന്നു മുതൽ മമ്മൂട്ടി നടിച്ച രാപ്പകൽ, പൊന്നിൻ തിരുവോണം പ്രമാണിച്ച്.
2: മമ്മൂട്ടി നായകനായി അഭിനയിച്ച കമൽ ചിത്രമാണ് രാപ്പകൽ. 100 ദിവസത്തിലേറെ ഓടിയ സിനിമയാണ്. നല്ല സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് രാപ്പകൽ എന്ന് കേൾക്കുമ്പോൾ സങ്കടമുണ്ടാകുന്നത് ആ പേരിനെ ചൊല്ലിയാണ്. സിനിമ പിടിക്കുമ്പോഴേ ആരോ ചൂണ്ടിക്കാണിച്ചിരുന്നു രാപ്പകലിനെ രാപ്പകലാക്കിയതോടെ ഉണ്ടായ പൊല്ലാപ്പ് അടുത്തെങ്ങും തീരില്ലല്ലോ. ആ സിനിമ കാണുകയും അതിലെ പാട്ട് കേൾക്കുകയും ചെയ്യുന്നവർ രാപ്പകലിന് പകരം രാപ്പകൽ രാപ്പകൽ എന്ന് തെറ്റായി എത്ര ആവർത്തി ഉച്ചരിക്കും, എഴുതും. അതുകൊണ്ട് സിനിമയ്ക്കും പുസ്തകത്തിനും പേരിടുന്നവർ വഴിതെറ്റാതെ സൂക്ഷിക്കുക.
3: ഗവേഷണം, രചന, നിർവഹണം ഡി പ്രദീപ് കുമാർ.
4: ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: നല്ല മലയാളം സമാപിക്കുന്നു.
4: പ്രായോജകർ
5: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
7: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
6: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
9: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം,
10: അമ്മയ്ക്ക് കരുതലായി,
9: കുഞ്ഞിന് കാവലായി,
10: അലോഹ ഹോസ്പിറ്റൽ.
11: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
12: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
13: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
14: മാഡം, ഞാനൊരാഴ്ച ലീവായിരിക്കട്ടോ, അമ്മയുടെ കണ്ണോപ്പറേഷനാ, കൂട്ടിന് പോണം.
15: അല്ല, അതിനിപ്പോ എന്തിനാ ലീവ് എടുക്കണേ? നമ്മുടെ തൃശൂർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രിയിൽ പോയാ പെട്ടെന്ന് ചെയ്തു വരാലോ. അവിടെ ആധുനിക രീതിയിലുള്ള കണ്ണുപരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
14: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
12: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
16: എഫ് എം ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ചോദിച്ചിരുന്ന ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള സമയമായിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ ദാതാവ് ആരാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം കേട്ടോളൂ. ആലിൻ ഷെറിൻ എബ്രഹാം. ആലിനും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനം ഈ വർഷം ഫെബ്രുവരി 5 അപകടത്തിൽപ്പെടുകയും ദാരുണമായി പരിക്കേൽക്കുകയും ചെയ്തു. ഫെബ്രുവരി 13 ആലിന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. തുടർന്ന് ആലിന്റെ മാതാപിതാക്കൾ അവയവ ദാനത്തിന് സമ്മതം നൽകുകയായിരുന്നു. തുടർന്ന് 9 മാസം മാത്രം പ്രായമുള്ള ആലിന്റെ ശരീരത്തിലെ അവയവങ്ങൾ മറ്റ് 5 പേരിലേക്ക് മാറ്റിവെച്ച് പുതുജീവൻ നൽകി. അവയവ മാറ്റത്തിനു മാത്രമായി പുതുതായി കോഴിക്കോട് ജില്ലയിൽ തുടങ്ങാൻ പോകുന്ന ആശുപത്രിക്ക് ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ പേര് നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ ദാതാവ് ആരാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ആലിൻ ഷെറിൻ എബ്രഹാം.
11: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
12: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
13: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
17: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
18: മീഡിയ വാണി
17: നമ്പർ മറക്കല്ലേ, 90 20 620 630.
16: പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 26:54. എഫ് എം ശുഭദിന പരിപാടികളുടെ സമയം ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും

0: സമയം 8 മണി കഴിഞ്ഞ് 28:30. ഇനി കേൾക്കാം
1: ആകാശവാണി 102.7 മഞ്ചേരി FM.

ഓർമ്മച്ചെപ്പ്, ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെ ജീവിതരേഖ. കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ, ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം. രചന ഡോക്ടർ ടി പി മെഹറൂഫ് രാജ്. കോഴിക്കോട് പി വി എസ് ലേക്ഷോർ മെഡിക്കൽ സെന്ററിലെ സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യനായ അദ്ദേഹം എഴുത്തുകാരൻ, ഗായകൻ, സംഗീത ചികിത്സകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു.

0: കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ.
1: ചിത്രീകരണം ആറാം ഭാഗം.
2: എം എസ് ബാബുരാജ് ഒരുക്കിയ ഗാനലോകത്തിലൂടെയാണല്ലോ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്.

ഓളവും തീരവും മലയാളത്തിലെ മുഴുനീള വാതിൽപ്പുറ ചിത്രീകരണം നടന്ന ആദ്യത്തെ സിനിമയാണ്. എം ടിയുടേതാണ് കഥ. ചിത്രത്തിൽ യേശുദാസും മച്ചാട്ട് വാസന്തിയും ചേർന്ന് ആലപിക്കുന്ന ഹൃദയവർജകമായൊരു ഗാനമാണ് മണിമാരൻ തന്നത് പണമല്ല പൊന്നല്ല, മധുരക്കിനാവിൻ കരിമ്പിൻ തോട്ടം, കണ്ണുനീർ തേവി തേവി കരളിതിൽ വിളയിച്ച കനകക്കിനാവിന്റെ കരിമ്പിൻ തോട്ടം. തേനൂറുന്ന ഈണമാണ് മാപ്പിളപ്പാട്ട് ശൈലിയോടടുത്തു നിൽക്കുന്ന ഈ ഗാനത്തിന് ബാബുരാജ് നൽകിയിരിക്കുന്നത്.

ഏത് ഭാവമായാലും പാട്ടിൽ അത് തീവ്രമായും സർഗാത്മകമായും ആവിഷ്കരിക്കുക എന്നത് ബാബുരാജിന്റെ ശൈലിയായിരുന്നു എന്ന് പറയാതെ വയ്യ. നമുക്കിനി കുറച്ച് ശോകഗാനങ്ങൾ കേൾക്കാം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിൽ കെ പി ഉദയഭാനു പാടുന്ന ഒരു ഗാനമുണ്ട്, അനുരാഗ നാടകത്തിൻ അന്തിമാം രംഗം തീർന്നു, അരങ്ങിതിൽ ആളൊഴിഞ്ഞു, കാണികൾ വേർപിരിഞ്ഞു, ഖനീഭവിച്ച ശോകം മുറ്റി നിൽക്കുന്ന ഈ ഗാനം പാടാൻ ആദ്യം തീരുമാനിച്ചിരുന്നത് അക്കാലത്തെ മറ്റൊരു പ്രഗത്ഭനായ ഗായകൻ പി ബി ശ്രീനിവാസനെയായിരുന്നു. എന്നാൽ അദ്ദേഹം പാടിത്തീർന്നപ്പോൾ കഥനം വേണ്ടത്ര ആവിഷ്കരിക്കപ്പെട്ടില്ല എന്ന്

0: ബാബുരാജിന് തോന്നിയത്രേ. അങ്ങനെയാണ് ഉദയഭാനു ആ ഗാനം പാടാനെത്തിയത്. മറ്റൊരാൾക്കും ഇതിനേക്കാൾ മെച്ചപ്പെടുത്താനാവില്ല എന്ന തരത്തിൽ ഉദയഭാനു അത് പാടി തനിത്തംഗമാക്കി. പാട്ടിന്റെ തുടക്കത്തിലെ തകർന്ന മനസ്സിന്റെ ദുഃഖസാന്ദ്രമായ ആ ചെറു ചിരിക്കുപോലും എന്തൊരു ഭാവമാണ്.
1: അനുരാ

പി ബി ശ്രീനിവാസ് പാടി അനശ്വരമാക്കിയ ശോകഗാനമാണ് കാട്ടുതുളസിയിലെ തുളസി തുളസി വിളി കേൾക്കൂ, ഇണക്കുയിലെ ഇണക്കുയിലെ ഇനിയെവിടെ കൂടുകൂട്ടും. ബാബുരാജിന്റെ പ്രിയപ്പെട്ട മറ്റൊരു രാഗമായ ബീംബിലാസിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സുന്ദരിയായ പെൺകൊടിയോട് അക്ഷന്തവ്യമായ തെറ്റു ചെയ്ത നായകന്റെ പശ്ചാത്താപ പാരവശ്യങ്ങളാണ് വയലാറിന്റെ വരികളിൽ. ആയിരമായിരം ജന്മങ്ങൾ പൂക്കുമീ തേയിലക്കാടിൻ താഴ്വരയിൽ, അതുപോലെ തേങ്ങിക്കരഞ്ഞു ഞാൻ തേടാത്ത കാടുകളില്ലിവിടെ എന്നൊക്കെയുള്ള വരികൾ അതീവ ഭാവതീവ്രതയോടെ ആവിഷ്കരിക്കുന്നുണ്ട് പി ബി എസ്. ഈ നിത്യസുന്ദര ഗാനത്തിന്റെ റെക്കോർഡിംഗ് വേളയിൽ അവിടെയുണ്ടായിരുന്ന തെന്നിന്ത്യയിലെ പ്രശസ്ത സംഗീത സംവിധായകൻ സാക്ഷാൽ എം എസ് വിശ്വനാഥൻ ബാബുരാജിനെ അകമഴിഞ്ഞു അഭിനന്ദിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ബാബുരാജു പറഞ്ഞുവത്രേ, താങ്കളെപ്പോലെ ഞാനും എം എസ് ആണല്ലോ എന്ന്.

ഭാർഗവീ നിലയം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ഗാനകല്ലോലിനിയാണ് വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, കിളിവാതിലിൽ മിഴിയും നട്ട് കാത്തിരുന്നു ഞാൻ. പഹാടിരാഗത്തിന്റെ മുക്തലാവണ്യം വഴിഞ്ഞൊഴുകുന്ന ഈ ഗാനം മലയാളത്തിലെ ലക്ഷണമൊത്ത ഒരു ശോകഗാനമാണ്. ബഷീറിന്റെ പ്രേതകഥയിലൂടെ വിഖ്യാതയായ ഭാർഗവീക്കുട്ടിയുടെ പ്രണയവിലാപം എസ് ജാനകി പാടി പത്തരമാറ്റാക്കി മാറ്റി. എക്കാലത്തും മലയാളിയുടെ മനസ്സിൽ നൊമ്പരാനുഭൂതികൾ ഉണർത്തുന്ന ഒരു ഗാനമാണ് വാസന്ത പഞ്ചമി നാളിൽ.

ഭാരതപ്പുഴയിലെ ഓളങ്ങളെ, പഴയൊരു പ്രേമകഥയോർമ്മയില്ലേ, ഓർമ്മയില്ലേ, കലക്ടർ മാലതി എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം. വയലാറിന്റെ രചനയിൽ ബാബുരാജ് ഒരുക്കി ഗന്ധർവന്റെ തരളിത സ്വരത്തിൽ രൂപം കൊണ്ട മറ്റൊരു സുന്ദര സൃഷ്ടി.

കേൾവി മാത്രയിൽ ഉള്ളുരുകി പോകുന്ന അനുഭവം പ്രദാനം ചെയ്യുന്ന ഒരു ശോകഗാനമാണ് ഇരുട്ടിന്റെ ആത്മാവ് എന്ന സിനിമയിലെ ഇരു കണ്ണീർ തുള്ളികൾ ഒരു സുന്ദരിയുടെ കരിമിഴികളിൽ വെച്ച് കണ്ടുമുട്ടി എന്ന് തുടങ്ങുന്ന പാട്ട്. ബിലാസ് ഖാനി തോടി എന്ന അപൂർവ രാഗമാണ് ബാബുരാജ് ഈ ദുഃഖഗാന നിർമ്മിതിക്കായി വിനിയോഗിച്ചത്. വ്യാകുല വ്യഥകൾക്കനുഗുണമായ ഭാവം ഉള്ളിലൊളിപ്പിച്ച സാമാന്യം സങ്കീർണമായ ഈ രാഗത്തിൽ നിന്നും ബാബുരാജ് ദുഃഖസാന്ദ്രമെങ്കിലും അയത്നലളിതമായി ഒരു വിലാപഗാനം അതിസൂക്ഷ്മതയോടെ നെയ്തെടുക്കുന്നു. മോഹഭംഗത്തിന്റെ കാണാക്കയത്തിൽ നിന്ന് ഉയിരെടുക്കുന്ന ഒരു തപ്ത നിശ്വാസമാണ് ഈ ഗാനം. ചരണത്തിന്റെ രണ്ടാം വരിയുടെ അന്ത്യത്തിൽ ചെറിയൊരു ഇംപ്രവൈസേഷൻ വഴി ബാബുരാജിന്റെ ഭാവന ചിറകടിച്ചുയരുന്നുമുണ്ട്. പല്ലവി അനുപല്ലവി ചരണം എന്നിവയൊക്കെ അവസാനിക്കുന്നത് നിന്ന തലങ്ങളിലേക്ക് തെന്നിയിറങ്ങി വീണ്ടും മുകളിലേക്കൊഴുകി അന്തരീക്ഷത്തിലേക്ക് ലയിച്ചു ചേരുന്ന അപൂർവ സുന്ദര അഡ്ലിബ് ശൈലിയിലാണ്. നിലവിന്റെ അഭൗമമണ്ഡലത്തിൽ ഏതൊക്കെ പന്ഥാവിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതിഭ സഞ്ചരിച്ചിരുന്നത് എന്ന് അത്ഭുതപ്പെടുക മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ.

0: കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ, ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം. രചന ഡോക്ടർ ടി പി മെഹറൂഫ് രാജ്.
1: ചിത്രീകരണത്തിന്റെ ആറാം ഭാഗം സമാപിക്കുന്നു. ആഖ്യാനം സി കൃഷ്ണകുമാർ, പി നിഷ. നിർവഹണ സഹായം വിനോദ് കീഴടത്ത്. ചിത്രീകരണത്തിന്റെ ഏഴാം ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത്.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ ഐ പി ഒ പി ചികിത്സകൾ.
3: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: അന്തപ്പൻ എന്താ ഒരു മൗനം?
5: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ

0: ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
1: കണ്ണും കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
2: 2026-28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
3: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555-0424.
5: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
6: അന്തപ്പാ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
7: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 8 മണി കഴിഞ്ഞ് 58:30.
8: ആകാശവാണി 102.7 മഞ്ചേരി FM.
9: സസ്നേഹം മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി.
10: ദാർശനികവും സാമൂഹികവുമായ പ്രമേയങ്ങളെ മുൻനിർത്തി മലയാള കാവ്യലോകത്തിന് ആസ്വാദനത്തിന്റെ നവ്യാനുഭൂതി പകർന്നു നൽകിയ പ്രിയ കവിയായിരുന്നു വിഷ്ണുനാരായണൻ നമ്പൂതിരി. ഭാരതീയ ദർശനങ്ങളുടെ അന്തസത്തയും ലോകകവിതയുടെ ആഴവും ഉൾച്ചേർന്ന ഒട്ടനവധി കവിതകൾ അദ്ദേഹം കൈരളിക്ക് സമ്മാനിച്ചു. ഉജ്ജയിനിയിലെ രാപ്പകലുകൾ, ഇന്ത്യ എന്ന വികാരം, അതിർത്തിയിലേക്കൊരു യാത്ര, ചാരുലത, മുഖമെവിടെ, ഭൂമിഗീതങ്ങൾ തുടങ്ങിയ ഒട്ടേറെ രചനകളിലൂടെ മലയാള സാഹിത്യത്തിൽ സുപ്രധാന സ്ഥാനം നേടിയെടുത്തു വിഷ്ണുനാരായണൻ നമ്പൂതിരി. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ്, ആശാൻ പുരസ്കാരം തുടങ്ങി ഒട്ടനവധി ബഹുമതികൾക്ക് അർഹനായ അദ്ദേഹത്തെ രാഷ്ട്രം 2014 പത്മശ്രീ നൽകി ആദരിച്ചു. കവിയും അധ്യാപകനുമായ വിഷ്ണുനാരായണൻ നമ്പൂതിരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവയ്ക്കുന്നു മകൾ അപർണ ശ്രീകുമാർ.
11: ബിരുദ വിഷയം ഊർജ്ജതന്ത്രമായിരുന്നു. ബിരുദാനന്തര ബിരുദം ഇംഗ്ലീഷ് സാഹിത്യത്തിലും. ജോലി ചെയ്തത് ഇംഗ്ലീഷ് പ്രൊഫസറായിട്ട്, എഴുതിയത് മലയാളം കവിതകൾ. വിഷ്ണുനാരായണ നമ്പൂതിരി എന്ന മലയാളത്തിന്റെ പ്രിയ കവിയുടെ ഒരു ലൈഫ് സ്കെച്ച് ഏറ്റവും ചുരുക്കി നമുക്ക് ഇങ്ങനെ പറയാം. സാഹിത്യത്തിലുള്ള വാസന തിരിച്ചറിഞ്ഞ് അത് കുറച്ച് ഗൌരവമായി തന്നെ എടുക്കാമെന്ന് തീരുമാനിച്ചപ്പോഴായിരുന്നു MA ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കാൻ തീരുമാനിച്ചത്.
12: അച്ഛന്റെ ഡിഗ്രിക്ക് പഠിപ്പിച്ച ഷെപ്പേർഡ് സാറിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ഗൈഡൻസില് അച്ഛൻ ഇംഗ്ലീഷ് MA ചേരുകയായിരുന്നു.
11: എവിടെയായിരുന്നു?
12: കോഴിക്കോടായിരുന്നു. എൻ്റെ കൃഷ്ണവാര് ഗുരുവല്യനാണ്, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അച്ഛന്റെ കവിതയിലേക്കുള്ള പ്രവേശനം ആ സമയത്താണ്. പിന്നെ കാടമ്മാവൻ തന്നെ ഞങ്ങൾ വിളിക്കുക. അദ്ദേഹത്തിന്റെ മൂത്ത മകനാണ് എന്നെ മാരേജ് ചെയ്തിട്ടുള്ളത്. ശ്രീകുമാർ മൂത്ത മകൻ. എന്റെ അമ്മയും ചേച്ചിയും ഒക്കെ കുട്ടിയായിരുന്നു, അച്ഛൻ മാത്രമാണ് കോഴിക്കോട് ഉണ്ടായത്. ദേവഗിരിയിലാണ് പഠിച്ചത്. അപ്പോ
11: വിവാഹത്തിന് ശേഷമായിരുന്നു MA പോയത്?
12: വിവാഹത്തിന് ശേഷമായിരുന്നു. വിവാഹത്തിന് ശേഷം ആണ് ഈ MA പഠിക്കാൻ പോകുന്നത്. 19 വയസ്സിൽ മാരേജ് കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്നത്. അങ്ങനെയാണ് കോഴിക്കോട് എത്തിപ്പെടുന്നതും. ആ സമയത്താണ് ചേച്ചി ഉണ്ടാവുന്നതെങ്കിലും അച്ഛനെ ചേച്ചി എടുത്തുകൊണ്ട് നടക്കാനോ ഒന്നും പറ്റാത്ത വിഷമം മാറുന്നത്. കക്കാടമാവന്റെ അവിടെ പോയിട്ട് ഇപ്പൊ എന്റെ ഹസ്ബൻഡ് കുട്ടിക്കാലത്ത് ഹസ്ബൻഡിനെ എടുത്തുകൊണ്ട് നടക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. ഞാൻ രണ്ടുപേരും ഏകദേശം ഒരേ പ്രായമാണ്, എന്റെ ചേച്ചിയും എന്റെ ഹസ്ബൻഡ്. അങ്ങനെ അവിടെ സാഹിത്യകാരന്മാരൊത്തുകൂടുകയും കവി സമ്മേളനമൊക്കെ അവരുടെ ആ കോലായി എന്നുള്ള ഒരു ഇത് തന്നെ അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോഴാണ് അച്ഛന്റെ ജീവക സാഹിത്യ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നിന്നാണ് നല്ലോണം പച്ച പിടിക്കുന്നത്. അങ്ങനെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
11: അപ്പോ ഈ പഠനത്തോടൊപ്പം തന്നെ പഠനം കഴിഞ്ഞ് പിന്നീട്

0: ജോലിയിൽ പ്രവേശിക്കുന്നതും കോഴിക്കോടായിരുന്നല്ലോ അല്ലേ?
1: ആദ്യത്തേത് കോഴിക്കോടായിരുന്നു. പിന്നെ അച്ഛൻ കേരളത്തിലുടനീളം ട്രാൻസ്ഫർ ആയിട്ട് ഇങ്ങനെ മാറി മാറി ഉണ്ടായിട്ടുണ്ട്. അവരുടെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പിന്നെ അച്ഛൻ ഞങ്ങളെയും കൂടി കൂടെ കൊണ്ടുപോകുമായിരുന്നു. ഞാനും ചേച്ചിയും അമ്മയും പിന്നെ അച്ഛൻ്റെ അച്ഛനും ഇത്രയും പേരടങ്ങുന്നതായിരുന്നു ഞങ്ങളുടെ കുടുംബം.
0: നിങ്ങൾ മക്കളെ രണ്ടുപേരല്ലേ?
1: ആ, രണ്ട് പെൺകുട്ടികളെ. ചേച്ചിയുടെ പേര് അദിതി, എം ജി കോളേജിൽ പ്രൊഫസറായിരുന്നു, ഇപ്പൊ റിട്ടയറായി. ഞാൻ തൃശൂർ പുറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയത്തിലെ സംഗീതാധ്യാപികയാണ്.
0: അച്ഛന്റെ ഈ കവിത എഴുത്ത് ഈ കാലത്ത് തന്നെ വളരെ സജീവമായിരുന്നു.
1: ആ, അപ്പോഴേ ഉണ്ട്. സാഹിത്യസമ്മേളനങ്ങള്, സാഹിത്യ ക്യാമ്പുകള് ഇതൊക്കെ അമ്മയുണ്ട്.
0: അച്ഛന്റെ കവിതകളൊക്കെ വായിക്കുമ്പോ അതിന്റെ ഒരു പ്രത്യേകതയായിട്ട്, സവിശേഷതയായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്താണ്?
1: അച്ഛന്റെ കവിതകളെ കുറിച്ചൊന്നും പറയാൻ എനിക്കറിയില്ല. എന്നാലും എന്നെ പറ്റി അവർണ എന്ന പേരിലൊരു കവിത അച്ഛനെ

0: ഇതിൽ പ്രൊഫസറായിരുന്നു. ഇപ്പൊ റിട്ടയറായി. ഞാൻ തൃശൂർ പൊറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയത്തിലെ സംഗീതാധ്യാപികയാണ്.
1: അച്ഛന്റെ ഈ കവിതയെഴുത്ത് ഈ കാലത്ത് തന്നെ വളരെ സജീവമായിരുന്നോ?
0: അപ്പോഴേ ഉണ്ട്. സാഹിത്യ സമ്മേളനങ്ങള്, സാഹിത്യ ക്യാമ്പുകള് ഇതൊക്കെ തന്നെ ഉണ്ട്.
1: അച്ഛന്റെ കവിതകളൊക്കെ വായിക്കുമ്പോ അതിന്റെ ഒരു പ്രത്യേകതയായിട്ട്, സവിശേഷതയായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്താണ്?
0: അച്ഛന്റെ കവിതകളെ കുറിച്ചൊന്നും പറയാൻ എനിക്കറിയില്ല. എന്നാലും എന്നെ പറ്റി അവർണ എന്ന പേരിലൊരു കവിത അച്ഛനെ എഴുതിയിട്ടുള്ളതായിട്ട് അറിയാം. അച്ഛന്റെ മരണശേഷം ഇന്നത് വായിക്കുമ്പോ വല്ലാത്ത വിഷമം തോന്നും. എന്റെ കുട്ടിക്കാലമാണ് അതിലെ വിഷയം. അതില് തന്റെ മകളുടെ ശൈശവത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. നീ പിച്ചവയ്ക്കെ നിലത്ത് ചെന്താമരപ്പൂ വിടർന്നെന്ന് നിനച്ചൊരു ഭാവന, നീ ആറ്റുവക്കത്ത് നിൻ കളിപ്പാവയെ നീരാട്ടിടുമ്പോൾ കുളിർക്ക് ജൻഛേദന. കുമാരസംഭവത്തിലെ കാളിദാസൻ പാർവതിയുടെ കുട്ടിക്കാലത്തെ ഈ ജീവിയിൽ വർണ്ണിക്കുന്നുണ്ട്. അപ്പോ താൻ ഹിമവാനല്ല എന്നും വെറും ഒരു അധ്യാപകൻ മാത്രമാണെന്നും പിന്നീട് കവിതയിൽ പറയുന്നുണ്ട്.
1: കാളിദാസന്റെ ഒരു സ്വാധീനം, കാളിദാസ കവിതകളുടെ സ്വാധീനം അദ്ദേഹത്തിന്റെ ഒരുപാട് കൃതികളിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
0: അതെ അതെ, കാളിദാസന്റെ വലിയൊരു ആരാധകനാണ്.
1: അത് തുടക്കം തൊട്ടേ ആ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു അദ്ദേഹം.
0: അച്ഛന്റെ മുത്തശ്ശൻ ഒരു സംസ്കൃത പണ്ഡിതനും രഘുവംശവും ശാകുന്തളൊക്കെ അച്ഛനെ നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിൽ അച്ഛനെ ഒരുപാട് നയിച്ചിട്ടുണ്ട് വലിയ മുത്തശ്ശൻ. കുട്ടിക്കാലം മുതലേ അങ്ങനെ ഒരു കാളിദാസന്റെ കൃതികളോട് അച്ഛന് വലിയൊരു ആരാധന ഉണ്ടായിരുന്നു.
1: അതാ അദ്ദേഹം എഴുതിയ കവിതകളിൽ കാണാം. അതോടൊപ്പം തന്നെ സംസ്കൃത പഠനത്തിന്റെ സ്വാധീനം, വേദങ്ങളുടെ ഒരു സ്വാധീനം.
0: അതെ അതെ അതെ അതെ, മധു മുത്തശ്ശനിൽ നിന്നാണ് അച്ഛൻ സംസ്കൃതം പഠിച്ചിട്ടുള്ളത്.
1: അച്ഛൻ ഇങ്ങനെ ജോലി സംബന്ധമായിട്ട് ഇപ്പോ ഗവൺമെന്റ് സർവീസിൽ അധ്യാപകനായിരിക്കുമ്പോ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോ കുടുംബവും നിങ്ങൾ മക്കളും എല്ലാം പല സ്ഥലങ്ങളിലായിരിക്കുമല്ലോ പഠിച്ചതൊക്കെ?
0: അയ്യോ, അത് ചേച്ചി ഞങ്ങൾ തിരുവനന്തപുരത്ത് സെറ്റിൽ ആവുന്നവരെ അഞ്ചാം ക്ലാസ്സിലാവുന്നതിന് മുമ്പ് തന്നെ ഒരു 7 സ്കൂളെങ്കിലും മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാനെന്ന കുട്ടിയായിരുന്നു. എനിക്ക് എന്തായാലും ഭാഗ്യവശാല് തിരുവനന്തപുരത്ത് തന്നെ 10 ക്ലാസ് പാസ്സാവാൻ പറ്റിയിട്ടുണ്ട്.
1: അച്ഛന്റെ എഴുത്തിന്റെ ഒരു സമയവും ക്രമവും അതൊക്കെ എങ്ങനെയായിരുന്നു?
0: അങ്ങനെ അച്ഛനൊരു കൃത്യസമയത്ത് എഴുതുക അങ്ങനെ കണ്ടിട്ടില്ല. അച്ഛന് എഴുതുന്നതും അന്ന് ഞങ്ങൾ അറിയുന്നില്ല. അങ്ങനെ ഒരു സമയത്ത് ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യരുതെന്നോ അങ്ങനെയൊന്നും ഇല്ല അച്ഛന്. അച്ഛന് അതിനുള്ള സമയം കണ്ടെത്തും. ഞങ്ങളോടൊപ്പം ചെലവഴിക്കേണ്ട സമയം പൂർണ്ണമായിട്ടും ഞങ്ങൾ എൻഗേജ് ചെയ്യാറുണ്ട്, ഞങ്ങളുടെ കൂടെ തന്നെ ചെലവിടാറുണ്ട്. അച്ഛനതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു.

0: പൊതുവെ കവിതകൾക്ക് അദ്ദേഹം പ്രമേയം കണ്ടെത്തുന്നത് സ്വന്തം ചുറ്റുപാടിൽ നിന്ന് തന്നെയായിരുന്നു.
1: അതെ അതെ, പ്രകൃതി സംരക്ഷണ സമയത്തും ഒക്കെ അച്ഛന്റെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കവിതകളൊക്കെ ധാരാളം ഞാൻ സന്ദർഭങ്ങൾ ഒത്തുവരുന്നത് ഓർക്കാറുണ്ട്. സുഗത ചേച്ചിയും ഇന്ദുചൂടം മാഷും അവരൊക്കെ കൂടി വീട്ടിൽ വരലും പിന്നെ ഇതിനെപ്പറ്റി ചർച്ചകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പ്രകൃതിയോടുള്ള ഒരു അടങ്ങാത്ത ആരാധനയും സ്നേഹവും ഒക്കെ അച്ഛന്റെ കൂടെ എപ്പോഴും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സൈലന്റ് വാലി സംരക്ഷണത്തിന് വേണ്ടി അക്കാലത്ത് നടന്ന പ്രവർത്തനങ്ങളിലൊക്കെ അച്ഛൻ സജീവമായി പങ്കെടുത്തതായിട്ടാണ് എന്റെ ഒരു ഓർമ്മ. പ്രകൃതിയോടുള്ള ഒരു സ്നേഹം മൂത്തിട്ട് അച്ഛന്റെ വഴുതക്കാട്, തിരുവനന്തപുരത്തെ വഴുതക്കാട് അപരാജിത എന്ന വീട്, ഒരുപാട് സ്ഥലമൊന്നുമില്ല, ഒരു ഇതല്ല, ആകെ ഒരു 10 സെന്റ് സ്ഥലമുണ്ട്. അതിൽ തന്നെ ഒരു 5 സെന്റിനുള്ളിൽ അത്രയും തന്നെ ഈ മരങ്ങളാണ്, കണിക്കൊന്ന, പിന്നെ വേപ്പ്, ഗുൽമോഹർ, പൂമരുത്. പിന്നെ ആരെങ്കിലും വിശേഷ വന്നാൽ അവരെ കൊണ്ട് ചെടികൾ വൃക്ഷത്തൈകൾ വെപ്പിക്കുക അച്ഛന് വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അപ്പൊ അച്ഛനും കക്കാടമ്മാവനും കൂടിയിട്ടാണ് അവിടെ ഞങ്ങളുടെ മുമ്പിൽ ഒരു 2 ചുവന്ന മറുള്ള അടയ്ക്കാൻ വരെ ഉണ്ടല്ലോ, അത് വളരെ ഇതായിട്ട് കൊണ്ട് നടുകയും അത് അവസാനം വരെ അതിനെ പരിപാലിക്കുകയും ചെയ്തിട്ടുണ്ട്. അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു അതില് അടയ്ക്ക ഉണ്ടായി കാണുമ്പോ, എല്ലാവരോടും വരുമ്പോ പറയുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ജി അരവിന്ദൻ വീട്ടിൽ വന്നിട്ട് അച്ഛനൊരു രുദ്രാക്ഷത്തൈ കൊടുത്തിരുന്നു. അതച്ഛന് വളരെ വിലപ്പെട്ടതായിരുന്നു, അച്ഛനത് നട്ട് വളർത്തി.
0: ആ പ്രകൃതി സ്നേഹം തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ കവിതകളിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലും ഒക്കെ നമ്മൾ പിൽക്കാലത്ത് കണ്ടത് അല്ലേ?
1: പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: പിന്നെ അദ്ദേഹത്തിന്റെ സാഹിത്യ മേഖലയിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന, ഏറ്റവും ബന്ധമുണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയായിരുന്നു?
1: വളരെ വളരെ വളരെ ആളുടെ പേര് പറയേണ്ടി വരും എനിക്ക്. എന്ന് വെച്ചാല് പണ്ട് തൊട്ടേ പറഞ്ഞല്ലോ, എൻ വി കൃഷ്ണകുമാരൻ വളരെ ഗുരുതുല്യൻ തന്നെ. പിന്നെ ഗുരുതുല്യനും ജ്യേഷ്ഠ സഹോദരനുമായിരുന്നു എൻ എൻ കക്കാട്. അതാണ് ഞങ്ങളുടെ വിവാഹ ബന്ധത്തിൽ കലാശിച്ചത്. പിന്നെ നമ്മുടെ കെ വി രാമകൃഷ്ണ മാഷ്, ശാന്ത ചേച്ചി മാഷും, മാഷുടെ പത്നി, പിന്നെ എം എൻ താലൂര്, വി കെ ജി, എം എസ് മേനോൻ മാഷ്, ലീലാവതി ടീച്ചർ, എൻ വി പി ഉണിത്തിരി മാഷ്, അയ്യോ വൈലപ്പള്ളി മാഷ് ഒന്നും പറയാനില്ല. അദ്ദേഹം വീട്ടിൽ വന്നിട്ട് ധാരാളം സമയം ചെലവഴിക്കുകയുണ്ടായിട്ടുണ്ട്. അന്നിങ്ങനെ എനിക്ക് ബാലഭവനിൽ എന്നെ കഥകൾ പഠിക്കാൻ വിടാറുണ്ട് അച്ഛനെ, ഞാൻ താല്പര്യമായിട്ട് പോയത്. അപ്പൊ എന്നെ വിളിക്കാൻ ഇങ്ങനെ അച്ഛനും വൈലപ്പള്ളി മാഷും കൂടിയാണ് ഒരു തവണ വന്നത്. അവിടെ അന്ന് നമ്മുടെ സുഗത ചേച്ചിയാണ് ബാലഭവന്റെ പ്രിൻസിപ്പല്. അപ്പോ അവിടെ എല്ലാരും കൂടി ചെറിയൊരു ചർച്ചാവേദി ഉണ്ടാവും. ഇവരെല്ലാം ചേർന്ന പിന്നെ സാഹിത്യം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അതും കഴിഞ്ഞ് നടന്ന് പിന്നെ വീട്ടിലേക്ക് പോകുമ്പോഴും ഇതൊക്കെ തന്നെ തുടരും. വൈലപ്പള്ളി മാഷ് ആ തവണ പോയിട്ട് പിന്നെ വന്ന കത്തിലെ ഒരു കഥകളി എന്റെ ഒരു ചിത്രമൊക്കെ വരച്ച് അവർന്ന ഒരു കമന്റൊക്കെ അവർന്ന കുട്ടിയുടെ കഥകളി എന്നൊക്കെ പറഞ്ഞൊരു ചിത്രമൊക്കെ വരയ്ക്കായിരുന്നു നല്ല ഭംഗിയായിട്ട്. പിന്നെ തിരുവനന്തപുരത്തെ സൗഹൃദങ്ങൾ പറയുകയാണെങ്കിൽ ഓൻവിക്രി സാറ്, അയ്യപ്പ പണിക്കർ സാറ്, ചെമ്മനം ചാക്കോ സാറ്, പി നാരായണ കുറുപ്പ് സാറ്, ഇവരൊക്കെ പല അവസരങ്ങളിലായിട്ട് കുടുംബ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്, സന്ദർശനങ്ങളെ പതിവുണ്ട്. സുഗത ചേച്ചിയാണെങ്കിലും അതെ, അത് സുഗത ചേച്ചി പിന്നെ ഈ അടുത്ത കാലം വരെ, സുഗത ചേച്ചിയുടെ അവസാനം വരെ ഞങ്ങൾ ആ ഒരു ബന്ധം തുടർന്നിട്ടുണ്ട്. സുഗത ചേച്ചി അച്ഛന്റെ ജ്യേഷ്ഠ സഹോദരി തന്നെയായിരുന്നു. അവിടുത്തെ അമ്മയ്ക്ക് സുഗത ചേച്ചി, സദേവകുമാരി ടീച്ചർ, സുജാത ടീച്ചർ, അങ്ങനെ 3 പെൺമക്കളും. അതെ, അച്ഛനൊരു ആൺകുട്ടി അവിടുത്തെ കുട്ടനായിട്ട് തന്നെയാണ് അച്ഛനെ വെച്ചിട്ടുള്ളത്. അപ്പൊ അവിടുത്തെ സുഗത ചേച്ചിയുടെ അമ്മ എല്ലാ മാസവും ഭഗവതി സേവ അച്ഛൻ തന്നെ ചെയ്താൽ കൊള്ളാമെന്നൊരു മോഹം പറഞ്ഞിട്ട് അച്ഛൻ അതും പതിവുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്തിരുന്നു, അങ്ങനെയുള്ള പതിവൊക്കെ ഉള്ളതായിരുന്നു.
0: അപ്പൊ വീടുമായിട്ട് അത്രയും വലിയ അടുത്ത
1: ബന്ധമായിരുന്നു.

0: സസ്നേഹം. കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയെ കുറിച്ചുള്ള ഓർമ്മകളുമായി മകൾ അപർണ ശ്രീകുമാർ.
1: ഇപ്പൊ നേരത്തെ കത്തെഴുതുന്ന കാര്യം പറഞ്ഞു, വൈലോപ്പള്ളി മാഷ് കത്തെഴുതുന്ന കാര്യം. ഈ അദ്ദേഹത്തെ കുറിച്ച്, അച്ഛനെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം ഈ കത്തുകൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാലം എടുത്തു വെക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു.
2: ഓ, അതുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കത്തുകളൊന്നും അച്ഛന് ആലോചിക്കാനേ വയ്യ. അതിനെ ഉപേക്ഷിക്കുന്ന കാര്യം, അത് ജീവനെ തുല്യ അതിങ്ങനെ സ്നേഹിച്ച് അതിനെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുക. അതേപോലെ മാതൃഭൂമി ആഴ്ചപ്പെടുത്തുമല്ലോ. ഞങ്ങൾക്ക് വീട് മാറുമ്പോൾ ഏറ്റവും വലിയ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാറുള്ളത് ഇതൊക്കെയാണ്.
1: അത് ഈ വായിച്ചു കഴിഞ്ഞതൊക്കെ പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സൂക്ഷിച്ചത്?
2: പിന്നെ അതൊക്കെ ഉപയോഗിക്കാൻ അച്ഛനത് വളരെ കൃത്യമായിട്ട് വെച്ച സ്ഥലങ്ങൾ അച്ഛൻ അറിയുകയും ചെയ്യാൻ. അച്ഛന് ഈ പുസ്തകങ്ങളും ഇതൊന്നും ആരെയും തൊടിയിക്കില്ല കേട്ടോ. അത് വളരെ നിർബന്ധമുള്ള കാര്യമായിരുന്നു. അച്ഛനത് അതിനൊട്ട് പ്രോത്സാഹിപ്പിക്കില്ല. ഈ ആഴ്ചപ്പതിപ്പുകളൊക്കെ ഒരാൾ ആരെങ്കിലും തൊട്ടാൽ അച്ഛൻ അറിയുകയും ചെയ്യും. അത് അത്രയും കൃത്യതയോടെയും നിഷ്ഠയോടെയും സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ.
1: പിന്നെ അച്ഛന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പറയുമ്പോൾ, മറ്റുള്ളവരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് എന്ന് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തായിരുന്നു?
2: അച്ഛന്റെ അനാർഭാടമായ ജീവിതം തന്നെയാണ് അതിന് പറയേണ്ട സവിശേഷത. എന്ന് വെച്ചാല് അത്രയും ലാളിത്യമാണ് അച്ഛന് ജീവിതത്തിൽ പാലിച്ചിട്ടുണ്ടായിരുന്നത്. എന്റെ മുത്തച്ഛൻ ശാന്തിയായിരുന്നു, ശാന്തിക്കാരനായിരുന്നു. അപ്പൊ പറയും, ആ ശാന്തിക്കാരനായ മുത്തച്ഛന്റെ മകൻ ലാളിത്യം ജീവിതത്തിൽ ഉടനീളം തുടർന്നിട്ടുണ്ട് അച്ഛൻ. അതിന്റെ ഏറ്റവും വലിയൊരു ഇതാണല്ലോ, അച്ഛൻ സൈക്കിൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അച്ഛൻ സൈക്കിൾ യാത്ര ആണ് പതിവുള്ളത്. അതേപോലെ അച്ഛന്റെ വേഷവിധാനാണെങ്കിലും അത് ഒരു ഖദർ മുണ്ട്, ഒറ്റ മുണ്ടേ വേണ്ടൂ, കട്ടിയുള്ള ഒരു ഖദർ മുണ്ട് ഒരു തോർത്ത് മടക്കി തോളത്തിട്ടാൽ അച്ഛന് തൃപ്തിയായി. കോളേജ് അധ്യാപകനല്ലേ അച്ഛന്, കോളേജിൽ പോകുമ്പോ അച്ഛൻ ഷർട്ടോ, അതും ഖാദി തന്നെ ഉപയോഗിക്കുള്ളൂ, ഷർട്ടും ജിഡി ഇത്രേ വേണ്ടു. പിന്നൊരു ഇത് പറയാനുള്ളത്, ഈ സൈക്കിൾ ആണെങ്കിലും അച്ഛനത് മാസത്തിൽ ഒന്ന് രണ്ട് തവണയെങ്കിലും അത് എണ്ണയിട്ട് അച്ഛൻ തന്നെ ചെയ്യണം കേട്ടോ. അതൊക്കെ അത് തുടച്ച് മിനിക്ക് എവിടെ വെക്കും. അത് മാസം രണ്ട് തവണയെങ്കിലും അച്ഛൻ തന്നെ അത് ചെയ്തിരിക്കും. അതുപോലെ അച്ഛന്റെ വസ്ത്രങ്ങളെല്ലാം അച്ഛന് തന്നെ തിരുമ്പിയിടണം. ഇറപ്പിക്കൊണ്ടിടുന്നതും അച്ഛന് തന്നെ വേണം. ഞങ്ങൾ ആരും ഇട്ടാ പോരാ, ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ അമ്മയോ ഇട്ടാലും പോരാ, അച്ഛൻ തന്നെ അതൊക്കെ ചെയ്യുള്ളൂ. ഇത്രയും കാലം അമ്മയെ കൊണ്ട് നനപ്പിക്കില്ലേ. അമ്മ പറയുമ്പോ അമ്മ വീട്ടമ്മയാണ്, അമ്മ വീട്ടിലുണ്ട്, എന്നാലും അച്ഛനും തന്നെ അതൊക്കെ ചെയ്യും. കോളേജ് കഴിഞ്ഞു വന്ന് അച്ഛൻ തന്നെ അതൊക്കെ നനച്ചിടുള്ളൂ. ഇട്ട് കഴിഞ്ഞാൽ അതെ തിരിച്ചു കൊണ്ടുവന്ന് മടക്കുക ഭംഗിയായിട്ട്. അതൊരു കല തന്നെയാണ്, കണ്ടിരിക്കേണ്ടതാണ്. വീട്ടിൽ ഇത്തിരി

0: ഇസ്തിരിപ്പെട്ടി എന്നൊരു പരിപാടി ഉണ്ടായിട്ടില്ല. ഇസ്തിരിപ്പെട്ടി വാങ്ങിയിട്ടേ ഇല്ല വീട്ടില്. ഈ മുണ്ടും ഷർട്ടും ഒക്കെ ഇസ്തിരി ഇടുന്നതിനേക്കാളും ഭംഗിയായിട്ട് അച്ഛൻ അത് മടക്കി അത് അലമാരി വെച്ചിട്ടുള്ളത് കാണാനൊരു കല തന്നെയാണ്. പിന്നെ ഒരുപാടൊന്നും അച്ഛൻ വാങ്ങില്ലേ, ഹൈവറിൽ ഉണ്ടാവുന്ന നാലഞ്ച് സെറ്റേ ഉണ്ടാവുള്ളൂ. ഗൃഹനാഥൻ എന്നുള്ള നിലയ്ക്കാണെങ്കിലും അച്ഛന് വീട്ടിലെ കാര്യങ്ങൾ ചില കാര്യങ്ങൾ അച്ഛന് തന്നെ ചെയ്യണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. അച്ഛൻ വിറകടെ പോയി വിറക് കൊണ്ടുവരിക, നാളികേരം കൊണ്ടുവരിക, റേഷൻ കടയിൽ പോവുക, പച്ചക്കറി വാങ്ങി, ഇതൊക്കെ അച്ഛന് തന്നെ ചെയ്യണം എന്ന് നിർബന്ധമായിരുന്നു. ഈ സാഹിത്യ ക്യാമ്പുകളോ അല്ലെങ്കിൽ കവിസമ്മ ഇതൊക്കെ സൈഡിൽ കൂടെ നടക്കും, പക്ഷെ ഇത് അച്ഛൻ തന്നെ ചെയ്തിരുന്നു.
1: ഒരു അധ്യാപകനായിരിക്കുമ്പോ ഈ ഗുരുക്കന്മാരെയും സുഹൃത്തുക്കളെയും പോലെ തന്നെ പ്രധാനമാണ് ശിഷ്യന്മാരും. അപ്പോ ദീർഘകാലം അധ്യാപകനായിരുന്ന ഒരാൾ എന്ന രീതിയിൽ പ്രശസ്തരായ ശിഷ്യന്മാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്.
0: ഉണ്ടായിരുന്നു. പത്മശ്രീ ലഭിച്ചപ്പോ വീട്ടില് അന്ന് അച്ഛന് ആരോഗ്യ പ്രശ്നം കാരണം ഡൽഹിയിലേക്ക് പോവാൻ പറ്റിയില്ല. അപ്പോ ശിഷ്യനായിട്ടുള്ള ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷൺ സാറാണ് വീട്ടിൽ വന്നത് അച്ഛന് കൊടുത്തത്. അത് അച്ഛന് വലിയ സന്തോഷമാവുകയും ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുള്ള ജിജി തോംസൺ സാറ് അത് അച്ഛന്റെ ശിഷ്യനായിരുന്നു.

0: അച്ഛനോടൊപ്പം ഇത്രയും കാലം ജീവിച്ചതിൽ ഏറ്റവും മറക്കാനാവാത്ത ഒരു സംഭവം ഇപ്പോ ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ?
1: അതുണ്ട്. അതെ, ഞാൻ കുറെ കാലം തമിഴ്നാട്ടിലായിരുന്നു വർക്ക് ചെയ്തത്. ഒരു 7 കൊല്ലത്തോളം കേരളത്തിന് പുറത്തായിരുന്നു. അന്ന് എന്റെ മോൻ 1 വയസ്സൊക്കെ ഉള്ളൂ. അപ്പൊ ഞാനും എന്റെ ഒരു സഹായിയായിട്ട് ഒരു സ്ത്രീ മകനും മാത്രമായിട്ട് ഞങ്ങള് തിരുനെൽവേലിയില് നേവിയുടെ ഒരു ക്യാമ്പസിലായിരുന്നു താമസം. അത് തിരുനെൽവേലി ടൗണൊന്നും അല്ല, വളരെ റിമോട്ട് ഏരിയ ആയിരുന്നു. അച്ഛന് ഈ പറയുന്ന സ്ഥലത്ത് വന്ന് നോക്കുമ്പോ ക്വാർട്ടേഴ്സിന്റെ പ്രശ്നങ്ങളെ വളരെ അവിടെ പലതരത്തില് ഓരോ പ്രശ്നങ്ങൾ അച്ഛൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അപ്പൊ അച്ഛൻ വന്നപ്പോ നോക്കിയപ്പോ ക്വാർട്ടേഴ്സിന്റെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകള്, അത് കഴിഞ്ഞിട്ട് വെള്ളപ്രശ്നം, കുടിവെള്ളമായാലും ഇങ്ങനെ വെള്ളപ്രശ്നം ഒന്നും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ അവിടെ വന്നിട്ട് അച്ഛന് വലിയ ബുദ്ധിമുട്ട് തോന്നി. അപ്പൊ ഒരു ദിവസം ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോ അച്ഛനില്ല. അപ്പൊ എന്റെ സഹായി പറഞ്ഞു അച്ഛന് 10-16 കിലോമീറ്റർ ദൂരെയാണ് ഒരു അങ്ങാടി ഉള്ളത്, അങ്ങോട്ടേക്ക് ബസ്സിലേ പോകാനും പറ്റില്ല, വേറെ വാഹനമൊന്നും അവിടെ ഇല്ല. അപ്പൊ അച്ഛൻ അങ്ങോട്ട് ഹുസൈനില്ല എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് പറഞ്ഞു. എന്താണാവോ അച്ഛൻ പോയിട്ട് കാണുന്നില്ലല്ലോ വിചാരിച്ചിരുന്നപ്പോ ഒരു വെയിലൊന്നും മാറിയിട്ടില്ല, 3:30-4 മണിക്കൊക്കെ നല്ല ചൂടാണ്. ആ വെയിലത്ത് ഞാൻ നോക്കുമ്പോ കാണുന്നത് ഒരു ഡ്രമ്മും 2 കാലും മാത്രം കാണുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ നടന്നു വരികയാണ്, ഒരു ഡ്രമ്മ്

കൊണ്ടോട്ടി താലൂക്കിലെ പരിശോധന 30 ചിറയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ടിലും നടക്കും. അന്നേ ദിവസം ബസ് ഡ്രൈവർമാർക്കും അറ്റൻഡർമാർക്കും റോഡ് സുരക്ഷാ പരിശീലനവും ഉണ്ടായിരിക്കും. ജീവനക്കാർ പരിശീലന ക്ലാസിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് എല്ലാ സ്കൂൾ അധികൃതരും ഉറപ്പുവരുത്തേണ്ടതാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങളുടെ നവീകരണത്തിനായി തുക അനുവദിച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എം ശശി പറഞ്ഞു. വിവിധ സ്കൂളുകളുടെ നവീകരണത്തിനായി 20,000 രൂപ വീതമാണ് അനുവദിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ എല്ലാം അന്തിമഘട്ടത്തിലാണ്. ജില്ലാ ഹോമിയോ ആശുപത്രി കെട്ടിടം നിലവിലുള്ള കെട്ടിടത്തിൽ നിന്നും മാറ്റുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ജില്ലാ ആശുപത്രിയിലെ അടിയന്തര സ്വഭാവമുള്ള അറ്റകുറ്റപ്പണികളും പുരോഗമിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് പരിസരത്തെ അപകടകരമായ മരങ്ങൾ മുറിക്കുന്നതിനായും യോഗത്തിൽ നിർദ്ദേശം നൽകി. സ്കൂൾ വിദ്യാർത്ഥികളിലെ ആത്മഹത്യാ പ്രവണത കൂടി വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കൌൺസിലർമാരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും യോഗത്തിൽ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് കൌൺസിൽ ഹാളിൽ നടന്ന യോഗത്തിൽ എൻ സരിത അധ്യക്ഷത വഹിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
1: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
3: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
4: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: അന്തപ്പനെന്താ ഒരു മൗനം?
6: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
7: കണ്ണങ്കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
0: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
8: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ, ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
8: രാവിലെ 8:23.
9: പ്രായോജകർ, മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
8: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
10: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
0: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
10: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744555-0424. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
10: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
11: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
12: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
1: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
12: CH സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
13: മഴവില്ലിൽ ഇനി ഗണേശ് സുന്ദരം പാടിയ ഗാനം.

0: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
1: അലോഹ ഹോസ്പിറ്റൽ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
2: കണ്ടംകുളത്തി പ്രസവരക്ഷ.
1: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം ജീവിത പാഠം.
3: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
4: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
5: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED TV ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33

0: 3900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
1: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
2: ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
3: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നുമല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
4: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
3: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
5: എന്താ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
3: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
5: ഹാ, എന്നാ അതിനിപ്പോ സമയമായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതു, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
6: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
7: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
8: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
7: രാവിലെ 8:23.
8: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
7: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
11: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
12: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
11: മീഡിയ വാണി
12: നമ്പർ മറക്കല്ലേ, 90 20 620 630.
13: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
14: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
13: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
14: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
15: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
7: എന്നും രാവിലെ 8:30.
15: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
16: മഴവില്ലിലെ ഈ ഗാനം പാടിയത് ലീലാമ്മ മാത്യു. ഗാനശില്പികൾ ആനപ്പുഴയ്ക്കൽ അനിൽ, ജോയ് തോട്ടൻ.

0: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
1: വാക്കും
0: പൊരുളും പ്രായോജകർ
1: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
0: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
2: ദിവസവും കാലത്ത് 6:35.
3: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
4: അൽ റെയ്ഹാൻ ഉള്ളപ്പോ തീമര ഉൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ?
0: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
5: മീഡിയ വാണി
0: നമ്പർ മറക്കല്ലേ, 90 20 620 630.
6: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
7: എന്നും രാവിലെ 7 മണിക്ക്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
9: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
10: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
11: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
7: എന്നും രാവിലെ 7 മണിക്ക്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
12: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
13: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
12: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
14: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
15: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
16: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
17: സാന്ത്വനത്തിന്റെ കരസ്പർശം.
18: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
19: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ തീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
20: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അത്. സംരക്ഷിക്കാൻ 10,990 രൂപ മുതൽ പ്രീമിയം മോഡൽ സിമിനി ഹോബുകൾ കണ്ണങ്കണ്ടിയിൽ.

0: എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ മഴവില്ല് സമാപിച്ചു.
1: മഴവില്ല്.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം.
1: FM പ്രധാന വാർത്തകൾ.
0: അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെ 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. മുസ്ലിം ലീഗിലെ വി അബ്ദുൽ ഗഫൂറാണ് ആദ്യ സത്യവാചകം ചൊല്ലിയത്. നിയമസഭയിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്നും നാളെയും തുടരും. പേരിന്റെ അക്ഷരമാല ക്രമത്തിലാണ് അംഗങ്ങൾ പ്രോടൈം സ്പീക്കർ ജി സുധാകരൻ മുമ്പാകെ സത്യവാചകം ചൊല്ലുന്നത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36th രക്തസാക്ഷിത്വ ദിനത്തിൽ രാജ്യം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജീവ് ഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി, പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് MP പ്രിയങ്കാഗാന്ധി വാദ്ര തുടങ്ങിയവർ രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലമായ വീർഭൂമിയിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് ആചരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ഇന്ത്യയിലെ അമേരിക്കൻ ചേംബർ ഓഫ് കൊമേഴ്സ് വാർഷിക നേതൃ ഉച്ചകോടി അല്പസമയത്തിനകം ന്യൂഡൽഹിയിൽ തുടങ്ങും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പങ്കെടുക്കും. പശ്ചിമബംഗാളിൽ സൌത്ത് 24 പർഗാനസ് ജില്ലയിലെ ഫാൽറ്റ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് തുടങ്ങി. 2 സ്വതന്ത്രർ ഉൾപ്പെടെ ആകെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 163-45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:31 വൈകി 10:19, 166:10 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59, 166:06 തിരുവനന്തപുരം മാംഗ്ലൂർ ഏറനാട് എക്സ്പ്രസ് 11:33, 161:60 മാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് 11:38 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 163:26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 566:10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
1: സമയം 10:00.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇനി വരാൻ പോകുന്നത് മഴക്കാലമാണ്. മഴക്കാലം രോഗാതുരതയുടെ കാലം കൂടിയാണ്. മഴക്കാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഒരു കരുതൽ ഏറെ അത്യാവശ്യമാണ്. അതായത്, രോഗം വരാതെ ആരോഗ്യം നിലനിർത്തുക എന്നതാണ് ആയുർവേദത്തിന്റെയും അടിസ്ഥാന പ്രമാണം. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപും തുടക്കത്തിലും നമ്മൾ ചെയ്യേണ്ട മഴക്കാലപൂർവ ആരോഗ്യ സംരക്ഷണ രീതികളെക്കുറിച്ചാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ പ്രതിപാദിക്കുന്നത്. മഴക്കാലപൂർവ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. കടുത്ത വേനൽ കഴിഞ്ഞ് ഇടയ്ക്കുള്ള വേനൽ മഴയും വരാൻ പോകുന്ന മഴക്കാലവും തീർച്ചയായും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ട സമയമാണിപ്പോൾ. കാലാവസ്ഥാ വ്യതിയാനവും ആരോഗ്യ സംരക്ഷണവും വളരെയധികം ചർച്ച ചെയ്യുന്ന വിഷയമാണ് ആയുർവേദത്തിൽ. ഋതുചര്യയും ഋതുക്കളുടെ ഇടയിൽ വരുന്ന ഋതുസന്ധികളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആയുർവേദത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. വേനൽ മാറി മഴക്കാലം എത്തുന്നതിന് തൊട്ടു മുൻപുള്ള കാലം കുറച്ച് ജാഗ്രത വേണ്ട സമയമാണ്. ചിക്കൻഗുനിയ, ഡെങ്കു ഫീവർ, എലിപ്പനി തുടങ്ങിയ പകർച്ചപ്പനികൾ പൊതുജനാരോഗ്യത്തെ സാരമായി ബാധിച്ച കാലം മുതൽക്കാണ് മഴക്കാലപൂർവ്വ ശുചീകരണത്തെയും ആരോഗ്യ സംരക്ഷണത്തെയും ഒക്കെ കൂടുതൽ പ്രാധാന്യത്തോടെ കാണാൻ തുടങ്ങിയത് എന്ന് പറയാം. മഴക്കാലം പൊതുവെ മനുഷ്യന്റെ രോഗപ്രതിരോധ ശേഷി കുറയുകയും രോഗാതുരത കൂടുകയും ചെയ്യുന്ന കാലമാണ്. രോഗകാരകമായ ബാഹ്യഘടകങ്ങൾക്ക്, അതായത് രോഗാണുക്കളുടെ വളർച്ചയും വ്യാപനവുമൊക്കെ കൂടുന്ന കാലമാണ്. ആയതിനാൽ മഴക്കാലത്തിന് മുന്നേ തന്നെ കൊതുകുജന്യ രോഗങ്ങൾ, എലി, വവ്വാൽ തുടങ്ങിയ ജന്തുജന്യ രോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ ഇവയൊക്കെ വരാനുള്ള സാധ്യത മുന്നേ കണ്ടു വേണം പ്രവർത്തിക്കുവാൻ. ഏറ്റവും പ്രധാനം മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ ശ്രദ്ധ കൊടുക്കുക എന്നതാണ്. മഴ ശക്തമാകുന്നതിന് മുന്നേ തന്നെ മഴവെള്ളം കെട്ടി നിൽക്കാതിരിക്കുന്നതിനും ജലസ്രോതസ്സുകൾ മലിനമാക്കാതിരിക്കുന്നതിനും വേണ്ട ശ്രദ്ധ വേണം. വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അന്തരീക്ഷത്തില് വായു, ജലം, ഭൂമി ഇവയെല്ലാം ഒരുപോലെ രോഗകാരകമാകാൻ സാധ്യതയുള്ള കാലമാണ് വരുന്നത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടത്. ചെറിയ അശ്രദ്ധ കൂടി വലിയ രോഗാവസ്ഥയ്ക്ക് വഴിതെളിക്കാം. പ്രധാനമായും വീടിനും സ്ഥാപനങ്ങൾക്കും ചുറ്റും കാണുന്ന ചിരട്ട, പാത്രങ്ങൾ, ടയറുകൾ മുതലായവയിൽ മഴവെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കുക. ടെറസ്, സൺഷെയ്ഡ് എന്നിവിടങ്ങളിലെ മാലിന്യങ്ങൾ പതിവായി നീക്കം ചെയ്യുകയും ശരിയായി സംസ്കരിക്കുകയും വേണം. സ്ഥിരമായി ഉപയോഗിക്കാത്ത ക്ലോസറ്റുകൾ അടച്ചു വയ്ക്കുക. കക്കൂസ്, വിൻപൈപ്പ് കൊതുക് കടക്കാത്ത വിധം സംരക്ഷിക്കുക. ഫ്രിഡ്ജ്, കൂളർ, ചെടിച്ചട്ടികൾ മുതലായവയിൽ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുക. ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് സംസ്കരിക്കുകയും വേണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് നൽകാവുന്നതാണ്. വീടിനും കെട്ടിടങ്ങൾക്കും ചുറ്റുമുള്ള പാഴ്ചെടികൾ, കാടുകൾ ഇവ വെട്ടിത്തെളിക്കേണ്ടതാണ്. കിണറിലെ വെള്ളം ശുദ്ധീകരിക്കുക. കിണറിന് ചുറ്റും മലിനജലം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുകയും വേണം. ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കണം. കുടിവെള്ളം ശേഖരിക്കുന്ന പാത്രങ്ങൾ അടച്ചു സൂക്ഷിക്കണം. മണിപ്ലാന്റ് പോലുള്ള ചെടികൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നതിന് പകരം മണ്ണിൽ കുഴിച്ചു വയ്ക്കുക. വെള്ളത്തിലാണ് എങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ വെള്ളം മാറ്റുവാൻ ശ്രദ്ധിക്കുക. കുടിവെള്ളം ശേഖരിക്കുന്ന പാത്രത്തിന്റെ ഉൾഭാഗം ആഴ്ചയിൽ ഒരിക്കൽ കഴുകുക. മരക്കുറ്റികളിലും മരപ്പൊത്തുകളിലും മണ്ണ് നിറയ്ക്കുക.

അതുപോലെ മലിനജലത്തിൽ ജോലി ചെയ്യുന്നവരും കൃത്യമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കണം. മണ്ണിൽ ജോലി ചെയ്യുന്നവർ, കർഷകർ, തൊഴിലുറപ്പ് ജോലിക്കാർ, വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നവർ, പ്രത്യേകിച്ചും തൊഴുത്ത്, കൂട് ഇവ വൃത്തിയാക്കുമ്പോൾ, ഭക്ഷണം നൽകുമ്പോൾ, അവയെ കുളിക്കുമ്പോഴൊക്കെ ശുചിത്വ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ശരീരത്തിലുള്ള മുറിവുകൾ, കണ്ണ്, മൂക്ക്, വായ എന്നിവയിലെ ശ്ലേഷ്മ സ്തരങ്ങൾ, ഇവ വഴിയാണ് രോഗാണു ഉള്ളിൽ കടക്കുന്നത്. ആയതിനാൽ മുറിവുകൾ, കാലിൽ വിള്ളലൊക്കെ ഉള്ളവർ സുരക്ഷാ സംവിധാനം ഉറപ്പുവരുത്തുക. കയ്യുറകളും കാലുറകളും ഉപയോഗിക്കേണ്ടതാണ്. ഉണങ്ങാത്ത മുറിവുകൾ ഉള്ളവർ കൃത്യമായ ചികിത്സയും കൈകളുടെ ശുചിത്വവും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ശൗചകാര്യങ്ങൾക്ക് ശേഷവും ഭക്ഷണത്തിന് മുന്നേ മറ്റു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷവും കൈകൾ നന്നായി സോപ്പ് ഉപയോഗിച്ച് അണുവിമുക്തമാക്കുന്ന രീതിയിൽ വൃത്തിയായി കഴുകുക. ഇതുപോലെ കൊതുക് നിയന്ത്രണത്തിനും അതുപോലെ മറ്റ് ജന്തുജാലങ്ങളുടെ മാലിന്യങ്ങളിൽ സംസർഗം വരാതിരിക്കുവാനും ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് അത്തരം രോഗങ്ങളിൽ നിന്നും മുക്തി നേടാവുന്നതാണ്. കൊതുക് നിയന്ത്രണത്തിനായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പുകയില കഷായം, സോപ്പ് ലായനി, വേപ്പെണ്ണ ഇവ 5:3:1 എന്ന അനുപാതത്തിൽ നന്നായി യോജിപ്പിച്ചൊഴിക്കുക. കടുക്, മഞ്ഞൾ, കുന്തിരിക്കം, വെളുത്തുള്ളി എന്നിവ വേപ്പെണ്ണയുമായി ചേർത്ത് പുകയ്ക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. തുളസിയോ തുമ്പയോ അല്പം ചതച്ച് വീടിനു സമീപം തൂക്കിയിടാം. പുൽത്തൈലം, യൂക്കാലിപ്റ്റസ് ഓയിൽ, കർപ്പൂര തൈലം തുടങ്ങിയവ കൊതുക് ഇരിക്കാൻ സാധ്യതയുള്ള പ്രതലങ്ങളിൽ തുടയ്ക്കുന്നതിന് ഉപയോഗിക്കാവുന്നതാണ്. കൊതുക് തിരി, മറ്റു രാസവസ്തുക്കൾ അടങ്ങിയ ലേപനങ്ങൾ പരമാവധി കുറച്ച് പ്രകൃതിദത്ത മാർഗങ്ങൾ അവലംബിക്കുക. സർക്കാർ ആയുർവേദ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അപരാജിത ധൂമം അന്തരീക്ഷത്തിന്റെ ഈർപ്പം കുറയ്ക്കുന്നതിനും അന്തരീക്ഷത്തിലെ വൈറൽ ലോഡ് കുറയ്ക്കുന്നതിനും സഹായകമാണ്. കൊതുകിന്റെ സാന്ദ്രത കുറയ്ക്കാനും ഇത് ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. ജനസാന്ദ്രതയുള്ള ഇടങ്ങളിലും കൊതുക് സാധ്യത ഉള്ള പ്രദേശങ്ങളിലും എല്ലാ വീടുകളിലും ഒരേ സമയം ഇതുപയോഗിച്ച് പുകയ്ക്കുന്നതാണ് ഉത്തമം. പരിസര ശുചിത്വത്തിനോടൊപ്പം തന്നെ വ്യക്തിശുചിത്വവും വ്യക്തികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ശക്തമായ മഴ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്ന രീതിയിൽ ജീവിതചര്യകൾ മാറ്റുക. രോഗപ്രതിരോധ ശേഷി എന്നത് ഒരൊറ്റമൂലി കൊണ്ടോ മഞ്ഞളോ വെളുത്തുള്ളിയോ കൂടുതൽ കഴിച്ചതുകൊണ്ടോ കിട്ടുന്നതല്ല. അന്തരീക്ഷത്തിൽ ഈർപ്പാംശമുള്ളപ്പോൾ രോഗാണുക്കളുടെ, അതായത് ഫംഗസ്, ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ രോഗാണുക്കളുടെ വളർച്ച കൂടുന്നു. അവ പരത്തുന്ന രോഗവാഹകർക്കും അനുകൂലമായ ഒരു കാലാവസ്ഥയാണിത്. ഇവയൊക്കെ എത്ര ശക്തമായിരുന്നാലും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൃത്യമാണ് എങ്കിൽ ഒരു പരിധിവരെ പകർച്ചവ്യാധികളിൽ നിന്നും രക്ഷ നേടാം. എന്നാൽ ഇന്നത്തെ മാറിയ ഭക്ഷണ രീതിയും ജീവിതശൈലിയും ഒക്കെ കാരണം മനുഷ്യരുടെ രോഗപ്രതിരോധ ശേഷി കൃത്യമല്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ. സമയക്കുറവ്, ജനസാന്ദ്രത കൂടിയത്, അന്യരാജ്യങ്ങളിൽ നിന്നും ആളുകളുടെ വരവ്, യാത്രകൾ കൂടിയതൊക്കെ രോഗസംക്രമണത്തിന്റെ നിരക്കും കൂട്ടുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് ജീവിതചര്യകളിലും ഭക്ഷണ രീതിയിലും മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. നാം കഴിക്കുന്ന ഭക്ഷണം, ഉറക്കം, വ്യായാമം, മാനസികാരോഗ്യം, നമ്മുടെ ശീലങ്ങൾ, ഇവയൊക്കെയാണ് രോഗപ്രതിരോധ ശേഷിയുടെ സൂചകങ്ങൾ. ആയതിനാൽ വരാൻ പോകുന്ന മഴക്കാലത്തെ മുന്നിൽ കണ്ട് നമുക്ക് ഇവയിലൊക്കെ ചെറിയ ചെറിയ ക്രമീകരണങ്ങൾ വരുത്തിയാൽ രോഗപ്രതിരോധ ശേഷിയെ കൃത്യമാക്കുവാൻ സാധിക്കും. ആയുർവേദം ഒരു വ്യക്തിഗത ആരോഗ്യശാസ്ത്രമാണ്. ഒരു വ്യക്തിയുടെ ആരോഗ്യം, രോഗപ്രതിരോധ ശേഷിയൊക്കെ അയാളുടെ അഗ്നിബലം അഥവാ ചയാപചയ പ്രക്രിയയുടെ തോത്, അതായത് മെറ്റബോളിക് സ്റ്റാറ്റസ്, ഗട്ട് ഹെൽത്ത് ഇവയൊക്കെ അനുസരിച്ച് വ്യത്യസ്തമാണ്. മഴക്കാലത്ത് ഒരു വ്യക്തിയുടെ അഗ്നിബലം സാധാരണയായി കുറയുന്നു, പക്ഷേ വിശപ്പ് കൂടുകയും ചെയ്യുന്നു. അത് ഏത് പ്രായക്കാരിലും ബാധകമാണ്. ദഹനശക്തി കൃത്യമല്ല എങ്കിൽ ആയതിനനുസരിച്ചുള്ള ഭക്ഷണക്രമം ശീലിക്കേണ്ടതാണ്. മഴക്കാലത്തിന് മുന്നേ തന്നെ രോഗപ്രതിരോധ സംവിധാനം ശക്തമാക്കുന്ന രീതിയിലുള്ള ആഹാരശീലങ്ങളും ചര്യകളും ശീലിക്കേണ്ടതാണ്. പ്രതികൂലമായ കാലാവസ്ഥയിൽ രോഗകാരകമായ ബാഹ്യഘടകങ്ങൾക്ക് ബലം കൂടുന്നു. ദഹിക്കാൻ എളുപ്പമുള്ളതും പുളിരസം ആവശ്യത്തിന് ഉപ്പ്, അല്പം എണ്ണമയമുള്ള ആഹാരം ചൂടോടുകൂടി കഴിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ചെറുപയർ, ഉലുവ, മുതിര, ഗോതമ്പ്, ഇറവ ഇവ കൊണ്ടുള്ള ആഹാരം ഉപയോഗിക്കാവുന്നതാണ്. വഴുതണങ്ങ, കുമ്പളങ്ങ, പാവയ്ക്ക, തക്കാളി എന്നീ പച്ചക്കറികൾ ആവശ്യത്തിന് ഉപയോഗിക്കുക. മുന്തിരി, മാതളം എന്നീ പഴങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. തേൻ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രതിരോധ ശേഷി കൃത്യമാക്കുന്നതിന് സഹായിക്കുന്നു.
പയർ, മാംസം ഇവ കൊണ്ടുള്ള സൂപ്പും ഉപയോഗിക്കാവുന്നതാണ്.

0: ആണ് മാംസാഹാരം നന്നായി വേവിച്ചു മാത്രം ഉപയോഗിക്കുക. ദഹിക്കാൻ എളുപ്പമുള്ള കഞ്ഞി പോലുള്ള ആഹാരം ഒരു നേരത്തെ ആഹാരമായി ഉപയോഗിക്കാവുന്നതാണ്. ആശാളി, പഞ്ചകോല ചൂർണവും കഞ്ഞിയിൽ ചേർത്ത് കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയും ദഹനശക്തിയും കൃത്യമാക്കുന്നതിന് സഹായകമാണ്. മഴക്കാലത്ത് വിശപ്പ് കൂടിയിരിക്കുമെങ്കിലും ദഹനശേഷി ശക്തമാകണമെന്നില്ല. ആയതിനാൽ ഓരോരുത്തരുടെയും ദഹനശക്തി അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ വരുന്ന അലർജി പോലുള്ള കണ്ടീഷൻസ് ഒഴിവാക്കുന്നതിന് ദശമൂല കടുത്രയം കഷായത്തിൽ കരിപ്പെട്ടി ചേർത്ത് വൈകുന്നേരത്തെ ചായയ്ക്ക് പകരം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് കൃത്യമായ വ്യായാമവും കൃത്യമായ ഉറക്കവും. ഇന്നത്തെ കാലത്ത് അമിത വ്യായാമം ചെയ്യുന്നവരും വ്യായാമം ചെയ്യാത്തവരുമാണ് കൂടുതൽ. അവനവന്റെ ബലത്തിന്റെ പകുതി മാത്രം ഉപയോഗിച്ച് വ്യായാമം ചെയ്യുക നടത്തം ശീലമാക്കാവുന്നതാണ്. മഴയിൽ പുറത്തു നടക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ വീട്ടിലെ ജോലികൾ ആയതിനനുസരിച്ച് ക്രമീകരിക്കുക. ശ്രദ്ധിക്കേണ്ടത്, തളർന്ന് അവശരാകുന്നത് വരെ വ്യായാമം ചെയ്യരുത്. സർക്കാർ ആയുർവേദ ആശുപത്രികൾ വഴി യോഗ ക്ലബുകളും യോഗ പരിശീലനവും ലഭ്യമാണ്. ആയതിന്റെ പ്രയോജനം ലഭ്യമാക്കുന്നതും നല്ലൊരു വ്യായാമ മുറയാണ്. ജീവിതശൈലി രോഗമുള്ളവരും ഈ കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാനമായും പ്രമേഹം, രക്താതിമർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗമുള്ളവർക്ക് രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. ആയതിനാൽ അവരുടെ ഭക്ഷണം, വ്യായാമം, ഉറക്കം, ഔഷധം ഇവയിലും ശ്രദ്ധ വേണം. ഉപ്പ്, പഞ്ചസാര ഇവയുടെ ഉപയോഗം ക്രമപ്പെടുത്തുക. 6 മുതൽ 7 മണിക്കൂർ വരെയും ഉറക്കം ഉറപ്പുവരുത്തേണ്ടതാണ്. മറ്റ് പകർച്ചവ്യാധികൾ ഉണ്ടായാൽ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം പ്രമേഹത്തിന്റെയും രക്താതിമർദ്ദത്തിന്റെയും അതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്കും സ്ഥിരം ഔഷധം ഉപയോഗിക്കുന്നവർ അതിന്റെ ഉപയോഗം ക്രമപ്പെടുത്തേണ്ടതാണ്. ഒരിക്കലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഔഷധം നിർത്തി സ്വയം ചികിത്സ ചെയ്യരുത്. ഇതുപോലെ ശ്രദ്ധിക്കേണ്ട കൂട്ടരാണ് കുട്ടികളും വൃദ്ധജനങ്ങളും. മഴക്കാലം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ സജ്ജരാകുന്ന കുട്ടികൾ അവരുടെ ശുചിത്വ കാര്യങ്ങളിലും ആഹാരത്തിലും വ്യായാമത്തിലും ഉറക്കത്തിലും ശ്രദ്ധ വേണം. അതുപോലെ വൃദ്ധജനങ്ങൾ. പൊതുവെ മഴക്കാലത്ത് മടി പിടിച്ചിരിക്കാൻ സാധ്യത ഉള്ളതിനാൽ വ്യായാമക്കുറവ് മൂലവും മറ്റ് രോഗാവസ്ഥ മൂലവും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭക്ഷണ ക്രമീകരണത്തിലൂടെയും ഉറക്ക ക്രമീകരണത്തിലൂടെയും വ്യായാമത്തിലൂടെയും അവരുടെ ആരോഗ്യവും ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം തന്നെ സാധാരണ പേശിവേദന, സന്ധിവേദന, ത്വക്ക് രോഗങ്ങളൊക്കെയും ഈ കാലത്ത് വരാൻ സാധ്യതയുണ്ട്. വ്യക്തിശുചിത്വത്തിലും പരിസര ശുചിത്വത്തിലും കൃത്യമായ പ്രാധാന്യം നൽകിയും രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്ന രീതിയിലുള്ള ഭക്ഷണവും ഉറക്കവും വ്യായാമവും ശീലമാക്കിയാൽ ഇനി വരാൻ പോകുന്ന മഴക്കാലത്തെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണം സാധ്യമാക്കാവുന്നതാണ്. വ്യക്തിഗത ആരോഗ്യ ശുചിത്വ ശീലങ്ങളിലും പരിസര ശുചിത്വ ശീലങ്ങളിലും വേണ്ട പ്രാധാന്യം നൽകി മഴക്കാലം വരുന്നതിന് മുന്നേ തന്നെ മഴക്കാലം രോഗങ്ങളുടെ കാലമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ സ്വയം ചികിത്സ ഒഴിവാക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ കൃത്യമായി ഡോക്ടറെ കണ്ട് മരുന്ന് ലഭ്യമാക്കുക. ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശം കൃത്യമായി ശീലിക്കുകയും വേണം. അവനവന്റെ ആരോഗ്യം അവനവന്റെ ഉത്തരവാദിത്വമാണ്, ഒരു സാമൂഹിക ഉത്തരവാദിത്വമാണ് എന്നുകൂടി മുന്നിൽ കണ്ട് ചര്യകൾ ക്രമീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും ആരോഗ്യകരമായ ഒരു മഴക്കാലം നമുക്ക് സാധ്യമാകുന്നതാണ്.
1: മഴക്കാലപൂർവ്വ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അപ്പൊ കുഞ്ഞിനെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളൂ.
4: കുഞ്ഞിനെ കാണാൻ ഇനിയും ബന്ധുക്കള് വരാനുണ്ട് ഡോക്ടർ.
3: കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമായെന്നറിയില്ലേ? കുഞ്ഞ് ജനിച്ച് അമ്മയിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ ഊറി വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന് അത്യാവശ്യമാണ്.
4: കൊളസ്ട്രോൾ അഥവാ മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും.
3: കുഞ്ഞ് ജനിച്ച ഉടനെ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിലെങ്കിലും മുലയൂട്ടണം. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാവൂ. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യം രാജ്യത്തിന്റെ സമ്പത്ത്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 25 സെക്കൻഡും. നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ടത്. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ടത്. നിങ്ങൾക്ക് വാട്സാപ്പ് വഴി നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ സന്ദേശമായി അയയ്ക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 9495050600. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് ഡയലേസോ തത്സമയ ഫോൺ ഇൻ ചലച്ചിത്രഗാന പരിപാടി. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.
1: ആയിഷ ഗർഭിണിയാണോലേ?
2: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
3: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
1: തന്നെയോ? അതേതായാലും നന്നായി.
3: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
1: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
4: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 18 മിനിറ്റും 5 സെക്കൻഡും.
5: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: ബോളിവുഡ് ഹിറ്റ്സ്.
1: ബോളിവുഡ് ഹിറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം കേൾക്കാം ലതാ മങ്കേഷ്കർ പാടിയ ഗാനം. ചിത്രം ദിൽ അപ്ന ഔർ പ്രീത് പരായി. ശൈലേന്ദ്രയുടെ വരികൾ, ശങ്കർ ജയ്കിഷന്റെ സംഗീതം.

ചിത്രം ചാന്ദിനി, പാടിയത് ലത മങ്കേഷ്കർ, ബാബ്ല മെഹ്ത എന്നിവർ. ആനന്ദ് ബക്ഷിയുടെ രചന, ശിവ് ഹരിയുടെ സംഗീതം.

0: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
1: ബോളിവുഡ് ഹിറ്റ്സിൽ ഇനി കേൾക്കാം. യാദോ കി ബാരാത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ആശാ ഭോസ്ലെ, മുഹമ്മദ് റാഫി എന്നിവർ പാടിയത്.

0: പഡോസൻ എന്ന ചിത്രത്തിന് വേണ്ടി കിഷോർ കുമാർ പാടിയ ഗാനമാണ് കേട്ടത്.
1: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
2: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
1: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരും.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി, ബാക്ക് ടു സ്റ്റഡി. പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
0: ചിത്രം ആന്ധി, പാടിയത് ലതാ മങ്കേഷ്കർ, കിഷോർ കുമാർ എന്നിവർ.

0: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
0: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
1: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: അഭിമാൻ എന്ന ചിത്രത്തിനു വേണ്ടി ലതാ മങ്കേഷ്കറും മുഹമ്മദ് റാഫിയും പാടിയത്.

0: ബോളിവുഡ് ഹിറ്റ്സ് സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 10 മണി കഴിഞ്ഞ 51 മിനിറ്റും 50 സെക്കൻഡും.
1: എഫ്എം പ്രധാന വാർത്തകൾ.
0: 16-ാം കേരള നിയമസഭയിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുന്നു. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുൻപാകെയാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലെ ടി വി കെ ഗവൺമെന്റിന്റെ ആദ്യ മന്ത്രിസഭ ഇന്ന് വികസിപ്പിക്കും. മെയ് 4-ലെ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ്, ഇടതുപക്ഷ കക്ഷികൾ തുടങ്ങിയവരുടെ പിന്തുണയോടെയാണ് ടി വി കെ ഗവൺമെന്റ് രൂപീകരിച്ചത്. ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ കീഴിൽ രോഗം മുൻകൂട്ടി കണ്ടെത്തുന്നതിനും ഇല്ലാതാക്കുന്നതിനും ലോകത്തിലെ ഏറ്റവും വലിയ പരിശോധനയാണ് ഇന്ത്യ നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ജനീവയിൽ ലോക ആരോഗ്യ അസംബ്ലിയുടെ 79-ാം പതിപ്പിൽ ശ്വാസകോശ ആരോഗ്യ പരിശോധനയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ത്രിപുര, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ ദേശീയപാതകളുടെ ഗുണനിലവാര പരിപാലന പരിപാടി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സുസ്ഥിരവും കാര്യക്ഷമവുമായ ദേശീയപാതകൾ ഉറപ്പാക്കുന്നതിനും യാത്രാ സൌകര്യവും കണക്ടിവിറ്റിയും ശക്തിപ്പെടുത്തുന്നതിനും നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിച്ച് സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങി ചികിത്സാപ്പിഴവിന് ഇരയായ കെ കെ ഹർഷിന, സമരസമിതി അംഗങ്ങൾ എന്നിവർ മുഖ്യമന്ത്രി വി ഡി സതീശനെ കാണും. തിങ്കളാഴ്ചയാണ് ഇവർ മുഖ്യമന്ത്രിയെ കാണുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. വൈകിട്ട് മുതലക്കുളം കേന്ദ്രീകരിച്ചാണ് സമാപന സമ്മേളനം. സംസ്ഥാനത്ത് സ്വർണത്തിന് ഏകീകൃത നിരക്ക് കൊണ്ടുവരാൻ കൊച്ചിയിൽ ചേർന്ന സ്വർണ വ്യാപാര സംഘടനകളുടെ സംയുക്ത യോഗത്തിൽ തീരുമാനം. ഒരു ദിവസം പല തവണയായി നിരക്ക് മാറ്റുന്നതിനു പകരം രാവിലെ 9:30 ഉച്ചയ്ക്ക് 2 ഇനി നിരക്ക് മാറുക. ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് HPV വാക്സിനേഷൻ കോഴിക്കോട് ജില്ലയിൽ പുരോഗമിക്കുന്നു. 14 വയസ്സ് പിന്നിട്ട 6,797 പേരാണ് ജില്ലയിൽ ഇതുവരെ വാക്സിൻ എടുത്തത്.
1: എഫ്എം പ്രധാന വാർത്തകൾ.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
4: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൌലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
6: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
5: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
7: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
8: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
9: AC ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ BTU-യിലുള്ള AC തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
10: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
11: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
5: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
6: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
5: ഒപ്പം മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
6: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം.

0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡന്റ്സിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: ട്രെയിൻ സമയം.
4: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16606 തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ് കൃത്യസമയമായ 11:33 ട്രെയിൻ നമ്പർ 16160 മംഗലാപുരം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 11:38 ട്രെയിൻ നമ്പർ 16323 കോയമ്പത്തൂർ മംഗലാപുരം എക്സ്പ്രസ് 11:48 എത്തിച്ചേരും. ഇനി അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരും.
3: ട്രെയിൻ സമയം.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
7: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
6: എന്നാൽ മൈജി, മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരും.
7: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടി എം സി അപ്ലൈ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
9: എന്നും രാവിലെ 8:03.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
10: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
11: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
12: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
13: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
12: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
4: പൊന്മള ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കമായി. 4-ാം വാർഡിൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വി എ റഹ്മാൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് എം കെ ഷാഹിദ യൂസഫ് അധ്യക്ഷയായി. ശുചീകരണത്തിന് തൊഴിലുറപ്പ് തൊഴിലാളികളും പ്രദേശവാസികളും നേതൃത്വം നൽകി. പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും മഴക്കാല പൂർവ്വ ശുചീകരണം നടപ്പാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. പുൽപ്പറ്റ പഞ്ചായത്തിൽ മഴക്കാല രോഗപ്രതിരോധ ക്യാമ്പയിൻ മഴയൊരുക്കം തുടങ്ങി. തൃപ്പനച്ചി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്യാമ്പയിനിന്റെ ഭാഗമായി നടപ്പാക്കാനുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചു. അടുത്ത 2 ദിവസത്തിനകം അങ്ങാടികൾ വ്യാപാരികളുടെ നേതൃത്വത്തിൽ ശുചീകരിക്കും. ആശമാരുടെ നേതൃത്വത്തിൽ സ്ക്വാഡ് രൂപീകരിച്ചു. ഉറവിട നശീകരണം, ക്ലോറിനേഷൻ, ബോധവൽക്കരണം എന്നിവ നടത്തും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശുചീകരണം നടത്താനും വാർഡുകളിൽ ജനകീയ കൺവെൻഷൻ നടത്താനും തീരുമാനിച്ചു. വിവിധ സന്നദ്ധ സംഘടനകളുടെ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി. പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ ഫൌസിയ ഉദ്ഘാടനം ചെയ്തു.
3: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
14: ക്ലാസ് പുതിയ ഗോൾസ്,
15: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
14: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൌസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
15: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
14: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 1:20. ഇപ്പോൾ ഇഷ്ടഗാനങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ.

ഈ പരിപാടിയിൽ ആദ്യം ശരശയ്യ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്. ഗാനരചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ. ഈ ഗാനം കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു കെ പി മോഹനൻ, പെരുമ്പളം, ചേർത്തല. ഗാനമിതാ.

0: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
1: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
0: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: അടുത്ത കത്ത് കുറ്റിപ്പുറം മിനി പമ്പയിൽ നിന്ന് രാമകൃഷ്ണൻ, രാധ, രാജീവ്, രാഘിഷ, ദേവാനന്ദ എന്നിവർ അയച്ചതാണ്. കത്തിലൂടെ അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ആഭിജാത്യം എന്ന ചിത്രത്തിലേതാണ്. പാടിയത് പി ലീല. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം എ ടി ഉമ്മർ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്. മൈ ജി.
2: ഒറുവമ്പുറത്ത് നിന്ന് നാരായണൻ, സരോജിനി എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. ഈ ഗാനം അവൾ അല്പം വൈകിപ്പോയി എന്ന ചിത്രത്തിൽ നിന്ന്. പാടിയത് യേശുദാസ്. വയലാർ രാമവർമ്മയുടെ രചന, ജി ദേവരാജന്റെ സംഗീതം.

0: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
1: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: മഞ്ചേരി വേട്ടക്കൂടിൽ നിന്ന് സേതുമാധവൻ ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. ഈ ഗാനം തെമ്മാടി വേലപ്പൻ എന്ന ചിത്രത്തിൽ നിന്ന്, ഗായകൻ യേശുദാസ്.

വഴിക്കടവിൽ നിന്നും ലത്തീഫ് ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. ചിത്രം നഖങ്ങൾ, പാടിയത് മാധുരി. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി
1: കുടുങ്ങി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: തീരം തേടുന്ന തിര. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇനി. ഈ ഗാനം കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു PV മുഹമ്മദ്, വടക്കേ വാവന്നൂർ. ഗാനരചന കോഴിശ്ശേരി ബാലരാമൻ, സംഗീതം ശ്യാം.

വേലായുധൻ പുറ്റമണ്ണ ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. അദ്ദേഹം കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം വാഴ്വേ മായം എന്ന ചിത്രത്തിലേതാണ്. ഗായിക പി ലീല, ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: ബോയ്ഫ്രണ്ട് എന്ന പഴയ ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ, ഗായകൻ പി ജയചന്ദ്രൻ.
1: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
2: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
1: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
0: രാജ്യമരത്തംകൂടിന്റെ ഇഷ്ടഗാനമാണ് ഇനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചെപ്പ് എന്ന ചിത്രത്തിലെ ഗാനമാണ്. പൂവച്ചൽ ഖാദറിന്റെ രചന, രഘുകുമാറിന്റെ സംഗീതം, ഗായകർ യേശുദാസ്, സുജാത എന്നിവർ.

0: AC ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണേജ് അഥവാ ബിടിയുള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
1: വാചാലം എന്ന ചിത്രത്തിൽ യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഗാനമാണ് ഇനി. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ. ഈ ഗാനം കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു പോരൂരിൽ നിന്ന് സത്യൻ കരുവാറ്റക്കുന്ന്.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: മൂത്തേടം പൂടപ്പൊയ്കയിൽ നിന്ന് ടി മുഹമ്മദ്, കുഞ്ഞീരുമ്മ, റഷീദ്, സജ്ന, റിഫാൻ, റിൻഷി, റിഷാൻ, റിഹ എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. ഈ ഗാനം വിസ എന്ന ചിത്രത്തിൽ നിന്ന്, പാടിയത് യേശുദാസ്, ജെൻസി എന്നിവർ. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ജിതിൻ ശ്യാം.

പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്ന് ഷാഫി ഷറഫുന്നീസ, മിഥിലാജ്, മിൻഹാജ്, ഫാത്തിമ നൈഹ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം ഇനി കേൾക്കാം. ചിത്രം തച്ചോളിയമ്പു. ഗായിക വാണി ജയറാം, യൂസുഫ് അലി കച്ചേരിയുടെ രചന, കെ രാഘവന്റെ സംഗീതം.

മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. ഈ ചിത്രത്തിലെ ഗാനമാണ് ഇനി. എം ജി ശ്രീകുമാർ പാടിയ ഈ ഗാനം രചിച്ചത് ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പൻ. ഈ ഗാനം കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു പട്ടാമ്പി കരിമ്പുള്ളി രാജൻ, ഭാര്യ ജിത, മക്കൾ ഷീബ, അനീത്, റിൻസി, അനൂപ്, കൊച്ചുമോൻ ആരുഷ് എന്നിവർ.

ഒരു ഗാനം കൂടി. ഈ ഗാനം പ്രേമാഭിഷേകം എന്ന ചിത്രത്തിൽ നിന്ന്. പാടിയത് യേശുദാസ്. ഗാനരചന പൂവച്ചൽ ഖാദർ. സംഗീതം ഗംഗൈ അമരൻ. ഈ ഗാനം കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു സി ഭാഗ്യലക്ഷ്മി, മേളവന്നൂർ, തിരുവനന്തപുരം.

പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഇഷ്ടഗാനത്തിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് വീണ്ടും കത്തുകൾ എഴുതാം. വിലാസം: ഇഷ്ടഗാനങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി മഞ്ചേരി, മഞ്ചേരി കോളേജ് PO, മഞ്ചേരി. പിൻകോഡ് 6761-2-2.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 12:30. നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്ര സന്ദർശനം ഇന്ത്യയ്ക്ക് ഏകദേശം $40 ബില്യൻ നിക്ഷേപം ഉറപ്പാക്കാൻ സഹായിച്ചെന്ന് കേന്ദ്ര ഗവൺമെന്റ്. നിരവധി ആഗോള കമ്പനികൾ നിക്ഷേപം നടത്താൻ മുന്നോട്ട് വരികയും വിപുലീകരണ പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ദക്ഷിണ കൊറിയൻ മന്ത്രി കോൺ ഒയൂളും സംയുക്തമായി ഇന്ത്യൻ യുദ്ധസ്മാരകം സോളിലെ ഇംജിംഗ് പാർക്കിൽ ഉദ്ഘാടനം ചെയ്തു. കൊറിയൻ യുദ്ധത്തിന്റെ 75

0: വാർഷിക അനുസ്മരണ പരിപാടിയുടെ ഭാഗമായാണ് യുദ്ധസ്മാരകം നിർമ്മിച്ചത്. കോൺഗ്രസിൽ നിന്ന് രണ്ടുപേരും മൂന്ന് വനിതകളുമടക്കം 23 പുതിയ മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തി തമിഴ്നാട്ടിലെ സി ജോസഫ് വിജയ് മന്ത്രിസഭ വിപുലീകരിച്ചു. ഇതോടെ തമിഴ്നാട് മന്ത്രിസഭയിലെ അംഗങ്ങളുടെ ആകെ എണ്ണം 32 ആയി ഉയർന്നു. ആശാവർക്കർമാരുടെ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ആശാപ്രവർത്തകർ. സെക്രട്ടേറിയറ്റ് നടയിൽ പായസം വെച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്താണ് ആഹ്ലാദം പ്രകടിപ്പിച്ചത്. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, പ്രൊഫസർ AD മുസ്തഫ, PT മാത്യു എന്നിവർ നേതൃത്വം നൽകി. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലിമോഹൻ കൊട്ടാരത്തിൽ നിർവഹിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും ജൈവ വൈവിധ്യ പരിപാലന സമിതിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മാധ്യമപ്രവർത്തകൻ KG പരമേശ്വരൻ നായരുടെ ഭൌതികദേഹം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് എത്തിച്ചു. വൈകിട്ട് തൃക്കണ്ണാപുരത്തെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ. അന്താരാഷ്ട്ര കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കശ്മീരിലെ ഉധംപൂർ ജില്ലയിലെ വനിതാ താരങ്ങൾ 9 മെഡലുകൾ നേടി. ആയോധന കലയിൽ ജമ്മുകശ്മീരിൽ നിന്ന് കൂടുതൽ പ്രതിഭാശാലികൾ മികവ് പുലർത്താൻ എത്തുന്നതിന്റെ ഉദാഹരണമായാണ് കായികലോകം മെഡൽ നേട്ടത്തെ വിലയിരുത്തുന്നത്.
1: FM പ്രധാന വാർത്തകൾ.

0: ട്രെയിൻ സമയം.
1: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 12076 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 12:05. ട്രെയിൻ നമ്പർ 16605 മാംഗ്ലൂർ തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 12:08. ട്രെയിൻ നമ്പർ 16311 ശ്രീ ഗംഗാനഗർ തിരുവനന്തപുരം എക്സ്പ്രസ് 2:38 വൈകി 11:00 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54. ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് കരുതുന്നു.
0: ട്രെയിൻ സമയം.
2: മഴ എത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
3: ഗാഡ്ജറ്റ്സിനൊപ്പം എസി, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
2: മഴക്കാലത്തിനു മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ടാക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
3: ഓഫറുകൾ പരിമിത കാലത്തേക്ക് മാത്രം.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23.
3: പ്രായോജകർ മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
4: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം, എന്നും രാവിലെ 8:15.
5: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जीत और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: കൊരുന്തയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
5: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരുമ്പയിൽ ഹോസ്പിറ്റലിലും.
6: സാന്ത്വനത്തിന്റെ കരസ്പർശം അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
7: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
6: അമ്മയ്ക്ക് കരുതലായി,
7: കുഞ്ഞിന് കാവലായി
6: അലോഹ ഹോസ്പിറ്റൽ.
8: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
9: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
8: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
9: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
10: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
11: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
12: മാഡം.
13: ആ പറയൂ.
12: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
13: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
12: എങ്ങനെ ചെയ്യേണ്ടത്?
13: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക, അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
12: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
13: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
12: ഇത്രയുള്ളൂ?
13: ഇത്രയുള്ളൂ.
12: ഇപ്പോൾ മനസ്സിലായി.
13: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
12: RBI പറയുന്നു,
13: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
14: ഐക്യോ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
15: തിങ്കൾ രാവിലെ 8:20.
14: കന്നടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
15: No. 1 ഒപ്റ്റിക്കൽ ഷോറൂം, IQ ഒപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
16: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
17: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
18: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
19: ദിവസവും കാലത്ത് 6:35.
20: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
21: അൽ റെഹാൻ ഉള്ളപ്പോ തിമിര ഉൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ?
22: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
23: കാർഷിക വൃത്താന്തം
22: എന്നും രാവിലെ 6:30.
23: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
22: കണ്ടംകുളത്തി പ്രസവരക്ഷ.
24: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089

0: 800-990-0905.
1: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
2: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
3: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
4: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
5: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
2: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൗലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: അന്തപ്പൻ എന്താ ഒരു മൗനം?
7: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
8: കണ്ണം കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
9: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം,
2: എന്നും രാവിലെ 7:00.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
10: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
11: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കേ സാത്ത് ബിതാ സകോ.
10: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
6: അന്തപ്പ എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണം കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണം കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണം കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
12: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
13: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
14: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
13: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
14: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
15: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: കൊലുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
16: പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
17: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊലുമ്പയിൽ ഹോസ്പിറ്റലിലും.
2: സാന്ത്വനത്തിന്റെ കരസ്പർശം,
18: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം,
2: എന്നും രാവിലെ 8:30.
18: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
19: 94,900 വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
14: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം,
14: എന്നും രാവിലെ 6:30.
2: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
14: കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
14: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
14: കുഞ്ഞിന് കാവലായി,
2: അലോഹ ഹോസ്പിറ്റൽ.
20: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
21: മഴയെത്തും അലക്കി ഉണക്കാം,
20: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
21: ശുദ്ധജലം കുടിക്കാം.
20: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി പ്രീ മൺസൂൺ സെയിൽ.
21: ഇപ്പോൾ എല്ലാ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
22: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
14: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
23: ആയിഷ ഗർഭിണിയാണോലേ?
24: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
23: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
25: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ. തന്നെയോ? അതേതായാലും നന്നായി. പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
26: 8078777710.

0: എയിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
2: എന്നും രാവിലെ 7 മണിക്ക്.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇഷൽ സമാപിച്ചു.

0: ഇപ്പോൾ കേൾക്കാം ജാലകം. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായവരുടെ മക്കൾക്ക് ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. LKG-യിലേക്കും ഒന്നാം ക്ലാസ്സിലേക്കും പുതുതായി പ്രവേശനം നേടുന്ന കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് ആനുകൂല്യങ്ങൾ ലഭിക്കുക. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം പ്രവേശനം ലഭിച്ച സ്കൂളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അഥവാ സാക്ഷ്യപത്രം, രക്ഷിതാവിന്റെ ക്ഷേമനിധി പാസ്ബുക്ക്, ക്ഷേമനിധി ID, ആധാർ കാർഡ്, IFSC സഹിതമുള്ള ബാങ്ക് പാസ്ബുക്ക് എന്നിവ ലഭ്യമാക്കണം. ഓൺലൈനായോ നേരിട്ടോ അപേക്ഷിക്കാം. അവസാന തീയതി 5 ആണ്. കൂടുതൽ വിവരങ്ങൾ സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് ഓഫീസിൽ ലഭിക്കും. ഫോൺ നമ്പർ 0491-250-5358. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0491-250-5358. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി സൌജന്യ കമ്പ്യൂട്ടർ പരിശീലന കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള NIELIT നടത്തുന്ന ഒരു വർഷത്തെ സൈബർ സ്ക്വാഡ് വെബ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് കമ്പ്യൂട്ടർ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കെൽട്രോണിന്റെ കോഴിക്കോട്ടുള്ള നോളജ് സെന്ററിലാണ് കോഴ്സ് നടത്തുന്നത്. 30 വയസ്സിൽ താഴെയുള്ള 3 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള +2 പാസായ SC അഥവാ ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ ഹാജരാകണം. ഫോൺ നമ്പർ 0495-230-1772. മറ്റൊരു നമ്പർ 8590-605275. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം, 0495-230-1772. രണ്ടാമത്തെ നമ്പർ 8590-605275. SSLC TH SSLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുട്ടികൾക്ക് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ക്യാഷ് അവാർഡും ബഹുമതി പത്രവും മെമ്മെൻഡോയും നൽകും. നിശ്ചിത ഫോറത്തിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം മത്സ്യത്തൊഴിലാളി പാസ്ബുക്ക് പകർപ്പ്, കുട്ടികളുടെ ബാങ്ക് പാസ്ബുക്കിന്റെയും ആധാർ കാർഡിന്റെയും പകർപ്പ്, മാർക്ക് ലിസ്റ്റ് പകർപ്പ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഫിഷറീസ് ഓഫീസുകളിൽ എത്തിക്കണം. അവസാന തീയതി 4 ജാലകം സമാപിച്ചു. സമയം 12 കഴിഞ്ഞ് 29:53. ഇനി അല്പസമയത്തിനകം കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 16 കേരള നിയമസഭയിലെ നിയുക്ത MLA സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രി VD സതീശൻ, സഗൌരവം പ്രതിജ്ഞയെടുത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇംഗ്ലീഷിലും, മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും, ദേവികുളം MLA F രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. UDFനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. NDAയ്ക്കായി BB ഗോപകുമാർ എന്ന സൂചന. LDF തീരുമാനം ഇന്നുണ്ടായേക്കും. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തി. സൈപ്രസ് പ്രസിഡന്റുമായി നാളെ ഡൽഹിയിൽ കൂടിക്കാഴ്ച. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16 നിയമസഭയിലെ നിയുക്ത MLA

0: സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാവിലെ 9 മണിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പ്രോട്ടേം സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ജി സുധാകരനാണ് സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത്. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. UDFനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. NDAയ്ക്കായി BB ഗോപകുമാർ മത്സരിക്കുമെന്നാണ് സൂചന. LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. LDF തീരുമാനം ഇന്നുണ്ടായേക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി.
1: ഇംഗ്ലീഷ്

0: ത്തിൽ നിന്നും വിജയിച്ച് മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു.
1: വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
0: കണ്ണൂർ ധർമ്മടത്ത് നിന്നും വിജയിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രോടേം സ്പീക്കർക്ക് മുന്നിൽ സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്തു.
2: പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും സഗൌരവം പ്രതിജ്ഞ ചെയ്യുന്നു.
0: തിരുവനന്തപുരം നിയമം സീറ്റ് തിരിച്ചുപിടിച്ച ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ദേവനാമത്തിൽ എംഎൽഎയായി സത്യപ്രതിജ്ഞ ചെയ്തു.
3: രാജീവ് ചന്ദ്രശേഖർ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
0: യുഡിഎഫ് എംഎൽഎമാർ മിക്കവരും ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ എൽഡിഎഫ് എംഎൽഎമാർ കൂടുതൽ പേരും സഗൌരവമാണ് പ്രതിജ്ഞയെടുത്തത്. എൻഡിഎ എംഎൽഎമാർ ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ചിത്രമുള്ള വസ്ത്രമണിഞ്ഞാണ് ശ്രീ ചാണ്ടി ഉമ്മൻ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. തളിപ്പറമ്പിൽ നിന്ന് നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ടി കെ ഗോവിന്ദൻ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടുമുമ്പ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈകൊടുത്തത് കൌതുകമായി. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ ന്യൂഡൽഹിയിലെത്തി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. പര്യടനത്തിന്റെ അവസാനഘട്ടത്തിൽ ഇറ്റലിയെത്തിയ പ്രധാനമന്ത്രി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി കൂടിക്കാഴ്ച നടത്തി. സൈപ്രസ് പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്നലെയാണ് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് മുംബൈയിലെത്തിയത്. അദ്ദേഹം ഇന്ന് ഡൽഹിയിലേക്ക് പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തിരുവനന്തപുരം കെപിസിസി ആസ്ഥാനത്ത് ആചരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിന് പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അനുസ്മരണ പ്രഭാഷണം നടന്നു. 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ LTTE ബോംബ് സ്ഫോടനത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വം വരിച്ചതിന്റെ സ്മരണയിലാണ് തീവ്രവാദ വിരുദ്ധ ദിനം ആചരിക്കുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ കെ ജി പരമേശ്വരൻ നായരുടെ സംസ്കാരം വൈകിട്ട് 3:30 തൃക്കണ്ണാപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. പത്രപ്രവർത്തന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം. കേരള നിയമസഭാ ചരിത്രവും ഉൾക്കാഴ്ചയും എന്ന ഗ്രന്ഥം രചിച്ചു. സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. അതിനിടെ എറണാകുളത്ത് തടിയിട്ടുപറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ നിർത്തിവെയ്ക്കാൻ ആഭ്യന്തരമന്ത്രി DGP നിർദ്ദേശം നൽകി. കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിന് വഴിമാറിയതിനെ തുടർന്നാണ് തീരുമാനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലക്ഷദ്വീപിൽ പുതിയ അധ്യയന വർഷത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകളും വേനലവധിക്ക് ശേഷം June 5 തുറക്കുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ എം ഭരണി അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
5: എല്ലാ അധ്യാപകരും അനധ്യാപകരും അതാത് സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്നും ജൂൺ 5 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ സ്കൂളുകളിലെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനായി വിനിയോഗിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഈ ദിവസങ്ങളിൽ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള

0: ആസൂത്രണം, ക്ലാസ് മുറികളുടെ ക്രമീകരണങ്ങൾ, ടൈം ടേബിൾ തയ്യാറാക്കൽ, സ്കൂൾ സന്നദ്ധത പ്രവർത്തനങ്ങൾ എന്നിവ പൂർത്തിയാക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. ജൂൺ 10 മുതലായിരിക്കും റെഗുലർ ക്ലാസുകൾ ആരംഭിക്കുക. കുട്ടികൾക്ക് മികച്ച രീതിയിൽ പഠനം ആരംഭിക്കുന്നതിന് ആവശ്യമായ എല്ലാ മുൻക്രമീകരണങ്ങളും സ്കൂൾ മേധാവികളും പ്രിൻസിപ്പൽമാരും ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശം നൽകി.
1: കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നു. 60 രൂപ പ്രീമിയം ഈടാക്കി 5 ലക്ഷം രൂപയുടെ പോളിസിയാണ് നൽകുന്നത്. നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് ഏർപ്പെടുത്തുന്ന ഇൻഷുറൻസിന്റെ പോളിസി രേഖകൾ നാളെ കൈമാറും. വൈസ് ചാൻസലർ പ്രൊഫസർ കെ കെ സാജു ഉദ്ഘാടനം ചെയ്യും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റിന് വിജയിച്ചു. 68-ാമത് തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച ആരംഭിക്കും. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ ഉദ്ഘാടനം ചെയ്യും. സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലായി 400 കുട്ടികൾ പങ്കെടുക്കും. കണ്ണൂർ ആറളത്ത് ഓപ്പറേഷൻ ഗജമുക്തി ദൌത്യം തുടരുന്നു. ഇന്നലെ ഹെലിപ്പാട് വട്ടക്കാട് ഭാഗത്ത് നിലയുറപ്പിച്ചിരുന്ന കൊമ്പനാനയെ കാട്ടിലേക്ക് തുരത്തി. കഴിഞ്ഞ ദിവസം വട്ടക്കാട് ഭാഗം വരെ എത്തിച്ച 6 ആനകളിൽ ഒന്നാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 103 പോയിന്റ് ഉയർന്ന് 75,421 നിഫ്റ്റി 61 പോയിന്റ് നേട്ടത്തിൽ 23,720 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 1,17,280 രൂപയും ഗ്രാമിന് 14,660 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം പി ടി പി നഗറിലുള്ള ഭൂതല ജലസംഭരണിയിൽ വൃത്തിയാക്കൽ ജോലികൾ നടത്തുന്നതിനാൽ കാഞ്ഞിരമ്പാറ, പാങ്ങോട്, വട്ടിയൂർക്കാവ്, വാഴോട്ടുകോണം, നെട്ടയം, കൊടുങ്ങാനൂർ, തിരുമല, വലിയവിള, പുന്നയ്ക്കാമുകൾ, തുരുത്തുമൂല, പൂജപ്പുര, കരമന, മുടവൻമുകൾ, നെടുങ്കാട്, കാലടി, ആറന്നൂർ, വല്യശാല, പാപ്പനംകോട് തുടങ്ങിയ വാർഡുകളിൽ ഇന്നും നാളെയും ജലവിതരണം തടസ്സപ്പെടും. നാളെ രാത്രിയോടെ ജലവിതരണം പുനഃസ്ഥാപിക്കും. കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കൈയേറ്റം ചെയ്തെന്ന പരാതിയിൽ 25 പേർക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. പഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിനിടെ പ്രസിഡന്റ് ബി സത്യഭാമയുടെ ചേംബറിൽ തള്ളിക്കയറി കൈയേറ്റം ചെയ്തതായാണ് പരാതി. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭയിലെ നിയുക്ത എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ, സഗൌരവം പ്രതിജ്ഞയെടുത്ത മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇംഗ്ലീഷിലും, മഞ്ചേശ്വരം എംഎൽഎ എ കെ എം അഷ്റഫ് കന്നഡയിലും, ദേവികുളം എംഎൽഎ എഫ് രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. യുഡിഎഫിനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. എൻഡിഎയ്ക്കായി ബി ബി ഗോപകുമാർ എന്ന സൂചന. എൽഡിഎഫ് തീരുമാനം ഇന്നുണ്ടായേക്കും. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തി. സൈപ്രസ് പ്രസിഡന്റുമായി നാളെ ഡൽഹിയിൽ കൂടിക്കാഴ്ച. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

0: കുടലിന്റെ ആരോഗ്യം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രകൃതി ചികിത്സാ വിദഗ്ധനും യോഗ പരിശീലകനുമായ ഡോക്ടർ ഷാൻ എസ് ബി സംസാരിക്കുന്നു.
1: ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുടലാരോഗ്യത്തെക്കുറിച്ചാണ്. നമ്മൾ ഒരിക്കലും ഗൗരവമായി ആലോചിക്കാത്ത ഒരിടം, അതാണ് നമ്മുടെ കുടൽ, ദഹനവ്യൂഹം. അടിവയർ ശരിയല്ലെങ്കിൽ ഒന്നും ശരിയാകില്ല. ഇത് നമ്മുടെ അമ്മമാർ പറഞ്ഞിരുന്നു. ആധുനിക ശാസ്ത്രം ഇന്ന് അത് തെളിയിക്കുന്നു. എന്താണ് കുടലാരോഗ്യം? നമ്മുടെ ദഹനനാളം ഏകദേശം 8 മീറ്റർ നീളമുള്ളതാണ്. ഇതിൽ ശതകോടിക്കണക്കിന് സൂക്ഷ്മജീവികൾ വസിക്കുന്നു. ഇതിനെ ഗട്ട് മൈക്രോബ് എന്ന് വിളിക്കുന്നു. ഈ സൂക്ഷ്മജീവ സമൂഹം നമ്മുടെ ദഹനം, രോഗപ്രതിരോധം, ഹോർമോൺ ബാലൻസ്, മാനസികാരോഗ്യം ഇവ എല്ലാം നിയന്ത്രിക്കുന്നു. നമ്മുടെ സന്തോഷ ഹോർമോണായ സെറട്ടോണിൻ 90% ഉൽപ്പാദിപ്പിക്കുന്നത് കുടലിലാണ്, തലച്ചോറിലല്ല. അതായത് നിങ്ങൾ സന്തോഷവാനാകണമെങ്കിൽ ആദ്യം കുടൽ ആരോഗ്യകരമാകണം. ആയുർവേദം ഇത് അഗ്നി ദഹനശക്തി എന്ന ആശയത്തിലൂടെ പ്രകടിപ്പിക്കുന്നു. അഗ്നി ക്ഷീണിച്ചാൽ ശരീരം ക്ഷീണിക്കും, അഗ്നി ശക്തമായാൽ ജീവൻ ശക്തമാകും. എന്തുകൊണ്ട് ഇന്ന് കുടലാരോഗ്യം വളരെ പ്രധാനമാണ്? ഒരു തലമുറ മുൻപ് നമ്മുടെ അച്ഛനമ്മമാർ ഭൂരിഭാഗം വീട്ടിലുണ്ടാക്കിയ, തൊഴുത്തിൽ നിന്ന് കൊണ്ടുവന്ന, പറമ്പിൽ വിളഞ്ഞ ഭക്ഷണം കഴിച്ചിരുന്നു. ഇത് കാരണത്താൽ ഗട്ട് ബാക്ടീരിയ

ബാക്ടീരിയ സമൃദ്ധമായിരുന്നു. ഇന്ന് പാക്ക്ഡ് ഭക്ഷണം, പ്രിസർവേറ്റീവ്, ആന്റിബയോട്ടിക്സ്, പൊല്യൂഷൻ എന്നിവ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് കാരണത്താൽ മൈക്രോബയോമിനെ ദ്രോഹിക്കുന്നു. ഫലം ദഹനപ്രശ്നം, അലർജി, ഭാരക്കൂടുതൽ, ചർമ്മപ്രശ്നങ്ങൾ, ഇവ ഇന്ന് എപ്പിഡമിക് ആയി കണ്ടുവരുന്നു. എങ്ങനെ കുടലാരോഗ്യം തകരുന്നു? കൂടുതലായി ജങ്ക് ഭക്ഷണങ്ങളും അധികമായി പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളും അധികമായി പഞ്ചസാരയുടെ ഉപയോഗവും ദോഷകരമായ ബാക്ടീരിയകൾ കൂടുന്നു. ആന്റിബയോട്ടിക്സ് അമിതമായി ഉപയോഗിക്കൽ നല്ല ബാക്ടീരിയകൾ കൂടി നശിപ്പിക്കും. സ്ട്രെസ്, ഉറക്കക്കുറവ് എന്നിവ മൈക്രോബിന്റെ ഘടനയെ മാറ്റുന്നു. വെള്ളം കുറവ് കുടിക്കുകയാണെങ്കിൽ അതും കുടലാരോഗ്യത്തിനെ ബാധിക്കുന്നതാണ്. ഭക്ഷണത്തിൽ ഫൈബറിന്റെ അളവ് അഥവാ നാര് അടങ്ങിയ ഭക്ഷണം കഴിക്കാത്തതും കുടലാരോഗ്യത്തിനെ നശിപ്പിക്കുന്നതാണ്. ധൃതിയിൽ ഭക്ഷണം കഴിക്കുന്നതും ദഹനം ശരിയാകാതെ വരുന്നതും കുടലാരോഗ്യത്തിനെ ബാധിക്കുന്നതാണ്. എപ്പോഴാണ് നമ്മൾ ആശങ്കപ്പെടേണ്ടത്? ഈ പറയുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. വയർ ഉപ്പ് അഥവാ വയർ വീർത്ത് വരിക, ഗ്യാസ്, ആസിഡ്, നെഞ്ചരിച്ചിൽ, കുടൽ സമ്മർദ്ദം എന്നിവ ഉണ്ടാകുന്നത് കുടൽ സമ്മർദ്ദത്തിന്റെ ആദ്യ സൂചനകളാണ്. ഇടയ്ക്കിടെ വയറിളക്കം, മലബന്ധം എന്നിവ ഉണ്ടാകുന്നത് മൈക്രോബ് ബാലൻസ് തകർന്നതിന്റെ ലക്ഷണമാണ്. ചർമ്മപ്രശ്നങ്ങൾ, പിമ്പിൾ, എക്സിമ പോലുള്ള സ്കിൻ അഥവാ ത്വക്ക് രോഗങ്ങൾ കുടലാരോഗ്യവുമായി ബന്ധപ്പെട്ടുണ്ടാകാം. ക്ഷീണം, ഉറക്കക്കുറവ് എന്നിവ ഗട്ട് ബ്രെയിൻ ആക്സിസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുടലാരോഗ്യത്തിന്റേതായ സങ്കീർണതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ദൈനംദിന ജീവിതം ദുഷ്കരമാക്കുന്ന ഒന്നാണ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം. ലീക്കി ഗട്ട് സിൻഡ്രോം, കുടൽ ഭിത്തി ദ്രവിച്ച് വിഷവസ്തുക്കൾ രക്തത്തിൽ കലരുന്നതിനെയാണ് ലീക്കി ഗട്ട് സിൻഡ്രോം എന്ന് പറയുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, ശരീരം സ്വന്തം കോശങ്ങളെ ആക്രമിക്കുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ. വിഷാദം, സെറട്ടോൺ ഉൽപാദനം കുറഞ്ഞ് മനസ്സ് ക്ഷീണിക്കും, അത് കാരണത്താൽ വിഷാദ രോഗം ഉണ്ടാകും. ദഹനം ശരിയാകാതെ ശരീരത്തിൽ കൊഴുപ്പ് ശേഖരിക്കപ്പെടുമ്പോഴാണ് ഭാരക്കൂടുതൽ ഉണ്ടാകുന്നത്. കുടലാരോഗ്യത്തിൽ നാച്ചുറോപ്പതിയുടെ സമീപനം എങ്ങനെയാണെന്ന് നോക്കാം. നാച്ചുറോപ്പതിയിൽ ദഹനവ്യൂഹം ആരോഗ്യത്തിന്റെ കണ്ണാടിയാണ് കുടൽ. കുടൽ ശുദ്ധമാണെങ്കിൽ ശരീരം ശുദ്ധമാണ്. ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഉപവസിക്കുന്നത് കുടലിന് വിശ്രമം ലഭിക്കുന്നതിനും കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതിനും കാരണമാണ്. മട്ട് തെറാപ്പി, അബ്ഡമിനിൽ മട്ട് പാക്ക് ചെയ്യുന്നതിലൂടെ കുടലിന്റെ ഇൻഫ്ലമേഷൻ കുറയുന്നു. ഒരു നൂറ്റാണ്ടിലേറെ ഉപയോഗിച്ചു വരുന്ന ചികിത്സയാണിത്. ഫെർമെന്റഡ് ഫുഡായ തൈര്, മോര്, കഞ്ഞി, ഇഡലി, ദോശ നമ്മുടെ പരമ്പരാഗത പ്രോബയോട്ടിക് ഭക്ഷണങ്ങളാണ്. ഇവ ഉൾപ്പെടുത്തുന്നതും ഗുണകരമാണ്. ത്രിഫല ഉപയോഗിക്കുന്നതിലൂടെ ദഹനം ഉത്തേജിപ്പിക്കുന്നു. ഇഞ്ചി, ജീരകം എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ ഗ്യാസ് ബ്ലോട്ടിംഗ് ഒഴിവാക്കുന്നു. യോഗ സമീപനം, പവനമുക്താസനം, ഇരുകാലുകളും വയറ്റിലേക്ക് ചേർത്ത് വെച്ച് കിടക്കുന്നതിനെയാണ് പവനമുക്താസനം എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നതിലൂടെ ഗ്യാസ് ഒഴിവാക്കുന്നതിനും കുടൽ ചലനം ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. അർദ്ധ മത്സ്യന്ദ്രാസന, കുടലിൽ ട്വിസ്റ്റിംഗ് എഫക്ട് ഉണ്ടാകുന്നതിലൂടെ ദഹനവ്യൂഹത്തെ മസാജ് ചെയ്യുന്ന എഫക്റ്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മസാജ് ചെയ്യുന്ന പ്രതിവിധി ഉണ്ടാവുകയും ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യുന്നു. ഭുജംഗാസന, അടിവയറ്റിലെ അവയവങ്ങൾക്ക് പ്രഷർ കൊടുക്കുന്നതിലൂടെ ദഹനം ഉത്തേജിപ്പിക്കുന്നതിന് കാരണമാകുന്നു. കപാൽപതി പ്രാണായാമ, ഉദരം ഉപയോഗിച്ചുള്ള ശ്വസന പ്രക്രിയയാണ് കപാൽപതി പ്രാണായാമ. അതായത് നിവർന്നിരുന്ന് ശ്വാസം ഉള്ളിലേക്കെടുത്ത് ശക്തിയായി ശ്വാസം പുറത്തേക്ക് തള്ളുന്നതോടൊപ്പം വയറിനെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് ചെയ്യുന്ന പ്രാണായാമയാണ് കപാൽപതി പ്രാണായാമ. ഇപ്രകാരം ചെയ്യുന്നത് ശരീരത്തിൽ അമിതമായി വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നതിനും ടോക്സിൻസിനെ പുറത്തേക്ക് തള്ളുന്നതിനും സഹായിക്കുന്നു. വജ്രാസന, ഭക്ഷണം കഴിച്ച് 10 മിനിറ്റ് വജ്രാസനയിലിരിക്കുന്നത് ദഹനം ത്വരിതപ്പെടുത്തുന്ന ഒരു ആസനമാണ്. ആരോഗ്യകരമായ കുടലിന്റെ ഗുണങ്ങൾ, ദഹനം സുഗമമാക്കുന്നതിനും ഗ്യാസ് ആസിഡ് ബ്ലോട്ടിംഗ് ഒഴിവാക്കുന്നതിനും കാരണമാണ്. ഭാരം ക്രമീകരിക്കുന്നതിനും ശരിയാക്കുന്നതിനും കുടലാരോഗ്യം വളരെ അത്യന്താപേക്ഷിതമാണ്. ചർമ്മം തിളങ്ങുന്നതും കുടലാരോഗ്യത്തിന്റെ ഗുണങ്ങളാണ്. ഉറക്കം ഗുണകരമാക്കുന്നതിനും സന്തോഷം ലഭിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും മനസ്സ് ശാന്തമാക്കുന്നതിനും വളരെ ഉത്തമമാണ് കുടലാരോഗ്യം. ഡോക്ടറെ കാണാതെ ആന്റിബയോട്ടിക് കഴിക്കരുത്. ആന്റാസിഡ് ദിനം പ്രതി കഴിക്കുന്നവർ ഒന്നാലോചിക്കണം. കാരണം ചികിത്സിക്കൂ, ലക്ഷണം മറക്കരുത്. ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ. രാവിലെ എഴുന്നേറ്റ ഉടൻ 1 ഗ്ലാസ് ചൂടുവെള്ളം. കുടലുണർത്തുന്നതിന് ഇത് ഗുണകരമാണ്. ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുക. ഓരോ ഉരുളയും 30 മുതൽ 40 തവണ ചവച്ചരയ്ക്കുന്നു.

0: എന്നതിന് ശ്രദ്ധിക്കുക. ദഹനം വായിൽ നിന്ന് തുടങ്ങട്ടെ. ദിവസവും കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിനായി ശ്രദ്ധിക്കുക. കുടലിന്റെ ആദ്യ ഔഷധമാണിത്. മൈദ, പഞ്ചസാര, ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങൾ ഇവ കുറയ്ക്കുക. ഭക്ഷണത്തിൽ ദിവസവും 1 ഗ്ലാസ് മോര്. ഇത് നാച്ചുറൽ പ്രോബയോട്ടിക്കാണ്. ഇത് വളരെ ഗുണകരവുമാണ്. ഉള്ളി, വെളുത്തുള്ളി, വഴുതന, വാഴയ്ക്ക എന്നിവ പ്രീബയോട്ടിക് ഭക്ഷണങ്ങളാണ്. നല്ല ബാക്ടീരിയകൾക്ക് നല്ല ഭക്ഷണം കഴിക്കേണ്ടതാണ്. ദിവസവും 30 മിനിറ്റ് നടത്തം. കുടൽ ചലനം ഉത്തേജിപ്പിക്കുന്നതിന് ഇത് കാരണമാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം 10 മിനിറ്റ് വജ്രാസന ചെയ്യുന്നത് ദഹനത്തിന് വളരെ ഉത്തമമാണ്. കഴിച്ച ഉടനെ കിടക്കുന്നത് ഒഴിവാക്കുക. ഇത് ദഹനത്തിനെ ബാധിക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ കുടലിനെ ബഹുമാനിക്കൂ, അത് നിങ്ങളെ ബഹുമാനിക്കും.
1: കുടലിന്റെ ആരോഗ്യം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രകൃതി ചികിത്സാ വിദഗ്ധനും യോഗ പരിശീലകനുമായ ഡോക്ടർ ഷാൻ എസ് ബി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിന് പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49:55. ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ പാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിന് 15 കരാറുകളിൽ ഒപ്പുവച്ചു. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലേക്കാണ് പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനം നടത്തിയത്. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇത് സഹായകമാകുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പറഞ്ഞു. രാഷ്ട്രീയപരമായും സാമ്പത്തികമായും മാത്രമല്ല, ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലൂടെയും ഒരു രാജ്യത്തിന്റെ ശക്തി അളക്കപ്പെടുമെന്നും അവർ പറഞ്ഞു.

0: ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മറ്റന്നാൾ ആരംഭിക്കുന്ന ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജൂലൈ 4-നാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ 250-ാം വാർഷികം അമേരിക്ക ആഘോഷിക്കുന്നത്. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും CDSCO വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞ ചെയ്തവരിൽ 3 വനിതാ മന്ത്രിമാരും ഉൾപ്പെടുന്നു. നിലവിൽ സി ജോസഫ് വിജയ് സർക്കാരിൽ ഒരു വനിതാ മന്ത്രി ഉൾപ്പെടെ 9 മന്ത്രിമാരുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള 2 അംഗങ്ങൾ കൂടി മന്ത്രിസഭയുടെ ഭാഗമായതോടെ ആകെ അംഗസംഖ്യ 32. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം VE അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ AKM അഷ്റഫ് കന്നഡയിലാണ് സത്യപ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗമായ F രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. ഫൈസൽ ബാബു, മാണി സി കാപ്പൻ, മാത്യു കുഴൽനാടൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ എടുത്തു. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സത്യപ്രതിജ്ഞാ പട്ടികയിൽ അവസാനത്തെ അംഗം. ജൂൺ 3 വരെയാണ് 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പ് ാണ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിലെ പ്രധാന കാര്യപരിപാടികൾ. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പിരിയുന്ന സഭ ഈ മാസം 29-ന് വീണ്ടും ചേരും. അന്നേ ദിവസം ഗവർണറുടെ നയപ്രഖ്യാപനം നടക്കും. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദിപ്രമേയ ചർച്ച സഭയിൽ നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാളിലെ ഫാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണി വരെ 42% പോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. രാജീവ് ഗാന്ധിയുടെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും ഡൽഹിയിലെ വീർഭൂമിയിൽ പുഷ്പാർച്ചന നടത്തി. തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് നടന്ന അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. ത്രിപുര, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ ഹൈവേകളുടെ ഗുണനിലവാരവും പരിപാലനവും സംബന്ധിച്ച പുരോഗതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സുസ്ഥിരവും കാര്യക്ഷമവുമായ ഹൈവേകൾ കണക്ടിവിറ്റിക്കും യാത്രാ സൌകര്യം ശക്തിപ്പെടുത്തുന്നതിനും അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രിമാരായ അജയ് തംത, ഹർഷ് മൽഹോത്ര, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മെറ്റ, ഗൂഗിൾ, ടെലഗ്രാം തുടങ്ങിയ സമൂഹമാധ്യമങ്ങളുടെ പ്രതിനിധികളുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതിൽ അദ്ദേഹം ആശങ്ക അറിയിച്ചു. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. നീറ്റ് UG പുനഃപരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിന് വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അധ്യക്ഷത വഹിച്ചു. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എബോള റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങൾ വഴി യാത്ര ചെയ്തു വരുന്നവർക്കും ഇത് ബാധകമായിരിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ അതീവ ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണം. എബോള രോഗിയുടെ രക്തവുമായോ ശരീരസ്രവങ്ങളുമായോ നേരിട്ട് സമ്പർക്കം പുലർത്തിയ യാത്രക്കാർ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുമ്പ് എയർപോർട്ട് ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ അറിയിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.

0: ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ. സ്വന്തം രാജ്യത്തെ പരാജയങ്ങൾ മറച്ചുവെക്കാനാണ് പാകിസ്ഥാൻ അതിർത്തിയിലും മറ്റ് രാജ്യങ്ങളിലും അക്രമങ്ങൾ നടത്തുന്നതെന്ന് യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ട് പാകിസ്ഥാൻ സംസാരിക്കുന്നത് ഉചിതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു.
1: It is ironic that Pakistan, with its long tainted record of genocidal acts, has chosen to refer to issues that are strictly internal to India. The United Nations Assistance Mission in Afghanistan has reported that in the first 3 months of 2026, 750 civilian deaths and injuries were documented in Afghanistan as a result of cross-border armed violence perpetrated by Pakistani military forces, most of which occurred due to airstrikes. It is hypocritical to espouse high principles of international law while targeting innocent civilians in the dark.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 171 പോയിന്റ് ഇടിഞ്ഞ് 75,131-ലും നിഫ്റ്റി 21 പോയിന്റ് നഷ്ടത്തിൽ 23,626-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 117,280 രൂപയും ഗ്രാമിന് 14,660 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ കീഴിൽ ക്ഷയരോഗം തുടച്ചു നീക്കുന്നതിനായി ലോകത്തിലെ ഏറ്റവും വലിയ പരിശോധനാ രോഗനിർണയ പ്രവർത്തനങ്ങളിലൊന്നാണ് ഇന്ത്യ നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ. ജനീവയിൽ നടന്ന 79-ാമത് ലോകാരോഗ്യ അസംബ്ലിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ പാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 1:12. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ രവി മേലാറ്റൂർ. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ടവ ചലച്ചിത്രഗാനങ്ങളിലേക്ക് സന്ദേശങ്ങൾ അയയ്ക്കാൻ ഉള്ള നമ്പർ 9495050600. നിങ്ങളുടെ ഇഷ്ടഗാനത്തോടൊപ്പം ചലച്ചിത്രം, നിങ്ങളുടെ പേര്, സ്ഥലം എന്നിവ മറക്കാതെ വയ്ക്കുക. 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15, തുടർനാടകം 2:30, ചലച്ചിത്രഗാനങ്ങൾ 2:45. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3:00, ഡയൽ എ സോങ്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 04832950300, മറ്റൊരു നമ്പർ 04832950800. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4:00, 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ പരിപാടികൾ.

ഇതിൽ 5:45 കേൾക്കാം ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

ഇനി കേൾക്കാം പഴം പച്ചക്കറി വില നിലവാരം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം, കാക്കനാട്, കൊച്ചി നൽകുന്ന മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം. വിലകൾ കിലോഗ്രാമിന്, ഇനം നാടൻ മൊത്തവില ചില്ലറ വില, മറുനാടൻ മൊത്തവില ചില്ലറ വില എന്നീ ക്രമത്തിൽ. ചീര പച്ച 20-30, 20-30. ചീര ചുവപ്പ് 20-30, 20-30. കുമ്പളങ്ങ 13-20, 13-20. ഏത്തക്ക 38-45, 38-45. പാളയന്തോടൻ 23-30, 24-30. പാവയ്ക്ക 40-50, 35-45. ചുരയ്ക്ക 13-20, 13-20. പയർ 50-60, 35-45. വെള്ളരി 13-20, 12-20. ചേന 23-30, 22-30. കോവയ്ക്ക 35-45, 35-45. മാങ്ങ പച്ച 25-35, 25-35. മത്തൻ 18-27, 18-25. പടവലം 22-30, 20-30. ഇഞ്ചി നാടൻ 110, മൊത്തവില 110, ചില്ലറ വില 130. മരച്ചീനി നാടൻ മൊത്തവില 18, ചില്ലറ വില 23. ഞാലിപ്പൂവൻ മറുനാടൻ മൊത്തവില 45, ചില്ലറ വില 55. പൂവൻ 40-50. റോബസ്റ്റ 26-35. ബീട്രൂട്ട് 40-50. വെണ്ടയ്ക്ക 35-45. വഴുതന 25-35. കത്തിരി ഉരുണ്ടത് 25-35. കാബേജ് 22-30. കാരറ്റ് 45-55. കോളിഫ്ലവർ 40-50. കൊത്തമര 35-45. ഊർക്ക 60-70. ചേമ്പ് വലുത് 45-55. ചേമ്പ് ചെറുത് 35-45. മുരിങ്ങക്കായ 35-45. ബീൻസ് 95-110. പച്ചമുളക് 40-50. കറിനാരങ്ങ 55-65. ചെറുനാരങ്ങ ഒരെണ്ണത്തിന് 4 രൂപ. മൊത്തവില ചില്ലറ വില 5 രൂപ. സവാള മറുനാടൻ മൊത്തവില 18, ചില്ലറ വില 22. ചെറിയ ഉള്ളി 50-60. ഉരുളക്കിഴങ്ങ് 22-30. തക്കാളി 42-46. അമരപ്പയർ 60-70. ഇനി വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിൾ വില. പൈനാപ്പിൾ പച്ച കർഷകന് ലഭിക്കുന്ന വില 38, മൊത്തവില 39. പൈനാപ്പിൾ പഴം കർഷകന് ലഭിക്കുന്ന വില 18, മൊത്തവില 19. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം, കാക്കനാട്, കൊച്ചി അവതരിപ്പിക്കുന്ന മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരമാണ് കേട്ടത്.

ഈ പരിപാടിയിലേക്ക് വാട്സാപ്പ് സന്ദേശം അയച്ച് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. ഇഷ്ടഗാനത്തോടൊപ്പം ചലച്ചിത്രം, നിങ്ങളുടെ പേര്, സ്ഥലം എന്നിവ മറക്കാതെ വയ്ക്കുക. വാട്സാപ്പ് നമ്പർ 9495050600. ആദ്യഗാനം മൂന്നാം പക്കം എന്ന ചിത്രത്തിൽ വേണുഗോപാൽ പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഇളയരാജ. ഈ ഗാനം ആവശ്യപ്പെട്ട് വാട്സാപ്പ് സന്ദേശം അയച്ചത് സുനില സി കെ, കരുവാരക്കുണ്ട്, ഇരിങ്ങാട്ടിരി.

0: மழையெட்டு மும்பை ஓஃபர்களோட ஈடுவெட்டுமாய் மைஜி ப்ரீ மன்சூன் சேல்.
1: கேட்ஜெட்ஸ்னொப்பம் ஏசி, டிவி, ஃபிரிட்ஜ், வாஷிங் மெஷின், கிச்சன் அண்ட் ஸ்மால் அப்ளைன்சஸ் தொடங்கியவையில் 75% வரை விலக்கிழவு.
0: மழைக்காலத்தின் மும்பை நீங்களோட வீடினை ஸ்மார்ட் ஆக்க இதான பெஸ்ட் டைம்.
1: ஓஃபர்கள் பரிமித காலத்துக்கு மாத்திரம்.
2: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: അരീക്കോട് തച്ചണ്ണയിൽ നിന്നും ഷിഹാബ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം മഴയെത്തും മുൻപേ. ഗായകൻ കെ ജെ യേശുദാസ്. ഗാനരചന കൈതപ്രം. സംഗീതം രവീന്ദ്രൻ.

0: മഴയെത്തും മുമ്പേ ഇതാണ് വീടിന് സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
1: മഴയെത്തും അലക്കി ഉണക്കാം,
0: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
1: ശുദ്ധജലം കുടിക്കാം.
0: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണേജ് അഥവാ ബിടിയുയിലുള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
3: ഷിബു ചക്രവർത്തി ഗാനരചന നിർവഹിച്ച് കണ്ണൂർ രാജൻ ഈണം നൽകി. എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ ഗാനം ചിത്രം എന്ന സിനിമയിൽ നിന്ന്. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നു ചെറുതുരുത്തിയിൽ നിന്നും റസിയ.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട്ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
3: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
2: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
4: അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ചേർന്ന് പാടിയ ഗാനം, എസ് രമേശൻ നായരുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ ഈണം. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചത് ഷീബ പട്ടാമ്പി.

0: ക്ലാസ് പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയത് കെ ജെ യേശുദാസ്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം നൽകിയത് എം ജി രാധാകൃഷ്ണൻ. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചത് വടക്കാഞ്ചേരിയിൽ നിന്നും കമറുന്നീസ നസീർ.

0: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
2: ജയാസിംഗ് ചെറുതുരുത്തി ആവശ്യപ്പെടുന്ന ഗാനം ഉണ്ണിയാർച്ച എന്ന ചിത്രത്തിൽ എ എം രാജയും പി സുശീലയും ചേർന്ന് പാടിയത്. പി ഭാസ്കരന്റെ ഗാനരചന, സംഗീതം കെ രാഘവൻ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ എന്ന ചിത്രത്തിനുവേണ്ടി സന്തോഷ് കേശവും ജ്യോതിയും ചേർന്ന് പാടിയ ഗാനം, എസ് രമേശൻ നായരുടെ വരികൾക്ക് ഈണം നൽകിയത് ബെന്നി കണ്ണൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് സമീറ കരുവാരക്കുണ്ട്.

സമ്മറിൻ ബത്ലഹേം എന്ന ചിത്രത്തിലെ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു എന്ന ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നു വളരാട് നിന്നും ഷിജു അഞ്ജു ആഷ്മിക എന്നിവർ ചേർന്ന്. ഈ ഗാനം രചിച്ചത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, ശ്രീനിവാസനും സുജാതയും ചേർന്ന് പാടിയത്.

ചെങ്കോൽ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം എഴുതി ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിനായി വാട്സാപ്പ് സന്ദേശം അയച്ചത് ജയശ്രീ പോത്തുകല്ല്.

0: ഈ ഗാനത്തോടെ വാട്സ്ആപ്പ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: FM പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായ ശേഷം സഭ പിരിഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ UDF സ്പീക്കർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. BB ഗോപകുമാർ BJP സ്ഥാനാർത്ഥിയായേക്കും. LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഐക്യരാഷ്ട്രസഭയുടെ അഗ്രികോള മെഡൽ ലഭിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനമറിയിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നോർവേയുടെയും സ്വീഡന്റെയും പരമോന്നത ബഹുമതികൾ കൂടി പ്രധാനമന്ത്രിക്ക് ലഭിച്ചത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ നേതൃത്വത്തിന് ലഭിക്കുന്ന അംഗീകാരത്തിന്റെയും തെളിവാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് നിർമ്മിത ബുദ്ധി കൃത്യമായ നിയന്ത്രണങ്ങളോടെയും ധാർമ്മികമായ മേൽനോട്ടത്തോടെയുമായിരിക്കണം നടപ്പാക്കേണ്ടതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ജനീവയിൽ 79-ാമത് ലോകാരോഗ്യ അസംബ്ലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ വാഹന വ്യവസായത്തെ ലോകത്തിൽ 1-ാം സ്ഥാനത്ത് എത്തിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. പ്രതിവർഷം 30-40% വരെ വളർച്ചയാണ് ഈ മേഖല കൈവരിക്കുന്നതെന്നും ന്യൂഡൽഹിയിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ കെമിക്കൽ മേഖലയ്ക്ക് 2040-ോടെ 1 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഏകദേശം 83 ലക്ഷം കോടി രൂപ മൂല്യം കൈവരിക്കാനും ശേഷിയുണ്ടെന്ന് പെട്രോകെമിക്കൽസ് വകുപ്പ് സെക്രട്ടറി തേജ്വീർ സിംഗ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഈ മേഖലയ്ക്കായി ഗവൺമെന്റ് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ. 60 രൂപ പ്രീമിയം ഈടാക്കി നടപ്പാക്കുന്ന പദ്ധതിയിൽ കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ 17,343 വിദ്യാർത്ഥികൾ അംഗങ്ങളാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് മത്സരം.

0: FM പ്രധാന വാർത്തകൾ.
1: ട്രെയിൻ സമയം. ട്രെയിൻ നമ്പർ 12075 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 2:19 1:06:24 മാംഗ്ലൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5:06:09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
3: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
2: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
4: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
5: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
6: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15.
7: എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
8: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
9: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
8: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
9: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
8: മൈജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
1: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. ഇപ്പോൾ സമയം 1:59 49:45. ഇനി 2 മണിക്ക് കേൾക്കാം മിഡ് ഡേ ന്യൂസ്.

0: open debate on protection of civilians in armed conflict yesterday. India's permanent representative to the UN, Ambassador Harish Barwadhaneni, said Pakistan's inhuman conduct reflects its attempts over decades to externalize internal failures through acts of violence within and beyond its border.
1: It is ironic that Pakistan, with its long tainted record of genocidal acts, has chosen to refer to issues that are strictly internal to India. The United Nations Assistance Mission in Afghanistan has reported that in the first 3 months of 2026, 750 civilian deaths and injuries were documented in Afghanistan as a result of cross-border armed violence perpetrated by Pakistani military forces, most of which occurred due to airstrikes. It is hypocritical to espouse high principles of international law while targeting innocent civilians in the dark.
0: In IPL cricket, Gujarat Titans will take on Chennai Super Kings at the Narendra Modi Stadium in Ahmedabad this evening. The match is scheduled to begin at 7:30 p.m. Gujarat Titans have already secured a place in the playoffs, while Chennai Super Kings will be looking to strengthen their chances for the fourth spot in the points table. Meanwhile, Kolkata Knight Riders kept their playoff hopes alive with a 4-wicket victory over Mumbai Indians at the Eden Gardens in Kolkata last night. The Intermeteorological Department, IMD, has issued a red colour warning for heat wave to severe heat wave conditions over Uttar Pradesh, Madhya Pradesh and Vidarbh till tomorrow. An orange colour warning for heat wave conditions has been issued over Delhi, Haryana and Chandigarh. Heat wave conditions are also expected over Punjab, Bihar, Chhattisgarh, Andhra Pradesh, Himachal Pradesh, Odisha, Rajasthan, Telangana and Uttarakhand today. And now before we end the bulletin, the headlines once again. India and Italy agree to further develop India-Middle East-Europe economic corridor for deepening economic relations. Government prohibits use of cosmetic as injection by consumers, professionals and aesthetic clinics. Centre issues health advisory for passengers arriving from or transiting through Ebola-affected countries. West Bengal government directs Vande Mataram compulsory as prayer song in all madrasas. Chief Minister C. Joseph Vijay-led cabinet in Tamil Nadu expanded to 32, including 4 women ministers. And in IPL cricket, Gujarat Titans to take on Chennai Super Kings in Ahmedabad this evening. And with that, we end the midday news.
2: Agashavani.
3: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 25-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
4: കൂട്ടുകാരൻ റസുമഹീന്റെ പാലുകാച്ചിനു പോയി മടങ്ങിവരുന്ന നിക്കോവിന്റെ മുറിയിൽ ദൂരെ നിന്നേ വെളിച്ചം കാണാം. ആരാണവിടെ സ്നേഹദീപം തെളിച്ച് വഴിക്കണ്ണുമായി കാത്തിരിക്കുന്നത്? റസ്കോൾനിക്കോവിന്റെ മൂക്കിൽ താൻ ചിന്തിയ ചോരമണം ചെകിടിച്ചിരിക്കുകയാണെന്ന് ആരറിയുന്നു? പട്ടിണി കിടന്ന മകനെ പഠിക്കാൻ വിട്ട് അവനുടൻ പ്രൊഫസറാകുമെന്ന് സ്വപ്നം കാണുന്ന ഒരമ്മയുണ്ട് നിക്കോവിന്. കുടുംബത്തിൻ്റെ കടക്കണി പൊട്ടിക്കാൻ ഇഷ്ടമില്ലാത്തൊരഴകിയ രാവണൻ ലൂഷിനെന്നൊരാളെ കെട്ടാൻ വാക്കു പറഞ്ഞൊരു പെങ്ങളുണ്ട് അയാൾക്ക്. അഭിമാനിയും അവിവേകിയുമായ നിക്കോവ് പെങ്ങൾ ഡോണിയയുടെ ഭാവി വരൻ ലൂഷിനെ തലേന്ന് തന്നെ ആട്ടിപ്പുറത്താക്കിയത് വീട്ടുകാരറിഞ്ഞിട്ടില്ല. പീറ്റേഴ്സ്ബർഗിൽ പോലീസ് തേടുന്ന കൊലപാതകിയാണ് നിക്കോഫ്. പുറമേ കുടുംബത്തിൽ പൊട്ടാനൊരുങ്ങുന്ന ബോംബുകൾ, അകമേ അലകടലിരമ്പം പോലെ മനസ്സിന്റെ പിടിവലികൾ, കുറ്റവും ശിക്ഷയും തമ്മിൽ ബലാബലം.
5: നിക്കോ, നിന്റെ പരിപാടി എന്തായിരുന്നു? എന്തോ ഗൂഢമായ പദ്ധതികളുണ്ട്, ഞാൻ അറിയാത്തതായിട്ടല്ലേ. ഡേയ്, ഞാൻ സ്വല്പം മദ്യപിച്ചിട്ടുണ്ടേ.
6: അതെനിക്ക് മനസ്സിലായി. നീ സന്തോഷിക്കേണ്ട ദിവസമല്ലേ എന്നാ.

0: സ്വന്തമായ ഒരു വീട്. ഞാനും സന്തോഷിക്കുന്നു. അതിന് കാരണം ഞാൻ നിന്നോട് തുറന്നു പറയാം. ഞാനൊരു മരണശയ്യക്കടുത്തു നിന്നാണ് വരുന്നത്.
1: ആരുടെ? എവിടെ? എനിക്കറിയാമോ ആളിനെ?
0: ഇല്ല, നിനക്കറിയില്ല. മർമലഡോവ്, ഒരു സർക്കാർ ഗുമസ്തൻ. കുടിച്ച് പിമ്പിരിയായി കുതിരവണ്ടിക്ക് കുറുകെ ചാടിച്ചാവാൻ ശ്രമിച്ചു.
1: എന്നിട്ട്
0: അയാള് മരിച്ചു. അയാളുടെ വീട്ടുകാർക്ക് ഞാൻ എന്റെ കയ്യിൽ നിന്ന് പണം മുഴുവൻ കൊടുത്തു. ഞാൻ ആരെയെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ.
1: എന്തു പറ്റി? എന്താണ് നിനക്ക് പറ്റിയത്?
0: എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുന്നു. എന്നാൽ അതല്ല കാര്യം. ഞാൻ വളരെ ദുഃഖിതനാണ്.
1: നോക്ക്, നിന്റെ കെട്ടിടം എത്തി.
0: നീ അങ്ങോട്ട് നോക്ക്.
1: എങ്ങോട്ട്? എന്താണ്?
0: നീ കാണുന്നില്ലേ, എന്റെ മുറിയിൽ വിളക്ക് കത്തിക്കിടക്കുന്നു.
1: അത് നസ്താസ്യ വന്നിരിക്കും.
0: അവള് വിളക്ക് കൊളുത്താറില്ലല്ലോ. പാവം, അവൾ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു.
1: എന്നിട്ടും നീ അതൊന്നും ശ്രദ്ധിക്കാതെ.
0: അട്ടെ, നിന്റെ പരിപാടി എന്താ?
1: ഞാനും വരുന്നു നിന്റെ മുറിയിലേക്ക്.
0: മുറി അടച്ചിരിക്കുന്നു, അകത്ത് ലൈറ്റും കിടക്കുന്നു. ആരാ? ഹലോ, ആരാ അകത്ത്?
1: കേട്ടില്ലേ, ആരാ അകത്തെന്ന്?
0: അകത്ത് ആരാണെന്ന്?
2: നിന്റെ തള്ള.
0: അയ്യോ, ഇന്നാണല്ലോ അമ്മയും സഹോദരിയും വരുമെന്ന് പറഞ്ഞിരുന്നത്.
1: അതുപോലെ നീ മറന്നോടാ.
2: എന്റെ മോനെ, നിനക്ക് എന്തു പറ്റിയടാ? ഇതെന്ത് കോല മോനെ, എന്റെ പൊന്നു മോനെ.

0: ഇപ്പോൾ നിങ്ങൾ സ്വന്തം താമസ സ്ഥലത്തേക്ക് പോകൂ. എന്റെ സുഹൃത്ത് റസുമിഹിൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും.
1: അപ്പൊ ശരി, നാളെ കാണാം. നാളെ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് സംസാരിക്കാം.
2: മോനെ, നിക്കോ, ഞങ്ങൾ ഇന്ന് വൈകുന്നേരമാണ് ഇവിടെ എത്തിയത്. വിചാരിച്ച സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല. നീ എന്തു പറഞ്ഞാലും ഈ അവസ്ഥയിൽ ഞാൻ നിന്നെ വിട്ട് എവിടെയും പോവില്ല. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ താമസിക്കും നിന്നോടൊപ്പം.
0: എന്നെ സ്വൈര്യം കെടുത്താനാണ് അഭാവം. അമ്മേ, എന്നെ ഒറ്റയ്ക്ക് വിട്.
3: അമ്മേ, നിങ്ങൾ വയ്ക്കോളൂ, ഞാൻ ഇവിടെ നിന്നോളാം.
2: എന്റെ മനസ്സിലുള്ള നന്ദിയും കടപ്പാടും റസുമുഹിൻ നിന്നോട് എങ്ങനെ ഞാൻ അറിയിക്കും?
0: അതിന്റെ ആവശ്യമില്ല. എന്നെ കുറിച്ച് ഓർത്ത് ആരും വിഷമിക്കണ്ട. എനിക്ക് കാവലിന് ആരും വേണ്ട. എല്ലാവരും എല്ലാവരും വയ്ക്കോ, എല്ലാവരും വയ്ക്കോ.
1: അമ്മേ, നമ്മൾ ഇവിടെ നിന്ന് ചേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ട. സമാധാനത്തോടെ കിടക്കട്ടെ, നമുക്ക് പോവാം.
2: മൂന്ന് വർഷമായി ഞാൻ എന്റെ മകനെ പിരിഞ്ഞിരിക്കുന്നു. ഇപ്പോ ഞാൻ അവനെ ശരിക്കൊന്ന് കണ്ടോട്ടെ മോനെ.
0: ഞാനിവിടെ ഒറ്റ കിടന്നോളാം. അമ്മേ, ഡോണിയെ ലൂഷിനെ കണ്ടിരുന്നോ?
2: ഇല്ല മോനെ, ഞങ്ങൾ എത്തിയ കാര്യം അയാൾക്കറിയാം. ലൂഷിൻ ഇന്ന് നിന്നെ കാണാനുള്ള കാരുണ്യം കാണിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞു.
0: ആ അതെ, അയാൾ കാരുണ്യവാനാണ്. ഡോണിയ, ഞാൻ അയാളെ താഴേക്ക് വലിച്ചെറിയുമെന്ന് ഭീഷണിപ്പെടുത്തി ഏതെങ്കിലും നരകത്തിലേക്ക്.

0: പോകാൻ അട്ടഹസിച്ചാ ഞാൻ പറഞ്ഞയച്ചത്.
1: മോനെ, എന്താ നീ പറയുന്നത്? നിന്റെ ഉദ്ദേശം എന്താണ്?
0: ഡോണിയ, ആ വിവാഹം എനിക്കിഷ്ടമല്ല. നിനക്ക് ആദ്യം ലഭിക്കുന്ന അവസരത്തിൽ തന്നെ, അതായത് നാളെ തന്നെ, നീ ലൂഷിനെ നിരസിക്കണം. ആ പേര് ഇനിയും എന്റെ കാതിൽ കേൾക്കാൻ ഇടവരരുത്.
1: ദൈവമേ, എന്താ ഈ കേൾക്കുന്നത്?
2: ചേട്ടാ, ഒന്നുകൂടി ചിന്തിച്ചു നോക്കണ്ടേ? ആ, ഇപ്പൊ തന്നെ ചേട്ടന് നല്ല ക്ഷീണമുണ്ട്. അധികം സംസാരിക്കണ്ട, വിശ്രമിക്കേ.
0: ഞാൻ ബോധമില്ലാതെ സംസാരിക്കുന്നെന്നാണോ നീ കരുതിയത്? ഒരിക്കലുമില്ല. നീ ലൂഷിനെ വിവാഹം കഴിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. എനിക്ക് ആ ത്യാഗം വേണ്ട. നീ അയാൾക്കെഴുത്, അയാൾക്കെഴുത് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന്.
2: എനിക്ക് കഴിയില്ല.
3: നാളെ കാര്യങ്ങൾ തീരുമാനിക്കാം. സാവകാശമായി ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാം. അതെ, പോകുന്നതാണ് നല്ലത്.
4: അതെ അതെ അമ്മേ, പക്ഷെ സാരമില്ല, ഇവനാകെ അസ്വസ്ഥനാണ്, അതുകൊണ്ടാണ് നിക്കോ ഇങ്ങനെ പെരുമാറുന്നത്. അല്ലേടാ, അല്ലെങ്കിൽ ഇവനതിന് ധൈര്യപ്പെടോ? ഇന്നിവൻ ലൂഷിനെ ഓടിച്ചു വിട്ടതാണ്. പക്ഷെ അത് ഇവന്റെ കുറ്റമല്ല. ലൂഷിൻ ഇവിടെ വലിയ പാണ്ഡിത്യ പ്രകടനം തന്നെ നടത്തി. ഒരു വിധത്തിൽ ഓടിച്ചു വിട്ടത് നന്നായെന്ന് എനിക്കും തോന്നി.
3: അപ്പോ ഞാൻ കേട്ടതെല്ലാം വാസ്തവമാണല്ലേ?
2: നമുക്ക് പോവാമേ. ചേട്ടൻ വിശ്രമിക്കേ.
3: ഇല്ല, ഞാൻ ഒരിടത്തേക്കും ഇല്ല, മോന്റെ കൂടെ തന്നെ. ഞാന് ഇവിടെ എവിടെയെങ്കിലും കിടന്നുകൊള്ളാം.
4: അയ്യോ, ഇവിടെ വേണ്ട. ഇന്ന് വൈകുന്നേരം ഇവൻ ഡോക്ടറെയും എന്നെയും അടിച്ചില്ലെന്നേ ഉള്ളൂ. ഇവന് പ്രകോപനം ഉണ്ടായാലേ ഇവൻ ചെയ്യുന്നത് എന്തെന്ന് ഇവന് പോലും അറിയില്ല.
3: നീ എന്താ ഈ പറയുന്നത്?
4: പിന്നെ ആ സ്ഥലത്ത് നിങ്ങളില്ലാതെ ഡോണിയെ ഒറ്റയ്ക്ക് താമസിക്കൂ? അത്തരം ഒരു സ്ഥലമല്ലേ നിങ്ങളുടെ ഭാവി മരുമകൻ ലൂഷൻ നിങ്ങൾക്ക് താമസിക്കാൻ ഏർപ്പാടാക്കിയിട്ടുള്ളത്?
3: എന്നാ ഞാൻ ഈ വീട്ടുടമസ്ഥയെ ഒന്ന് കാണട്ടെ. ഈ രാത്രി കഴിച്ചുകൂട്ടാൻ ഒരു മുറി തരുമോന്ന് ഞാൻ കേണ അപേക്ഷിക്കും.
4: വേണ്ട വേണ്ട, നിങ്ങൾ അങ്ങോട്ട് പോണ്ട. വേണ്ട.
3: എന്താ?
4: വരും, നമുക്ക് പോവാം. വരും അമ്മ, വരും, നമുക്ക് പോവാം.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 25-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 26:50.

സേവന വാർത്ത. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്, അട്ടപ്പാടി, ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ തച്ചമ്പാറ, പൊറ്റശ്ശേരി, അഗളി എന്നിവിടങ്ങളിലെ ആൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി മറ്റു വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ് അപേക്ഷിക്കേണ്ടത്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ പ്രധാന അധ്യാപകൻ സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ മറ്റന്നാൾ വൈകിട്ട് 5 മുൻപായി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിലോ ബന്ധപ്പെട്ട പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലോ നൽകണമെന്ന് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 8547634315.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: അൽ റഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35.
4: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
5: അൽ റഹാൻ ഉള്ളപ്പോ തീമര ഉൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
6: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
7: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
8: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
9: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
8: അതിപ്പോ എളുപ്പമല്ലേ. വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
9: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
10: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
11: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
10: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
11: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
10: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
12: കാർഷിക വൃത്താന്തം
7: എന്നും രാവിലെ 6:30.
12: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
7: കണ്ടംകുളത്തി പ്രസവരക്ഷ.
13: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
14: ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 30:10. ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ചില്ല് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ONV കുറുപ്പിന്റെ വരികൾക്ക് ഈണം നൽകിയത് MB ശ്രീനിവാസ്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ID കാർഡുമായി വരൂ. പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.

0: विधिक सेवा प्राधिकरण अधिनियम 1987 की धारा 12 के तहत पात्र नागरिक निशुल्क कानूनी सहायता न्याय बंधु मोबाइल ऐप और www.probono-toj.in से प्राप्त कर सकते हैं।
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി അഭിനന്ദനം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം നൽകിയത് കണ്ണൂർ രാജൻ.

0: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കി ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി
1: കാട്ടുചെമ്പകം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. വിനയന്റെ വരികൾക്ക് ഈണം നൽകിയത് മോഹൻ സിതാരം.

ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അതിനുശേഷം ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് ഡയൽ എ സോങ്. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 04832950000. മറ്റൊരു നമ്പർ 04832950800. 3:57 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ കേൾക്കാം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:10 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് അജിത്രി. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റയാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിൽ ആദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്, കോട്ടയ്ക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം. 7:05 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. എന്താണ് വിളർച്ച അഥവാ അനീമിയ? പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ KK പുരുഷോത്തമൻ സംസാരിക്കുന്നു.

7-15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. നോവൽ വായന യോസെ മോരോദേ വാൻസ് വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിന്റെ ലക്ഷണങ്ങളും ആയുർവേദ ചികിത്സയും. ആയുർവേദ ഡോക്ടർ ജി വിനോദ് കുമാർ സംസാരിക്കുന്നു. 7:45 ദൃശ്യമൈക്കർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര വിജയലക്ഷ്മിയുടെ മൃഗശിക്ഷകൻ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം സ്മൃതി സജീവൻ. 7:50 IQ ഒപ്റ്റിക്കൽസ് കോട്ടക്കൽ.

റോഡ് ചട്ടിപ്പറമ്പ സമകാലികം. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപുലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ PROയുമായ MV സക്കറിയ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചെറണി മഞ്ചേരി രസമുകുളം. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 മൈൻഡ് റീചാർജ് ലൈവ് ഫോണിൻ പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 മൈലാഞ്ചി മുഞ്ച്. 9:55 ഇന്നത്തെ പരിപാടികൾ FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേർഡ് പരിപാടി.

10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ഇസൈമഴി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 ഗാനാഞ്ജലി. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. ഉച്ചയ്ക്ക് 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ടവ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം, 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 നാടകഗാനങ്ങൾ. 3:30 മൈലാഞ്ചി മുഞ്ച്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ പരിപാടികൾ കേൾക്കാം. ഇതിൽ 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. സൗന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോട്ടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ച സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തരവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയ്ക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ എസ് പി റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കും. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നു. 60 രൂപ പ്രീമിയം ഈടാക്കി 500,000 രൂപയുടെ പോളിസിയാണ് നൽകുന്നത്. സംസ്ഥാനത്ത് മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം.
1: എഫ് എം പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം

0: തിരു സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 1202 തിരുവനന്തപുരം ലോകമാന്യ തിലക് ഗരീബ് രഥ് എക്സ്പ്രസ് 3:49 ട്രെയിൻ നമ്പർ 1611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:05 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1:03:25 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 ട്രെയിൻ നമ്പർ 5:06:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:03.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: റയാൻസ് സോപ്പ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്പ് ആൻഡ് ഡിറ്റർജൻസ്.
6: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
7: ഗാഡ്ജറ്റ്സിനൊപ്പം എസി, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
6: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ടാക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
7: ഓഫറുകൾ പരിമിത കാലത്തേക്ക് മാത്രം.
8: സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
9: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
8: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
9: എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
10: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, പി സി ഒ എസ്, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
11: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
10: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744550424.
12: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15. എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
6: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ടാക്കാനുള്ള ബെസ്റ്റ് ടൈം.
7: മഴയെത്തും അലക്കി ഉണക്കാം,
6: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
7: ശുദ്ധജലം കുടിക്കാം.
6: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
7: ഇപ്പോൾ എല്ലാ മൈ ജി, മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
13: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
14: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
13: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫയെന്ന് ചെയ്താ പോരെ.
14: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫയെന്നോ?
13: അതേന്ന്, നമ്മളെ ജോസേട്ടനും എന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
14: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
15: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
14: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
15: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
16: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
17: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
16: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ, കോളേജ് ഐഡി കാർഡുമായി വരൂ.
17: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി, ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ്. മൈജിയിൽ ടിഎൻസി അപ്ലൈ.
18: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
19: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
0: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
19: സാന്ത്വനത്തിന്റെ കരസ്പർശം. സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം, ജാഗ്രത.
0: ശനിയും ഞായറും രാവിലെ 7:50.
19: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
7: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
17: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
7: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫർ വാങ്ങാം.
17: മൈ ജി, ബാക്ക് ടു സ്റ്റഡി, സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.
9: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം.

0: ആദ്യം രാവിലെ 7:35.
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
3: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
4: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
4: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
3: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
0: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ.
6: മഴ എത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
4: ഗാഡ്ജറ്റ്സിനൊപ്പം AC, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
6: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ട് ആക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
4: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിൻ്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 38 സെക്കൻഡ്.

Dael Esong. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഉടനെ തന്നെ വിളിക്കൂ 0483-295-3000. മറ്റൊരു നമ്പർ 0483-295-8000. ഇത് ഡയൽ എ സോങ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കുക ഉടൻ തന്നെ. ഡയൽ എ സോങ്ങിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രവി മേലാറ്റൂർ. സ്റ്റുഡിയോ സഹായം ഒരുക്കുന്നത് സുബിത കണ്ണഞ്ചേരി. സാങ്കേതിക സഹായവുമായി കൂടെയുള്ളത് റോബിൻ വർഗീസ്, ലിജേഷ് കിഴിശ്ശേരി എന്നിവരാണ്. ഇപ്പോൾ തന്നെ വിളിക്കൂ ഡയൽ എ സോങ്ങിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നതിനായി.

ഡയലെ സോങ്ങിൽ ശ്രോതാക്കൾ വിളിച്ച് തുടങ്ങുന്നതേയുള്ളൂ. അതിനു മുൻപായി നമുക്ക് ഒരു ഗാനം കേട്ടുവരാം.

0: സ്വാഗതം ചെയ്യാം നമുക്ക് ഡയൽ എ സോങ്ങിലെ ആദ്യ ശ്രോതാവിനെ. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഡയൽ എ സോങ്ങിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: നമസ്കാരം സർ, ഇത് മുത്തന്നൂർ അബ്ദുള്ള.
0: മുത്തന്നൂർ അബ്ദുള്ള, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: തിരുപ്പൻസി മുത്തന്നൂര്.
0: ആ, തിരുപ്പൻസിന്റെ അടുത്തല്ല, ഞാൻ വീട്ടുപേരാണോ എന്ന് പെട്ടെന്നൊന്ന് സംശയിച്ചു. അത് ശരി. പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ പറയൂ.
1: സുഖമാണ്, മഴയൊന്നുമില്ല, കണ്ടിച്ചായിട്ട് മഴയൊന്നുമില്ല.
0: ആ ആ ആ, മഴയൊന്നുമില്ല. എന്താണ് അബ്ദുള്ള താങ്കൾ ചെയ്യുന്നത്?
1: ഞാൻ ഒരു പഴയ ഡ്രൈവറായിരുന്നു, പ്രൈവറ്റ് ബസ്സിലൊക്കെ.
0: ആ, പഴയ ഡ്രൈവർ എന്നൊന്നും പറയാൻ പാടില്ലല്ലോ.
1: ഡ്രൈവറല്ലേ?
0: അതന്നെ. ഇപ്പോഴും ഒരു വണ്ടി കിട്ടിയാൽ ഓടിക്കാം എന്ന് തോന്നണില്ലേ? പിന്നപ്പെന്താ, അപ്പൊ പഴയതൊന്നും പറയാനില്ല. അത്രയും പരിചയം, പരിചയ സമ്പത്തുള്ള ഒരു ഡ്രൈവർ. പിന്നെ അതിലും എന്താണ് വേണ്ടത് അല്ലേ? അത്രയും. ഏതൊക്കെ വണ്ടി ഓടിച്ചു അപ്പോ?
1: എല്ലാ വണ്ടിയും. ബെൻസ്, എല്ലാ വണ്ടിയും ഓടിച്ചു.
0: ഹെവി ലൈറ്റ് എല്ലാം അല്ലേ?
1: ഹെവി ലൈറ്റ് എല്ലാ വണ്ടിയും. ബസ്സിലായിരുന്നു പോയിരുന്നേ.
0: അത് ശരി.
1: പാലക്കാട്, കോഴിക്കോട്.
0: ഓ, ലോങ് റൂട്ട് ബസ്സുകളൊക്കെ.

0: ഓടിച്ചു.
1: റേഡിയോ
0: ഒന്ന് ഒരിത്തിരി വിട്ട് നിൽക്കണേ, കാരണം ചെറിയൊരു എക്കോ കേൾക്കുന്നുണ്ട്. ഇത്തിരി വിട്ടാ മതി. പിന്നെ അപ്പോ എനിക്കൊരു കാര്യം ചോദിക്കട്ടെ അബ്ദുള്ള ഖാനോട്. ഇപ്പോ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന, ഡ്രൈവിംഗ് ചെയ്ത് പരിശീലിച്ചു വരുന്ന നമ്മളുടെ യുവ തലമുറയോട് എന്താണ് പറയാനുള്ളത്? ഡ്രൈവിംഗ് നന്നാക്കാൻ എന്താണ് ചെയ്യേണ്ടത്?
1: ട്രാഫിക് എല്ലാം ക്ലിയർ ആക്കിയിട്ട് ഓടിക്കണം വണ്ടി.
0: അതെ, ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ടേ നമ്മൾ വണ്ടി ഓടിക്കാൻ
1: പാടില്ല. ട്രാഫിക് നിയമങ്ങൾ പാലിച്ചിട്ട് ഓടിക്കാണെങ്കിൽ ഡ്രൈവിംഗ് ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ ടൗണിലും ബോംബെയിലും മദ്രാസിലും ബാംഗ്ലൂരൊക്കെ ഓടിക്കേണ്ട വണ്ടി.
0: ഓ, എല്ലാ മഹാനഗരങ്ങളിൽ കൂടി വണ്ടി ഓടിച്ച് പരിചയമുള്ള ഒരാളാണ് അല്ലെ?
1: ബോംബെയിലും ഓടിച്ചിട്ടുണ്ട്.
0: അതെ, നമ്മുടെ നാട്ടില് പിന്നെ ഈ ലൈസൻസ് ഇല്ലാത്ത ആളുകൾ വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം?
1: പ്രശ്നല്ലേ, ഓടിക്കാൻ പാടില്ലല്ലോ.
0: പാടില്ല, പാടിച്ചാൽ കിട്ടുന്ന ശിക്ഷ എന്താണ്?
1: ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവറെ വാച്ച് ഇരിക്കാൻ പാടില്ല എന്നാണ് നിയമം.
0: അതെ, അപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ പ്രായം പൂർത്തിയാവാത്ത കുട്ടികൾ ഡ്രൈവിംഗ് ചെയ്ത അപകടം വന്നാൽ എന്താ ഉണ്ടാവുക?
1: ആരും
0: ഒന്നും അറിയില്ല എന്ന് പറയുന്നത് അവരൊന്നും കൂടെ ഉണ്ടാവില്ല എന്നർത്ഥം. നിയമങ്ങളും കൂടെ ഉണ്ടാവില്ല അല്ലെ? പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ വണ്ടി ഓടിച്ച് പ്രശ്നമുണ്ടായാൽ അവരുടെ രക്ഷിതാക്കളായിരിക്കും സമാധാനം പറയേണ്ടി വരിക അല്ലെ? കോടതി കയറേണ്ടി വരും, ചിലപ്പോ ജയിലിൽ പോകേണ്ടി വരും. അതെ അല്ലെ, എല്ലാം നഷ്ടപ്പെടും. പിന്നെ ഭാവിയിൽ ഈ ചെറിയ കുട്ടിക്ക്, പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് അപകടം വന്നാൽ ഭാവിയിൽ ലൈസൻസ് കിട്ടാതെയും വരും എന്നുള്ള ഒരു സൂചന കൂടിയുണ്ട്. ആയിക്കോട്ടെ അബ്ദുള്ള ഖാൻ, എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം. ഇന്ന് നമുക്ക് ഏത് പാട്ടാണ് ഡയല സോങ്ങിലൂടെ
1: കേൾക്കേണ്ടത്?
0: ഓ, നല്ലൊരു പാട്ടാണ്. ആയിക്കോട്ടെ, എന്നാ നമുക്ക് ആ പാട്ട് വെച്ചാലോ? അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മളുടെ ആകാശവാണി മഞ്ചേരി എഫ് എമ്മിൻ്റെ സ്നേഹാന്വേഷണങ്ങൾ പറയൂ. കുറേ അനുഭവങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി കേട്ടോ. വീണ്ടും മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. ഇപ്പം നമുക്ക് പാട്ട് വെച്ചാലോ? ഓക്കെ, ശരി. ചന്ദനച്ചോലയിൽ, ചന്ദനച്ചോല എന്ന ചിത്രത്തിലെ ഹൃദയം മറന്നു എന്ന് തുടങ്ങുന്ന ഗാനമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. മൂപ്പത്ത് രാമചന്ദ്രൻ എഴുതിയ ഗാനത്തിന് ഈണം നൽകിയത് കെ ജെ ജോയ്. ഗായകൻ യേശുദാസ്.

0: പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: ഹലോ, നമസ്കാരം. ഡയലെ സോങ്ങിലേക്ക് സ്വാഗതം. കുളപ്പാട്, വീട്ടുപേര് കുളപ്പാട് ജയചന്ദ്രൻ അല്ലേ?
3: അല്ല, പാറക്കൽ ജയചന്ദ്രൻ.
2: പാറക്കൽ. അപ്പൊ ഈ കുളപ്പാട് സ്ഥലപ്പേരാണോ? അത് ശരി. എടവണ്ണ
3: ഭാഗത്ത്.
2: പിന്നെ എന്തൊക്കെയുണ്ട്, പറയൂ വിശേഷങ്ങള്. എടവണ്ണ കുളപ്പാടൊക്കെ
3: എന്താ, മഴ കുറവുണ്ട്.
2: മഴക്കാലം ആവാറായി, നമ്മുടെ മൺസൂൺ ഒക്കെ എത്താറായി എന്നൊക്കെയാണല്ലോ കാലാവസ്ഥയിൽ പറയണത്. അധികം ദിവസമല്ല, ഇന്നു മുതലൊക്കെ നല്ല കനത്ത മഴയ്ക്ക് അല്ലെ മഞ്ഞ ജാഗ്രത ഒക്കെ നമ്മൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്. എന്താണ് ജയചന്ദ്രൻ ചെയ്യുന്നത്?
3: ഞാന് ടേപ്പിംഗ് ആണ്.
2: എന്നാലും രാവിലെ പോവാറില്ലേ?
3: ഇല്ല, ഇപ്പൊ രാവിലെ ഇല്ല, ഇപ്പൊ രണ്ടു മൂന്ന് മാസമായിട്ട് ലീവിലാണ്.
2: ലീവിലാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ?
3: ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല.
2: അപ്പൊ ലീവിലാണ് എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ?
3: അത് മഴക്ക് വേനലാകുമ്പോ രണ്ടു മൂന്ന് മാസം ഒഴിവാകും.
2: ആ ശരി. എന്തൊക്കെ, ആരൊക്കെ ഉണ്ട് വീട്ടില്? പറയൂ.
3: വീട്ടില് ഭാര്യ, മൂന്ന് മക്കള്, ഒരു മോൻ വിദേശത്താണ്, പിന്നെ ഒരാള് ഇവിടെ മഞ്ചേരി തന്നെയാണ്.
2: ആ ശരി. മക്കളൊക്കെ അടുത്തുണ്ട്, ഒരാള് വിദേശത്താണെങ്കിലും അല്ലേ?
3: ഒരാള് വിദേശത്തുണ്ട്, പിന്നെ മോള് ചെറുതാണ്, പഠിക്കുകയാണ് പത്താം ക്ലാസ്.
2: ആകാശവാണി മഞ്ചേരി FM സ്ഥിരം ശ്രോതാവാണോ? എപ്പോഴൊക്കെയാണ് റേഡിയോ കേൾക്കാറ്?
3: അതെ, റേഡിയോ ഇപ്പൊ പിന്നെ ഒരു 1 മണി മുതലാണ് തുടങ്ങും.
2: ഉച്ചക്ക്? രാവിലെ ജോലിക്ക് പോകും, ഉച്ചക്ക് ശേഷമാണോ?
3: രാവിലെ, ഉച്ചക്ക് ശേഷമുള്ള കേട്ടിങ്ങനെ
2: ഒരു അർദ്ധ മയക്കത്തിൽ പാട്ടും കേൾക്കാം, ഇത്തിരി അല്ലേ ഉറക്കോ ആവാം.
3: അല്ല, പിന്നെ ഉച്ച കഴിഞ്ഞ കുറച്ച് ആടുകളുണ്ട്, അപ്പൊ ആടുകളെ കൊണ്ടുവന്നു. പിന്നെ
2: ആ ശരി, ആടുകളെയും കൊണ്ട് തൊട്ടടുത്ത് തന്നെ സ്ഥലങ്ങൾ ഒക്കെ ഉണ്ട്.
3: ഓ,
2: അപ്പൊ രാവിലെ ഇപ്പോ പിന്നെ ടാപ്പിങ്ങിന് പോവാത്ത സമയത്ത് രാവിലെ വീട്ടില് റേഡിയോ വെക്കാറില്ലേ? വീട്ടില് എല്ലാവരും കേൾക്കാറുണ്ടോ? സഹധർമ്മിണി, അവരോ അടുക്കളയിൽ അവര് പണിയെടുക്കുന്ന സമയത്ത് അവർക്കും കേൾക്കാലോ? ആയിക്കോട്ടെ, എന്തായാലും കേൾക്കാൻ പറയൂ. എന്തായാലും വീട്ടിലുള്ള എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹാന്വേഷണങ്ങള് പറയൂ.

0: അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: പുലിമുരുകനിലെ ഏതെങ്കിലും ഒരു പാട്ടാണ്.
0: പുലിമുരുകൻ അല്ലേ, നമുക്ക് കാടണിയും കാൽച്ചിലമ്പേ എന്നുള്ള പാട്ടായാലോ? ഏ ആയിക്കോട്ടെ. അപ്പൊ പുലിമുരുകനിൽ കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് പാടിയ കാടണിയും കാൽച്ചിലമ്പേ എന്ന ഗാനം നമുക്ക് ശ്രീ ജയചന്ദ്രൻ എടവണ്ണയ്ക്ക് സമർപ്പിക്കാം. അപ്പോൾ വേറെന്തെങ്കിലും ഇനി പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് പാട്ടിലേക്ക് പോയാലോ? അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈജി പ്രീ മൺസൂൺ സെയിൽ.
1: ഗാഡ്ജറ്റ്സിനൊപ്പം AC, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
0: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ട് ആക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
1: ഓഫറുകൾ പരിമിത കാലത്തേക്ക് മാത്രം.

0: ഓ നമസ്കാരം.
1: ആ നമസ്കാരം.
0: ഇതാരാണ്?
1: മഞ്ചേരിയാണ്.
0: ആ വായ്പാറപ്പടി വളരെ അടുത്തുനിന്ന് തന്നെയാണല്ലോ അല്ലേ?
1: അടുത്തുനിന്നാണ്.
0: ആകാശവാണിയുടെ കുന്നിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ താഴേക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം അല്ലേ?
1: അതെ അതെ അതെ.
0: എന്താണ് ശ്രീമതി ഗിരിജ ചെയ്യുന്നത്?
1: പിന്നെ സുഖമായിട്ട് പോണു. കൊറേ ആയി വിളിക്കാൻ വേണ്ടിട്ടേ, ചെളുപ്പഴേ കിട്ടാറുള്ളൂ. അടുത്താ പറഞ്ഞിട്ട് കാര്യമില്ല.
0: ഇതിലും ഭേദം ആകാശവാണിയിൽ നേരിട്ട് വന്ന് പാട്ട് പറയാണ് നല്ലത് തോന്നിയിട്ടുണ്ടോ? വിളിച്ചു കിട്ടാൻ?
1: ഓ, ഇഷ്ടംപോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ നേരിട്ട് വരാനൊക്കെ തോന്നും. പല പരിപാടി കാണുമ്പോൾ നേരിട്ട് വരാനും അഭിനന്ദനങ്ങൾ അറിയിക്കാനൊക്കെ തോന്നും. പക്ഷെ ഇതുവരെ ആയിട്ട് ഞാൻ അവിടേക്ക് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ.
0: എന്തായാലും ആകാശവാണിയില് ഫോൺ വഴിയിട്ട് ആണെങ്കിലും അല്ലേ ഇങ്ങനെ സംവദിക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യം.
1: അതെ അതെ അതെ അതെ. കിട്ടണ ചാൻസ് ഒക്കെ ഞാൻ മുതലാക്കാറുണ്ട്. ഇങ്ങനെ ഇറക്കി വിളിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ പരിപാടി.
0: നമ്മള് മുതലാക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ എങ്കിലും നമ്മളൊരു ചെറിയൊരു ഇടവേള കാലയളവൊക്കെ കൊടുത്തിട്ട് വേണം വിളിക്കാൻ.
1: ബുദ്ധിമുട്ട് അറിയണോണ്ട് അതൊക്കെ ആയിട്ടുണ്ട്. കാലയളവ്.
0: അതെ, സഹൃദയായിട്ടുള്ള ഒരു ശ്രോതാവാണ് ശ്രീമതി ഗിരിജ. കാരണം എല്ലാവർക്കും അവസരം കിട്ടണം അല്ലേ?
1: വിളിച്ച് ഇതേപോലെ കിട്ടാത്ത കാലം കഴിഞ്ഞിട്ടേ കാത്തിരുന്നിട്ടാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്.
0: അത് ശരി.
1: അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് നന്നായി അറിയാം. പിന്നെ ഇപ്പൊ ഇഷ്ടംപോലെ ശ്രോതാക്കളുണ്ട് ആകാശവാണിക്ക്.
0: അതെ, അത് ദിനംപ്രതി വർദ്ധിച്ചവർ തന്നെയാണല്ലോ.
1: അതെ അതെ, കൂടി
0: തിരിച്ചൊരു റേഡിയോ സംസ്കാരം വന്നുകൊണ്ടിരിക്കുകയാണ്.
1: അതെ അതെ അതെ അതെ, അതിന് വളരെയധികം സന്തോഷമുണ്ട്.
0: സന്തോഷം.
1: അപ്പൊ ഞാൻ ഡയല സോങ്ങിക്ക് പല പാട്ടും വിളിക്കാലോ, പക്ഷെ എനിക്ക് പെട്ടെന്ന് വിളിച്ചപ്പോഴേ കിട്ടില്ല. അതെ, അപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്ന പാട്ട്
0: പറഞ്ഞതാ.
1: ഞാൻ നന്ദനത്തിലെ കാർമുകിൽ വർണ്ണന്റെ പറഞ്ഞത്.
0: ആയിക്കോട്ടെ, ആ പാട്ട് വെച്ചുതരാം. പിന്നെ പറയൂ, എന്തൊക്കെയാണ് അവിടെ?
1: അല്ല, വേറെ ശ്രോതാക്കൾക്ക് അവസരം കിട്ടിക്കോട്ടെ. എനിക്ക് കിട്ടിയതിൽ തന്നെ സന്തോഷം. പിന്നെ ആകാശവാണിയുടെ കൂടെ എപ്പോഴും ഉണ്ട്, അതാണ്
0: സ്ഥിരം അല്ലേ?
1: സ്ഥിരം
0: സപ്പോർട്ടായിട്ട് എപ്പോഴും എന്നും ഉണ്ടാകും എന്നാണ്.
1: പിന്നെ മഞ്ചേരി എഫ്എം തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഇപ്പൊ
0: അഭിപ്രായങ്ങൾ വാട്സാപ്പിലൂടെ ഒക്കെ നമുക്ക് കത്തുകളിലൂടെ പറയാം.
1: അതെ അതെ, പരസ്പരത്തിലൊക്കെ പറഞ്ഞിരുന്നു. ഈ വർഷമൊന്നും കഴിഞ്ഞ വർഷം മുതൽ പറഞ്ഞിട്ടില്ല.
0: ആകാശവാണിയുടെ ശക്തി എന്ന് പറയുന്നത് താങ്കളെ പോലെയുള്ള ശ്രോതാക്കൾ തന്നെയാണല്ലോ നമുക്ക് നേർവഴി കാണിക്കാനും അല്ലെ പ്രോത്സാഹനങ്ങളൊക്കെ തരുന്നത്.
1: അതെ അതെ. പിന്നെ എന്താ വെച്ചാ അവിടുത്തെ എല്ലാവരുടെ പ്രവർത്തനങ്ങളും നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള എന്താ വെച്ചാ, റേഡിയോ നാടകോത്സവം അല്ലേ ഇപ്പൊ കഴിഞ്ഞില്ലേ, അപ്പൊ അതും കൂടി ഞാൻ കിട്ടിയ ഒരു ചാൻസിന് പറയാണ്. എന്റെ പോലത്തെ ആൾക്കാർക്കൊക്കെ ഒരു എബോ 50സിനൊക്കെ രണ്ടാമത് കുറച്ചൊരു ഇടവേളക്ക് ശേഷമല്ലേ കേൾക്കണത്, അതും വ്യത്യസ്ത രീതിയിലുള്ള പ്രമേയങ്ങളുള്ള നാടകോത്സവമായിരുന്നല്ലോ. വളരെയധികം
0: സന്തോഷം. എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ, കുടുംബ വിശേഷങ്ങളോ എന്തെങ്കിലും പെട്ടെന്ന് പറയാനുണ്ടെങ്കിൽ പറയൂ, അല്ലെങ്കിൽ നമുക്ക് പാട്ടിലേക്ക്.
1: അത് കുഴപ്പമില്ല, കുടുംബമൊക്കെ എല്ലാവർക്കും ചിലപ്പോൾ വിളിച്ചിട്ടൊക്കെ അറിയുന്നുണ്ടാവും.
0: ആയിക്കോട്ടെ, സ്ഥിരം കൂടുതൽ ശ്രോതാവായതുകൊണ്ട് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് പാട്ടിലേക്ക് പോവാം. വിളിച്ചതിന് ഒരുപാട് സന്തോഷം ശ്രീമതി ഗിരിജ. ചെറിയൊരു കാലയളവിന് ശേഷം നമുക്ക്.
1: അതെ അതെ, എനിക്ക് സന്തോഷം. ഞാൻ ഈ ഒരു വർഷം കഴിയാതെ ഒന്നും വിളിക്കില്ല.
0: അല്ല, സാധാരണ നമ്മളൊരു ആറുമാസത്തെ കാലാവധി പറയാറുണ്ട്. ശരി, ഒരുപാട് സന്തോഷം. അപ്പോ ശ്രീമതി ഗിരിജ വായ്പാർപ്പടി മഞ്ചേരിയിൽ നിന്നും ആവശ്യപ്പെട്ട ഗാനത്തിലേക്ക് പോവാം. നന്ദനം എന്ന ചിത്രത്തിൽ കെ എസ് ചിത്ര പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് രവീന്ദ്രൻ.

0: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
1: മഴയെത്തും അലക്കി ഉണക്കാം,
0: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
1: ശുദ്ധജലം കുടിക്കാം.
0: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
2: ആരാണ്?
3: ഞാൻ ഖദീജ വെട്ടിക്കാട്ടിരി.
2: ഖദീജ വെട്ടിക്കാട്ടിരിയിൽ നിന്നാണ്. എന്തൊക്കെയുണ്ട് വെട്ടിക്കാട്ടിരിയിൽ വിശേഷങ്ങൾ പറയൂ.
3: നല്ല കുഴപ്പമില്ല.
2: ആരൊക്കെ ഉണ്ട് വീട്ടില്?
3: വീട്ടില് ഞാനും എന്റെ മക്കളും. ഭർത്താവില്ലേ?
2: വീട്ടമ്മയാണോ?
3: അതെ, വീട്ടമ്മയാണ്. മകളെപ്പോഴും വിളിക്കലുണ്ട്. റസിയ ചെറുതുരുത്തി
2: എന്റെ
3: മോളാണ് അത്.
2: ഓഹോ,
3: റസിയ ചെറുതുരുത്തി എപ്പോഴും വിളിക്കാറ്. അവര് വീട്ടിലുണ്ട്. ഞാൻ ഉമ്മയാണ്.
2: അത് ശരി.
3: ഒരു രണ്ട് പെണ്ണു ഒരാണോ? റംല, റസിയ, റഷീദ്, മക്ക, മൂന്ന് മക്കള്.

0: ഹലോ.
1: ആ റസിയ, ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് അല്ലേ? വാട്സാപ്പ് ഇഷ്ടഗാനങ്ങളിൽ അപ്പൊ എഴുതി കേട്ട ഒരു ഓർമ്മ തോന്നുന്നുണ്ട്. കേട്ടിരുന്നോ പാട്ട്?
0: കേട്ടിരുന്നു
1: റസിയ പാട്ട് കേട്ടി വെച്ചിരുന്നു, ചോദിച്ചിരുന്നു വാട്സാപ്പ് ഇഷ്ടഗാനങ്ങളില്. ശരി, പിന്നെ ഇപ്പൊ എന്തായാലും സുഖമായിട്ട് പോകുന്നു അല്ലേ? മക്കളും പേരക്കുട്ടികളൊക്കെ ആയി?
0: അപ്പോ
1: സ്കൂള് പൂട്ടിയ സമയത്തൊക്കെ വന്നോ ആൾക്കാരൊക്കെ? സ്കൂള് പൂട്ടിയ സമയത്തൊക്കെ എല്ലാരും
0: മകൻ വന്നു കത്തറന്ന്. മകന്റെ പേര് റഷീദ് എന്നാണ്, ഭാര്യയുടെ പേര് ഗുൽഷൻ ബാനു, കുട്ടികളെ ആഫ്താബ് അർസ്.
1: അത് ശരി, എന്തായാലും സന്തോഷമായി. അപ്പോ പിന്നെ നമ്മള് ഈ വേനലവധിയുടെ സമയത്ത് അല്ലെ മക്കളും

0: പിന്നെ ഇപ്പൊ എന്തായാലും സുഖമായിട്ട് പോകുന്നു അല്ലേ? മക്കളും പേരക്കുട്ടികളൊക്കെ ആയി.
1: അപ്പോ
0: സ്കൂള് പൂട്ടിയ സമയത്തൊക്കെ വന്നോ ആൾക്കാരൊക്കെ? സ്കൂള് പൂട്ടിയ സമയത്തൊക്കെ എല്ലാരും വന്നു.
1: ആ മകൻ വന്നു കത്തറന്ന്. മകന്റെ പേര് റഷീദ് എന്നാണ്. ഭാര്യയുടെ പേര് ഗുൽഷൻ ബാനു. കുട്ടികൾ ആഫ്താബ്, അർസ്.
0: അത് ശരി. എന്തായാലും സന്തോഷമായി. അപ്പോ പിന്നെ നമ്മള് ഈ വേനലവധിയുടെ സമയത്ത് അല്ലെ മക്കളും പേരക്കുട്ടികളൊക്കെ അടുത്തുണ്ടാവുക എന്ന് പറയുന്നത്?
1: ആ അവരിപ്പോ എന്നാ വന്ന് രണ്ടാഴ്ചയായി കത്തറന്ന് വന്നിട്ട്.
0: ആ അത് ശരി. നമ്മുടെ ഖത്തറിൽ നിന്നും, നമ്മുടെ പഴയൊരു പാട്ടില്ലേ, ഖത്തറിൽ നിന്നും വന്ന കത്തിന് അത്തറ് മണക്കുന്ന് കത്ത് പഠിച്ചൊരു സുന്ദരി ബീവി മുത്തി മണക്കുന്ന്. കേട്ടിട്ടുണ്ടോ പാട്ട്? പെട്ടെന്ന് ഖത്തറെന്ന് പറഞ്ഞപ്പോ നമ്മള് പഴയ പാട്ട് ഓർത്തു എന്നുള്ളു. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? ഹലോ ഹലോ, കട്ടായി പോയോ? ഹലോ, ശ്രീമതി ഖദീജയുടെ ഫോൺ ലൈൻ കട്ടായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഒരു ഗാനം ഖദീജ വെട്ടിക്കാട്ടിരിക്കായിട്ട് നൽകാം. മണിയറ എന്ന ചിത്രത്തിൽ ലെ ഗാനം ആയിക്കോട്ടെ. മണിയറയിൽ യേശുദാസ് പാടിയ നിനവിൻ്റെ കായലിൽ എന്ന് തുടങ്ങുന്ന ഗാനം.

0: നോട്ടുകളും നോക്കണം.
1: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രീമിയറുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
2: നമസ്കാരം, ഡയല സോങ്ങിലേക്ക്
3: സ്വാഗതം. ഹലോ, നമസ്കാരം സർ.
2: നമസ്കാരം, ഇത് ആരാണ്?
3: ഇത് വളാഞ്ചേരി പരത ഉണ്ണി പറഞ്ഞു. ശ്രോതാവ്. പരത ഉണ്ണി.
2: ആ, പരത ഉണ്ണി. ആ, മനസ്സിലായി മനസ്സിലായി. എന്തൊക്കെയുണ്ട് ഉണ്ണിയുടെ വിശേഷം?
3: എന്തങ്ങനെ പോണു? ഇപ്പൊ ചികിത്സയിലാണ് ഞാൻ.
2: ചികിത്സയിലാണോ?
3: ചികിത്സയിലാണ്. മരുന്ന് കഴിച്ചത്.
2: എന്താണ് പറ്റിയത്?
3: അത് ഈ ബ്ലഡ് സർക്കുലേഷൻ കുറവായിട്ട് ചെറിയൊരു തലവർക്കം വന്നിട്ട് മരുന്ന്
2: കഴിക്കും. ആയുർവേദ ചികിത്സയാണോ അതോ?
3: ആയുർവേദ അല്ല, അലോപ്പതിയാണ്.
2: അലോപ്പതി തന്നെയാണ്.
3: ഇംഗ്ലീഷ് ഗുളികകൾ കഴിക്കും.
2: ഇപ്പൊ മരുന്ന് കഴിക്കുന്നതിനനുസരിച്ചിട്ട് നല്ലപോലെ ഭക്ഷണവും വെള്ളമൊക്കെ കുടിക്കണില്ലേ?
3: റെസ്റ്റ് വേണം.
2: റെസ്റ്റ് വേണം. ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കണം, മരുന്നും കൃത്യസമയത്ത് കഴിക്കണം.
3: ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്.
2: ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ചെയ്യുന്നുണ്ടോ?
3: വേണ്ട.
2: ആ, കൂടെ എന്തായാലും ആകാശവാണി ഉണ്ട് അല്ലേ?
3: പിന്നെ
2: ആകാശവാണി വിട്ടിട്ടുള്ള ഒരു കളിയില്ല.
3: ആകാശവാണി വിട്ടിട്ടുള്ള കളിയില്ല. എന്തായാലും
2: അതാണ്.
3: ഇതിപ്പോ ഒന്നിപ്പോഴേ ഈ എന്റെ ഈ ഡയലിംഗ് ഇത് കേട്ടപ്പോ ഒന്ന് വിളിക്കണം തോന്നി. കൊറേ ഞാൻ വിളിച്ചിട്ട് ആ വാർഷികത്തിന്
2: വിളിച്ചതാ. എന്താണെങ്കിലും കുറച്ച് ചെറിയൊരു കാലയളവിന് ശേഷം വീണ്ടും വിളിക്കാൻ സാധിച്ചതിന് കിട്ടിയതിലും ഞങ്ങൾക്കും വളരെയധികം സന്തോഷമായി.
3: വിനയകുമാർ എല്ലാവർക്കും സുഖായിരിക്കണല്ലേ? എല്ലാവരും.
2: ഞാൻ രവിയാണ്, രവി മേലാറ്റൂർ.
3: ആ, രവി മേലാറ്റൂർ. ആ, അറിയാറ് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് വിനയം ഭാഷ കരുതിയ, സോറി.
2: പിന്നെ
3: എന്തായിരിക്കുന്നു, എന്തൊക്കെയുണ്ട്?
2: സുഖായിട്ടിരിക്കുന്നു. ഇവിടെ എല്ലാവരും സുഖായിട്ടിരിക്കുന്നു. ഇങ്ങനെ അപ്പോ
3: സ്കൂളിലോ
2: എല്ലാവരും സുഖായിട്ടിരിക്കുന്നു. ശ്രോതാക്കളുടെ സംഗമം ഒന്നും നടക്കാത്തോണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അല്ലേ?
3: എന്തായാലും
2: താമസിയാതെ അങ്ങനെ ഉള്ള സംഗതികളൊക്കെ നടക്കട്ടെ എന്ന് ആശിക്കുന്നു.
3: അപ്പോ
2: ഉണ്ണിയേട്ടന് ഏതാണ് പാട്ട് വേണ്ടത് നമുക്ക്?
3: ഇന്നിപ്പോ ഞാനേ മോഹൻലാലിന്റെ ജന്മദിനല്ലേ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഏത് പാട്ടാ പറയേണ്ടത് എനിക്ക് അറിയില്ല. അപ്പൊ അവിടുന്ന് ഏകദേശം നല്ലൊരു പാട്ട് വെച്ചു.
2: അത് ശരി. പെട്ടെന്ന് ഇപ്പോ പറഞ്ഞ സമയത്ത് ഞാനും എനിക്ക് പെട്ടെന്ന് കയ്യിൽ കിട്ടിയ ഒരു ഗാനം വെച്ച സർവകലാശാല.
3: ആ, ഇതിപ്പോ എന്താ വെച്ചാൽ നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റില്ല. അതൊരു നല്ല പാട്ടുകളാണല്ലോ, ഒക്കെ ഏതാ പറയേണ്ടതെന്ന് അറിയില്ല.
2: ഏത് പാട്ടെടുത്താലും
3: എല്ലെന്ന് പതിരി തിരിഞ്ഞെടുക്കാൻ പറ്റാത്ത പോലെ.
2: ശരിയാണ്, ശരിയാണ്. അതിപ്പോ നമ്മളുടെ മലയാള ചലച്ചിത്ര ഗാന ശാഖയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ പാട്ടുകളും അല്ലേ ഒന്നിലൊന്ന് മെച്ചമായിട്ടുള്ള പാട്ടുകളാണ്. മോഹൻലാൽ അഭിനയിച്ച
3: പാട്ടുകളൊക്കെ നല്ല ഫേമസ് ആണ്. നല്ല പാട്ടുകളാണ് അദ്ദേഹം രംഗത്ത് വന്ന് അഭിനയിച്ച പാട്ടൊക്കെ. പാഠകോത്സവമൊക്കെ ഏറ്റവും നന്നായി.
2: അപ്പൊ എന്തായാലും സമയം കിട്ടുമ്പോൾ ബാക്കി അഭിപ്രായങ്ങളും ഒക്കെ നമ്മളുടെ പരസ്പരത്തിലേക്ക് ഒക്കെ അയക്കാൻ പറ്റുമെങ്കിൽ അയക്കൂ
3: കേട്ടോ.
2: അപ്പോ വീട്ടിലുള്ള എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹാന്വേഷണങ്ങൾ പറയും. എന്നാ പാട്ട് വെച്ചാലോ?
3: അപ്പൊ
2: ഒരുപാട് സന്തോഷം മുന്നേട്ട. ഇനി കുറച്ചൊരു കാലയളവിന് ശേഷം വീണ്ടും വിളിക്കുക. ആരോഗ്യം നന്നായി ശ്രദ്ധിക്കുക. ശരി. സർവകലാശാല എന്ന ചിത്രത്തിൽ യേശുദാസും KS ചിത്രയും ചേർന്ന് പാടിയ ഗാനം. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് ഈണം പകർന്നത് MG രാധാകൃഷ്ണൻ.

ഹലോ, നമസ്കാരം. ഹലോ, ആ റേഡിയോ ഒന്ന് കുറച്ച് വിട്ട് നിൽക്കണേ. റേഡിയോന്റെ അടുത്തുനിന്ന് കുറച്ച് വിട്ട് നിന്ന് സംസാരിക്കണം. ഹലോ, കേൾക്കാമോ? ഹലോ, ഹലോ, കേൾക്കാമോ? ഹലോ, ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ടെലിഫോൺ ബന്ധം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. എന്തായാലും വീണ്ടും വിളിക്കുക. ഡയൽ എ സോങ്, ആകാശവാണി മഞ്ചേരി എഫ് എമ്മിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ 04-83-2950-3000 അല്ലെങ്കിൽ 04-83-2950-800. നമ്മളുടെ സമയം ഇവിടെ തീരാറായി. വേഗം വിളിച്ചോളൂ ഡയൽ എ സോങ്ങിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി.

0: ഇത് ഡയൽ എ സോങ്ങിന്റെ സമയമാണ്. വിളിക്കേണ്ട നമ്പർ 0483 2950300. മറ്റൊരു നമ്പർ 0483 2950800. സ്വാഗതം ചെയ്യാം നമുക്ക് അടുത്ത ശ്രോതാവിന്. ഹലോ, നമസ്കാരം. ഡയലെ സോങ്ങിലേക്ക് സ്വാഗതം. ആരാണ്
1: വിജയൻ?
0: വിജയൻ എവിടുന്നാണ്
1: സംസാരിക്കുന്നത്?
0: എന്താണ് അങ്ങ് ചെയ്യുന്നത്?
1: എന്താണ്, ഞാന് നാളികേരം മറ്റന്നാളാണ്.
0: ഓ, നമ്മളെ എന്താ നാളികേര വികസനം അതന്നെയാണ് അല്ലേ?
1: അതെ, നാളികേരം കുറിക്കുന്നതാണ്.
0: അപ്പോ പിന്നെ ഇപ്പൊ ഇടയ്ക്ക് നാളികേരത്തിന്റെ വില കൂടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പൊ ചെറുതായിട്ട് കുറഞ്ഞു. അപ്പൊ എങ്ങനെയാ, നാളികേരം ഇഷ്ടംപോലെ കിട്ടാനുണ്ടോ? അതിറക്കിയ നാളികേരത്തിന്റെ ഒരു ലഭ്യത കുറഞ്ഞപ്പോ വില കൂടിയതായിരിക്കും
1: അല്ലേ?
0: വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടി. സ്ഥിരമായിട്ട് ഈ ജോലി തന്നെയാണോ
1: ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: നാളികേരം ഇടുന്നില്ല.
1: നാളികേരം
0: പൊളിക്കൽ അതൊരു പ്രത്യേക കലയാണ്. അപ്പോ എന്താ പറയാ, ഒറ്റ കൈ കൊണ്ട് വേണമെങ്കിൽ നാളികേരം പൊളിക്കുന്നുണ്ടായിരിക്കും അല്ലേ? നമ്മളങ്ങനെയുള്ള പറയാ.
1: വേറൊരു കാര്യം
0: പറയണ്ടേ?
1: ഞാൻ ബ്ലൈൻഡും കൂടിയാണ്.
0: അതൊരു ഞെട്ടിക്കുന്ന വാർത്തയാണല്ലോ. ഞെട്ടിക്കാൻ മീൻസ് അങ്ങനെയല്ല, ഒട്ടും അത്ഭുതമാണ്. സത്യം പറഞ്ഞ പറഞ്ഞത് മാറിപ്പോയതാണ്. വളരെ അത്ഭുതം. അത് ശരി. കാഴ്ച പരിമിതി നേരിടുന്നു എങ്കിലും എന്താ പറയാ, സധൈര്യം. ഒത്തിരി കണ്ണുള്ള ആളുകൾക്ക് പോലും ചെയ്യാൻ പേടി തോന്നുന്ന ഒരു ജോലിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് നാളികേരം പൊളിക്കുന്നത്? ഈ ഒറ്റ തുമ്പ വെച്ചിട്ടാണോ?
1: അതന്നെ, ഒറ്റ തന്നെ. മറ്റേ ഒരു പാറക്കോഴി, മറ്റേ ഇതുണ്ടല്ലോ, ഇരുമ്പിന്റെ ലീഫ്. ഇരുമ്പിന്റെ ലീഫ്.
0: അത് വെച്ചിട്ടാണ് അല്ലെ? ഇപ്പൊ പുതിയ യന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, സാധാരണ നമ്മളുടെ ലിവർ ഒക്കെ വെച്ചിട്ടില്ല. അത് വെച്ചിട്ടാണ്.
1: വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഉപയോഗിക്കില്ല. അതൊന്നുമില്ല,
0: നമ്മൾക്ക് ശീലം ഇതാണ്. അത് ശരി. ഹലോ, ഹലോ, ഹലോ. ടെലിഫോൺ ലൈനിൽ എന്തോ തകരാറുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ആ ടെലിഫോൺ സംഭാഷണവും നമുക്ക് തുടരാൻ സാധിക്കുന്നില്ല. ശ്രീ വിജയനായിരുന്നു കുറ്റിപ്പുറത്തു നിന്നും വിളിച്ചത്. എന്തായാലും വിളിച്ച് സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് ഇനി അധികം സമയം ഡയലെ സോങ്ങിലേക്കില്ല. സമയം ഇപ്പോൾ 3 മണി കഴിഞ്ഞ് 52 മിനിറ്റും 27 സെക്കൻഡും ആയിക്കഴിഞ്ഞു.

അവസാനമായി നമുക്ക് ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. പവിത്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ഈണം നൽകിയത് യേശുദാസ്, ക്ഷമിക്കണം, ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ഈണം നൽകിയത് ശരത്, ഗായകൻ കെ ജെ യേശുദാസ്.

0: പ്രിയപ്പെട്ടവരെ, ഡയലെ സോങ് ഇവിടെ സമാപിക്കുകയാണ്. ഡയലെ സോങ്ങിൽ നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ, രവി മേലാറ്റൂർ. സ്റ്റുഡിയോ സഹായം നൽകിയത് സുബീത കണ്ണഞ്ചേരി, സാങ്കേതിക സഹായം ഒരുക്കിയത് റോബിൻ വർഗീസ്, ലിജേഷ് കിഴിശ്ശേരി എന്നിവർ. ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിൻ്റെ ഹൃദയതാളം.
1: FM പ്രധാന വാർത്തകൾ.

0: നമസ്കാരം. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾ. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് യു ഡി എഫ് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. എ സി മൊയ്തീൻ ആണ് എൽ ഡി എഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. ബി ജെ പിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി ബി ബി ഗോപകുമാർ പത്രിക നൽകി. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയ്ക്ക് നിർദ്ദേശം നൽകി. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകൾക്ക് കർശന നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന യാത്രക്കാർക്കായി കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. കൊങ്കോ, യുഗാണ്ട, സൌത്ത് സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെത്തിയവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ അടിയന്തര ചികിത്സ സഹായം ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശം. സംസ്ഥാനത്തെ എസ് പി റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. ഇന്ത്യ എ ഐ മിഷനുമായി ചേർന്ന് രണ്ട് പ്രധാന എ ഐ ഹബ്ബുകൾക്ക് തുടക്കമിട്ട് കേരളം. കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയുമായും സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നു. 60 രൂപ പ്രീമിയം ഈടാക്കി 5 ലക്ഷം രൂപയുടെ പോളിസിയാണ് നൽകുന്നത്. സംസ്ഥാനത്ത് മഴ തുടരും. തിരുവനന്തപുരം, എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം.
1: എഫ്എം പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 12617 എറണാകുളം നിസാമുദ്ദീൻ മംഗള എക്സ്പ്രസ് 4:23, ട്രെയിൻ നമ്പർ 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5:06:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, ട്രെയിൻ നമ്പർ 5:06:11 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.

പ്രിയമുള്ളവരെ, സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് 4 മണിപ്പൂക്കൾ വിരിയാനുള്ള സമയം അല്ലേ? നമ്മുടെ കുട്ടികളുടെ മധ്യവേനൽ അവധിക്കാലം എല്ലാം ഇതാ തീരാറായി. സ്കൂളുകൾ തുറക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കളികളും വിനോദങ്ങളും യാത്രകളും ഒക്കെയായി എല്ലാവരുടെയും അവധിക്കാലം നന്നായിരുന്നില്ലേ? കൊടിയ വേനലിൽ നിന്നും മഴക്കാലത്തേക്ക് മാറുന്ന നമ്മുടെ പ്രകൃതിയെ നോക്കിക്കാണാം. മഴയുടെ ശാന്തവും രൗദ്രവുമായ ഭാവമാറ്റങ്ങളെല്ലാം ഇനി നമുക്ക് കണ്ട് ആസ്വദിക്കാം. ഏവർക്കും ശുഭസായാഹ്നം നേർന്നുകൊണ്ട് 4 മണിപ്പൂക്കളിൽ നിങ്ങളോടൊപ്പം ഞാൻ രവി മേലാറ്റൂർ.

0: നമ്മുടെ നിത്യജീവിതത്തിൽ ഇക്കാലത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഉപകരണമാണ് മൊബൈൽ ഫോൺ. അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ പിന്നെ ആകെ ടെൻഷനാവും അല്ലേ? എന്നാൽ നമ്മുടെ നഷ്ടപ്പെട്ട ആ ഫോൺ എവിടെയാണെന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന ഫൈൻഡ് മൈ ഡിവൈസ് എന്ന സംവിധാനത്തെക്കുറിച്ച് അറിയാൻ മുനീർ അമയൂരിൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കും.
1: നിങ്ങൾ ഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്നു പോയിട്ടുണ്ടോ? അതല്ലെങ്കിൽ യാത്രയിൽ എപ്പോഴെങ്കിലും ഫോൺ മോഷണം പോയിട്ടുണ്ടോ? എന്നിട്ട് എന്ത് ചെയ്തു? ആകെ ടെൻഷനായി പോയോ? എങ്കിൽ ഇനി സമാധാനിക്കൂ. നിങ്ങൾക്ക് ഫൈൻഡ് മൈ ഡിവൈസ് എന്ന സംവിധാനം ഉപയോഗിച്ച് നിങ്ങളുടെ ഫോൺ എവിടെയാണ് എന്ന് കണ്ടെത്താം. നിങ്ങളുടെ ഫോൺ എവിടെയെങ്കിലും മറന്നുപോയി, അതല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ മറ്റൊരു ഫോണിലോ കമ്പ്യൂട്ടറിലോ ഗൂഗിളിൻ്റെ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ഫോൺ ഇപ്പോൾ എവിടെയുണ്ടെന്ന് മാപ്പിൽ കൃത്യമായി കാണാം. ഫോൺ സൈലന്റ് ആണെങ്കിൽ പോലും ഫുൾ വോള്യത്തിൽ ബെൽ ചെയ്യിക്കാനും റിമോട്ടായി ഫോണിലെ ഡാറ്റ ഡിലീറ്റ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും. ഇങ്ങനെയൊക്കെ ചെയ്താലും പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പോലീസാണ് ആ ഫോൺ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് നൽകേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് കൃത്യമായി ഫോൺ അറിയുവാനും ഫോണിലെ ഡാറ്റ സുരക്ഷിതമാക്കുവാനും ഇതിലൂടെ പറ്റും. ഫൈൻഡ് മൈ ഡിവൈസ് എന്ന ഗൂഗിളിൻ്റെ സംവിധാനമാണ് ഇതിനായി പ്രയോജനപ്പെടുത്തുക എന്ന് മറക്കാതിരിക്കുക. യെസ്, ഡിജിറ്റൽ ലോകത്തെ അതിശക്തനായ നിങ്ങളുടെ ബോഡി ഗാർഡ് തന്നെയാണ് ഗൂഗിളിൻ്റെ ഫൈൻഡ് മൈ ഡിവൈസ്.
2: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
3: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
2: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്റ്റ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
6: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
7: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
8: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
9: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
2: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
3: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: ഇന്ന് തന്നെ സ്കൂൾ ID കാർഡുമായി വരൂ.
2: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
2: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
1: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
2: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
5: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
4: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
6: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
2: മഴയെത്തും അലക്കി ഉണക്കാം,
6: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
2: ശുദ്ധജലം കുടിക്കാം.
6: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
2: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
7: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
8: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744555024.
2: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
2: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ

0: പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ് ടാബ്ലറ്റ് ഇയർബഡ്സ് സ്പീക്കേഴ്സ് മൗസ് കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: ഇനി നമുക്ക് കായിക ലോകത്തെ പുതിയ വിശേഷങ്ങൾ കേൾക്കാം.
3: ഫൈനലിൽ ചെൽസിയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് മാഞ്ചസ്റ്റർ സിറ്റി എഫ് എ കപ്പ് കിരീടം ചൂടി. വെംബ്ലി സ്റ്റേഡിയത്തിൽ നടന്ന കലാശ പോരാട്ടത്തിൽ 71 മിനിറ്റിൽ ആൻഡ്രോയിൻ സെമന്യോ നേടിയ ഗോളിലാണ് പെപ് ഗാർഡിയോളുടെ സംഘത്തിന്റെ ജയം. ഇത് 8 തവണയാണ് സിറ്റി എഫ് എ കപ്പ് ജേതാക്കളാകുന്നത്. ഗാർഡിയോളയ്ക്ക് കീഴിൽ 4 കിരീടമാണ് സ്വന്തമാക്കിയത്. സെമന്യോയാണ് ഫൈനലിലെ താരം. ജൂണിൽ ആരംഭിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിനുള്ള 26 അംഗ ഫ്രഞ്ച് ടീമിന് പരിശീലകൻ ദിദിയർ ദേശാംസ് പ്രഖ്യാപിച്ചു. കിലിയൻ എംബാപ്പയും നിലവിലെ ബാലൻഡിയോർ ജേതാവായ ഒസ്മാൻ ഡെംബലെയും നയിക്കുന്ന കരുത്തുറ്റ മുന്നേറ്റ നിരയാണ് ഫ്രാൻസിന്റെ പ്രധാന ആകർഷണം. പരിക്കിന്റെ വെല്ലുവിളികളുണ്ടെങ്കിലും റയൽ മാഡ്രിഡ് താരം എംബാപ്പെ തന്നെയാകും ടീമിനെ നയിക്കുക. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 19 പതിപ്പ് അതിന്റെ ഏറ്റവും ആവേശകരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ലീഗ് മത്സരങ്ങൾ അവസാനിക്കാറായതോടെ പ്ലേ ഓഫ് യോഗ്യത നേടാൻ ടീമുകൾ തമ്മിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. ഓരോ മത്സരവും പോയിന്റ് ടേബിളിൽ വലിയ അട്ടിമറികൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ വർഷം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കാനിരിക്കുന്ന പുരുഷ T20 ലോകകപ്പിന്റെ സുരക്ഷാ യാത്രാ സൌകര്യങ്ങളും സ്റ്റേഡിയം നവീകരണവും അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ വിലയിരുത്തി. അന്താരാഷ്ട്ര താരങ്ങളെല്ലാം IPL സജീവമായിരിക്കുന്നതിനാൽ ഈ ടൂർണമെന്റ് ലോകകപ്പിനുള്ള മികച്ച പരിശീലനമായിട്ടാണ് ക്രിക്കറ്റ് ലോകം കാണുന്നത്. ജയത്തോടെ ഗംഭീരമായ ഈ ISL സീസൺ അവസാനിപ്പിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന അവസാന ലീഗ് മത്സരത്തിൽ FC ഗോവയെ 1-2 കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത്. തുടർച്ചയായ 6 മത്സരങ്ങളിൽ തോൽവി അറിയാതെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ പൂർത്തിയാക്കിയത്. ഇതോടെ 13 മത്സരങ്ങളിൽ നിന്ന് 17 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 8 സ്ഥാനം നിലനിർത്തി. ചരിത്രത്തിലേക്ക് പന്തു തട്ടാൻ ഒരുങ്ങി കണ്ണൂർ സ്വദേശി തഹ്സിൻ മുഹമ്മദ് ജംഷീദ്. അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമായി അടുത്ത മാസം നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിൽ ചരിത്രം തിരുത്തുന്ന സ്വപ്നത്തിലേക്കുള്ള ദൂരം കുറച്ച് ലോകകപ്പിനുള്ള ഖത്തറിന്റെ 35-അംഗ സാധ്യതാ ടീമിൽ കണ്ണൂരുകാരൻ തഹ്സിൻ മുഹമ്മദ് സ്ഥാനം പിടിച്ചു. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടന്ന ഏഷ്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. വനിതകളുടെ 77 കിലോഗ്രാം വിഭാഗത്തിൽ സഞ്ജന സ്നാച്ച്, ക്ലീൻ ആൻഡ് ജെർക്ക് ഒപ്പം ഓവറോൾ ഇനങ്ങളിലായി 3 വെങ്കല മെഡലുകൾ സ്വന്തമാക്കി. ഏഷ്യൻ അണ്ടർ 17 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്റിൽ സമാപിച്ച ഏഷ്യൻ അണ്ടർ 17 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ജൂനിയർ ബോക്സിംഗ് ടീം മികച്ച നേട്ടം കൈവരിച്ചു. സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്കോയിൽ നടക്കാനിരിക്കുന്ന 2026 കോമൺവെൽത്ത് ഗെയിംസിനായുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പുകൾ കേന്ദ്ര സർക്കാർ ഊർജിതമാക്കി. ലോക ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളെ ഒരേ വേദിയിൽ അണിനിരത്തുന്ന ലെജൻഡ് സ്റ്റാർസ് ഇന്ത്യ ടൂർ 2026 സെപ്റ്റംബർ എഡിഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കൊച്ചിയിൽ നടന്നു. ചടങ്ങിൽ ബ്രസീലിയൻ ഇതിഹാസങ്ങളായ റിക്കാർഡോ ഗാൽവാവോ, ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ എന്നിവർ ചേർന്ന് ടൂർണമെന്റിന്റെ ലോഗോയും ഔദ്യോഗിക പ്രഖ്യാപനവും നിർവഹിച്ചു.
4: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫേർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
5: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അത് സംരക്ഷിക്കാൻ 10,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണങ്കണ്ടിയിൽ.
6: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
7: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
6: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
7: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
6: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
7: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
8: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
7: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന

0: சதமானம்.
1: கிம்ஸ் அல்ஷிஃபா சூப்பர் ஸ்பெஷாலிட்டி ஹாஸ்பிட்டல் பெருந்தல்மண்ணா, விழிக்கும் 0499332999.
2: പഠിക്കാൻ ഇരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
3: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
2: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റ് അപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
4: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
5: RBI പറയുന്നു,
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
7: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
8: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
9: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
10: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
9: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
10: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
9: മൈജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
12: എന്നും രാവിലെ 8:30.
11: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
13: AC ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണേജ് അഥവാ BTU AC തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
14: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു,
10: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു,
14: ഒപ്പം മൈജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
10: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
14: മൈജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
10: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈജി.

0: മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുമോ? ഇത് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടോ തുടങ്ങിയ സംശയങ്ങൾ തീർക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റഫീഖ് അലി KP വാക്കുകൾ.
1: നമ്മുടെ നാട്ടിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവർ തന്നെ വളരെ അപൂർവമാണല്ലോ. നമുക്ക് ഏവർക്കുമുള്ള ഒരു സംശയമാണ് മൊബൈൽ ഫോൺ റേഡിയേഷൻ ക്യാൻസർ ഉണ്ടാക്കുമോ എന്നുള്ളത്. സാധാരണയായി എക്സ്റേ ഉൾപ്പെടെയുള്ള ഹൈ എനർജി റേഡിയേഷനാണ് ക്യാൻസറിന് കാരണമാവാറുള്ളത്. അത്തരം റേഡിയേഷനുകൾ നമ്മുടെ കോശത്തിനകത്തെ DNA മാറ്റം വരുത്തിയാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത്. മൊബൈൽ ഫോൺ റേഡിയേഷൻ റേഡിയോ ഫ്രീക്വൻസി തരത്തിലുള്ള റേഡിയേഷനാണ്. അത് ക്യാൻസർ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഹൈ എനർജി റേഡിയേഷൻ അല്ല. എന്നിരുന്നാലും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗം കാരണമാവാറുണ്ട്. മൊബൈൽ ഫോണിൻ്റെ ശബ്ദം കൊണ്ടും അതിൻ്റെ ചൂട് കൊണ്ടും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ശബ്ദം കൊണ്ട് കേൾവിക്കുറവ്, ചെവിയിലെ മൂളൽ, തലകറക്കം എന്നിവയൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. മൊബൈൽ ഫോണിൻ്റെ ചൂട് കാരണം ചെവിവേദന, ചെവിയിലെ പഴുപ്പ് എന്നിവയും ഉണ്ടാകാറുണ്ട്. അതുപോലെ മൊബൈൽ ഫോണിൻ്റെ ഹെഡ്ഫോൺ തട്ടി ചെവിയിൽ പഴുപ്പും പൂപ്പലുമൊക്കെ സ്ഥിരമായി കാണാറുണ്ട്. മൊബൈൽ ഫോൺ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തൊടാറുള്ള ഹൈ ടച്ച് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അതിൽ നിറയെ പൊടിയും അണുക്കളും സ്ഥിരമായി കണ്ടുവരാറുണ്ട്. അത് അലർജിക്കും വിവിധ തരത്തിലുള്ള അണുബാധകൾക്കും കാരണമാവാറുണ്ട്. അതുകൊണ്ട് ഫോൺ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുന്നത് വളരെ നല്ലതാണ്. ഫോൺ ചെവിയിലും തോളിലും ഉപയോഗിച്ച് പിടിച്ച് സംസാരിക്കുന്നത് കഴുത്തു വേദനയ്ക്കും മറ്റും കാരണമാവാറുണ്ട്. അതിന് ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം എന്നാണ് അറിയപ്പെടാറുള്ളത്. നിരന്തരമായ മൊബൈൽ ഫോൺ ഉപയോഗം കൈവേദന, കഴുത്തു വേദന, ചെവിവേദന, ശബ്ദത്തിലുള്ള വ്യത്യാസം, തൊണ്ടയിലുള്ള തടസ്സം തുടങ്ങിയ നിരവധി അസുഖങ്ങൾക്ക് കാരണമാവാറുണ്ട്. മൊബൈൽ ഫോൺ ഒഴിവാക്കുന്നത് ഒരിക്കലും പ്രായോഗികമല്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഉപയോഗത്തിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതാണ് പ്രായോഗികമായി.

0: നമുക്ക് സാധ്യമാവുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ അനുവർത്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട നിയമമാണ് 60-60-60 നിയമം, 60-60-60 ലോ. അതായത് നമ്മൾ പരമാവധി 60 മിനിറ്റ് മാത്രമേ മൊബൈൽ ഫോൺ തുടർച്ചയായി ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ഫോൺ ഉപയോഗിക്കുമ്പോൾ തന്നെ 60% താഴെ വോളിയത്തിൽ മാത്രമേ കേൾക്കാവൂ. അതുപോലെ ഉറങ്ങുന്നതിന് 60 മിനിറ്റ് മുമ്പ് മൊബൈൽ ഫോൺ മാറ്റിവെക്കുന്നത് നല്ല ഉറക്കത്തിന് ഏറെ അത്യാവശ്യമാണ്. നോയ്സ് ക്യാൻസലേഷൻ, ബ്ലൂറേ കട്ടിംഗ് തുടങ്ങി നിരവധി ആപ്പുകൾ ഉപയോഗിക്കുന്നത് ഏറെ പ്രയോജനകരമായി കണ്ടിട്ടുണ്ട്. കഴിവതും നോട്ടിഫിക്കേഷനുകൾ ഒഴിവാക്കുന്നതും ഉപയോഗിക്കാത്ത സമയങ്ങളിൽ മൊബൈൽ ഫോൺ മാറ്റിവെക്കുന്നതും ഏറെ സഹായകരമാണ്. നിശ്ചിത സമയങ്ങളിലും ദിവസങ്ങളിലും മൊബൈൽ ഫോൺ പാടെ ഒഴിവാക്കുന്ന രീതിയിലുള്ള ഡിജിറ്റൽ ഡീടോക്സ് ഏറെ ഫലപ്രദമാണെന്ന് കണ്ടിട്ടുണ്ട്. മൊബൈൽ ഫോൺ നമ്മളെ ഉപയോഗിക്കുന്ന രീതി മാറി നമ്മൾ ഫലപ്രദമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറാം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം
1: എന്നും രാവിലെ 6:30
2: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
1: കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35.
5: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
6: അൽ റെഹാൻ ഉള്ളപ്പോ തീമര ഉൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ?
7: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
8: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
7: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
8: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ID കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
9: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
10: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
10: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
11: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
12: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
11: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
12: ഇന്ന് തന്നെ സ്കൂൾ IDയുമായി വരൂ.
11: മൈജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
10: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
13: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ AC വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
14: വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
15: മഴ എത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈജി പ്രീ മൺസൂൺ സെയിൽ.
16: ഗാഡ്ജറ്റ്സിനൊപ്പം AC, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
15: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ട് ആക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
16: ഓഫറുകൾ പരിമിത കാലത്തേക്ക് മാത്രം.

0: നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ മിക്കവാറും എല്ലാ കറിക്കൂട്ടുകളിലും മഞ്ഞൾ ചേർക്കും അല്ലേ. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ നമ്മെ സഹായിക്കുന്ന ഈ മഞ്ഞളിൻ്റെ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടിക്കൾച്ചർ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ആയ ഷാനില നീലിയാട്ട്.
1: ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് മഞ്ഞളിന്റെ വിളവെടുപ്പ് കാലം. പുഴുക്കൾ നടുനാമ്പ് തുരന്ന് ഭക്ഷിക്കുന്നതിനാൽ അവ മഞ്ഞളിച്ചു വാടിയതായി കാണപ്പെടുകയും വാടിയ നാമ്പ് വലിച്ചാൽ ഊരിപ്പോകുന്നതുമാണ് ആക്രമണ ലക്ഷണം. പുഴു ഉണ്ടാക്കിയ ദ്വാരങ്ങളിൽ നിന്ന് പുറംതള്ളിയ വിസർജ്യവും കാണാം. ഇലച്ചുരുട്ടിപ്പുഴു, ഇലകൾ നീളത്തിൽ ചുരുട്ടിയതായി കാണപ്പെടും. പുഴുക്കൾ ചുരുളുകൾക്ക് അകത്തിരുന്ന് ഭക്ഷിക്കുന്നതുമൂലം ഇലകൾ പൂർണ്ണമായി നശിക്കുന്നു. കേടുബാധിച്ച നാമ്പുകൾ നശിപ്പിക്കുക. ബ്യുവേറിയ ബാസിയാന 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. രൂക്ഷമായ കീടബാധയുണ്ടെങ്കിൽ ഡൈമെത്തോയിറ്റ് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ ക്യുനാൾഫോസ് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. മൂടുചീയൽ, ഇലയുടെ അഗ്രഭാഗത്ത് ഇളം മഞ്ഞ നിറം കാണുകയും അവ പിന്നീട് ക്രമേണ ഇലയുടെ അരികിൽ കൂടി താഴേക്ക് പടരുകയും ചെയ്യുന്നു. തണ്ടിന്റെ കടഭാഗത്ത് നനഞ്ഞതുപോലുള്ള പാടുകൾ കാണുകയും ആ ഭാഗം പിന്നീട് അഴുകി തണ്ട് വലിച്ചാൽ

0: എളുപ്പത്തിൽ ഊരിപ്പോകുന്നതിന് കാരണമാകുന്നു. അഴുകൽ പിന്നീട് കാണ്ഡത്തിലേക്ക് വ്യാപിക്കുകയും ഈ ഭാഗത്ത് നിന്ന് ദുർഗന്ധവും വമിക്കുന്നു. ബാക്ടീരിയൽ വാട്ടം, അടിവശത്തുള്ള ഇലകൾ ആദ്യം മഞ്ഞളിക്കുകയും അത് പിന്നീട് മറ്റ് ഇലകളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. തണ്ടിന്റെ കടഭാഗത്ത് നനഞ്ഞതുപോലുള്ള പാടുകൾ കാണുകയും അത് മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. രോഗം രൂക്ഷമാകുമ്പോൾ വാട്ടത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കും. രോഗം ബാധിച്ച തണ്ടുകൾ നെടുകെ പിളർന്നു നോക്കിയാൽ ഉൾവശത്ത് തവിട്ട് നിറത്തിലുള്ള രേഖകൾ കാണാം. അഴുകിയ കാണ്ഡം, തണ്ട് എന്നിവ വിരൽ കൊണ്ട് ഞെക്കിയാൽ പാലുപോലുള്ള ദ്രാവകം ഊറി വരുന്നതായും കാണാം. രോഗവിമുക്തമായ വിത്ത്, നീർവാർച്ചയുള്ള മണ്ണ് എന്നിവ ഉറപ്പാക്കുക. അടുപ്പിച്ചുള്ള നടിയിൽ ഒഴിവാക്കുക. സ്യൂഡോമോണാസ് ലായിനിയിൽ വിത്ത് 30 മിനിറ്റ് മുക്കിവെച്ചതിനു ശേഷം നടുക. ട്രൈക്കോഡർമ സമ്പുഷ്ട ചാണകപ്പൊടി തടത്തിൽ ചേർത്തു കൊടുക്കുക. നടീൽ സമയത്ത് വാരത്തിൽ 15 ഗ്രാം ബ്ലീച്ചിംഗ് പൗഡർ 250 ഗ്രാം കുമ്മായവുമായി കലർത്തി ഇട്ടുകൊടുക്കുക. നട്ടുകഴിഞ്ഞ് 2-4 മാസങ്ങളിലും ഇത് ആവർത്തിക്കുക. ഇത് വാട്ടരോഗത്തെ തടയുന്നു. അതോടൊപ്പം ഈ സമയങ്ങളിൽ തന്നെ 20 ഗ്രാം പച്ചചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്ത് അതിൽ 20 ഗ്രാം സ്യൂഡോമോണാസ് തളിച്ചും ചുവട്ടിൽ ഒഴിച്ചും കൊടുക്കുക. രൂക്ഷമായ രോഗാവസ്ഥയിൽ മൂടുചീയലിന് കുമിൽനാശിനികളായ മാൻഗോസബ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, മെറ്റാലാക്സിൽ പ്ലസ് മാൻഗോസബ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നിവയിലേതെങ്കിലും ഉപയോഗിക്കാം. ബാക്ടീരിയൽ വാട്ടത്തിന് സ്ട്രെപ്റ്റോസൈക്ലിൻ 2 മുതൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, കോപ്പർ ഓക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന മിശ്രിതവും ചെടിയുടെ കടക്കൽ ഒഴിച്ചുകൊടുക്കുക.
1: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
2: എന്നും രാവിലെ 7 മണിക്ക്.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ടാക്കാനുള്ള ബെസ്റ്റ് ടൈം.
4: മഴയെത്തും അലക്കി ഉണക്കാം,
3: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
4: ശുദ്ധജലം കുടിക്കാം.
3: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി പ്രീ മൺസൂൺ സെയിൽ.
4: ഇപ്പോൾ എല്ലാ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ, ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
8: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
9: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
8: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: ഫോൺ 9744555-0424.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കി ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി
12: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
13: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
14: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
15: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
14: എന്നാൽ മൈജി, മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ, കോളേജ് ഐഡി കാർഡുമായി വരൂ.
15: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി, ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
16: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
17: പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
18: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
19: സാന്ത്വനത്തിന്റെ കരസ്പർശം,
20: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
21: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
20: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
21: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.

ഇന്ത്യയിൽ ഏകദേശം 15% ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു രോഗമാണ് മൈഗ്രെയിൻ എന്ന തലവേദന. സാധാരണയായി തലയുടെ ഒരു വശത്ത് സ്പന്ദനത്തോടെ വേദനയുണ്ടാക്കുന്നു. പ്രകാശവും ശബ്ദവും രോഗിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു. ഓക്കാനവും ഛർദിയും ചിലർക്കുണ്ടാകാറുണ്ട്. ഈ അസുഖം 4 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാം. പലർക്കും ഓറ എന്നറിയപ്പെടുന്ന അവസ്ഥ തലവേദനയ്ക്ക് മുൻപോ തലവേദനയോടൊപ്പമോ കണ്ടുവരുന്നു. പ്രകാശത്തിന്റെ മിന്നലുകൾ, കറുത്ത കുത്തുകൾ പോലെ തോന്നുക, വിവിധ രൂപങ്ങൾ മുതലായ ദൃശ്യപ്രതിഭാസങ്ങളും മുഖത്തിന്റെ ഒരു വശത്തോ കൈകാലുകളിലോ ഇക്കിളിപ്പെടുത്തുന്ന പോലെ തോന്നൽ, സംസാരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവ പോലെയുള്ള ലക്ഷണങ്ങൾ ഓറയോട് ബന്ധപ്പെട്ട് അനുഭവപ്പെടാം. കുട്ടികൾക്കും മുതിർന്നവർക്കും മൈഗ്രെയിൻ ഉണ്ടാകാം. അസുഖം വരുന്നതിന് 1-2 ദിവസം മുൻപ് തന്നെ ചിലർക്ക് മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ കാണാറുണ്ട്. മലബന്ധം, മാനസിക പിരിമുറുക്കം, ഡിപ്രഷൻ, ഭക്ഷണത്തിൽ അമിതമായ ആസക്തി, കഴുത്തിന് പിടുത്തം, പലവട്ടം മൂത്രമൊഴിക്കൽ, അധികമായി കോട്ടുവായ ഇടുക എന്നിവ ദൃശ്യമാകാം. മൈഗ്രെയിൻ ചിലർക്ക് അപൂർവമായി സംഭവിക്കാം. എന്നാൽ ചിലർക്ക് 1 മാസത്തിൽ പലവട്ടം ഉണ്ടാകാം. മൈഗ്രെയിൻ ആക്രമണത്തിന് ശേഷം 1 ദിവസം വരെ ശരീരക്ഷീണം, ആശയക്കുഴപ്പം, ശൂന്യത എന്നിവ അനുഭവപ്പെട്ടേക്കും. പതിവായി മൈഗ്രെയിൻ ലക്ഷണങ്ങളുള്ളവർ തലവേദന വ്യത്യസ്തമായ രീതിയിൽ കാണുകയാണെങ്കിൽ ഒരു ഡോക്ടറെ സമീപിച്ച് കൃത്യമായ രോഗനിർണയം നടത്തേണ്ടതുണ്ട്. മദ്യങ്ങൾ, ചുവന്ന വൈൻ, കാപ്പി, ചായ, കോളകൾ, ചോക്ലേറ്റ്, ഐസ്ക്രീം മുതലായവയുടെ ഉപയോഗം രോഗത്തെ വർദ്ധിപ്പിക്കും. സ്ത്രീകളിലുണ്ടാകുന്ന ഹോർമോൺ വ്യത്യാസങ്ങൾ, മാനസിക സംഘർഷം, ഉറക്കത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയും രോഗത്തെ വർദ്ധിപ്പിക്കാൻ ഇടവരുന്നു. ഈ രോഗമുണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ ഇതുവരെ വ്യക്തമായി കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. തലച്ചോറിന്റെ പ്രവർത്തനങ്ങളുടെ വ്യതിയാനം രോഗത്തിന് കാരണമാകാം. ആയുർവേദത്തിൽ അർത്ഥാവഭേദകം എന്ന രോഗത്തിൽ ഇതിനു സമാനമായ ചില ലക്ഷണങ്ങൾ പറയപ്പെടുന്നു. ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായ ചികിത്സ ഈ വ്യാധിക്കുണ്ട്. ഉള്ളിൽ കഴിക്കുന്നതിനുള്ള ഔഷധങ്ങളും നസ്യം പോലെയുള്ള പഞ്ചകർമ്മ ചികിത്സകളും ഉപയോഗപ്രദമാക്കാറുണ്ട്.

ഒരുപാട് ആളുകളെ വളരെയധികം കഷ്ടപ്പെടുത്തുന്ന ഒരു അസുഖമാണ് മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത് എന്ന് പറയുന്ന തലവേദന. ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ, ആയുർവേദ ചികിത്സയും എന്ന വിഷയത്തിൽ നമ്മോട് സംവദിക്കുന്നു ഡോക്ടർ ജി. വിനോദ് കുമാർ.

0: മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടാൻ തീർത്ഥയാത്രകൾ നമ്മെ സഹായിക്കും. നിത്യജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നും മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നും ഒക്കെ മാറി ആത്മസായുജ്യം തേടിയുള്ള യാത്രകൾ മനുഷ്യനെ ആത്മീയതയിലേക്കും ആത്മശുദ്ധീകരണത്തിനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കുന്നു. PAM അബ്ദുൽ ഖാദർ ഈ ആത്മീയ യാത്രകളെക്കുറിച്ച് സംസാരിക്കുന്നു.
1: ആത്മസായുജ്യം തേടിയുള്ള യാത്രയാണ് തീർത്ഥാടനം. ജീവിതം കൂടുതൽ സംതൃപ്തമാകാനും ഹർഷപുളകിതമാകാനും തീർത്ഥാടനങ്ങൾ വഴിതെളിക്കുന്നു. ആത്മീയതയുടെ ഔന്നത്യത്തിലേക്കുള്ള പ്രയാണമാണത്. മഹർഷിമാരുടെയും സന്യാസിമാരുടെയും ആത്മീയാചാര്യന്മാരുടെയും ജന്മം കൊണ്ടോ സാന്നിധ്യം കൊണ്ടോ അത്ഭുത സിദ്ധികൾ കൊണ്ടോ ചിരപ്രതിഷ്ഠ നേടിയ സ്ഥലങ്ങളിലേക്കുള്ള സന്ദർശനങ്ങളും യാത്രകളും പുരാതന കാലം മുതൽ നിലനിന്നിരുന്നതായി ചരിത്രരേഖകളിൽ കാണാം. ഇങ്ങനെയുള്ള യാത്രകൾ കാലക്രമേണ തീർത്ഥാടനങ്ങളായി മാറുകയാണുണ്ടായത്. ആത്മീയ ചൈതന്യത്തിനും ഭൗതിക ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളിൽ പശ്ചാത്തപിക്കാനും മനസ്സിനെ കളങ്കരഹിതമാക്കാനും ഇത്തരം യാത്രകൾ കാരണമായിത്തീരുകയും ചെയ്യുന്നു. ചരിത്രത്തിൽ അറിയപ്പെടുന്ന തീർത്ഥാടനങ്ങളിൽ ശ്രദ്ധേയമാണ് സൗദി അറേബ്യയിലെ മക്കയിലേക്കുള്ള തീർത്ഥാടനം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഈ തീർത്ഥയാത്രയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ഹജ്ജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൃഷ്ടാവിനെ കണ്ടുമുട്ടാനുള്ള സൃഷ്ടിയുടെ പ്രതീക്ഷാനിർഭരമായ യാത്ര. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിൽ ജനിച്ച ഇബ്രാഹിം എന്ന പ്രവാചകനുമായി ബന്ധപ്പെട്ട ചരിത്ര പശ്ചാത്തലമാണ് ഹജ്ജ് അനാവരണം ചെയ്യുന്നത്. ഏകദൈവ വിശ്വാസം പ്രബോധനം ചെയ്ത ഇബ്രാഹിമിനെ കത്തിജ്വലിക്കുന്ന തീക്കുണ്ഠത്തിലെറിഞ്ഞ് ജീവനോടെ ദഹിപ്പിക്കാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. പക്ഷേ

വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ഇബ്രാഹിം ആദർശത്തിൽ നിന്ന് അണുവളവ് വ്യതിചലിക്കാൻ തയ്യാറായില്ല. ഏകദൈവ വിശ്വാസത്തിന്റെ സന്ദേശവുമായി സിറിയ, ഫലസ്തീൻ, ഈജിപ്ത്, അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു. സ്വന്തമായി ഒരു ചില്ലിക്കാശ് പോലും കയ്യിലില്ലാതെ കുടുംബജീവിതത്തിന്റെ മാധുര്യം നുകരാൻ കഴിയാതെ യാത്ര തുടർന്നു. യൗവനം വാർദ്ധക്യത്തിന് വഴിമാറി. തന്റെ മരണശേഷവും ഏകദൈവ വിശ്വാസത്തിന്റെ സന്ദേശം പ്രബോധനം ചെയ്യാൻ സന്താന പരമ്പരയെ നൽകണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയുടെ സാഫല്യമെന്നോണം ഇബ്രാഹിമിന് സന്താന ലബ്ധിയുണ്ടായി. അതാണ് മഹാനായ ഇസ്മായിൽ നബി. പരീക്ഷണങ്ങളെ ഒന്നൊന്നായി തരണം ചെയ്ത ഇബ്രാഹിമിന് വാർദ്ധക്യത്തിൽ ലഭിച്ച സന്താനത്തെ ബലിയറക്കണമെന്ന ദൈവിക കൽപ്പന ലഭിച്ചു. ദൈവഹിതം നടപ്പിലാക്കാൻ ഓമന പുത്രനെ സ്വകരങ്ങൾ കൊണ്ട് ബലിയറക്കാൻ അദ്ദേഹം തയ്യാറായി. എന്നാൽ അതൊരു പരീക്ഷണം മാത്രമായിരുന്നെന്നും ആടിനെ ബലിയർപ്പിച്ചാൽ മതിയെന്നും ദൈവകൽപ്പനയുണ്ടായി. അദ്ദേഹം അതനുസരിച്ചു. ഇബ്രാഹിം നബിയുടെ ത്യാഗനിർഭരമായ ജീവിതത്തിന്റെ ഉജ്ജ്വല സ്മരണകളുമായാണ് മുസ്ലിം ലോകം മക്കയിലേക്ക് തീർത്ഥയാത്ര നടത്തുന്നത്. ദൈവം എന്നാണ് അള്ളാഹു എന്ന അറബി പദത്തിന്റെ അർത്ഥം. അള്ളാഹുവാണ് വലിയവൻ. അള്ളാഹുവല്ലാതെ മറ്റൊരാരാധ്യനുമില്ല. എല്ലാ സ്തുതികളും അള്ളാഹുവിന് മാത്രം. ഇതാണ് ഹജ്ജിൽ മുഴങ്ങിക്കേൾക്കുന്ന മന്ത്രധ്വനി.

പൂക്കളുടെ സമയം ഇവിടെ സമാപിക്കുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ രവി മേലാറ്റു. ഏവർക്കും ശുഭ സായാഹ്നം നേർന്നുകൊണ്ട് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിൻ്റെ ഹൃദയതാളം. സമയം 4 മണി കഴിഞ്ഞ് 55 മിനിറ്റ്.

0: FM പ്രധാന വാർത്തകൾ.
1: നമസ്കാരം. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് UDF സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. AC മൊയ്തീൻ ആണ് LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി BB ഗോപകുമാർ പത്രിക നൽകി. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചതായി വിദേശകാര്യ മന്ത്രാലയം. കോംഗോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ എബോള വ്യാപനം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഈ മാസം 28 മുതൽ 31 വരെ ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന ഉച്ചകോടി മാറ്റിയത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടെ രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ അധ്യാപക നിയമനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനതല യോഗ്യതാ നിർണയ പരീക്ഷയായ സെറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ അടുത്ത മാസം 3 വരെ നീട്ടി. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയ വിവരങ്ങളിൽ ജൂൺ 4, 5, 6 തീയതികളിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇന്ത്യ AI മിഷനുമായി ചേർന്ന് 2 പ്രധാന AI ഹബ്ബുകൾക്ക് തുടക്കമിട്ട് കേരളം. കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയുമായും സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്കും വിൽപ്പനയിൽ റെക്കോർഡ്. 44 ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് മറ്റന്നാൾ നറുക്കെടുപ്പ് നടക്കാനിരിക്കെ ഇതിനകം വിറ്റുതീർന്നത്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൽ കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകൾ നാളെ പുറത്തിറക്കും. സംസ്ഥാനത്ത് മഴ തുടരും. തിരുവനന്തപുരം, എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1, 6, 3, 4, 6 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 5:13 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5, 6, 6, 0 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5, 6 ട്രെയിൻ നമ്പർ 5, 6, 6, 1, 1 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.

0: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.
1: ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിനുള്ള HPV വാക്സിനേഷൻ കോഴിക്കോട് ജില്ലയിൽ പുരോഗമിക്കുന്നു. 14 വയസ്സ് പ്രായമുള്ള 6797 പെൺകുട്ടികളാണ് ജില്ലയിൽ ഇതുവരെ വാക്സിൻ എടുത്തത്. ക്യാമ്പയിൻ കാലമായ മെയ് 31 വരെയാണ് വാക്സിൻ നൽകുന്നത്. അതിനാൽ എത്രയും വേഗം അർഹരായ എല്ലാവരും വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ KK രാജാറാം അറിയിച്ചു.

0: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 59:50. ഇനി അല്പസമയത്തിനകം ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ പരിപാടികൾ കേൾക്കാം.
2: ആകാശവാണി സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം പഠിപ്പിക്കുന്നത് തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ ഹിന്ദി അധ്യാപിക സ്മിത എസ് വി, പഠിക്കുന്നത് അർപ്പിത ഡി ചൈതന്യ മോഹൻ.
3: നമസ്തേ ബിച്ചു.
4: നമസ്തേ അധ്യാപിക ജി.
3: അപ് സബ് കൈസേ ഹോ?
4: ഹം ടീക് ഹേ.
3: ടീക് ഹേ ബിച്ചു, പിച്ചലേ കക്ഷാ മേ ഹംനേ ക്യാ ക്യാ പഠാ? അർപ്പിത ആപ് ബതായേ.
4: പിച്ചലേ കക്ഷാ മേ ഹംനേ അമൃതലാൽ വേങ്കർ ദ്വാരാ രചിത് റെയിൻ ബസേരി നാമക് ഏക യാത്രാവൃത്ത് ബാക്കി ബാഗ് പഠാ.
3: ടീക് ഹേ, ഉസ്മേ ദോ സവാൽ താ. പഹല സവാൽ യേ ഹേ, ഐസാ ലഗ്താ ഥാ മാനോ യഹ് രാത് കഭി ഖതം ഹി നഹി ഹോഗി. ലേഖ കോ ക്യോ ഐസാ ലഗ്താ ഥാ ചൈതന്യ ആപ് ബതായേ.
5: रात में पागल आदमी उन्हें लगातार डराता और धमकाता रहा. उन्हें किसी की मदद नहीं मिली और वह असह्य महसूस कर रहे थे, जिससे रात बहुत लंबी लग रही थी.
3: शाबाश चैतन्य. अभी और एक सवाल है. किताबें उसने खोल कर देखी, फिर जोम की त्योम वापस रख दी. यहाँ अपरिचित व्यक्ति का कौन सा मनोभाव प्रकट होता है? अर्पिता आप बताइए
4: जी. किताबें उस अपरिचित व्यक्ति पुस्तकों का आदर करने वाला था.
3: ठीक है शाबाश अर्पिता. अभी पाठभाग की ओर देख लीजिए. मैंने कहा मैं शिक्षक था, बच्चों को पढ़ाता था. रिटायर हो गया हूँ. मेरी आवाज स्थिर थी, लेकिन अंदर ही अंदर मैं डरा हुआ था. वह चुप रहा, मानो कहीं खो गया हो, मानो कुछ याद कर रहा हो, मानो उसके भीतर कुछ आलोटित हो रहा हो. कुछ क्षण तक मुझे एक तक देखते रहे के बाद बोला, अच्छा सो जाओ. मैं फिर से लेकर पांव तक उठकर सो गया. सोचा शायद अब वह चला जाए. अब അദ്ദേഹം വന്നു, പഞ്ചിലെ സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു. പക്ഷേ പുസ്തകങ്ങൾ മാത്രം അദ്ദേഹം വലിച്ചെറിഞ്ഞില്ല, തിരിച്ച് സഞ്ചിക്കുള്ളിൽ വയ്ക്കുകയും ചോട്ടുവിനോട് പേരെന്താണെന്നും നമ്മുടെ ഓദറിനോട് എന്താണ് ചെയ്യുന്നതെന്നും ചോദിച്ചതായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ ഇപ്പോ മെയിനെ കഹ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മെയിൻ ശിക്ഷകുഹു, ഞാൻ അധ്യാപകനായിരുന്നു. ബച്ചും കൂ പടാത്ത കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. അബ് റിട്ടയർ ഹോ ചുക്കാഹ, ഞാനിപ്പോ റിട്ടയർ ആയി. മേരി ആവാസ് തീർത്ഥി ലേക്കിൻ അന്തർ ഹി അന്തർ മെയിം ഡരാത്ത. അപ്പൊ വളരെ ബോൾഡായിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന് ഭയങ്കര പേടിയാണ്. കാരണം മനസ്സിലായി അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുള്ള ആളാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത്, ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നും മനസ്സിലായി. ബഹു ചുപ്രഹ മാനോ കഹീം ഖോ ഗയാ ഹോ. അവൻ പെട്ടെന്ന് തന്നെ അങ്ങ് നിശബ്ദനായി. എന്നിട്ട് എവിടെയോ പോയി എന്ന് വിചാരിച്ചു. മനോ കുച്ച് യാത് കർ രഹാ ഹോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം. അവന്റെ മനസ്സ് എവിടെയൊക്കെയോ പോയി. മനോ ഉസ്കെ ഫീതർ കുച്ച് ആലോട്ടിത് ഹോ രഹാ ഹോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിമർശനം വന്നുപെട്ടു എന്നൊക്കെ അദ്ദേഹം ആലോചിച്ചു. കുച്ച് ഷെൺത കുറച്ച് സമയത്തേക്ക് ഉച്ചയെ എക്ടക് ദേഖ്തേ രഖേ, അവൻ ഇങ്ങനെ ഒരു തുറച്ചിങ്ങനെ നോക്കിയതിനു ശേഷം പറഞ്ഞു, അച്ഛാ സോജാവോ, ശരി ഉറങ്ങിക്കോളൂ. മെയിം സിർസയിലേക്ക് പാവത്തെ കോട്ടുകർ സോകയാ, ഞാൻ തല മുതൽ കാലുവരെ പൊതിച്ച് കിടന്നു. സോച്ചാ ഷായദ് അബുവഹ് ചലാജുകയാ, അപ്പൊ ഒന്ന് നോക്കാനോ നീ ഇവിടെ നിൽക്കുവാണോ എന്നൊന്നും ചോദിക്കാനൊന്നും പറ്റത്തില്ല. സംശയമാക്കിയാജി ആകെ ദേഖലീജി തപി ഈ വിചിത്ര ഘടന ഘടി അചാനക് ഉസ് നേരെ പയർ ദബാനേ ശുരു കർദിയെ ഉസ്കെ മസ്ബൂത്ത് ഹാത്തും കാ സ്പർശ അനുഭവ കർത്തേ ഹി മെയ് കാം സാഗയ ഏകേക കർക്കെ ദോനും പയർ ഖൂബ് അച്ഛി തരക് സെ ദബായി ഉസ്മേ ബെഡി താകത് തി ഫിർ ഹാത്ത് ദബായി ഹാത്തും കി ഏകേക ഉംഗലി ദബായി ഹർ ഘടി ചിന്ത ബനി രഹി ഗൈ കഹി കോയി ഉംഗലി ചട്കാ നാ ദേ ഇസ്കെ ബാദ് ഉസ്നേ മേരി മുട്ടി ഖോലി ഉസ്മേ കുച്ച് രേഖാ മുട്ടി ബന്ദ് കി ഔർ ചലാ ഗയാ ഉസ്കെ ജാതേ ഹി ചോട്ടോ നെ ദർവാസ അന്തർ സെ ബന്ദ് കർക്കെ ഉസ് പർ താലാ ലഗാ ദിയ ഹംനെ രാഹത് കി സാസ് ലി. ദേഖോ ബിച്ചു ആകെ ക്യാ ഹുവ തപി ഏക വിചിത്ര ഘടന ഘടി, വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവം അവിടെ നടന്നു. അചാനക് ഉസ്നെ മേരെ പർ ദബാനെ ശുരു കർ ദിയ, പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ കാല് തടവാൻ തുടങ്ങി. ഉസ്നെ മത്ത് ഹാത്തും ക സ്പർശ ആ സ്ട്രോങ് ആയിട്ടുള്ള കൈയിന്റെ ആ സ്പർശനം അനുഭവ കർത്തേഹി മേ കാംസാഗ വിറച്ചുപോയി. ഏകേക് കർക്കെ ദോനോ പയർ ഖൂബ് അച്ചി തിരക്സിതായ, പക്ഷെ അദ്ദേഹം നല്ല രീതിയിൽ രണ്ട് കാലും തടവിക്കൊടുത്തു. ഉസ്മയും ബെഡി താക്കത്തെത്തി, അത് വളരെ താക്കത്തായിരുന്നു, ശക്തിയുണ്ടായിരുന്നു. ഫിർ ഹാത്ത് ദബായി ഹാത്തും കേക്കേക്ക് ഉങ്കിലി ദബായി, അത് മാത്രമല്ല കൈയുടെ ഓരോരോ വിരളായിട്ട് തടവി കൊടുക്കാൻ തുടങ്ങി. ഹാത്തി ചിന്ത കഹീം കോയി ഉങ്കിലി ചട്ടാതെ

0: അദ്ദേഹത്തിന് സമയവും ഇങ്ങനെ ചിന്തയായിരുന്നു, ഇനി എന്റെ വിരളം പിടിച്ചു വയ്ക്കുമോ ഇദ്ദേഹം, എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് പേടിച്ച്. ചെയ്യണ്ടെന്ന് പറയാനും പറ്റത്തില്ല, അദ്ദേഹം ചെയ്യുകയാണ്. പേടിച്ച് അദ്ദേഹം കിടക്കുകയാണ്. ഇസ്കേ ബാ ഉസ്കേ മേരി മുട്ടി എന്താണ് വെച്ചതെന്നോ എന്താന്ന് വെച്ചതെന്ന് ചോദിക്കാനോ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോ എന്തോ വെച്ചെന്ന് മാത്രം മനസ്സിലായി. മുട്ടി ബന്ധുക്കി, എന്നിട്ട് അതുപോലെ കൈ മടക്കി വെച്ചു. ഓർച്ചാകെ, എന്നിട്ട് പോയി. ഉസ്കേ ജാത്തേ ഹി ചോട്ടു, അദ്ദേഹം പോയതും ചോട്ടു. എഴുന്നേറ്റ് ഓടി ചെന്നിട്ട് എന്ത് ചെയ്തു? ദർവാസ അന്തർസെ ബന്ധുക്കിയ, അകത്തുനിന്ന് ആ വാതിലങ്ങ് അടച്ചു. ഓർ താലാ ലഗാതിയ, പൂട്ടിട്ട് പൂട്ടി. ഹംനി രാത് ഹി സാസ്ലി, അങ്ങനെ സമാധാനമായിട്ട് അവിടെ കിടന്നു. അദ്ദേഹം എന്തായാലും പുറത്തു പോയി, വാതിൽ പൂട്ടിയല്ലോ. ഇനി എന്തായാലും നമ്മൾ വാതിൽ തുറന്നാൽ മാത്രമേ അത് തരത്തുള്ളൂ. തുടക്കത്തിൽ തന്നെ പറഞ്ഞു അത് ഇരുമ്പിന്റെ ജനലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത്ര പെട്ടെന്നൊന്നും അദ്ദേഹത്തിന് മുറിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും അവര് സേഫ് ആയി. പക്ഷെ കൈയും കാലവും ഒക്കെ തടയി, കൈക്കുള്ളിൽ എന്ത് വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഓക്കെ, വെച്ചു
1: ഹാജി
0: ജി ചൈതന്യ പഠി
1: തബി ഏക് വിജിത് കടനാഗടി അചാനക് ഉസ്നെ മേരേ പൈർ ദബാനെ ശുരു കർ ദി ഉസ്കെ മസ്ബൂത് ഹാത്തോ കാ സ്പർശ് അനുഭവ് കർത്തേ ഹി മേം കാപ്സ ഗയ ഏകേ കർക്കെ ദോനോ പൈർ ഖൂബ് അച്ഛി തര സേ ദബായേ ഉസ്മേം ബഡി താക്കത് ദി ഫിർ ഹാത് ദബായേ ഹാത്തോ കി ഏകേക് ഉംഗലി ദബായി ഹർ ഖടി ചിന്താ ബനി രഹി കി കഹാ കോയി ഉംഗലി ചട്കാ നാ ദേ ഇസ്കേ ബാദ് ഉസ്നെ മേരി മുട്ടി ഖോലി ഉസ്മേം കുച്ച് രഖാ മുട്ടി ബന്ദ് കി ഓർ ചലാ ഗയ ഉസ്കേ ജാതേ ഹി ചോട്ടോ നെ ദർവാസ അന്തർ സേ ബന്ദ് കർക്കെ ഉസ് പർ താലാ ലഗാ ദിയ ഹംനെ രാഹത് കി സാസ് ലീ
0: ലേക്കിന് നീന്ദ് നീ ആയി മേം ജാഗ്ത പടാ രഹ ഓർ സോച്ത രഹ കി ഉസ്മേ ഏകായേക് ബദലാവ് ക്യോം കർ ആയ വഹ ഉതണ്ട് സേ വിനമ്ര കൈസേ ബൻ ഗയ മുട്ടി ഖോൽ കർ ദേഖാ തോ ഉസ്മേ 20 പൈസ കാ സിക്ക താ ലേക്കിൻ നീന്ദ് നീ ആയി. ഇത്രയും സംഭവങ്ങൾ നടന്നു, നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അവരുടെ അവസ്ഥ എന്താണെന്ന്. മേം ജാഗ്ത പടാ രഹ ഓർ സോച്ത രഹ, ഞാൻ ഉണർന്നിട്ട് ആലോചിച്ചു ഇതെന്താണ്. ഉസ്മേം ഏകായേക് ബദലാവ് ക്യോം കർ, ഓരോ മിനിറ്റ് കഴിയും തോറും അദ്ദേഹത്തിന് ഇങ്ങനെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഓരോരോ ചിന്തകൾ എന്തുകൊണ്ട് ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്നു. വഹ ഉദണ്ട് സേ വിനമ്ര, അദ്ദേഹം വളരെ ക്രൂവലായിരുന്നു, പിന്നെ അദ്ദേഹം പെട്ടെന്ന് എങ്ങനെയാണ് ഒരു വിനമ്ര ഭാവത്തിലേക്ക് അദ്ദേഹം വന്നത്. മുട്ടി ഖോൽക്കർ ദേഖാത്ത ഉസ്മീം 20 പൈസയ്ക്ക് സിക്കാത്ത, അപ്പൊ ഞാൻ എന്റെ കൈത്തണ്ട തുറന്ന് നോക്കിയപ്പോൾ അതില് കേവലം 20 പൈസയുടെ ഒരു നാണയം, സിക്കാന്ന് വെച്ച നാണയത്തൊട്ടാണ് വെച്ചിരിക്കുന്നത്. ധീരെ ധീരെ ഗുത്തി സുലച്ചനയിലേക്ക് രഹസ്യം പതിയെ ചുരുൾ അഴിയാൻ തുടങ്ങി. കിതാബോം കോ ഉസ്കെ ഭേങ്കാ നഹീന്ത, ഇപ്പോൾ ഉടനെ നമ്മുടെ അവതർ ആലോചിച്ചത് അദ്ദേഹം പുസ്തകം വലിച്ചെറിഞ്ഞിട്ടില്ല, ബാക്കി എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞു. കിതാബേയും ദേഖകർ അഞ്ചാനേഹി ഉസ്കെ മന്മേ ബാത്തായി ഹോകിക്ക് ഈ ഷായദ് ലിഖിനെ പഠന വലിയ ആത്മീയം. കിതാബേയും ദേഖകർ അഞ്ചാനേഹി ഉസ്കെ മന്മേയും, അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ കാര്യം ഇഹ് ബാത്തായി ഹോകിക്ക് ഈ ചിന്ത തുടങ്ങി കാണാൻ, അദ്ദേഹം പുസ്തകങ്ങൾ എഴുതുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് അദ്ദേഹത്തിന് എന്തോ ഒരു സംശയം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തോന്നി. ഷായദ് ഗുരുഹൈം, ചിലപ്പോൾ ടീച്ചറാണോ സാറാണോ എന്നുള്ളൊരു ചിന്ത ഒരുപക്ഷെ അവന് തോന്നിക്കാണാം. ഉസ് വിക്ഷിപ്ത അവസ്ഥാമേയും ഉസ്കെ അവചേതനാമേയും യഹ് സംസ്കാര ദബാപ്പെടാതാക്കി ഗുരു കാത്തോ ആദർ കർണ ചാഹിയെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ നിന്നും അദ്ദേഹത്തിന്റെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഇത് ഗുരുവാണെന്നോ ഗുരുവിനെ ഒന്ന് ആദരിക്കണമെന്നോ എന്നൊരു ചിന്ത അവൻ എവിടെയോ പെട്ടെന്നൊന്ന് സ്ട്രൈക്ക് ചെയ്തു. ഇതൊക്കെ നമ്മുടെ ഔദർ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അവർ ഇഹ് മാലും ഹോനാ പെർഹിയും മേം ശിക്ഷകവും, ഒരു അധ്യാപകനാണ് എന്ന ചിന്ത അവനിലേക്ക് വന്നു കാണും. ഉസ്കാ വ്യവഹാർ ഏകായേക് ബദൽ ഗയ, അപ്പൊ തന്നെ സഡൻലി അദ്ദേഹത്തിന്റെ ബിഹേവിയറിനൊരു ചേഞ്ചസ് അവിടെ വന്നു. ഉസ്കി വിക്ഷിപ്താവസ്ഥ പർ ഉസ്കിയ സംസ്കാരവും ബെടത്പ, അദ്ദേഹത്തിന് ആ ഭ്രാന്തമായിട്ടുള്ള ആ അവസ്ഥയിൽ നിന്നും പെട്ടെന്ന് തന്നെ അവന്റെ ആ ഒരു കൾച്ചറിലേക്ക് ഉസ്കിയ സംസ്കാരവുമേയും ബെടത്ത മാറ്റം, ഒരു ചേഞ്ചസ് അവന് പെട്ടെന്ന് വന്നു. സംശയമാകിയാപിച്ചു
1: ഹാജി
0: ആകെ തീക്കലി ചെയ്യിപ്പിച്ചു. ശിക്ഷക ദിവസക്കെ അവസർ പർ പൂരേ ദേശമേയും അൻഗിനത് ശിക്ഷകവും കോ സമ്മാൻ കിയാ ജാതാ ഹെ മേരെ ഷഹർമേ മേരാ ഭി കൈ ബാർ സമ്മാൻ ഹോ ചുക്കാ ഹെ ലേക്കിൻ ഉസ് രാത് കോ ഭയ ഔവർ ആതങ്ക കേസായേ മേം ഹി സഹി മുചേ ജോ സമ്മാൻ മില വഹ അപൂർവ ഥാ മേനെ കഥേ നീ സോച്ചാ ഥാ കി ഏക് ശിക്ഷക കെ രൂപമേ മേരാ സർവശ്രേഷ്ഠ സമ്മാൻ ഇസ് പ്രകാർ ഹോഗാ ഇസ്കേ ബാദ് മുച്ചി കച്ചി സെ നീന്ത് പട് ഗയി. അപ്പൊ അദ്ദേഹം ആലോചിക്കുകയാണ്, ശിക്ഷക ദിവസം നമ്മളൊരു ടീച്ചേഴ്സ് ഡേ വരെ പറയാം, ടീച്ചേഴ്സ് ഡേക്ക് കുട്ടികൾക്ക് സമ്മാനം തരാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അല്ലെ. അപ്പൊ അതുപോലെ ആ ശിക്ഷക ദിവസത്തില് പൂരേ ദേശമേ രാജ്യം മുഴുവനും അൻഗിനം ശിക്ഷകവും പോകും. അപ്പൊ എത്രമാത്രം നമുക്ക് അധ്യാപകരുണ്ടോ അവർക്കെല്ലാം സമ്മാൻ കിയാ ജാ മേരെ ഷഹർ മേം ഭി മേരി കൈ ബാർ സമ്മാൻ ഹോ ചുക്കാ ഥാ, എന്റെ ഗ്രാമത്തിലും എനിക്ക് ഒരുപാട് തരത്തിലുള്ള സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ലേക്കിൻ ഉസ് രാത്തുകോ, എന്നാൽ ആ രാത്രി സമ്മാൻ

0: സമ്മാനിച്ച ആ ഒരു സമ്മാനം, ഭയ ഓർ ആതങ്കേ സായേമേം ഹി സഹി, ആ ഒരു രാത്രി ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ആ ഒരു പേടിയും, ഉച്ചേ ജോ സമ്മാൻ മില, എനിക്കൊരു സമ്മാനം തന്നു, അതെല്ലാം അപൂർവത അപൂർവങ്ങളിൽ അപൂർവം അല്ലെ. എല്ലാവർക്കും ഹാ ടീച്ചേഴ്സ് ഡേ അല്ലെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണോ തന്നത്? അല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു. ഭീഷണിയിലൂടെയും ഭയപ്പെടുത്തലിലൂടെയും അവസാനം അവൻ എനിക്ക് തന്ന സമ്മാനം, അതെനിക്ക് ഒരിക്കലും മറക്കാനും പറ്റില്ല, അത് അപൂർവമായിരുന്നു. മെയിനെ കഫി നഹി സോച്ചാ താക്കി ഏക് ശിക്ഷക്ക് രൂപമേ മേരാ സർവശ്രേഷ്ഠ സമ്മാൻ ഇസ് പ്രകാർ ഹോക, ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഒരു ഗുരു എന്നുള്ള നിലയിൽ എനിക്ക് ഇത്രയും സർവശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമ്മാനം, കാല് തടവി തന്നു കൈ തടവി തന്നു അതിനകത്ത് ഒരു നാണയവും വെച്ചിട്ട് പോയി, ഇങ്ങനെ എനിക്ക് കിട്ടും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇസ്കേ ബാദ് മുജേ കച്ചി സി നീന്ത് പടുകയെ, എനിക്കൊരു ആഴത്തിലല്ലാത്ത വളരെ ഡീപ്പ് അല്ലാത്ത ഒരു ഉറക്കം, ചെറിയൊരു മയക്കത്തിലേക്ക് ഞാൻ പോവുകയായിരുന്നു. സംശ്മ ആഗ്യാ വെച്ചു
1: ഹാജി
0: ആഗെ ദേഖലേജിയെ വെച്ചു സബേര ഹുവ ബിഖരേ സമ്മാൻ കോ ഫിർ സെ പിറ്റോ മെയിൻ ജമാത്തെ ഹുയെ ചോട്ടോനെ കഹ ഉസ്നെ ഹമാരി കാനി കൌട്ടി തക് നഹീൻ ലി ദർവാസ ഖോൽകർ ഹം ബാഹറായെ പടോസ് കെ യുവക് സെ കഹ രാത് കോ ഏക് പാഗലിനെ ഹമേ ബഹുത് പരേശാൻ കിയ ഖണ്ഡേ ഠേഠ് ഖണ്ഡേ തക് ഹമേ ഡറാത്ത ധംകാത്ത രഹ വഹ ഹമേ പീട്ട് ഭീ സക്താ ഥ. അപ്പോ രാവിലെയായി കഥവ് തുറന്നു. സബേരെ ഹുവ ബിഖേരെ സമ്മാൻ കോ ഫിർസെ പിട്ടുവിനെ സമ്മാനെ ഹുയ, അതായത് കിട്ടിയ ആ സമ്മാനം ബാഗിലേക്ക് അദ്ദേഹം വെച്ചു. ചോട്ട് പറഞ്ഞു ഉസ്നെ ഹമാരി കാനി കൌടി, അതായത് ഒരു ചില്ലി കാശ് പോലും എടുത്തില്ല, കാനി കൌടി മുതല ഒരു ചില്ലി കാശ് പോലും അതിന് എടുത്തിട്ടില്ല ബാഗിൽ നിന്ന്. അപ്പൊ ദർവാസ ഖോൽകർ ഹം ബാഹർ ഗയെ, രാവിലെ ആയപ്പോ വാതിൽ തുറന്ന് അവർ പുറത്തേക്ക് ഇറങ്ങി. പടോസ്കെ യുവക്സെ കഹ, അയൽപക്കത്തുള്ള ആ ഒരു പയ്യനോട് പറഞ്ഞു രാത്രി ഇതുപോലെ ഒരാൾ വന്നുവെന്നും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചുവെന്നും ഖണ്ഡേ ഡേറ്റ് ഖണ്ഡേ ഒന്ന് ഒന്നര മണിക്കൂറോളം നമ്മളെ ഭീഷണിപ്പെടുത്തി. അപ്പൊ വേ മേരെ പിതാഹെ, അപ്പൊ ഉടനെ ആ കുട്ടി ആ പയ്യൻ ഉത്തരം കൊടുക്കുകയാണ് അതെന്റെ അച്ഛനാണ്. പാഗൽ പൻക ദൗരാ പഠിത്താഹെ തപി ഐസെ ഹർക്കത്തെയും കർത്തേഹെ പർ കിസിക്കോ മാർത്തേ നെഹി വൈസെ വേ യഹാ നെഹി രഹത്തെ മണ്ടിദ്വീപ് മേ മേരെ ഭായും കെ പാസ് രഹത്തെ കൽ രാത് ഗോഹി ആയേഹെ. അപ്പൊ പറഞ്ഞു അതെന്റെ അച്ഛനാണ് വന്നിട്ട് പോയത്, അദ്ദേഹം കുറച്ച് പ്രശ്നമുള്ള ഒരാളാണ്, പർക്കിസിക്കോ മാർത്തനെയും പക്ഷെ ആരെ അടിക്കുകയൊന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ്. വൈസേഹേവേ യഹാ നഹീൻ രഹത്തെ, ഇവിടെയല്ല താമസിക്കുന്നത്, മണ്ടി ദ്വീപ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ സഹോദരന്റെ കൂടെയാണ് താമസിക്കുന്നത്, ഇന്നലെ ഇവിടെ വന്നതാണ് എന്ന് തിരിച്ച് പയ്യൻ ദേഹത്തിന് മറുപടി കൊടുക്കുന്നതാണ്. സംശമ ആഗ്യാ ബച്ചു
1: ഹാജി
0: ടീക്ക് ബച്ചു ആഗെ ദേഖ് ലീജി ഹമാരി മദദ് കെ ലിയെ തും ആയിക്കും നഹീം. അപ്പൊ അമ്മ ചോദിക്കുകയാണ് എന്റെ സഹായത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് വരാത്തത്? മെയിൻ ഖേത്ത് പർ സോയാഥ സോയാബീൻ കട്ട് രഹാഥ. അപ്പൊ ഈ പയ്യനോട് അദ്ദേഹം ചോദിക്കുവാണ് എന്തുകൊണ്ട് ഞങ്ങളെ രക്ഷയ്ക്ക് വന്നില്ല? അപ്പൊ പറഞ്ഞു ഞാൻ വയലിലായിരുന്നു. അഭി ആയാ ഹോം ആപ്കേ ഹാംസെ ആനയ്ക്ക് ബാധുവേ ചബൂത്തരെ ചലേഥെ, അദ്ദേഹം നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഈ വഹീം ഹെ അവിടെയുണ്ട്. ഹമാര രാസ്ത ചബൂത്തരെ സെ ഹോക്കർ ജാത്താത്ത, അപ്പൊ ഇനി ഇവർക്കും പോവേണ്ടത് അങ്ങോട്ടേക്കാണ്. ഹം വഹാംസെ നികൽത്തെ തു വഹ് വഹാം ഖടാമില, അപ്പൊ അവിടെ അവൻ കാണുമായിരിക്കും. ഹംനെ ഉസ്കി ഓർ ധ്യാൻ നഹീൻ ദിയ തപ്പി നീച്ചെ ഉദർക്കർ കുടനോം കെ ബെൽ ചുക്കുക്കർ ഉസ്കെ മേരെ പാവുചോയെ. അപ്പൊ അദ്ദേഹം കണ്ടുടനെ തന്നെ കാലൊക്കെ പിന്നെ ബെൻഡ് ചെയ്തിട്ട് എന്റെ കാൽപാദത്തിൽ വന്ന് തൊട്ടു. ഗുരുദേവ് ബഹുത്ത് ശാമിർ ദാഹും ക്യാ കർത്ത ദൌർ ജോ പടാഥ ഉസ്കെ ചെഹരെ പെർ പശ്ചാത്താപത ആഘോമേ ആസു, അദ്ദേഹത്തിന്റെ മുഖത്ത് പശ്ചാത്താപവും കണ്ണില് കണ്ണുനീരും ഉണ്ടായിരുന്നു. മേനെ കഹ ഭായി തും നിഹി ജമാത്തേക്ക് തും നീ ഗുരുവും കാ കിത്തന മാനെ ബഡായാ ഹെ കിസി ഏക് ഗുരു കാ നെഹി തമാം ഗുരുവും കാ. അപ്പം ഗുരുവാണെന്ന് അറിഞ്ഞപ്പോൾ വളരെ കാര്യമായിട്ടാണ് എന്നെ ആദരിച്ചത്. അപ്പൊ നീ ചെയ്തത് ഒരു ഗുരുവിനെയല്ല, മൊത്തം ഈ ലോകത്തുള്ള എല്ലാ ഗുരുക്കന്മാരെയും ആദരിക്കുക എന്നുള്ള ഒരു രീതി നീ അത് കാണിച്ചു തന്നു. ഇസ്കെ സാത്തഹി ഹം ആഗെ ബഡലേയെ ഔർ ഹാ എഹ് സിക്ക ആജിഫി മേരെ പാസുഹെ. അപ്പം അദ്ദേഹത്തിന്റെ കൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയത്, അവൻ പിന്നെ വേറൊരു തരത്തിൽ ഉപദ്രവിച്ചില്ല. അദ്ദേഹം തന്ന നാണയം ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സംശമ ആഗ്യാപിച്ചു
1: ഹാജി
0: ടീക്ക് ഇസ്മയും ദോ സവാൽ ഹെ പെഹലാ യേ ഹെ കുത്തി സുലച്ചനെ ലഗീസെ ആപ്നെ ക്യാ സമച്ച, ഈ സവാൽക്ക ജവ അർപ്പിതാ ബതായി.
1: പാഗൽ ആദ്മി ലേഖക് ഏക് ശിക്ഷക് സമച്ചകർ ഉൻക ആദർ കർണെ കാ കാരൺ സമച്ചനെ ലഗ.
0: ठीक है सबाश अर्पिता, अभी और एक सवाल है. सवाल ये है लेखक भाई और आतक की उस रात को मिला सम्मान अपूर्ण मानते हैं क्यों? चैतन्य आप बताइए उत्तर.
2: शिक्षक दिवस में सब लोग शिक्षकों का आदर करते हैं. लेखक की भी कई सम्मान मिल चुके थे लेकिन एक पागल आदमी शिक्षक समझकर आदर करते वक्त लेखक को वह अपूर्व मानता है.
0: ठीक है सबाश चैतन्य, समझ में आ गया इस यात्रा वृत्तांत?
1: हाँ जी
0: जी. आज का कक्षा दर समाप्त हो गया.
1: धन्यवाद अध्यापिका जी.
0: धन्यवाद बच्चों.
3: हिंदी പാഠമാണ് ഇതുവരെ കേട്ടത്. പഠിപ്പിച്ചത് തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ ഹിന്ദി അധ്യാപിക സ്മിത എസ് വി, പഠിച്ചത് അർപ്പിത ഡി ചൈതന്യ മോഹൻ.

ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. ആകാശവാണി തുടിത്താളം. തുടിത്താളത്തിൽ ഇന്ന് പുതുപ്പള്ളി കെ മോഹനനും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം കേൾക്കാം.

കെ മോഹനനും സംഘവും അവതരിപ്പിച്ച പഞ്ചാരിമേളമാണ് തുടിത്താളത്തിൽ ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ കണ്ടല്ലൂർ ശൈലജൻ, കണ്ടല്ലൂർ സുബിൻ, കണ്ടല്ലൂർ അർജുൻ, ഹരിപ്പാട് ജയരാജ്.

ಸಂಗೀತ ಸರಣಿ ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കൈക്കുടന്ന നിലാവ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം കൈതപ്രം.

0: ആ കശുമണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുടപ്പനക്കുന്നിലെ കോളോത്ത് മണ്ണിലെ വിശാലമായ വിസ്മയ കാഴ്ചകളിലേക്ക് പോകാം. മലയോര പ്രദേശത്തെ ഹരിതാഭയ്ക്ക് സമാനമായ ഹരിതശോഭയോടെ ഈ നവജീവൻ തളിരണിഞ്ഞു നിൽക്കുന്നു. ഇത് ശ്രീ ചാക്കോയുടെ സദനം. നാലര ഏക്കറിൽ നടന്നു കണ്ടാൽ തീരാത്ത എത്ര കൃഷിയുടെ നല്ല വിശേഷങ്ങൾ പറയാനുണ്ട്. വിദേശത്ത് ഉന്നത ജോലിയും വിരമിച്ചപ്പോൾ ഉയർന്ന പെൻഷനും കിട്ടുന്ന ആളാണ് എങ്കിലും കൃഷിയില്ലാതെ ജീവിതമില്ല. വിദേശത്തിരുന്നും തന്റെ വീട്ടിലെ കൃഷി നന്നായി നിയന്ത്രിച്ചിരുന്നതുകൊണ്ട് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു ഇടവേള അനുഭവപ്പെട്ടതേയില്ല. കണ്ണെത്താ ദൂരത്തോളമുള്ള കൃഷി പോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളും പറഞ്ഞാൽ തീരില്ല. തിരുവനന്തപുരം നഗരപ്രദേശത്തെ ഈ കൃഷിക്കാഴ്ചകൾ കാണാൻ നമുക്കും കൂടാം. ഈ സമ്പന്നമായ കൃഷിഭൂമിയിൽ ഫലങ്ങളും കിഴങ്ങുവർഗ വിളകളും പച്ചക്കറികളും അലങ്കാര സസ്യങ്ങളും തുടങ്ങി മനുഷ്യന്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്ന ജൈവസമ്പുഷ്ടമായ സകല വിളകളും ഇവിടുത്തെ മണ്ണിൽ വേരോടിയിട്ടുണ്ട്. പോഷകാഹാര കലവറയ്ക്കായി പശുവിനെയും മുട്ടക്കോഴിയെയും ആടിനെയും തുടങ്ങി എല്ലാവിധ വളർത്തുമൃഗങ്ങളെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട്. ശ്രീ ചാക്കോയുടെയും ശ്രീമതി സാറാമ ചാക്കോയുടെയും കൃഷിവിശേഷങ്ങൾ നമുക്കൊന്ന് കേട്ടാലോ?
3: ഞങ്ങളിവിടെ കൊടപ്പനക്കുന്ന് 1989 ഇവിടെ വന്നതാണ്. കൃഷി കുറേശ്ശെ ചെയ്ത് തുടങ്ങി. ഒരു 12 വർഷത്തിന് മുമ്പെയാണ് ഞങ്ങൾ റിട്ടയർ ചെയ്തത്. റിട്ടയർ ചെയ്തതിന് ശേഷം ഞങ്ങളിവിടെ വന്ന് കുറച്ചുകൂടെ അതിനെ വിപുലീകരിച്ചു. 6 ജോലിക്കാരുണ്ട്. എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട്. അതായത് ചേന, ചേമ്പ്, കാച്ചില്, മഞ്ഞൾ, ഇഞ്ചി, കുരുമുളക്, പയർവർഗ്ഗങ്ങൾ, പിന്നെ വെജിറ്റബിൾ ആണ് പാവയ്ക്ക, വെണ്ട, വഴുതന, പച്ചമുളക്, ചീര, ഒരു കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ കൃഷികളും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, ഗിനിപ്പിഗുണ്ട്, മോയലുണ്ട്, പ്രാവുണ്ട്, അങ്ങനെ മൃഗങ്ങളും ധാരാളമുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടെ തന്നെയാണ് വിൽക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഗേറ്റിൽ അവിടെ ഒരു ചെറിയ ടേബിൾ വെക്കും. ഓരോ ദിവസത്തെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് അത് വെക്കും. അതിന് വേണ്ടിയിട്ട് ഒരാളുണ്ട്, അവർ അത് ഡെയിലി ചെയ്യുന്നുണ്ട്. പിന്നെ കരിയാപ്പല ധാരാളം ഉള്ളതുകൊണ്ട് അത് ഞങ്ങൾ എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതിനോട്ട് തന്നെ വാഴപ്പിണ്ടി വേണ്ടുന്നവർക്ക് നേരത്തെ വന്ന് പറഞ്ഞാൽ അതും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കൂമ്പ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ അങ്ങനെയും കൊടുക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷരഹിതമായിട്ടുള്ള ഒരു മൂല്യങ്ങളാണ് ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് സക്സസ് തന്നെയാണ്. പാല് ഞങ്ങൾ കൂടുതലും കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണ് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതലേ നല്ല പാല് കൊടുത്തിട്ട് അവർക്ക് അതിന് വേണ്ടുന്ന പോഷകം കൊടുക്കുക. പിന്നെ പ്രായമുള്ളവർക്കും, പിന്നെ ധാരാളം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കും. ഇപ്പം എനിക്ക് 20 പശുക്കളോളമുണ്ട്. ഇതൊരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഒരു പ്രോഫിറ്റ് ആയിട്ടെന്നുള്ളതല്ല. ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. ആ പെൻഷനിലൂടെ പിന്നെ 6 ജോലിക്കാരുണ്ട്. 6 ജോലിക്കാർക്കും അവർക്ക് ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ അവരും സന്തോഷകരമായിട്ട് ഇവിടെ കഴിയുന്നു. ചിലർ 33 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ചിലർ 25 വർഷമായിട്ടുള്ളവരുണ്ട്. അങ്ങനെ അവരും കൂടെ നിൽക്കുന്നു. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ധാരാളം ചെടികളുണ്ട്. ഇവിടെ ഒരു ചെറിയ ഗാർഡൻസ് ഞങ്ങൾക്കുണ്ട്. ഇവിടെ വരുന്നവർ അതിൽ നിന്നും മിനിമം ആയിട്ടുള്ള പ്രൈസിൽ ചെടികളും കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ഹോബിയായിട്ട് തുടങ്ങി. ആൾക്കാർ ഇതിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആൾക്കാർ കുറച്ചുകൂടെ ഒരു

അവയർനെസ് കൊടുക്കുന്നു. അതായത് ഇത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാക്കി മറ്റുള്ളവരുടെ ഇതിലേക്ക്, കാരണം ഇന്ന് അന്യം നിന്ന് പോകുന്ന കുറെ കൃഷികളാണ് പയർവർഗ്ഗങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ സാധാരണ നമ്മൾക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ധാതുക്കൾ ഈ മണ്ണിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അത് വിഷരഹിതമായിട്ടുള്ളത് കിട്ടുമ്പോഴാണ് നമുക്ക് ശരീരത്തിന് കൂടുതൽ ഊർജവും നമ്മുടെ ആരോഗ്യവും മെച്ചപ്പെട്ടതുമാകുന്നത്. അതുകൊണ്ട് കുറച്ച് നമുക്ക് ആവശ്യമായ വെജിറ്റബിൾസ് എങ്കിലും നമുക്ക് കൊച്ചു സ്ഥലങ്ങളിൽ നിന്നുണ്ടാക്കാൻ നമുക്ക് ഗ്രോ ബാഗിൽ കൂടെ വളർത്താൻ. ഞങ്ങൾക്കിവിടെ 150 ഗ്രോ ബാഗ് തന്നെയുണ്ട്. കാരണം എത്ര കീടങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ നിന്നും ഒരു കായെങ്കിലും കിട്ടാതിരിക്കുകയില്ല. അത് സന്തോഷത്തോടെ കഴിക്കുന്നുണ്ടെ നമുക്ക് തന്നെ അറിയാം നമ്മൾ കഴിക്കുന്നത് ഇന്നതാണെന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നുണ്ടെ നമ്മുടെ മുന്നിൽ വരുന്ന സാധനം അത് എങ്ങനെ ഉണ്ടാക്കി എപ്പോഴുണ്ടാക്കി എന്നുള്ളത് ആർക്കും അറിയത്തില്ല. ഇത് നമുക്കറിയാം ഇന്നതാണ്, അത് കേടില്ലാത്തതാണ്. കോവലുണ്ട്, കോവയ്ക്ക ഞങ്ങൾ പച്ചയ്ക്ക് തന്നെയാണ് വിൽക്കാറ്. എല്ലാവരും ജോലിക്കാരെല്ലാം അത് പറിച്ചു തിന്നുന്നുണ്ട്. ധാരാളം പപ്പായയുണ്ട്, നെല്ലിയുണ്ട്, ആത്ത തന്നെ 2-3 ടൈപ്പിലുള്ളതുണ്ട്. മക്കട്ടോ ദേവ എന്നുള്ള ഒരു ഫ്രൂട്ടുണ്ട്, ന്യൂനി ഫ്രൂട്ടുണ്ട്, പാഷൻ ഫ്രൂട്ടുണ്ട്, പിന്നെ അല്ലാതെ ഓറഞ്ചിന്റെ ഒരു മരം വല്ലപ്പോഴും ഒരു ഓറഞ്ച് കിട്ടും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കാണിക്കുക, ഇതും നമുക്ക് ചെയ്യാം. പിന്നെ ജാതിയുണ്ട്, കമുകുണ്ട്, പ്ലാവുണ്ട്, തെങ്ങുണ്ട്, ചെറിയ ഫ്രൂട്ട്സ്, അതായത് പുളിനെല്ലി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇവിടെ. പിന്നെ അമ്പഴങ്ങയുണ്ട്. പിന്നെ അങ്ങനെ കുറേ നമുക്ക് മറ്റധികം ഇല്ലാത്തത് ഇവിടെ ഉണ്ട്. ഞങ്ങളൊന്നും നഷ്ടപ്പെടുത്തത്തില്ല, മാക്സിമം ഞങ്ങളിതിനെയെല്ലാം പ്രിസേർവ് ചെയ്യുകയാണ്. കാരണം ഇതൊക്കെ നമുക്ക് അന്യം നിന്ന് പോകാതെ നമുക്ക് ഒരു കാലത്ത് ഇന്നും ഇങ്ങനെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇന്ന് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളോട് കാളവണ്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയത്തില്ല. അതേസമയത്ത് നമ്മൾ അങ്ങനെയുള്ള ചില കൃഷി സാധനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ലോങ് ലൈഫ് ഉണ്ടാകും, നമുക്ക് ആരോഗ്യപരമായിട്ട് അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. കൃഷിഭവൻ എനിക്ക് വളരെ സപ്പോർട്ടാണ്. ചില അവിടെ തൈകൾ വരുമ്പോഴാണെങ്കിലും വിത്തുകളാണെങ്കിലും ഞങ്ങൾക്ക് തരുന്നുണ്ട്. എൻ്റെ വൈഫിനെ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഈ ഏരിയയിലെ ബെസ്റ്റ് കർഷക സ്ത്രീയായിട്ട് അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കൃഷി ഓഫീസർ പുതിയതായിട്ട് വന്ന് അവർ ഇവിടെ വന്നെല്ലാം കണ്ടു. ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തിരുന്നുണ്ട്. അവിടെ ചില സമയത്ത് അവർക്കും സ്റ്റാളിലേക്കും വേണ്ടുന്ന ഇഞ്ചിയും മഞ്ഞളും 100-150 കിലോ അവർക്ക് ഒന്നിച്ച് വേണം അവരുടെ ഈ കിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി. അന്നേരം അവർക്കും കൊടുക്കുന്നുണ്ട്. എനിക്ക് 2 പൗണ്ടുണ്ട്, അവിടെ മത്സ്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ചൂണ്ടയിട്ട് പിടിക്കാനും ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവർക്കൊരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണ്. വിൽക്കാനായിട്ട് ഞങ്ങൾ അല്ല, കാരണം പലതും ഞങ്ങളൊരു വിപണന സ്കെയിലല്ല. ധാരാളം ഉണ്ടെങ്കിൽ തന്നെ വിപണന ഇതിലല്ല. എന്നാൽ ഒരു സൈഡിൽ കൂടെ അതും ചെയ്യുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളതല്ല, ഇത്രയും നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുമല്ലോ. ഈ സിറ്റിയിൽ പ്രാന്തപ്രദേശത്ത് ഇങ്ങനെ ഒരു സ്ഥലം നമുക്ക് സൗകര്യത്തിന് ഉള്ളത്, അത് എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഉപയോഗിക്കുന്നു. ഈ ഭൂമിയിൽ 1 ഇഞ്ച് പോലും ഞങ്ങൾ വൃതായിടുന്നില്ല. പോച്ചയാണെങ്കിലും ഒരു സൈഡിൽ കൂടെ വരുമ്പോഴത്തേ മറ്റേ സൈഡ് ക്ലിയർ ചെയ്യും. കാരണം ഇവിടെ ധാരാളം പശുവിൻ്റെ ചാണകവും മൂത്രവും എല്ലാം ഈ ഭൂമിയിലേക്ക് തന്നെയാണ് ഞങ്ങൾ പൈപ്പ് വെച്ചിട്ടുണ്ട്. ആ പൈപ്പിൽ കൂടെ അതിങ്ങനെ എല്ലായിടത്തും സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടാണ് വിടുന്നത്. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പശുവിനെയും ആട്ടിൻകുട്ടിയെ വാങ്ങിച്ച്. ആക്ച്വലി എൻ്റെ കുഞ്ഞുങ്ങൾ വെക്കേഷൻ വരുന്നുണ്ടെ അവർ കാണാൻ വേണ്ടിയിട്ടാണ്. 2 ആട്ടിൻകുട്ടിയെ വാങ്ങിച്ചു, അതിൽ നിന്ന് ധാരാളം ഉണ്ടായി. 20-25-30 ആട് വരെ ഉണ്ടായിരുന്നു. അതിനോട് തന്നെ മുയലാണേലും കുഞ്ഞുങ്ങൾ കാണാൻ വേണ്ടിയിട്ട് 2 മുയലിനെ വാങ്ങി. അതിപ്പോഴാണേലും 10-35-40 മുയലുണ്ട്. ഇവിടെ കടകളിൽ കുഞ്ഞായിരിക്കും തന്നെ കൊടുക്കും. ഒരു സമയത്ത് 10-800 കോഴി ഉണ്ടായിരുന്നു. ഇപ്പം രണ്ട് 10-200 ചിലാനും കോഴിയുണ്ട്. എനിക്ക് ഏകദേശം 80 മുട്ടയോളം ചില ദിവസങ്ങളിൽ കിട്ടും. ധാരാളം ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നേരത്തെ പറയും, എനിക്ക് നാളെ 50 മുട്ട വേണം, 20 മുട്ട വേണം. ഞങ്ങൾ അന്നേരം അതിനനുസരിച്ചിട്ട് അവർക്കിവിടെ വെച്ചേക്കും. അല്ല കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ മറ്റുള്ള കൃഷി സാധനങ്ങൾ കൊടുക്കുന്നതിൻ്റെ കൂടെ അവിടെ വെക്കും. കുരുമുളക് സാധാരണ നെടുമങ്ങാട് മാർക്കറ്റിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ആവശ്യക്കാർ കൂടുതലുള്ളത് കൊണ്ട് ഞങ്ങളിവിടെ തന്നെ 1 കിലോ 2 കിലോ എന്നുള്ള ബാഗിനകത്ത് വെച്ചേക്കും. അവർ വന്ന് വാങ്ങിക്കും. അന്നേരം അവർക്ക് നല്ല പ്യുവർ കുരുമുളകാണ് കിട്ടുന്നത്. അതിനകത്ത് മറ്റൊന്നുമില്ല. നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് 6 ജോലിക്കാരുണ്ട്. അവരെല്ലാം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. കുടപ്പനക്കുന്നിൻ്റെ ഒരു കുന്ന് ഭാഗമാണ് ഇവിടെ. ഞങ്ങൾക്ക് താഴെ നിന്ന് മേളിൽ കയറി ഇറങ്ങുമ്പോഴത്തേന് ആരോഗ്യപരമായിട്ട് ഇതുണ്ടാവും. രാവിലെ പ്രത്യേകിച്ച് എനിക്കിപ്പം മുപ്പമ്മോട് പാവലുണ്ട്. രാവിലെ പാവലിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതന്നെ അതിനൊരു മണമുണ്ട്. അത് ഇത്രമാത്രം ആസ്വാദകരമാണ്. ഒരു 10 മണി കഴിയുമ്പോഴത്തേന് അതിന് അത്രയും ഇല്ല. രാവിലെ ഒരു 7-8 മണി ആകുമ്പോഴത്തേന് പോയി വന്നു കഴിഞ്ഞാൽ ഒരു മണം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെ പിന്നെ ഇതെല്ലാം വളർന്നു നിൽക്കുന്ന കാണുന്നുണ്ടേ നമുക്കൊരു മനസ്സിന് വലിയ സന്തോഷം തോന്നും. ഈ വാഴയൊക്കെ കുലച്ച് നിൽക്കുന്നത് കാണുന്നുണ്ടേ തന്നെ നമുക്ക് തോന്നും, എടാ ഈ ഒരു ചെറിയ വിത്ത് വെച്ച് അതിന്

0: വിത്തിൽ കൂടെ നമ്മൾ ഇത്രയും വലിയൊരു കൊല. അന്നേരം ഓരോന്നിനും ഓരോ വിത്തും ഓരോ ജീവനാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയണം. കോഴി തന്നെ ഞാൻ ആൾക്കാരുണ്ട്, ഈ ജീവനുള്ള മുട്ടയാണിത്, ഇവിടെന്ന് ഞങ്ങൾക്ക് 5 പടക്കോഴിക്ക് ഒരു പൂവൻ എന്നുള്ള ഒരു രക്ഷയിലാണ് ഞങ്ങൾ വിട്ടിരിക്കുന്നത്. കൂടെ ഉണ്ടെങ്കിൽ തന്നെയും ഇതിനെ രാവിലെ തുറന്നു വിടും, അതിന് ഏറിയ ഒരു 10-15 സെന്റോളം ഞങ്ങൾ മറച്ച് അതിന് കെട്ടിയിട്ടിട്ടുണ്ട്. അതിന് തീറ്റ കൊടുക്കും. ഈ മുട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അവരവരുടെ ആവശ്യത്തിനുള്ള 10 വെണ്ട വെച്ചു, 10 മുളക് വെച്ചു, അതിൻ്റെ തന്നെ നമ്മുടെ വീടിനുള്ളിൽ കുറച്ച് ചെടി വെച്ചു. നമുക്ക് ആരോഗ്യപരമായിട്ട് ജീവിക്കുന്നതിന് വളരെ സൗകര്യമാണ്. വെണ്ട, വഴുതന, പച്ചമുളക്, കാന്താരിമുളക്, മുളക് തന്നെ പല ഇനങ്ങളുണ്ട്. നമ്മുടെ എല്ലാ കറികളും ഉപയോഗിക്കുന്ന ടൊമാറ്റോ, 10 ബാഗ് എവിടെ വെച്ച് കഴിഞ്ഞാലും നമുക്കത് ഇന്നത്തെ കാലത്ത് നമുക്ക് കൃഷി ഇറക്കാം. പണ്ട് കാലത്തൊക്കെ എനിക്കറിയാം, നമ്മുടെയൊക്കെ സാറന്മാരൊക്കെ രാവിലെ 6-7 മണിക്ക് പുരാടത്തിലിറങ്ങി കൃഷി ചെയ്ത് 8 മണി കഴിയുമ്പോഴത്തേനാണ് കുളിച്ച് അവർ സ്കൂളിലേക്ക് പോകുന്നത്. അവർക്ക് അന്നും ആരോഗ്യമുണ്ടായിരുന്നു. നമ്മളും ഇതിൻ്റെ തൊട്ട് ആരോഗ്യപരമായിട്ട് നമ്മുടെ കൂടെ നിലനിർത്താൻ കൃഷി അത്യാവശ്യമാണ്. കേരളത്തിൻ്റെ ഒരു സംസ്കാരമായിട്ട് ഇതിനെ മാറ്റണം. സാമ്പത്തികമായിട്ട് നമുക്കതിന് ലാഭം ഉണ്ടാക്കാൻ പറ്റത്തില്ലെങ്കിലും ആരോഗ്യപരമായിട്ട് സമ്പത്തുണ്ടാകും. ആരോഗ്യമാണ് നമുക്കിന്ന് ഏറ്റവും കൂടുതൽ വേണ്ടത്. പഴയ കാലത്ത് നമ്മൾ പറഞ്ഞ റൊട്ടി, കപ്പട, മക്കാൻ എന്നായിരുന്നു. ഇന്ന് അതിന് പകരം നമുക്ക് ഏറ്റവും ആരോഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടെന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള കുഞ്ഞുങ്ങളെയും ആ കുഞ്ഞുങ്ങളിൽ ഇത് പകർന്നു കൊടുക്കത്തക്ക വണ്ണം നമ്മളെ തന്നെയും ക്രമപ്പെടുത്തണം. അന്നേരം ആ കുഞ്ഞുങ്ങളോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ദേഹത്ത് ചെളി പരലിട്ട് ചെളിയാണ് നമുക്ക് ചില അവസരങ്ങളിൽ ആരോഗ്യം തരുന്നത്. കാരണം മണ്ണും പൊടിയും പിടിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി പിന്നെ അവർ പുറത്തോട്ടിറങ്ങുമ്പം അവർക്ക് പിന്നെ എല്ലാ അലർജികളും ഉണ്ടാകും. അതിന് പകരം ചെറുപ്പത്തില് അവർ മണ്ണിനോട് മല്ലടിച്ചിട്ട് വരുന്നുണ്ട്, അവർക്ക് അതിനെ അതിജീവിക്കാനുള്ള ആരോഗ്യം അവർക്ക് തന്നെ കിട്ടും. പ്രകൃതിയുടെ ഒരു സമ്പത്തിനെ നമ്മൾ അതിനനുസരിച്ചിട്ട് പാത്തു സൂക്ഷിക്കുന്നു. കാരണം നമ്മളൊരു പ്രകൃതി സ്നേഹിയായിരിക്കണം. നമ്മൾ പ്രകൃതിയാണ് നമുക്ക് എല്ലാ രീതിയിലും മറ്റുള്ള ആവശ്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ആ പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന വികൃതിയാണ് ഇന്നത്തെ പലതിനും നമുക്ക് കാരണമാകുന്നത്. നമ്മൾ ഒരു മരം വെട്ടുമ്പോൾ ഒരു മരം കൂടെ വെക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. മരം നട്ടിട്ട് തണലേകാനെ കൊണ്ട് അവനൊരു പക്ഷേ തണലാകത്തില്ല, അടുത്ത തലമുറയ്ക്കായിരിക്കും ഈ തണൽ കിട്ടുന്നത്. അടുത്ത തലമുറയ്ക്ക് വേണ്ടിയൂടെ നമ്മൾ നമ്മുടെ കൃഷി ഇടങ്ങൾ കാത്തു സൂക്ഷിക്കുകയും അതിനനുസരിച്ച് നമ്മളെ തന്നെ ക്രമപ്പെടുത്തുകയും അതിൽ കൂടെ നമുക്കൊരു പുതിയ സമ്പത്ത്, സൗകര്യങ്ങൾ, പുതിയ മനോഭാവം ഉണ്ടാക്കാൻ നമുക്ക് ഓരോരുത്തരും ഇടയാകട്ടെ.
1: തിരുവനന്തപുരം ജില്ലയിലെ കുടപ്പനക്കുന്നിലെ കോളോത്തു മണ്ണിൽ നവജീവനിലെ ശ്രീ ചാക്കോയുടെയും ശ്രീമതി സാറാമ ചാക്കോയുടെയും കൃഷിവിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കഥകൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനുവേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സ്അപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
0: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ ഉപ്പുകാറ്റേറ്റ ഉടലുകൾ. ചിത്രീകരണം രചന അനിഷ എ മെൻഡസ്.

ഉപ്പുകാറ്റേറ്റ ഉടലുകൾ ചിത്രീകരണം ശനിയാഴ്ച വൈകുന്നേരം 3:05 കൂട്ടുകാരിയിൽ. രചന അനുഷ എ മെൻഡസ്.

0: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ദിസ് ഇസ് ആകാശവാണി. ദ ന്യൂസ് റെഡ് ബൈ അഭിഷേക് മുഖോപാധ്യായ്.

0: കടലാസ് രഹിതമാക്കുന്നതിന്റെ ഭാഗമായി കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി പൂർണ്ണമായും ഡിജിറ്റൽ സേവനത്തിലേക്ക് മാറി. രോഗികളുടെ ആരോഗ്യ വിവരങ്ങൾ അടങ്ങിയ റെക്കോർഡ് സൂക്ഷിക്കുന്നതും ഒ പി ഷീറ്റ്, ടോക്കൺ എന്നിവ നൽകുന്നതും ഇനി മുതൽ ഡിജിറ്റൽ സൗകര്യങ്ങളിലായിരിക്കും. രോഗികൾക്ക് ഫോൺ നമ്പർ നൽകി ഒ പി ടിക്കറ്റും ഷീറ്റും എടുക്കാം. തുടർ പരിശോധനയ്ക്ക് വരുമ്പോൾ ഫോൺ നമ്പർ മാത്രം നൽകിയാൽ മതി. ഡിജിറ്റലൈസേഷന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൂസക്കുട്ടി നിർവഹിച്ചു. കൃഷിയിറക്കുന്ന ഭൂമിയിലും അല്ലാത്തിടങ്ങളിലും നേരിടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ വർധനവിനെതിരെ തിരുരങ്ങാടി നഗരസഭ ആരോഗ്യ വിഭാഗം ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു. കൃഷിയിടങ്ങളിൽ കർഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധിയുമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. ഹരിതകർമ്മസേന പ്രവർത്തകർ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ശേഖരിച്ച 1000 പ്ലാസ്റ്റിക് കുപ്പികളുടെ അടപ്പുകൾ ഉപയോഗിച്ചാണ് വേസ്റ്റ് ടു ആർട്ട് എന്ന പേരിൽ ബോധവൽക്കരണ ചിത്രം നിർമ്മിച്ചത്. നഗരസഭ ആസ്ഥാനത്ത് സ്ഥാപിച്ച ബോധവൽക്കരണ ചിത്രത്തിന്റെ പ്രകാശനം നഗരസഭാ അധ്യക്ഷ സി പി ഹബീബ ബഷീർ നിർവഹിച്ചു. ജില്ലയിലെ വനിതാ സംരംഭകർക്ക് കരുത്തേകാൻ കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് രൂപകൽപ്പന ചെയ്ത ഉയരേ പദ്ധതിക്ക് തുടക്കമായി. നിലവിലുള്ള കുടുംബശ്രീ വനിതാ സംരംഭകരിൽ അടിസ്ഥാന ബിസിനസ് നൈപുണ്യങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ ജൂൺ വരെയുള്ള കാലയളവിൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ 40 ഗ്രാമപഞ്ചായത്തുകളിൽ 700 വനിതകൾക്ക് പഞ്ചായത്ത് തലത്തിൽ ബിസിനസ് പരിശീലനം നൽകും. ജില്ലയിലെ 12 പഞ്ചായത്തുകളിൽ 250 വനിതാ സംരംഭകർക്കാണ് പരിശീലനം ലഭിക്കുക. 2 നീണ്ടു നിൽക്കുന്ന പരിശീലന പ്രവർത്തനങ്ങൾ കോഴിക്കോട് IIM പ്രൊഫസർമാരായ ചിത്തൻ ലാൽജി, രുദ്ര സെൻ ശർമ്മ, അശോക് തോമസ്, ഡോക്ടർ സ്കോളർ, MS ഗായത്രി എന്നിവരടങ്ങിയ ഗവേഷക സംഘമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. IIM ലൈവ് വിഭാഗവും പ്രൊജക്ടിന് പിന്തുണ നൽകുന്നുണ്ട്. പദ്ധതിയിൽ പങ്കാളികളായ സംരംഭകത്വ വികസന സൊസൈറ്റിയിലെ ട്രെയിനർമാർക്ക് പ്രത്യേക നൈപുണി വികസന പരിശീലനം നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർക്കാണ് പദ്ധതിയുടെ ഇൻചാർജ്. ജില്ലാ കുടുംബശ്രീ മിഷനും പദ്ധതിയുടെ സുഗമമായ ഏകോപനത്തിന് ആവശ്യമായ പിന്തുണ നൽകുന്നുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം ADM CS രാജേഷ് നിർവഹിച്ചു. തുഞ്ചൻ പറമ്പിൽ സംഘടിപ്പിച്ച തുഞ്ചൻ ബാലസമാജത്തിന്റെ ദ്വിദിന ശില്പശാല സമാപിച്ചു. ക്യാമ്പിൽ കവിതാ രചന, കളിമൺ ശില്പ നിർമ്മാണം, അഭിനയം എന്നിവയിൽ പരിശീലനം നൽകി. വിനോദ് ആലത്തിയൂർ, PP ലക്ഷ്മണൻ, അനിൽ കോവിലകം എന്നിവർ ക്ലാസ് എടുത്തു. ക്യാമ്പിൽ 39 കുട്ടികൾ പങ്കെടുത്തു. സമാപന സമ്മേളനത്തിൽ ആലംകോട് ലക്ഷൻ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഡോക്ടർ കെ ശ്രീകുമാർ, TP സുബ്രഹ്മണ്യൻ, ബീന മേലരി, കമൽനാഥ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സാഹിത്യകാരൻ KS വെങ്കിടാചലം, തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് അംഗങ്ങളായ കൃഷ്ണൻകുട്ടി, അഡ്വക്കേറ്റ് എം വിക്രം കുമാർ എന്നിവർ പങ്കെടുത്തു. തീരദേശ മേഖലയിലെ കായിക പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി തിരൂർ ജനമൈത്രി പോലീസും പറവണ്ണയിലെ സഞ്ജയ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായി പറവണ്ണ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. തീരദേശ മേഖലയിൽ വിവിധ ക്ലബ്ബുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. തിരൂർ പോലീസ് സ്റ്റേഷൻ SHO അനിൽകുമാർ T മേപ്പള്ളി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വാടംഗം അബ്ദുൾ ജലീൽ, സ്കൂൾ PTA പ്രസിഡന്റ് നാസർ, ക്ലബ്ബ് ഭാരവാഹികളായ PV യാറൂബ്, KV വിശാരത്ത്, രക്ഷാധികാരി റിട്ടയർഡ് SI അബ്ദുൾ ഷുക്കൂർ തുടങ്ങിയവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ ജനമൈത്രി പോലീസ് തീരദേശ മേഖലയിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ജനമൈത്രി പോലീസ് കോർഡിനേറ്റർ SI നസീർ തിരൂർക്കാട് അറിയിച്ചു. ജീവിത വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിച്ച കഥാകാരനായിരുന്നു നന്ദനാരെന്ന് സാഹിത്യകാരൻ KP രാമനുണ്ണി അഭിപ്രായപ്പെട്ടു. അങ്ങാടിപ്പുറം വള്ളുവനാടൻ സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ നന്ദനാർ സാഹിത്യ പുരസ്കാരം സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയാന്റെ സ്നോ ലോട്ടസ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് നൽകിയ 20,000 ക്യാഷ് അവാർഡ് രാമചന്ദ്ര സേതുമാധവൻ കൈമാറി. സാംസ്കാരിക വേദി ചെയർമാൻ അഡ്വക്കേറ്റ് PN നിഷാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ NP വിജയകൃഷ്ണൻ പുരസ്കാര പ്രഖ്യാപനവും ഡോക്ടർ PR ഗീത ശതാബ്ദി ആഘോഷ പ്രഖ്യാപനവും PS വിജയകുമാർ പുസ്തക പരിചയവും നടത്തി. VK വേണുഗോപാലൻ, K കൃഷ്ണൻകുട്ടി എന്നിവരെ സജിത്ത് പെരിന്തൽമണ്ണ അനുസ്മരിച്ചു. ജീവകാരുണ്യ പ്രവർത്തകൻ KR രവി, കലാകാരൻ ബാപ്പു, തട്ടാരക്കാട് ചാർട്ടേഡ് അക്കൗണ്ടിംഗിൽ 2 റാങ്ക് നേടിയ ഫാത്തിമ ഷഹ്സ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി M സുരേഷ് ബാബു.

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ സ്കൂൾ

വിദ്യാർത്ഥികളിൽ കൃഷിയും കൃഷി അനുബന്ധ അറിവുകളും പ്രത്യേക പരിപാടി. രാത്രി 8 മണിക്ക് നേർമൊഴിയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിളിലെ സൂപ്രണ്ടന്റിംഗ് ആർക്കിയോളജിസ്റ്റായ വിജയകുമാർ എസ് നായരുമായി അഭിമുഖം. രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ മൈൻഡ്ഫുൾനെസ് കുട്ടികൾക്ക് കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ലക്ഷ്മി കെ സംസാരിക്കുന്നു. ഇന്ന് രാത്രി 9:30 നാടകം ഇത്തിൽക്കണ്ണി, രചന എൻ കൃഷ്ണപിള്ള, സംവിധാനം ടി എൻ ഗോപിനാഥൻ നായർ, ശബ്ദം നൽകിയവർ പി ഭാസ്കരൻ, സത്യൻ, പ്രേം നസീർ, അടൂർ ഭാസി, കോട്ടയം ചെല്ലപ്പൻ, ജോസ് പ്രകാശ്, ടി എൻ ഗോപിനാഥൻ നായർ, ഷീല, ടി ആർ ഓമന, ഹരിപ്പാട് മീനാകുമാരി.

നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി ചെങ്ങമ്പുഴയുടെ രമണൻ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം, ആലാപനം ഉമാനായർ. 6:15 ഉദയഗീതം ആശാബെൻ, പ്രതിഭ എന്നിവർ പാടിയത്.

നാളെ രാവിലെ 9:15 സഞ്ചാരി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി തിരുവനന്തപുരം താളിയോലരേഖ മ്യൂസിയം. രാവിലെ 10:15 രാഗാമൃതത്തിൽ സംഗീത് ശിവസൌധം പാടുന്ന കൃതികൾ, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാടകം കേരളവർമ്മ ആർ മൃദംഗം, പനമറ്റം എ അരുൺ ഗഞ്ചറ, തുടർന്ന് ഇ ഗായത്രി വീണയിൽ വായിച്ച കൃതികൾ. ഉച്ചയ്ക്ക് 12 മാപ്പിളപ്പാട്ടുകൾ എ ബഷീറ ബീവി, ആലപ്പുഴ റംല ബീഗം എന്നിവർ പാടിയത്. 12:20 വന്ദന വി നായർ പാടിയ ലളിതഗാനങ്ങൾ. 12:40 പ്രകാശധാര, നെഞ്ചരിച്ചിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ജലധരൻ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 2:15 തുടർനാടകം, ദസ്തോവെസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും ഭാഗം 26, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ.

നാളെ വൈകിട്ട് 6:50 കേരള കാർഷിക സർവകലാശാല വയലമ്പീടും മുന്നേറാം കൃഷിയിലൂടെ പുത്തൻ തലമുറ കീടനാശിനികളും സുരക്ഷിത ഉപയോഗവും ഡോക്ടർ ബെറിൻ പത്രോസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. നാളെ രാത്രി 8:00 സാഹിത്യവേദിയിൽ സുരേഷ് വിട്ടിയറും അരുവിക്കര വിൽഫ്രഡ് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും ടെറിൻ ലോറൻസ് പള്ളിത്തുറ എഴുതി അവതരിപ്പിക്കുന്ന കഥയും കേൾക്കാം. രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം പഴമൊഴിയും കടങ്കഥയും മലയാളത്തിന്റെ മാണിക്യമുത്തുകൾ മനോജ് കെ പുളിമാത്ത് സംസാരിക്കുന്നു. രാത്രി 9:30 ഇംഗ്ലീഷ് പരിപാടി മെഷീൻ മൈൻഡ്സ് ആൻഡ് ഹ്യൂമൻ ഹാർട്സ് ദ ന്യൂ ഏജ് ഓഫ് ഡിജിറ്റൽ കമ്പാനിയൻഷിപ്പ് ഡയാന വി പ്രകാശ് സംസാരിക്കുന്നു. നാളെ രാത്രി 9:45 മൊഴിയാമൊരു കഥയിൽ തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ വിമോചനം. 10:00 മെഹ്ഫിൽ. 11:00 സുഭാഷിതം. പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ചത്. പുനഃപ്രക്ഷേപണം കേൾക്കാം. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചകഃ ജതിന ശർമ്മ.

0: ഉപയോഗമായി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന് അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം MLA മാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16th കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് MLA മാരുടെ സത്യപ്രതിജ്ഞ നടന്നു. പ്രോട്ടോം സ്പീക്കർ ജി സുധാകരന് പുറമെ 139 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം F രാജ തമിഴിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. June 3 വരെയാണ് 16th നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. സ്പീക്കർ സ്ഥാനത്തേക്ക് UDF, LDF, BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: നാളെ രാവിലെ 9 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 മുന്നണികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെന്ന് UDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി AC മൊയ്തീനായിരിക്കും. BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി BB ഗോപകുമാറാണ്. നാളെ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം പിരിയുന്ന സഭ പിന്നീട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി May 29 വീണ്ടും സമ്മേളിക്കുന്നത്.
1: എറണാകുളം കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ നിർദ്ദേശം നൽകി. പോലീസ് നടപടികളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചുള്ള സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. കേസിലെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം, LPG എന്നിവയ്ക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. റിഫൈനറികൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിന്റെ ദേശീയ പദ്ധതിയായ ഉമിദിന് രാജ്യത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജനിതക വൈകല്യങ്ങൾ തടയുന്നതിനായി രോഗനിർണയം, കൌൺസിലിംഗ്, പ്രതിരോധം, പരിശീലനം, പൊതുജനാരോഗ്യ ബോധവൽക്കരണം എന്നിവ ഏകോപിപ്പിച്ച് നടപ്പാക്കുന്ന ആദ്യ സമഗ്ര ദേശീയ പദ്ധതിയാണിത്. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് 2026 സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളുടെ ചെലവുകൾക്കായി സർക്കാരിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ ഒരു ഗ്രാന്റും ലഭിക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം. സുതാര്യത, ഉത്തരവാദിത്തം, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്ന്

CDSC ഒ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ

0: മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേന എറണാകുളം ജില്ലയിലെത്തി. ചെന്നൈ അറക്കോണം ആസ്ഥാനമായുള്ള NDRFന്റെ 4th Battalionലെ 33 സംഘമാണ് ജില്ലയിലെത്തിയത്. കാക്കനാട് കളക്ടറേറ്റിലെത്തിയ സേനാംഗങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം മഴക്കാലത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളിൽ പൊതുജന സുരക്ഷയും സുഗമമായ ഗതാഗതവും ഉറപ്പാക്കുന്നതിനായി വിപുലമായ സുരക്ഷാ ട്രാഫിക് നിയന്ത്രണ നടപടികൾ കൊച്ചി മെട്രോ ശക്തിപ്പെടുത്തി. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവവൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ജൈവവൈവിധ്യ ദിനത്തിൽ കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകൾ പുറത്തിറക്കും. എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലും ദേവികുളം, പൊന്മുടി, കൽപ്പറ്റ, അഗളി, വെള്ളായണി, പാലക്കാട് തപാൽ ഓഫീസുകളിലും പ്രത്യേക കവറുകൾ നാളെ പ്രകാശനം ചെയ്യും. കർഷകർക്ക് പ്രതീക്ഷയേകി സംസ്ഥാനത്ത് റബ്ബർ വില ഉയരുന്നു. RSS 4th റബ്ബറിന് കിലോയ്ക്ക് 260 രൂപയാണ് വില. മഴക്കാലത്ത് ഉൽപാദനം വർദ്ധിക്കുമെന്നതിനാൽ മരങ്ങളിൽ മഴമറ ഘടിപ്പിച്ച് ടാപ്പിംഗ് നടത്താനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വിപണിയിൽ ഇത്രയും ഉണർവ് ദൃശ്യമാകുന്നത്. വേനൽക്കാലത്ത് ഇലകൊഴിച്ചിലിനെ തുടർന്ന് ഉൽപാദനം കുറഞ്ഞിരുന്നു. പുതുമഴയ്ക്ക് ശേഷം ഇലകൾ തളർത്ത് ടാപ്പിംഗ് പുനരാരംഭിച്ച വേളയിലാണ് വിലയും ഉയർന്നത്. ശക്തമായ മഴ നീണ്ടുനിന്നാൽ മഴമറ വെച്ചാൽ പോലും ടാപ്പിംഗ് നടത്താനാകുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. വിലയിലെ സ്ഥിരതയില്ലായ്മയും കർഷകരുടെ ആശങ്ക ഇരട്ടിയാക്കുന്നു. എങ്കിലും അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോകാനാണ് ഒരു വിഭാഗം കർഷകരുടെ തീരുമാനം.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KG പരമേശ്വരൻ നായർക്ക് വിട. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നേരത്തെ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 174 പോയിന്റ് ഇടിഞ്ഞ് 75154 നിഫ്റ്റി 22 പോയിന്റ് നഷ്ടത്തിൽ 23636 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 1,17,280 രൂപയും ഗ്രാമിന് 14,660 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തുന്ന അപകട ഇൻഷുറൻസിന്റെ പോളിസി രേഖകൾ നാളെ കൈമാറും. വൈസ് ചാൻസലർ KK സാജു ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം MLA മാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമ്മിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. സന്ധ്യാഗീതത്തിൽ ഇന്നാദ്യം സസ്നേഹം സുമിത്ര എന്ന ചിത്രത്തിൽ ഗായത്രി പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: ആകാശവാണി.
1: വയനും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,

ഒരു നിമിഷം കോപത്തിനെ അടക്കിയാൽ ദുഃഖത്തിന്റെ ആയിരം നിമിഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാകും. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? സ്കൂൾ വിദ്യാർത്ഥികളിൽ കൃഷിയും കൃഷി അനുബന്ധ അറിവുകളും നൽകുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്താണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ ഇറിഗേഷൻ? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.

0: പച്ചപ്പിന്റെ പാഠശാല. സ്കൂൾ വിദ്യാർത്ഥികളിൽ കൃഷിയും കൃഷി അനുബന്ധ അറിവുകളും നൽകുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: ഇന്നത്തെ കാലത്ത് കുട്ടികളെ പ്രകൃതിയോടും മണ്ണിനോടും ചേർത്ത് നിർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിനേറ്റവും നല്ല മാർഗങ്ങളിലൊന്നാണ് സ്കൂളിൽ നടത്തുന്ന കൃഷിപ്രവർത്തനങ്ങൾ. പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ജീവിത പാഠങ്ങൾ നേരിട്ട് പഠിക്കാനുള്ള സുവർണ അവസരമാണ് സ്കൂൾ കൃഷി. ചെറിയൊരു പച്ചക്കറി തോട്ടമോ പൂന്തോട്ടമോ ആയാൽ പോലും അത് കുട്ടികളുടെ മനസ്സിൽ പ്രകൃതിയോടുള്ള സ്നേഹവും ഉത്തരവാദിത്വവും വളർത്തുന്നു. സ്കൂളിൽ കുട്ടികൾ ചേർന്ന് വിത്ത് നട്ട് ചെടികൾ വളർത്തുമ്പോൾ അവർ ക്ഷമയും കഠിനാധ്വാനവും പഠിക്കുന്നു. ഒരു വിത്ത് മുളച്ച് വളർന്ന് വിളവാകുന്നതുവരെ അതിനെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അവർ മനസ്സിലാക്കുന്നു. ഇത് കുട്ടികളിൽ ആത്മവിശ്വാസവും കൂട്ടായ്മയെക്കുറിച്ചുള്ള ബോധവും വർദ്ധിപ്പിക്കുന്നു. ഓരോ കുട്ടിയും സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെടികളെ പരിപാലിക്കുമ്പോൾ സഹകരണ മനോഭാവവും വളരുന്നു. സ്കൂൾ കൃഷിയുടെ മറ്റൊരു പ്രധാന ഗുണം ആരോഗ്യകരമായ ഭക്ഷണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ്. കുട്ടികൾ സ്വന്തം കൈകൊണ്ട് വളർത്തി വിളവെടുക്കുന്ന പച്ചക്കറികളും പഴങ്ങളും ഭക്ഷിക്കുമ്പോൾ പ്രകൃതിദത്ത ഭക്ഷണത്തിന്റെ മൂല്യം അവർ തിരിച്ചറിയുന്നു. രാസവളങ്ങളുടെയും വിഷാംശങ്ങളുടെയും ദോഷങ്ങളെക്കുറിച്ചും ജൈവകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവർ പഠിക്കുന്നു. ഇത് ഭാവിയിൽ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാൻ കുട്ടികളെ പ്രേരിപ്പിക്കും. കൃഷിപ്രവർത്തനങ്ങൾ കുട്ടികളിൽ പരിസ്ഥിതി ബോധവും വളർത്തുന്നു. വെള്ളത്തിന്റെ പ്രാധാന്യവും മണ്ണിന്റെ സംരക്ഷണവും മരങ്ങളുടെയും ചെടികളുടെയും ആവശ്യകതയും അവർ നേരിട്ട് അനുഭവിച്ചറിയുന്നു. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്ന ബോധം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ വളരുന്നു. ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള സാഹചര്യത്തിൽ ഈ ബോധവൽക്കരണം ഏറെ പ്രാധാന്യമുള്ളതാണ്. സ്കൂൾ കൃഷി കുട്ടികളുടെ മാനസിക സന്തോഷത്തിനും സഹായകരമാണ്. മണ്ണിൽ പ്രവർത്തിക്കുകയും ചെടികളോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യുന്നത് മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്നു. പഠന സമ്മർദ്ദങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കാനും ഇത് സഹായിക്കുന്നു. കൊല്ലം ജില്ലയിലെ പള്ളിമൺ എന്ന ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ ഇത്തരത്തിലുള്ള മാതൃകാപരമായ കൃഷിപ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്കൂളാണ്. പന്ത്രണ്ട് ഏക്കറോളം വരുന്ന ക്യാമ്പസിൽ ഏകദേശം 2000 മരങ്ങളുണ്ടെന്നാണ് കണക്ക്. അവയിൽ പലതും അധ്യാപകരും വിദ്യാർത്ഥികളും പലയിടങ്ങളിൽ നിന്നായി ശേഖരിച്ച് കൊണ്ടുവന്ന് നട്ടതാണ്. 3200 കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയം വൈവിധ്യമാർന്ന കൃഷികളുടെ കലവറയാണ്. മാസത്തിൽ 4 പിരീഡ് കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഇവിടെ കാർഷിക വിജ്ഞാന വ്യാപന വിഭാഗവും കാർഷിക ലൈബ്രറിയും പ്രവർത്തിക്കുന്നുണ്ട്.

0: സ്കൂൾ മാനേജർ ശ്രീ സുരേഷ് സിദ്ധാർത്ഥ.
1: ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പ്രകൃതിക്ക് ഇണങ്ങിയ തരത്തിലുള്ള കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ ക്യാമ്പസും ഒക്കെ ആയിരുന്നു. അന്ന് മുതൽ തന്നെ നമ്മൾ മരങ്ങളെയും ചെടികളെയും പരിപാലിപ്പിക്കുന്നതിന് കുട്ടികൾക്ക് വേണ്ട പരിശീലനങ്ങളൊക്കെ നൽകി വരികയാണ്. ആദ്യകാലം മുതൽ തന്നെ ഈ ക്യാമ്പസിനെ വൈവിധ്യമാർക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ കിട്ടാവുന്ന തരത്തിലുള്ള മരങ്ങൾ, പേഴ്, പുന്ന, ഞാവൽ, ഇലഞ്ഞി തുടങ്ങി നാട്ടുമരങ്ങളും അതുപോലെ തന്നെ വിദേശയിന മരങ്ങളും ഫലവൃക്ഷങ്ങളും അടങ്ങിയ ഒരു സുന്ദരമായ ക്യാമ്പസാക്കി ഈ 12 ഏക്കർ ഭൂമിയെ മാറ്റാനുള്ള പരിശ്രമം ആദ്യകാലം മുതൽ തുടങ്ങിയിരുന്നു. 2000-ലധികം വരുന്ന വിവിധങ്ങളായ മരങ്ങളുണ്ട്. ഇവയൊക്കെ പല കാലത്ത് പല ഇടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ചേർന്ന് നട്ടിട്ടുള്ളതാണ്. എല്ലാ വർഷവും ഇവിടെ വനങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ക്യാമ്പസിലെ ഓരോ ഏരിയയും പ്രത്യേകമായിട്ട് തിരിച്ച് 9 വനങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഇതിൻ്റെ ചുറ്റുപാടുകളിൽ അനേകം കൃഷി പരിശീലനങ്ങൾ നമ്മൾ നൽകി വരുന്നത്. അത് കുട്ടികൾക്ക് പ്രകൃതിയെ അറിയാൻ ഏറെ സഹായിക്കുന്നുണ്ട്. അത് കുട്ടികളുടെ ക്ഷമയും സഹവർത്തിത്വവും പരസ്പര സ്നേഹവും വളർത്തിയെടുക്കുന്നുണ്ട്. കൃഷി പഠിക്കുന്നതിലൂടെ അവർ സ്വയം പര്യാപ്തമാവുകയാണ്. നാളെ ആന്റർപ്രണേഴ്സിനെ സൃഷ്ടിക്കാൻ ഏറ്റവും ബേസിക്കായ പാഠമാണ് കൃഷി. കുട്ടികൾ ഒരു പ്രാവശ്യം കൃഷി ചെയ്ത് 1 കിലോ തക്കാളിയോ മുളകോ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് അവരുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുമ്പോൾ അവർ സേവ് ചെയ്യുന്നത് അല്പം ധനം മാത്രമല്ല, അവരുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന ഏറ്റവും വലിയൊരു സമ്പാദ്യമാണ്, അറിവാണ് അവരതിലൂടെ നേടുന്നത്. ഇവിടെ ഏകദേശം 250-ലധികം വരുന്ന കുട്ടികൾ വീടുകളിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ പോയി കാണുകയും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും പലതരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. കൃഷി ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ മറ്റ് കാർഷിക മേഖലയിലെ പ്രഗത്ഭരും ഒക്കെ വന്ന് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. കൂൺ കൃഷിയും മത്സ്യകൃഷിയും അതുപോലെ തന്നെ മൃഗപരിപാലനവും കോഴിയും അതിനോടൊപ്പം നടക്കുന്നുണ്ട്. മഞ്ഞളും ഇഞ്ചിയും ഒക്കെ പലയിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് പലതരത്തിൽ പ്ലാന്റ് ചെയ്ത് അതിൻ്റെ വളർച്ചയും അതിൻ്റെ വിളവെടുപ്പും കണ്ടു വളരുന്നവരാണ് ഈ കുഞ്ഞുങ്ങൾ. വഴുതനയും മുളവും തക്കാളിയും ഒക്കെ നമ്മുടെ ഗാർഡനോടൊപ്പമാണ് അവർ പരിപാലിക്കുന്നത്. പാഠപുസ്തകങ്ങൾക്കകത്ത് നിന്ന് കിട്ടുന്ന അറിവ് തുലവും പരിമിതമാണ്. അത് പലപ്പോഴും പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്ന പുതിയ നൂതന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും കാതലായ അറിവാണ് പ്രകൃതി പരിപാലനത്തിലൂടെ അവർക്ക് കിട്ടുന്നത്. അത് ജീവിതഗന്ധിയാണ്. അതുകൊണ്ട് അവർക്ക് നിലനിൽപ്പിനെയും അതുപോലെ തന്നെ ഭാവിയിലേക്കുള്ള കരുതലിനെയും ഒക്കെ വളരെ കൂടുതൽ സഹായിക്കുന്നുണ്ടെന്നാണ് രക്ഷിതാക്കളും പറയുന്നത്. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് തെങ്ങിൻ തൈ വെച്ചൊരു വിപ്ലവം നടത്തുകയുണ്ടായി. കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം സമീപ പ്രദേശങ്ങളിൽ ആവശ്യമുള്ള വീടുകളിലെത്തി വെസ്റ്റ് കോസ്റ്റ് ടാൾ എന്ന് പറയുന്ന തീരദേശ നെടിയൻ അത് വെച്ചു കൊടുക്കുകയുണ്ടായി. കാരണം നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് പുതിയ ഫാഷനോടൊപ്പം നാടൻ തെങ്ങുകളെ മാറ്റിവെച്ചിട്ട് കുള്ളൻ തെങ്ങുകളിലേക്ക് ഒരു പ്രേമം ഉണ്ടാവുകയുണ്ടായി. ഈ കുള്ളൻ തെങ്ങുകൾ അവയ്ക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവുകയും പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ തെങ്ങ് കർഷകർ വലിയൊരു പ്രതിസന്ധിയിലാണ്. അതിനൊരു ബദൽ സമ്പ്രദായം എന്ന നിലയിൽ നാടൻ തെങ്ങിൻ തൈകളുമായി കുട്ടികൾ നേരിട്ട് പോയി അവരാവശ്യപ്പെടുന്ന സ്ഥലത്ത് കൃഷി ഭവനിൽ നിന്ന് കളക്ട് ചെയ്ത 250 തെങ്ങിൻ തൈകൾ 250 വീടുകളിൽ വെച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കുട്ടികളിലേക്ക് മാത്രമല്ല നാട്ടുകാരിലേക്ക് കൂടി കൃഷിയെക്കുറിച്ച് ഒരു അവയർനെസ് നൽകുന്ന ഒരു വിദ്യാലയമായി സിദ്ധാർത്ഥ മാറി.
0: സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി രോഹിണി,
2: കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് കൃഷിയെയും സംസ്കാരത്തെയും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു മൂല്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൻ്റെ വൈവിധ്യമാർന്ന കാർഷിക പ്രവർത്തനങ്ങളെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുടെ വിദ്യാലയത്തിന് സാധിക്കുന്നു എന്നത് ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് വളരെ വൈവിധ്യമാർന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് കൃഷിയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ക്യാമ്പസിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയിട്ട് കൃഷി പഠിപ്പിക്കാൻ ഒരു അധ്യാപകനെ തന്നെ ഞങ്ങൾ ചുമതലയേൽപ്പിക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ വളരെ വൈവിധ്യമാർന്ന, ശരിക്കും പറഞ്ഞാൽ നൂതനമായ രീതിയിൽ കൃഷി എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ പാരമ്പര്യ സമ്പ്രദായങ്ങൾക്കോടൊപ്പം തന്നെ പുതിയ പുതിയ ആശയങ്ങൾ കൃഷികളിൽ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് കൂടി കുട്ടികളെ പഠിപ്പിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതിനുവേണ്ടിയിട്ട് ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ് തുടങ്ങിയ പുതിയ കാർഷിക പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ഈ കാർഷിക ഉൽപ്പന്നങ്ങളെയെല്ലാം തന്നെ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം, അത് പലതരത്തിലുള്ള ഉൽപ്പാദന മേഖലകളെ കൂടി പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അവരിലേക്ക് എത്തിക്കാം എന്ന് വളരെ വ്യക്തമായ ഒരു പ്ലാനിങ്ങോടു കൂടിയാണ് ഈ വിദ്യാലയം മുന്നോട്ട് പോകുന്നത്.
0: സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി സുലഭ,
3: നമ്മുടെ ക്യാമ്പസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രീൻ ക്യാമ്പസ് എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത. കുട്ടികളിൽ നമ്മൾ അവരുടെ വിദ്യാഭ്യാസവും പ്രകൃതിയുമായിട്ട് ഒന്ന് ഇണങ്ങിച്ചേർന്ന് പോകത്തക്ക രീതിയിലാണ് നമ്മളുടെ കരിക്കുലം തന്നെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ക്ലാസ്സിലെയും കുട്ടികൾക്ക് ഏകദേശം മാസത്തിൽ 4 പീരീഡെങ്കിലും അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. അതിന് പ്രത്യേകം നമുക്കൊരു ഇൻസ്ട്രക്ടർ തന്നെയുണ്ട്, ആഷിക് ദത്ത് എന്നാണ് സാറിന്റെ പേര്. സാറും ഈ കുട്ടികളുമായിട്ട് നമ്മളുടെ കൃഷി രീതികൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനും സാർ വളരെയധികം കുട്ടികളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കുട്ടികൾ അവരവരുടെ വീട്ടിൽ വെജിറ്റബിൾസ് ഒക്കെ കൃഷി ചെയ്യുക, അവരുടെ ഒഴിവ് സമയങ്ങളിലെല്ലാം അവർ എൻഗേജ്ഡ് ആകുന്നുണ്ട്. അതിലൂടെ കുട്ടികൾക്ക് ആരോഗ്യപരം

0: ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നുണ്ട്.
1: നഴ്സറി വിഭാഗം മുതലുള്ള കുട്ടികൾക്ക് കൃഷിയെക്കുറിച്ചുള്ള ബാലപാഠങ്ങൾ സ്കൂളിൽ നിന്ന് നൽകുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെ മണ്ണും മരങ്ങളും പരിചയപ്പെടുത്തുന്ന കാർഷിക പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കി വരുന്നു. നഴ്സറി വിഭാഗം പ്രിൻസിപ്പൽ ശ്രീമതി പ്രിയ,
2: കുഞ്ഞുകുട്ടികളിൽ കൃഷി രീതിയെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഈ വർഷം ഞങ്ങൾ ആരംഭിച്ചത്. ഇതിന്റെ പേര് കുഞ്ഞിളം കൈകളിൽ മണ്ണു പറ്റട്ടെ എന്നുള്ള ഒരു പ്രോജക്റ്റ്. ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചുകുട്ടികളിൽ കൃഷി രീതിയെക്കുറിച്ചും കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുട്ടികളിൽ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയുമാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് നടപ്പാക്കിയത്. അതിനോടൊപ്പം ഞങ്ങൾ മൈക്രോ ഗ്രീൻ ഫാമിംഗ് എന്ന് പറയുന്ന ഒരു കൃഷി രീതിയും കൂടി കുട്ടികളിൽ പരിചയപ്പെടുത്തി. ഈ കൃഷി രീതിയിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ ആദായങ്ങളെ കുട്ടികൾ തന്നെ മാർക്കറ്റിംഗ് നടത്തുകയും അതിന്റെ പ്രോഫിറ്റിനെ വീണ്ടും കൃഷി രീതിയിൽ തന്നെ ചിലവാക്കുന്നതുമായിരുന്നു അതിന്റെ ഒരു പ്രോജക്റ്റ്. കൃഷി രീതിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ അധ്യാപകർ കൂടി അത് മേടിക്കുമായിരുന്നു. അത്രയും എളുപ്പത്തിൽ അത് സെയിൽ നടത്തുന്ന ഒരു രീതിയാണ്. അതുപോലെ ഇപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് പോലും കുട്ടികൾക്ക് ഞങ്ങൾ വാട്സപ്പിലൂടെ ഇതിനുള്ള മെസ്സേജസ് കൊടുക്കുന്നുണ്ട്. തുടർന്നും അവർ മൈക്രോ ഗ്രീൻ ഫാമിംഗ് വീടുകളിൽ വെച്ച് ഇപ്പോഴും ചെയ്യുന്നുണ്ട്.
1: കോവിഡ് കാലത്ത് ധാരാളം കുട്ടികൾ കൃഷിയിൽ ആകൃഷ്ടരായി മുന്നോട്ട് വരികയും കാർഷിക പ്രവർത്തനങ്ങൾ വീടുകളിൽ ഉൾപ്പെടെ അക്കാലത്ത് നടക്കുകയും ചെയ്തു. എന്നാൽ പല കാരണങ്ങളാൽ അത് മുന്നോട്ടു പോയില്ല. ഇങ്ങനെ നിന്നുപോയ കൃഷി പുനരുജ്ജീവിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യം കണ്ട സന്തോഷം പങ്കുവയ്ക്കുന്നു അധ്യാപക രക്ഷാകർത്തൃ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ ഗിരീഷ് ചന്ദ്രൻ.
3: പൊതുവേ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ, കുട്ടികളിൽ കൃഷിയും അല്ലെങ്കിൽ ഈ മത്സ്യകൃഷി ഇതിനോട് താല്പര്യം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലെ കോവിഡ് കാലത്തൊക്കെ ആണെങ്കിൽ ധാരാളം മത്സ്യകൃഷി അക്വേറിയങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ കുറഞ്ഞു, കുട്ടികളെല്ലാം മൊബൈലിലോട്ട് മാറി. അതിൽ നിന്ന് കുട്ടികളെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നൊരു ചിന്തയും മാനേജ്മെൻ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ തന്നെ ചെറിയ കുട്ടികൾ, നഴ്സറി കുഞ്ഞുങ്ങളെ ചെറിയ തൈകൾ, വഴുതന തൈകളും ഒക്കെ കൊടുത്തിട്ട് അത് നമ്മുടെ നെടുമ്പന കൃഷിഭവന്റെ കൃഷി ഓഫീസർ അതിന്റെ ഉദ്ഘാടനമൊക്കെ ചെയ്തു. ചെറിയ കുഞ്ഞുങ്ങൾ എൽ കെ ജിയിലും യു കെ ജിയിലും പഠിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ തൈ കൊടുത്ത് അത് വീട്ടിൽ നട്ട് വളർത്തി അതിൻ്റെ ഫോട്ടോയൊക്കെ അവരുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തു. അത് ബാക്കിയുള്ള കുട്ടികൾക്കും കൃഷിയോടൊരു താല്പര്യമുണ്ടാക്കി. മുതിർന്ന കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, നമുക്ക് താഴെ ഒരു പോളി ഹൗസ് ഉണ്ട്. അപ്പോൾ ആ പോളി ഹൗസിൽ ആദ്യം സാലഡ് വെള്ളരിയാണ് ചെയ്തത്. ആ സാലഡ് വെള്ളരി ചെയ്ത് അതിൻ്റെ വിളവെടുത്ത് നമ്മുടെ ഇവിടുത്തെ തന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഒക്കെയാണ് അവർക്ക് ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ അത് വാങ്ങി പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് വീണ്ടും കുട്ടികളിൽ താല്പര്യമുണ്ടായി. അതിനുശേഷം അതേ ഹൗസിൽ ഇപ്പോൾ ചീരകൃഷി ചെയ്യുന്നുണ്ട്. ഈ ചീരകൃഷിയൊക്കെ തന്നെ നമ്മുടെ സ്കൂളിൽ തന്നെ അത് മാർക്കറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ മീറ്റർ പയർ എന്ന് പറയുന്ന നീളമുള്ള പയർ, അത് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളാണ് ചെയ്തത്. അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ, നമ്മുടെ താഴെ ഒരു ഫാമുണ്ട്, ആ ഫാമിൽ അവർ തന്നെ ചെയ്ത് വിളവെടുത്ത് അതും നമ്മുടെ സ്കൂളിലെ ആഴ്ചതോറുമുള്ള രക്ഷകർത്താ മീറ്റിങ്ങുകളിൽ ഇത് വിൽപ്പനയ്ക്ക് വെച്ച്, അതുപോലെ തന്നെ സ്കൂളിൻ്റെ ചരിവായ ഒരു പ്രദേശത്ത് ഡ്രാഗൺ ഫ്രൂട്ട്, അതും കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു ഉദ്ഘാടനമൊക്കെ നടത്തിയിട്ടാണ് ചെയ്തത്. അതിൻ്റെയും വിളവെടുത്ത് അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ വെണ്ട കൃഷി ചെയ്തു, അതിൻ്റെയും വിളവെടുത്തു. അതിൻ്റെ വിത്തുകൾ ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ അവൈലബിൾ ആണ്. ഇത് കുട്ടികൾക്ക് തന്നെ കൊടുത്ത് അവർ വീട്ടിൽ കൊണ്ടുപോയി പരിപാലിച്ച് ചെടികൾ വളർത്തി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോ ക്ലാസ് ഗ്രൂപ്പുകളിൽ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അത് മറ്റുള്ള കുട്ടികൾക്കും ഒരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ട്. പിന്നെ മിക്ക സ്കൂളുകളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഉച്ചയ്ക്ക് കൊണ്ടുവരുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ. സ്കൂൾ മാനേജ്മെൻ്റ് തന്നെ എങ്ങനെ ഇത് സംസ്കരിക്കുക എന്നുള്ളത് ചിന്തിച്ചപ്പോൾ കുറച്ച് മുട്ടക്കോഴികൾ കൊണ്ടുവന്നു. അതുപോലെ താഴെ ഒരു ഫാമിൽ തന്നെ താറാവ് കൃഷിയുണ്ട്. ഇതിന് ആഹാരവുമായി നമ്മുടെ ആഹാരവശിഷ്ടം അത് പെട്ടെന്ന് സംസ്കരിച്ചു പോയി. ഇതിൻ്റെ ഒരു പരിണതഫലമായി ധാരാളം മുട്ടകൾ കിട്ടി. ആ മുട്ടകളും നമ്മുടെ സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് വിപണനം ചെയ്ത് അതും ഒരു വരുമാന മാർഗമാക്കി മാനേജ്മെന്റ് മാറ്റുന്നുണ്ട്. പക്ഷെ വരുമാന മാർഗം എന്നതിനേക്കാൾ ഉപരി ഇതെല്ലാം കുട്ടികൾക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ വീടുകളിൽ തന്നെ ഈ മാലിന്യം ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അത് വീടുകളിൽ ചെറിയ മുട്ടക്കോഴികളെയൊക്കെ വളർത്തിയാൽ വീട്ടിലൊരു മുട്ടയുമായി വീട്ടിലെ മാലിന്യ സംസ്കരണം നടത്താനും കഴിഞ്ഞു.
1: പള്ളിമൺ സെൻട്രൽ സ്കൂളിന്റെ അഭിമാനകരമായ കാർഷിക നേട്ടങ്ങളിൽ പ്രധാന

0: പ്രധാന പങ്കുവഹിച്ചത് കാർഷിക അധ്യാപകനായ ശ്രീ ആഷിക് ദത്താണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ മാസ്മരിക വലയത്തിൽ അകപ്പെട്ടു പോകുന്ന കുട്ടികളെ അത്ര രസകരമല്ലാത്ത മണ്ണും ചെളിയും പുരളുന്ന കാർഷിക വൃത്തിയിലേക്ക് കൊണ്ടുവരിക എന്നതും അവരെ അവിടെ ഉറപ്പിച്ചു നിർത്തുക എന്നതും ചെറിയ കാര്യമല്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൃഷി എന്ന വിരസ സബ്ജക്റ്റിനെ രസകരമാക്കി അവതരിപ്പിച്ച് ധാരാളം കുട്ടികളെ സ്കൂളിലും വീട്ടിലും കൃഷി ചെയ്യിപ്പിക്കുക എന്ന ലക്ഷ്യം വിജയകരമായി നിർവഹിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഇദ്ദേഹം. സ്കൂളിലെ കാർഷിക പ്രവർത്തനങ്ങളെക്കുറിച്ച് ശ്രീ ആഷിക് ദത്ത്.
1: വൈവിധ്യമാർന്ന കാർഷിക നൂതന രീതികളാണ് നമ്മുടെ സ്കൂൾ അവലംബിച്ചിരിക്കുന്നത്. അക്വാപോണിക്, ഹൈഡ്രോപോണിക്, മഴമറയിലെ പച്ചക്കറി കൃഷി, കൂൺ കൃഷി, കമ്പോസ്റ്റ് നിർമ്മാണം, കോഴി വളർത്തൽ, താറാവ് വളർത്തൽ, പന്നിക്കൃഷി, ആട്, പശു മുതലായ എല്ലാത്തരം കാർഷിക രീതികളും നമ്മുടെ സ്കൂളിൽ ചെയ്തു വരുന്നു. അതുപോലെ തന്നെ ഇടവിള കൃഷി, ഇഞ്ചി, മഞ്ഞൾ മുതലായവയും നല്ല രീതിയിൽ തറയിലും ഗ്രോ ബാഗിലുമായി കൃഷി ചെയ്തു വരുന്നു. കൂടാതെ സംയോജിത കൃഷി മാതൃകകൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി മീൻ കൃഷിയും താറാവ് കൃഷിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള കൃഷി മാതൃകയും ഇവിടെ ചെയ്തു വരുന്നു. കൂടാതെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി, കേരള കാർഷിക സർവകലാശാലയുടെ 3 മുൻനിര പ്രദർശനത്തോട്ടങ്ങളും ഇവിടെ ചെയ്തു വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് സുസ്ഥിര എന്ന ഇനം തീറ്റപ്പുല്ലിൻ്റെ മുൻനിര പ്രദർശനത്തോട്ടവും അതോടൊപ്പം ഞാലിപ്പുവൻ വാഴയുടെ ഒരു പ്രദർശനത്തോട്ടവും കൂരവ കൃഷിയുടെ പ്രദർശനത്തോട്ടവും ചെയ്തു വരുന്നുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെയും കൃഷി വിജ്ഞാന കേന്ദ്രം കൊല്ലം, അതുപോലെ നെടുമ്പന കൃഷിഭവൻ എന്നിവരുടെ സഹകരണങ്ങൾ നമ്മുടെ കാർഷിക പ്രവർത്തനത്തിൽ ലഭിക്കാറുണ്ട്. കുട്ടികൾ സ്കൂളിലെ പ്രവർത്തനങ്ങൾ അനുകരിച്ചുകൊണ്ട് അവരുടെ വീട്ടിലും മികച്ച പച്ചക്കറി തോട്ടവും മൃഗപരിപാലനവും ചെയ്തു വരുന്നുണ്ട്. കുട്ടികൾ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിനായി വിശാലമായൊരു ഔഷധ തോട്ടവും നക്ഷത്രവനവും സ്കൂളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ ഏറെ വലിയൊരു പ്രത്യേകതയാണ് കൃഷിക്കായി പ്രത്യേകം പിരീഡുള്ളത്. ഈ ഒരു പിരീഡ് വഴി കുഞ്ഞുങ്ങൾ ധാരാളമായ നൈപുണികൾ നേടുകയും അത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. അഗ്രികൾച്ചറിനായി പ്രത്യേക കാർഷിക വിജ്ഞാന വ്യാപന വിഭാഗം സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ ലൈബ്രറി കോർണർ എന്ന രീതിയിൽ കാർഷിക നൂതന രീതികളുടെ പുസ്തകങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിനായി പ്രത്യേക അഗ്രികൾച്ചർ ലൈബ്രറിയും സ്കൂളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. മൈക്രോ ഇറിഗേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായി വിക്ക് ഇറിഗേഷൻ അഥവാ തിരുനന കൃഷിയും അതോടൊപ്പം ഫോഗ് ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്ലിങ്കറിംഗ് ഇറിഗേഷൻ ഇത്തരത്തിലുള്ള ഇറിഗേഷൻ രീതികൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിനായി അവയും സ്കൂളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. മരച്ചീനി കൃഷി, ചേന, ചേമ്പ്, കാച്ചിൽ മുതലായ കിഴങ്ങുവിളകളെ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായി കിഴങ്ങുവിളകളും കൃഷി ചെയ്തു വരുന്നു. കൂടാതെ വൈവിധ്യമാർന്ന വാഴകളും കൃഷി ചെയ്തു വരുന്നു. കുഞ്ഞുങ്ങളിൽ കാർഷിക സംരംഭകത്വം വളർത്തുന്നതിൻ്റെ ഭാഗമായി കൂൺ കൃഷിയും സ്കൂളിൽ ചെയ്തു വരുന്നു. ശാസ്ത്രീയമായി എങ്ങനെയാണ് കൂൺ കൃഷി ചെയ്യേണ്ടതെന്നതിൻ്റെ തിയറിയും പ്രാക്ടിക്കലും സ്കൂളിൽ ചെയ്യുകയും അത് അനുകരിച്ചുകൊണ്ട് ധാരാളം കുട്ടികൾ വീട്ടിൽ കൂൺ കൃഷി ചെയ്യുകയും പഠനത്തോടൊപ്പം ഒരു അധിക വരുമാനം കൂടി ഇതുവഴി കുട്ടികൾ നേടുന്നുണ്ട്. സ്കൂളിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികളും മറ്റും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുക എന്ന സാധ്യത കുട്ടികളെ മനസ്സിലാക്കുന്നതിനായി മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും ചെയ്തു വരുന്നുണ്ട്. ജാം, സ്കോഷ്, അച്ചാറുകൾ അതുപോലെ കൊണ്ടാട്ടങ്ങൾ മുതലായവയും ഇവിടെ ചെയ്തു വരുന്നു.
0: കാർഷിക സർവകലാശാല, കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രം, നെടുമ്പന കൃഷിഭവൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചാണ് ഇവിടെ കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നെടുമ്പന കൃഷി ഓഫീസർ ശ്രീമതി സുമി മോഹൻ.
2: പള്ളിമൺ വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലെ കൃഷിക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും നെടുമ്പന കൃഷിഭവൻ നൽകി വരാറുണ്ട്. കൃത്യമായ ഇടവേളകളിൽ ഫീൽഡ് സന്ദർശിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ കൃഷിവകുപ്പിൻ്റെ വിവിധങ്ങളായ പദ്ധതികളിൽ ഉൾപ്പെടുത്തി നടീൽ വസ്തുക്കളും സബ്സിഡിയും മറ്റും അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. സ്കൂളിൽ അഗ്രികൾച്ചർ ക്ലബ്ബ്, നേച്ചർ ക്ലബ്ബ്, സീഡ് ക്ലബ്ബ്, പെറ്റ്സ് ക്ലബ്ബ് എന്നീ 4 ക്ലബ്ബുകളിലായിട്ടാണ് കുട്ടികൾ

0: തിരിച്ചിട്ടുള്ളത്. ഈ നാല് ക്ലബിലെ വിദ്യാർത്ഥികളാണ് സ്കൂളിലെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം മാസത്തിൽ 4 പിരീഡ് അഗ്രികൾച്ചറിനായി മാറ്റിവെച്ചിട്ടുണ്ട്. എല്ലാത്തരം കൃഷികളുടെ ഒരു ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് സ്കൂൾ ക്യാമ്പസിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. നെടുമല കൃഷിഭവന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും സ്കൂളിലെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ നൽകി വരാറുണ്ട്.
1: പള്ളിമൺ സെൻട്രൽ സ്കൂളിലെ കാർഷിക പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം എടുത്തു പറയേണ്ട ഒന്നാണ്. ധാരാളം കുട്ടികൾ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ താൽപര്യത്തോടെ ഏർപ്പെടുന്നുണ്ട്. മാത്രമല്ല, സ്കൂളിൽ നിന്ന് കിട്ടുന്ന കൃഷിപാഠങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കി വിജയം കൈവരിക്കുകയും ചെയ്യുന്നു. എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രാവൺ ആർ അനൂജ്:
2: നമ്മുടെ സ്കൂളിൽ വിവിധ തരമായ കൃഷി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ നിന്ന് നമുക്ക് വിത്തുകളും തൈകളും തന്ന് വീട്ടിലുള്ള കൃഷിയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ മഷ്റൂം, ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം, പിന്നെ പശു, പന്നി, എമു, കൃഷിത്തോട്ടം, വയലുകൾ, അങ്ങനെ വിവിധ തരമായ കാര്യങ്ങളുണ്ട്. പിന്നെ മോഡേൺ ടെക്നോളജീസ് കൃഷികളായ ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ് എന്ന കൃഷികളുണ്ട്. നമ്മുടെ സ്കൂളിലെ കൃഷി കണ്ടു മറിഞ്ഞും എന്റെ വീട്ടിൽ കൃഷി പരിപാലിക്കുന്നു. 100 ഗ്രോ ബാഗുകളിൽ പച്ചക്കറി കൃഷിയും 30 ബെഡുകളായി 2 റൂമിൽ മഷ്റൂം കൃഷിയും ഞാൻ ചെയ്യുന്നു. അതുപോലെ തന്നെ മീൻ വളർത്തുന്നുണ്ട്. ബ്രാൽ, വരാൽ എന്നിവയായ മീനുകൾ വാട്ടർ ടാങ്കിലിട്ടാണ് ഞാൻ വളർത്തുന്നത്. അതുപോലെ തന്നെ ഡ്രമ്മിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് നട്ട് അത് വളർത്തുന്നുണ്ട്. കുറെ അധികം ചെടികളും കടലാസ് പൂക്കൾ, ആപ്പിൾ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഞാൻ വീട്ടിൽ ചെയ്യുന്നുണ്ട്. കൃഷി ചെയ്ത് കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ സ്കൂളിൽ തന്നെ കൊണ്ടുവന്ന് വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സംവിധാനം നമ്മുടെ സ്കൂൾ നമുക്ക് തരുന്നുണ്ട്. എനിക്ക് നമ്മുടെ സ്കൂൾ വളരെ സ്പെഷ്യൽ ആണ്. കാരണം ഇവിടെ പഠനം മാത്രമല്ല, പ്രകൃതിയെയും കൃഷിയെയും കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കൂൺ കൃഷി, പച്ചക്കറി തോട്ടം, ഔഷധത്തോട്ടം, ഒരു വിശാലമായ ഫാം, മീനുകളും എന്നിവയൊക്കെ ഉണ്ട്. ആ മീൻകുളത്തിൽ കരിമീൻ, വരാൽ, ബ്രാൽ പോലെയുള്ള മീനുകൾ വളർത്തുന്നുണ്ട്. അതുപോലെ എമു, പശു, താറാവ്, കോഴി, പന്നി എന്നിവയും നമ്മുടെ ഫാമിന്റെ ഭാഗമാണ്. ഇതൊക്കെ ഞങ്ങൾ പുസ്തകത്തിൽ വായിക്കുന്നത് മാത്രമല്ല, നേരിട്ട് കണ്ടും ചെയ്തും പഠിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നേച്ചറിനോടും അഗ്രികൾച്ചറിനോടും കൂടുതൽ ഇഷ്ടവും കെയറും വരുന്നു ഞങ്ങൾക്ക്. ടീം വർക്ക്, റെസ്പോൺസിബിലിറ്റി, കോൺഫിഡൻസ് എന്നിവയും ഇതിലൂടെ പഠിക്കാനാകുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ സ്കൂൾ ഞങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ പോലെയാണ്. ഇവിടെ നിന്ന് മാർക്സ് മാത്രമല്ല, ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന പല നല്ല കാര്യങ്ങളും ഞങ്ങൾ പഠിക്കുന്നു.
1: കൃഷി സ്കൂളിലൊതുക്കാതെ അത് കുട്ടികളുടെ വീട്ടിലേക്കും അതുവഴി അയൽപ്പക്കങ്ങളിലേക്കും അങ്ങനെ സമൂഹത്തിലേക്കും കൃഷിയുടെ നല്ല പാഠങ്ങൾ വ്യാപിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തിന്റെ ചെറിയ തുടക്കമാണ് ഇത്തരം കാർഷിക പ്രവർത്തനങ്ങൾ. സ്കൂൾ കൃഷി വെറും പച്ചക്കറി വളർത്തൽ മാത്രമല്ല, അത് ജീവിതത്തെ പഠിപ്പിക്കുന്ന ഒരു പാഠശാലയാണ്. കുട്ടികളെ ഉത്തരവാദിത്വ ബോധമുള്ളവരായും പ്രകൃതി സ്നേഹികളായും ആരോഗ്യബോധമുള്ള പൗരന്മാരായും വളർത്താൻ സ്കൂൾ കൃഷിക്ക് കഴിയും. അതുകൊണ്ട് തന്നെ എല്ലാ സ്കൂളുകളിലും കൃഷി പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്.
3: പച്ചപ്പിന്റെ പാഠശാല പ്രത്യേക പരിപാടി സമാപിക്കുന്നു. ആഖ്യാനം ഗായത്രി ദേവി.
4: കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി

0: കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമെന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ ഇറിഗേഷൻ? ഉത്തരം, മണ്ണിന്റെ ഘടനയ്ക്കും വിളകളുടെ ആവശ്യങ്ങൾക്കും യോജിച്ച രീതിയിൽ വളം പല തവണകളായി വെള്ളത്തോടൊപ്പം നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ ഇറിഗേഷൻ. കുറഞ്ഞ അളവിൽ കൂടുതൽ തവണകളായി വളങ്ങൾ, സസ്യവളർച്ച ത്വരിതപ്പെടുത്തുന്ന പോഷകങ്ങൾ, രാസലായനികൾ തുടങ്ങിയവ ജലസേചന സംവിധാനത്തിലൂടെ നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

ಸಂಗೀತ ಸರಣಿ. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടിയിൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. സംസ്ഥാനത്ത് 30,000 ഹെക്ടറിലെ പുനർനടിയിലൂടെ 50,000 റബ്ബർ കർഷകർക്ക് സഹായം ലഭ്യമാക്കും. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള ചെറു കർഷകർക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതാണ് പദ്ധതി. ആദ്യവർഷം 55,000 രൂപയും രണ്ടാം വർഷം 20,000 രൂപയും ഓരോ

0: കർഷകനും പരമാവധി 2 ഹെക്ടർ വരെയുള്ള റബ്ബർ പുനർനടീലിന് ധനസഹായം ലഭിക്കും. ഉൽപാദനക്ഷമത കുറഞ്ഞ പഴയ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി ഉൽപാദനക്ഷമതയുള്ളവ വെച്ചുപിടിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നതാണ് പദ്ധതി. ഗുണമേന്മയുള്ള തൈകൾ കുറഞ്ഞ ചെലവിൽ കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് ഓരോ നഴ്സറിക്കും പരമാവധി 6 ലക്ഷം രൂപ വരെ സബ്സിഡി അനുവദിക്കും. അപേക്ഷകർ തിരിച്ചറിയൽ രേഖ, ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷിയിടത്തിന്റെ സ്കെച്ച്, അംഗീകൃത നഴ്സറിയിൽ നിന്ന് നടീൽ വസ്തുക്കൾ വാങ്ങിയതിന്റെ ബിൽ തുടങ്ങിയ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ നൽകേണ്ട ഓൺലൈൻ പോർട്ടൽ www.keraplantation.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ തിരുവനന്തപുരം 6238450476, 9037824036 കോട്ടയം, 9037824049 തൃശൂർ, 9037824047 കണ്ണൂർ എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടുക. റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഓരോ പ്രദേശത്തേക്കും യോജിച്ച ഇനങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും അറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. കർഷകരുടെ ചോദ്യങ്ങൾക്ക് നാളെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗിരീഷ് ടി ഫോണിലൂടെ മറുപടി പറയും. കോൾ സെന്റർ നമ്പർ 04812576622. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലെ കോഴിക്കോട് ചാത്തമംഗലം പ്രാദേശിക കോഴിവളർത്തു കേന്ദ്രത്തിൽ വിരിയിച്ച അംഗീകൃത എഗ്ഗർ നഴ്സറിയിൽ വളർത്തിയ 45-60 ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ 1 ന് 130 രൂപ നിരക്കിൽ 23/5/2026 ശനിയാഴ്ച രാവിലെ 9 മുതൽ 12 വരെ കോഴിക്കോട് ജില്ലാ മൃഗാശുപത്രിയിൽ വെച്ച് വിതരണം ചെയ്യുന്നു. ഫോൺ നമ്പർ 9847932809. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ശ്രദ്ധിക്കാം. വെള്ളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 24,200 രൂപ, ആലപ്പുഴ 24,700, ചെങ്ങന്നൂർ 28,000, കോട്ടയം 28,400, വടക്കൻ പറവൂർ 26,000. കൊപ്ര ക്വിന്റലിന് കൊല്ലം 14,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,200, വടക്കൻ പറവൂർ 14,700. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,800 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ, എറണാകുളം, വടക്കൻ പറവൂർ എന്നിവിടങ്ങളിൽ 4,000 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 22,000, അടൂർ 18,000, കായംകുളം 20,000, പുളിങ്കുന്ന് 24,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 20,000, കോട്ടയം, എറണാകുളം എന്നിവിടങ്ങളിൽ 26,000, തൊടുപുഴ 30,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,800, കട്ടപ്പന 2,400. കുരുമുളക് അൺഗാർബിൾഡ് നെടുമങ്ങാട് 66,000, അടൂർ 70,000, പാല 68,000, കൊച്ചി ഗാർബിൾഡ് 72,400, കൊച്ചി അൺഗാർബിൾഡ് 70,400. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 4,900. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 35,000 രൂപ. ചുക്ക് ക്വിന്റലിന് അടൂർ 27,000, കൊച്ചി 29,000, മൂവാറ്റുപുഴ 28,000, തൊടുപുഴ 25,000. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് കൊല്ലം 78,100. അടയ്ക്ക 1,000, അടൂർ 4,000, എറണാകുളം 4,600. ഇതുവരെ കേട്ടത് കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് എംഎൽഎമാർ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന നാലാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ആരോഗ്യ

0: സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ട്രെയിനുകളിലെ തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ബിജെപി അംഗം രാജീവ് ചന്ദ്രശേഖറും ഉൾപ്പെടെ കൂടുതൽ എംഎൽഎമാരും മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം എംഎൽഎ എ കെ എം അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം എഫ് രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, ഷിബു ബേബി ജോൺ, സണ്ണി ജോസഫ്, കെ മുരളീധരൻ തുടങ്ങിയവർ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അക്ഷരമാല ക്രമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് യുഡിഎഫ് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. എ സി മൊയ്തീനാണ് എൽഡിഎഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. ബിജെപിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി വി ബി ഗോപകുമാറാണ്. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം നാളെ പിരിയുന്ന സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29th വീണ്ടും ചേരും. ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ സഭയിൽ നടക്കും. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ടി വി കെയിൽ നിന്ന് 21 പേരും കോൺഗ്രസിൽ നിന്നുള്ള 2 പേരുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതോടെ വിജയ് മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 32. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി വിജയും 9 മന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചതായി വിദേശകാര്യ മന്ത്രാലയം. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ മാസം 28 മുതൽ 31 വരെ ന്യൂഡൽഹിയിൽ നടക്കേണ്ടിയിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചത്. ആഫ്രിക്കൻ യൂണിയനുമായും ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷനുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പുതിയ തീയതികൾ പിന്നീട് തീരുമാനിക്കും. ആരോഗ്യ പ്രതിസന്ധിയെ നേരിടാനുള്ള ആഫ്രിക്കൻ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ സന്നദ്ധതയും അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ എബോള ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. എബോള രോഗിയുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയ യാത്രക്കാർ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുമ്പ് ഇക്കാര്യം എയർപോർട്ട് ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ അറിയിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കോംഗോയിലും യുഗാണ്ടയിലുമായി 130ലേറെ എബോള മരണങ്ങളും 600ലേറെ പേർക്ക് രോഗബാധയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ഉൽപാദനം വർദ്ധിപ്പിച്ചതായും റിഫൈനറികൾ പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല വാർത്താസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
2: हमारे पास सफिशियंट सप्लाईज हैं, क्रूड हो, नेचुरल गैस हो, पेट्रोल हो या डीजल हो. हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर ऑपरेट कर रही हैं ताकि जो देश की डिमांड है उसको मीट किया जा सके. इसके अलावा रिफाइनरीज में एलपीजी प्रोडक्शन को रैंप अप किया गया है और लगभग 46,000 से 47,000 टन एलपीजी देश की रिफाइनरीज में बनाई जा रही है.
0: എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾ ആശങ്കമൂലം ഇന്ധനം വാങ്ങുന്ന രീതി ഒഴിവാക്കണമെന്നും ശ്രീമതി സുജാത ശർമ്മ അഭ്യർത്ഥിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗ് ഇന്ന് നടന്നു. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 87%ത്തിലധികം പേർ വോട്ട് രേഖപ്പെടുത്തി. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പാരമ്പര്യമായി ജനിതക വൈകല്യങ്ങൾ പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഉമ്മീദ് നെറ്റ്വർക്ക് രാഷ്ട്രത്തിന് സമർപ്പിച്ച് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ്. ബയോടെക്നോളജി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ സംരംഭമാണിത്. രോഗനിർണയം, പ്രതിരോധം, പരിശീലനം, ബോധവൽക്കരണം എന്നിവ ഉൾക്കൊള്ളുന്ന സംയോജിത സമീപനമാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ക്ഷയരോഗം ഇല്ലാതാക്കുന്നതിനായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരിശോധനയും രോഗനിർണയ പ്രവർത്തനങ്ങളുമാണ് ഇന്ത്യ നടത്തിവരുന്നത്.

0: ുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ജനീവയിൽ നടന്ന 79-ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: India has recently launched the strategy for artificial intelligence in healthcare for India. The future of AI depends on our collective ability to build ethical and human-centric approach. India is known for pharmacy of the world for its leadership in generic medicines. India's commitment to global health partnership and cooperation was demonstrated during the COVID-19 pandemic through vaccine Maitri initiatives under the India supplied 300 million vaccine doses to around 100 countries.
0: അടുത്തിടെ ട്രെയിനുകളിലുണ്ടായ തീപിടുത്തങ്ങൾക്ക് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് കേന്ദ്ര റെയിൽമന്ത്രി അശ്വനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ ഉന്നതതല സുരക്ഷാ അവലോകന യോഗം ചേർന്നു. വിഷയം അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കിയ റെയിൽവേ മന്ത്രാലയം, അട്ടിമറി ശ്രമങ്ങളിൽ റെയിൽവേ സുരക്ഷാസേന അന്വേഷണം നടത്തിവരികയാണെന്നും അറിയിച്ചു. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക, റെയിൽവേ ശൃംഖലയിലുടനീളം CCTV ക്യാമറകൾ സ്ഥാപിക്കുക, നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. യാത്രക്കാർ ജാഗ്രത പുലർത്തണമെന്നും റെയിൽവേ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിലെ എല്ലാ മദ്രസകളിലും പ്രഭാത അസംബ്ലിയിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. ഉത്തരവ് ഉടൻ നടപ്പാക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് മദ്രസ എഡ്യൂക്കേഷൻ നിർദ്ദേശം നൽകി. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026 സർക്കാരിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഗ്രാന്റുകൾ സ്വീകരിക്കാത്ത സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. എന്നാൽ സുതാര്യത, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തരം സ്കൂളുകളിലും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാവുന്നതാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കായിക രംഗത്തെ ഉത്തേജക മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ ക്രിമിനൽ കുറ്റമാക്കുന്നതിനുള്ള ഭേദഗതി നിർദ്ദേശങ്ങളിൽ പൊതുജനാഭിപ്രായം തേടി കേന്ദ്ര സർക്കാർ. നിരോധിത ഉത്തേജക മരുന്നുകളുടെ കടത്ത്, വിതരണം എന്നിവ നടത്തുന്ന സംഘടിത ശൃംഖലകളെ തടയുകയാണ് ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. മരുന്നുകടത്ത്, മാഫിയ പ്രവർത്തനങ്ങൾ എന്നിവയിൽ പങ്കാളികളാകാത്ത കായിക താരങ്ങളെ ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടു എന്ന കാരണത്താൽ മാത്രം ക്രിമിനൽ കുറ്റവാളികളായി കണക്കാക്കില്ല. കായിക താരങ്ങൾ നടത്തുന്ന ഉത്തേജക മരുന്ന് നിയമലംഘനങ്ങൾ നിലവിലുള്ള ആന്റി ഡോപ്പിംഗ് ചട്ടങ്ങൾക്ക് കീഴിൽ തന്നെ തുടർന്നും കൈകാര്യം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തിരഞ്ഞെടുത്തു. അഹമ്മദാബാദിലാണ് മത്സരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൈലാസ് മാനസ സരോവർ യാത്രയ്ക്കായി നറുക്കെടുപ്പിലൂടെ 1000 പേരെ തെരഞ്ഞെടുത്തതായി വിദേശകാര്യ മന്ത്രാലയം. നറുക്കെടുപ്പ് കേന്ദ്രമന്ത്രി S.J. ശങ്കർ നിർവഹിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട യാത്രികർ ലിബുലേഖ്, നാഥുല പാസുകൾ വഴി 50 യാത്രികരടങ്ങുന്ന 20 ബാച്ചുകളിലായാണ് യാത്ര ചെയ്യേണ്ടത്. രണ്ട് റൂട്ടുകളും പൂർണ്ണമായും ഗതാഗത യോഗ്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വർഷത്തെ യാത്ര ജൂണിൽ ആരംഭിച്ച് ഓഗസ്റ്റിൽ അവസാനിക്കും. 120 കോടി രൂപയിലധികം രൂപ വിലമതിക്കുന്ന 3,00,000 നിരോധിത ഇ സിഗരറ്റുകൾ പിടിച്ചെടുത്ത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നടന്ന പരിശോധനയിലാണ് ഇവ പിടിച്ചെടുത്തത്. ഇത്തരം നിരോധിത വസ്തുക്കൾ ചൈനയിൽ നിന്നാണ് വരുന്നതെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത MLA മാർ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ആരോഗ്യ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ട്രെയിനുകളിലെ തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി യുവവാണി
3: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ നവനീത് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന വയലിൻ വാദനം, അമൽ കൃഷ്ണ ആലപിക്കുന്ന ലളിതഗാനം,

0: നിഖിലേഷിവ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ വാദനം എന്നിവ ആസ്വദിക്കാം. ആദ്യമായി നവനീത് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന വയലിൻ വാദനം കേൾക്കാം.
1: ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ഹംസധ്വനി രാഗത്തിലും ആദ്യ താളത്തിലും ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഗണപതിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു കീർത്തനം.

നവനീത് കൃഷ്ണൻ അവതരിപ്പിച്ച വയലിൻ വാദനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അടുത്തതായി അമൽ കൃഷ്ണ ആലപിക്കുന്ന ലളിതഗാനം കേൾക്കാം.

അമൽകൃഷ്ണ ആലപിച്ച ലളിതഗാനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവസാനമായി നിഖിലേഷ് ശിവ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ വാദനം കേൾക്കാം.

നിഖിലേഷ് ശിവ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ വാദനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. നമസ്കാരം. നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം. നിർവഹണം മൃദുൽ ജേക്കബ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ആകാശവാണി, സമയം 8:00.
3: നേർമൊഴി.
4: ഇന്നത്തെ നേർമൊഴിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. മൺമറഞ്ഞുപോയ നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന ശാസ്ത്രമേഖലയാണ് ആർക്കിയോളജി അഥവാ പുരാവസ്തുശാസ്ത്രം. സംസ്കാരങ്ങളുടെ അവശേഷിപ്പുകളെ കണ്ടെത്തുകയും അവയെ ഖനനം ചെയ്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയും അതിനെ പഠനവിധേയമാക്കുകയുമാണ് പുരാവസ്തു ഗവേഷകർ ചെയ്യുന്നത്. പുരാതന മനുഷ്യ സംസ്കാരങ്ങളുടെ ആരംഭം, അവർ കൈവരിച്ച പുരോഗതി, അവയുടെയെല്ലാം രേഖപ്പെടുത്തൽ, വിശദീകരിക്കൽ, സംസ്കാരങ്ങളുടെ ചരിത്രം മനസ്സിലാക്കൽ, അവയുടെ പരിണാമദശകളുടെ കാലഗണന, അതിപുരാതനവും പുരാതനവുമായ സമൂഹങ്ങളിലെ മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചും അവർ ജീവിച്ചിരുന്ന പരിസ്ഥിതികളെക്കുറിച്ചും പഠിക്കൽ എന്നിവയാണ് പുരാവസ്തുശാസ്ത്രത്തിന്റെ ലക്ഷ്യങ്ങൾ. ഇന്നത്തെ നേർമൊഴിയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു പുരാവസ്തു ഗവേഷകനാണ്, വിജയകുമാർ എസ് നായർ. അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിളിലെ സൂപ്രണ്ടന്റിംഗ് ആർക്കിയോളജിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ കേൾക്കാം

0: വിജയകുമാർ എസ് നായരുമായി സംസാരിക്കുന്നത് എം കെ ദിലീപ്.
1: സാർ, നേർമൊഴിയിലേക്ക് സ്വാഗതം.
2: എല്ലാവർക്കും നമസ്കാരം.
1: നമ്മുടെ ലിസണേഴ്സിനെ സംബന്ധിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ഒരു സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. നമ്മുടെ ലിസണേഴ്സൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. പലയിടങ്ങളിലും ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലുള്ളതാണെന്നുള്ളത് പലപ്പോഴും ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എന്താണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അതിൻ്റെ ഒരു ലക്ഷ്യം, അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ?
2: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാരതീയ പുരാവസ്തു വകുപ്പ്, നമ്മുടെ ഭാരതത്തിലുള്ള പുരാതനമായിട്ടുള്ള, അതായത് ആർക്കിയോളജിക്കൽ സൈറ്റുകളുടെയും ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള മോനുമെൻറ്റ്സ്, സംരക്ഷിത സ്മാരകങ്ങളുടെയും കസ്റ്റോഡിയനാണ്. ആ മോനുമെൻറ്റുകളുടെയും സൈറ്റുകളുടെയും സംരക്ഷണവും അതിൻ്റെ കൺസർവേഷൻ, റിപ്പയർ, ഇതെല്ലാം നടത്തുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. അത് AMASR ആക്ട് 1958, ഏൻഷ്യൻറ്റ് മോനുമെൻറ്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ് ആക്ട് 1958 പ്രകാരം ഒരു മോനുമെൻറ്റ് നാഷണൽ മോനുമെൻ്റായിട്ട് ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് വരുന്നത്. അത് പുരാവസ്തു സൈറ്റാവാം, അല്ലെങ്കിൽ മോനുമെൻറ്റും ആവാം. മോനുമെൻ്റ് എന്ന് പറയുമ്പം തഞ്ചാവൂർ ടെമ്പിൾ, അതൊരു മോനുമെൻ്റാണ്. അതേസമയം ആദിച്ചെന്നല്ലൂർ, അതൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. നമ്മുടെ കേരളത്തിൽ വടക്കുനാഥ ടെമ്പിൾ, അതൊരു മോനുമെൻ്റ്, സംരക്ഷിത സ്മാരകമാണ്. അതുപോലെ തന്നെ പാലക്കാട് കോട്ട, ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, അഞ്ചുതെങ്ങ് കോട്ട, തിരുവല്ലം പരശുരാമ ടെമ്പിൾ, ഇതെല്ലാം സംരക്ഷിത സ്മാരകങ്ങളാണ്. നമുക്ക് സൈറ്റുകളായിട്ട് കുടക്കൽ പറമ്പ്, അതൊരു മെഗാലിത്തിക് സൈറ്റാണ്. കേരളത്തിൽ നമുക്ക് സ്മാരകങ്ങളും സൈറ്റുകളുമായിട്ട് ഒരു 30 പ്രോപ്പർട്ടീസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് AMASR ആക്ട് 1958 പ്രകാരം.
1: സാറിൻ്റെ ഒരു വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ആൾറെഡി ഉണ്ടായിട്ടുള്ള ആസറ്റ് സംരക്ഷിക്കുന്നതാണ് ഈ സംരക്ഷിത സ്മാരകങ്ങൾ, സൈറ്റുകൾ നമ്മൾ പുതുതായിട്ട്?
2: അല്ലല്ല, സൈറ്റുകളും പുരാതനമായിട്ടുള്ളതാണ്,
1: ഇതൊക്കെ കണ്ടെത്തുന്നവയാണ്.
2: അതെ, നമ്മൾ സൈറ്റ് എക്സ്കവേഷനുകളിലൂടെയും പരിവേഷണങ്ങൾ, എക്സ്പ്ലോറേഷൻ, അതുവഴിയും നമ്മൾ കണ്ടെത്തിയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റിയതാണെങ്കിൽ നമ്മൾ നാഷണൽ മോനുമെൻ്റ് ആയിട്ട്, പ്രൊട്ടക്റ്റഡ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു.
1: റീസെന്റ് ആയിട്ടുള്ള പാസ്റ്റിൽ നമ്മൾ അങ്ങനെ ഡിക്ലെയർ ചെയ്യപ്പെട്ടുള്ള സൈറ്റുകളെ കുറിച്ച് പറയാം.
2: നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു ടെമ്പിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, മോനുമെന്റ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, AMASR ആക്ട് 1958. അത് പാലക്കാട് ഉള്ള ഓങ്ങല്ലൂർ ശിവ ടെമ്പിൾ, മഞ്ചുളാങ്കലാണ് എക്സാക്ട് പ്ലേസ് നെയിം. അതാണ് ഒരു 2 മാസം മുൻപ് ഡിക്ലെയർ ചെയ്തത്. അതിൻ്റെ ഫൈനൽ നോട്ടിഫിക്കേഷനും വന്നു. ഇനിയിപ്പോൾ പെരിഞ്ചാല ഒരു ടെമ്പിൾ, ശിവ ടെമ്പിൾ നമ്മൾ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടി.
1: ഇത്തരത്തിൽ സൈറ്റുകൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പൊ താങ്കളുടെ ഹെഡ് ഓഫീസ് തൃശ്ശൂരാണ്.
2: അതെ.
1: ഓൾ ഓവർ കേരള എങ്ങനെയാണ് ഇതിന്റെ ബാക്കിയുള്ള ഒരു ഘടന?
2: തൃശ്ശൂർ സർക്കിളിന് കീഴിൽ പല സബ് സർക്കിൾസ് ഉണ്ട്. പാലക്കാട് സബ് സർക്കിളുണ്ട്, കണ്ണൂർ സബ് സർക്കിളുണ്ട്, കൊച്ചി സബ് സർക്കിളുണ്ട്, ട്രിവാൻഡ്രം സബ് സർക്കിളുണ്ട്. ഈ സബ് സർക്കിളിന് കീഴിൽ പല പല മോനുമെന്റ്സ് അവർക്ക് പല ജില്ലകളിൽ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പരശുരാമ ടെമ്പിൾ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം സബ് സർക്കിളാണ് വരുന്നത്. കൊച്ചിയിൽ വരുമ്പോൾ മട്ടാഞ്ചേരി പാലസ് മ്യൂസിയം കൊച്ചി സബ് സർക്കിളിന് കീഴിലാണ് വരുന്നത്. തൃശ്ശൂർ സബ് സർക്കിളുണ്ട്. തൃശ്ശൂർ സബ് സർക്കിളിന് കീഴിൽ വരുമ്പം പെരുവനം ശിവ ടെമ്പിൾ, അവിട്ടത്തൂർ ടെമ്പിൾ, പള്ളിമന ടെമ്പിൾ, വടക്കനാഥ ടെമ്പിൾ, ഇതെല്ലാം തൃശ്ശൂർ സബ് സർക്കിളിന് കീഴിലാണ്. കണ്ണൂർ സബ് സർക്കിളിന് കീഴിൽ വരുമ്പോൾ ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, വയനാട് നമുക്കൊരു ജൈന ടെമ്പിളുണ്ട്, അതെല്ലാം കണ്ണൂർ സബ് സർക്കിളിന് കീഴിൽ. പിന്നെ പാലക്കാട് വരുമ്പോൾ പാലക്കാട് കോട്ട, പിന്നെ അവിടെ നേതൃമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശിവ ടെമ്പിളുണ്ട്, അതെല്ലാം പാലക്കാട് സബ് സർക്കിളിന് കീഴിലാണ്. അങ്ങനെ ഒരു 30 സംരക്ഷിത സ്മാരകങ്ങളും സൈറ്റുകളുമായിട്ട് നമുക്ക് കേരളത്തിലുണ്ട്.
1: താങ്കൾ ഈ സൂചിപ്പിച്ച സ്മാരകങ്ങളിലെ പലതും ഒക്കെ ആരാധനാലയങ്ങളാണ്. അവിടെ എപ്പോഴും ഒരു മനുഷ്യന്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്തു പോകുന്നത്? ദൈനംദിന പൂജ നടക്കുന്ന ഒരു അമ്പലം, അതേസമയം അതൊരു സംരക്ഷിത സ്മാരകം.
2: നമ്മുടെ ഹെറിറ്റേജ് സ്ട്രക്ചേഴ്സ്, അത് പ്രൊട്ടക്റ്റഡ് മോനുമെന്റ് ആണെങ്കിലും അല്ലെങ്കിലും, അതെല്ലാം മനുഷ്യനിർമ്മിതമാണല്ലോ. അതൊന്നും ഒരു ഡെഡ് മോനുമെന്റ് അല്ല, അതെല്ലാം ഡൈനാമിക്കാണ്. അതിനൊരു കൾച്ചറൽ കണ്ടിന്യൂറ്റി ഉണ്ട്. നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആൾക്കാർ അത് സൃഷ്ടിച്ച് അത് നമുക്ക് ഇന്നത്തെ തലമുറയിലേക്ക് നമുക്ക് എത്തി. അന്നോട്ട് ഇന്ന് വരെ അതൊരു ലിവിങ് മോനുമെന്റാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മളതിനെ കാണണം. അത് ആൾക്കാർ ചെന്നുകൂടാത്ത ഒരു സ്ഥലമാണെന്ന്, അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. ഇനിയുള്ള കാലങ്ങളിലും അവിടെ എല്ലാം അമ്പലമായിരുന്നാലും മറ്റ് കോട്ടകളായിരുന്നാലും ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് പൗരാണിക മോനുമെൻ്റ് ആണെങ്കിലും അത് നമ്മുടെ കൾച്ചറുമായിട്ടും ഇന്നത്തെ തലമുറയായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ ആക്ടിവിറ്റീസും എല്ലാം അവിടെയുണ്ട്.
1: ഇത്തരം സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത

0: പലപ്പോഴും മറ്റുള്ളവരിലായിരിക്കുമല്ലോ. എന്നാൽ സംരക്ഷണം ASI കീഴിലും.
1: അതെ അതെ.
0: അപ്പൊ ഈ റിനോവേഷൻ പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ASI ഇടപെടൽ എന്തൊക്കെയാണ്?
1: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നമ്മുടെ മെയിൻ മാൻഡേറ്റ് എന്ന് പറയുന്നത് കൺസർവ് ചെയ്ത് നിലനിർത്തുക എന്നുള്ളതാണ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒന്നും പെർമനന്റ് അല്ല, എല്ലാം ഒരു സമയത്ത് നശിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ഡീജനറേഷൻ പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെ ഡിലേ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സയൻറ്റിഫിക് കൺസർവേഷനിലൂടെ ഒരു 10 വർഷം കൊണ്ട് നശിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഇൻ്റർവെൻഷൻ കൊണ്ട് 1000 വർഷം എടുക്കും. അങ്ങനെ നമുക്ക് അതിൻ്റെ ലോഞ്ചിവിറ്റി നീട്ടിക്കൊണ്ട് പോവാം. പക്ഷേ എത്ര ഇതായിരുന്നാലും ഒരു കാലമാകുമ്പോൾ ഇതെല്ലാം മോനുമെന്റ് ആയിരുന്നാലും എന്തായിരുന്നാലും അതിൻ്റെതായിട്ടുള്ള ഡീജനറേഷൻ അതിന് സംഭവിക്കും.
0: ഇപ്പം നമ്മൾ കേരളത്തിൽ നോക്കിയാൽ നമുക്ക് പെയിന്റിങ്ങുകൾ അല്ലെങ്കിൽ മ്യൂറൽ പെയിന്റിങ്സ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നമ്മുടെ സംസ്കാരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. മ്യൂറൽ പെയിന്റിങ്ങുകൾ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള ഘടനയുള്ള കെട്ടിടങ്ങൾ, ഇതൊക്കെ റീവർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ പലപ്പോഴും അന്ന് ഉപയോഗിച്ച മെറ്റീരിയല് അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ആളുകളുടെ സ്കില്ല്, ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട്.
1: നമ്മുടെ കൺസർവേഷനിലെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 2 മെയിൻ പ്രിൻസിപ്പിൾസാണ്, ഓതന്റിസിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. ഒരു പ്രൊട്ടക്ട് മോനുമെന്റ് അല്ലെങ്കിൽ ഒരു ഹെറിറ്റേജ് സ്ട്രക്ചറിൽ നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ 100 വർഷം 200 വർഷം അല്ലെങ്കിൽ 1000 വർഷം മുമ്പ് കൺസ്ട്രക്ട് ചെയ്ത അതേ മെറ്റീരിയൽസ്, അതേ സിമിലർ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കണമെന്നാണ്. ഇപ്പോൾ ഒരു ഗ്രാനൈറ്റ് മോനുമെന്റ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടിക ഉപയോഗിക്കാൻ പറ്റില്ല, ഗ്രാനൈറ്റ് തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇഷ്ടിക മോനുമെന്റിൽ ഗ്രാനൈറ്റ് ചെയ്യാൻ പറ്റില്ല. ലൈം മോട്ടർ ഉപയോഗിച്ച് ബൈൻഡിങ് മെറ്റീരിയൽ, ലൈം മോട്ടർ ആണെങ്കിൽ നമുക്ക് സിമെന്റ് ഉപയോഗിച്ചുകൂടാ. അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ വർക്ക് തുടങ്ങുന്നത്. അതുമല്ല, നമുക്ക് ഡിഗ്രി ഓഫ് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രിൻസിപ്പിളും കൂടെ ഉണ്ട്. നമുക്ക് എത്രമാത്രം ഒരു മോനുമെൻറ്റിന് കൺസർവ് ചെയ്യാം, അതിൽ ഇൻ്റർവെൻഷൻ, ഹ്യൂമൻ ഇൻ്റർവെൻഷൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ മോനുമെൻറ്റിൻ്റെ ഡിറ്റീരിയേഷൻ അനുസരിച്ചായിരിക്കും നമ്മുടെ ഇൻ്റർവെൻഷൻ, ഡിഗ്രി ഓഫ് ഇൻ്റർവെൻഷനും കൂടെ. ചെറിയൊരു റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി വലിയൊരു കൺസർവേഷൻ വർക്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല, അങ്ങനെ ചെയ്തും കൂടെ. അപ്പോൾ അതിൻ്റെ ഒറിജിനാലിറ്റിയും ഓതന്റിസിറ്റി ഇൻ്റഗ്രിറ്റിയൊക്കെ നിലനിർത്തിക്കൊണ്ട് വേണം, ഹിസ്റ്റോറിക്കൽ വാല്യൂവും എല്ലാം ഉൾക്കൊണ്ട് വേണം നമ്മൾ കൺസർവേഷൻ ചെയ്യുന്നതിന്. സിമെന്റ് മോട്ടോർ നമ്മൾ മോനുമെന്റിൽ സാധാരണ ഉപയോഗിക്കാറില്ല. ട്രഡീഷണൽ മെത്തേഡിൽ ലൈം മോട്ടോർ പ്രിപ്പയർ ചെയ്തിട്ട് ആണ് കൺസർവേഷൻ ചെയ്യാറ്. ചിലതൊക്കെ ഡ്രൈ സ്റ്റോൺ മേസൺറി ആയിരിക്കും, അവിടെ മോട്ടോർ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ പല പല ടെക്നിക്കുകളുണ്ട്, അത്തരം സിസ്റ്റംസ് ഉപയോഗിച്ചാണ് നമ്മൾ കൺസർവേഷൻ ചെയ്യുന്നത്.
0: പ്രധാനമായിട്ടും നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പുരാവസ്തു, പുരാവസ്തു വകുപ്പ് എന്തെങ്കിലാണ്. അപ്പൊ ആളുകൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പറമ്പൊക്കെ കിളയ്ക്കുമ്പോൾ, നാട്ടിലൊക്കെ പറയാറുണ്ട് നിധി കിട്ടി അല്ലെങ്കിൽ പഴയ ഒരു സംഗതി കിട്ടി അല്ലെങ്കിൽ വളരെയധികം വിലയുള്ള ഒരു സാധനം കിട്ടി. ഇന്നത്തെ കാലത്ത് ഇപ്പൊ അത്തരത്തിലുള്ള ഒരു സംഗതി നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ ഒഫീഷ്യലി നമ്മൾ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്, നമുക്ക് ഇങ്ങനെ ഒരു സംഗതി ലഭിച്ചു എന്നുള്ളത് എവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്?
1: നമുക്കൊരു പുരാവസ്തു കിട്ടിയെന്ന് വെച്ചോളൂ, അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ അറിയിക്കാം, കളക്ടറെ അറിയിക്കാം, അല്ലെങ്കിൽ തഹസീൽദാരെ അറിയിക്കാം, ലോക്കൽ പോലീസിനെ അറിയിക്കാം. അവർ വന്നിട്ട് അടുത്ത അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഏത് പുരാവസ്തു ആണെങ്കിലും അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട്. ആൻറ്റിക്വിറ്റി രജിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ സർക്കിള് ഇത്തരം വർക്കുകൾ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ടെക്നിക്കൽ ഓഫീസർ വന്നിട്ട് അത് രജിസ്റ്റർ ചെയ്യും. പഴയതാണെങ്കിൽ, ആൻറ്റിക്വിറ്റി ആണെങ്കിൽ അത് ചില കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ കോയിൻസ്, പുരാതനമായിട്ടുള്ള കോയിൻസ് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ള പുതിയ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില വാളുകൾ, ഇത്തരം കാര്യങ്ങളൊന്നും രജിസ്റ്റർ ചെയ്യേണ്ട. എന്നാൽ ശില്പങ്ങൾ രജിസ്റ്റർ ചെയ്യണം, സ്റ്റോൺ കൊണ്ടുള്ള ശില്പങ്ങൾ, വെങ്കലത്തിലുള്ള ശില്പങ്ങൾ, ഇതെല്ലാം നമുക്ക് പൗരാണികമായിട്ടുള്ള സംഗതികൾ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട്. അത്
0: ഇതിന്റെ ഒരു സമാന്തരമായ ഒരു വിപണിയുണ്ട്. അധികം പഴക്കമില്ലാത്ത സംഗതി പല സിനിമകളിലും നമ്മൾ തമാശയായിട്ട് കാണുന്നുണ്ട്. വളരെ പഴക്കം തോന്നിപ്പിക്കുന്ന വിധത്തിലൊക്കെ ഉള്ള സാധനങ്ങൾ വലിയ വിലയ്ക്ക് വിൽക്കുക, ആളുകൾ അത് അഭിമാനത്തോടുകൂടി അവരുടെ വീടുകളിൽ വാങ്ങി വെക്കുക, ഇത്തരം മേഖലകളിൽ ആളുകൾക്ക് ഒരു ജാഗ്രതയുടെ ആവശ്യമില്ലേ?
1: അതുണ്ട്, തീർച്ചയായിട്ടുണ്ട്. കാരണം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇവിടുത്തെ പുരാവസ്തുക്കൾ. ഈ പുരാവസ്തുക്കൾ പലതും വിദേശത്തേക്ക് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിവിടെ പാർലമെന്റ് പാസ്സാക്കിയ നിയമങ്ങളുണ്ട്. ആന്റിക്വിറ്റീസ് ആൻഡ് ആർട്ട് ട്രഷേഴ്സ് ആക്ട്, അതുപ്രകാരം നമുക്ക് പുരാവസ്തുക്കളെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പുരാവസ്തുക്കൾ വിദേശത്തേക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ റീസെന്റ് നിർദ്ദേശം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് വന്നിട്ടുണ്ട്, ചില പുരാവസ്തുക്കൾ നമ്മൾ രജിസ്റ്റർ, മാൻഡേറ്ററി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഈ രജിസ്റ്റേർഡ് ചെയ്ത പുരാവസ്തുക്കൾ അത് ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്ത്, അത് അവരുടെ ഉത്തരവാദിത്വമാണ് അതിനെ പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി. ഇത് വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യാം, അതിന് കുഴപ്പമില്ല. പക്ഷേ അത് വിദേശത്തേക്ക് നമുക്ക് അയക്കാൻ പറ്റില്ല. അത് കസ്റ്റംസിൽ അവർ അത് തടഞ്ഞു വെക്കുകയും ചെയ്യും. മാത്രമല്ല, അത് ക്രിമിനൽ ഓഫൻസും കൂടെയാണ്.
0: നമ്മൾ വേണ്ട ഈ സൈറ്റുകളിലേക്ക് തന്നെ വന്നാൽ കാലാന്തരത്തിൽ ഇന്ത്യയുടെ

0: പല ഭാഗങ്ങളിലും പുതിയ പുതിയ സൈറ്റുകൾ, പ്രത്യേകിച്ച് പ്രളയം കഴിയുമ്പോൾ അല്ലെങ്കിൽ പുതിയ സൈറ്റുകൾ രൂപപ്പെടാണ്. അപ്പൊ അത്തരത്തിൽ ഒരു പുതിയ സൈറ്റിലേക്കുള്ള ASI ഇനിഷ്യൽ ഇടപെടലുകൾ എങ്ങനെയാണ്?
1: നമ്മൾ ആർക്കിയോളജിക്കൽ എക്സ്പ്ലോറേഷൻ നടത്താറുണ്ട്. അപ്പോൾ അതിന് ടെക്നിക്കൽ ടീം ആർക്കിയോളജിസ്റ്റുകൾ പല സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവർ പര്യവേഷണം നടത്തിയിട്ട് റിപ്പോർട്ട് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സൈറ്റുകൾ കണ്ടുപിടിക്കും. അത് ആദ്യമായിട്ട് സർഫസ് സർവേ ആയിരിക്കും നടത്തുന്നത്, പെഡസ്ട്രിയൻ സർവേ എന്നാണ് നോർമലി നമ്മൾ ആർക്കിയോളജിയിൽ പറയുന്നത്. പെഡസ്ട്രിയൻ സർവേ എന്ന് പറയുന്നത് കാൽനട ആയിട്ട് പോയി സൈറ്റുകൾ കണ്ടുപിടിക്കുക. അത് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് അതിൻ്റെ സർഫസ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ആ മണ്ണിന് കീഴിൽ ആർക്കിയോളജി ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു ആർക്കിയോളജിസ്റ്റിന് അറിയാൻ പറ്റും. ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിലാണെങ്കിൽ ഞാൻ ആസാമിൽ നോർത്ത് കാച്ചാർ ഹിൽസ് ദിമാഹസോ ഡിസ്ട്രിക്റ്റാണ് ഇപ്പോൾ പുതിയതായിട്ട്. ദിമാഹസോ ഡിസ്ട്രിക്റ്റിൽ ഞാൻ എക്സ്പ്ലോറേഷൻ നടത്തിയിട്ടുണ്ട്. അവിടെ പല നിയോലിത്തിക് സൈറ്റുകൾ, നവീന ശിലായുഗ സൈറ്റുകൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പുരാതന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ നമ്മൾ കാണും. അത് കണ്ടാൽ നമുക്ക് ആർക്കിയോളജിസ്റ്റിനെ തിരിച്ചറിയാൻ പറ്റും അത് എത്ര വർഷം പഴക്കം ഉണ്ടെന്നൊക്കെയാണ്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ കോൺസെൻട്രേഷനൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ മണ്ണിന് കീഴിൽ സ്ട്രക്ചർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും. പിന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടാനായിട്ട് നമുക്ക് എക്സ്കവേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ. ഇപ്പോൾ ഒരു സൈറ്റ് കണ്ടുപിടിച്ചെന്ന് വെച്ചോളൂ, നമുക്ക് ഒരു സംശയമുണ്ട് മണ്ണിന് കീഴിൽ സ്ട്രക്ചറുണ്ട്, അതായത് വീടുകളുടെ അവശിഷ്ടങ്ങളുണ്ട്, പക്ഷെ നമുക്ക് അതിൻ്റെ വ്യാപ്തി അറിഞ്ഞുകൂടെ എത്രയാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് സർഫസ് സ്കാൻ ചെയ്യാൻ പറ്റും. സ്കാൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് എക്സ്കവേഷൻ ചെയ്യാം. അപ്പോൾ അതൊരു കൺട്രോൾഡ് എക്സ്കവേഷനും ആയിരിക്കും. അപ്പോൾ ഇത്തരം സാങ്കേതിക വിദ്യകൾ നമുക്ക് ഉപയോഗിക്കാം.
0: ഡിജിറ്റലായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ എത്രത്തോളം ആർക്കിയോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്?
1: ഇപ്പം ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ലിഡാർ സർവേ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലിഡാർ സർവേയൊക്കെ വളരെ എഫിഷ്യൻ്റ് ആണ് പുതിയ സൈറ്റുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ 3D സ്കാനിങ്, നമുക്ക് സൈറ്റുകളൊക്കെ 3D സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ പല സോഫ്റ്റ്വെയറുകളും ഉണ്ട്, അതുവഴി നമുക്ക് ഇപ്പോൾ ഒരു എക്സ്കവേഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ 3D മോഡൽ വേണം. അപ്പം 3D സ്കാൻ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ ലെങ്ത് ഒരു ട്രെഞ്ച് നമുക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്കാൻ ചെയ്തിട്ട് ആ റിസൾട്ട് നമുക്ക് റീപ്രൊഡ്യൂസിബിൾ ആണ്. കാരണം ഒരു എക്സ്കവേഷൻ നടത്തിയെന്ന് വെച്ചോ അതിൻ്റെ പല ഫേസുകൾ നമ്മൾ 3D സ്കാൻ എടുക്കും, എന്നിട്ട് അത് ലാബിൽ കൊണ്ടുവന്ന് നമുക്ക് ആ സൈറ്റ് എങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് ലെയർ ബൈ ലെയർ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. മാത്രമല്ല അത് ടൈം സേവിങ് കൂടെയാണ്. പണ്ട് കാലത്ത് നമ്മൾ സർവേയറോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാനോ ചെന്നിട്ട് ഓരോന്നും ഡ്രോ ചെയ്ത് വളരെ ടൈം എടുക്കുന്ന ഒരു വർക്കാണ്. ഇപ്പോൾ സ്കാൻ ചെയ്ത് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും.
0: ഇത്തരത്തിൽ നമ്മളൊരു സൈറ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? അവിടെ പിന്നെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുക, അങ്ങനെ ഇത് ക്ലാസിഫൈ ചെയ്യുക, പ്രവേശനം നിരോധിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
1: അത് പ്രൊട്ടക്റ്റഡ് സൈറ്റ് ആണെങ്കിൽ അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷേ വിസിറ്റേഴ്സിന് അലോഡാണ്. കാരണം അത് നമ്മളിപ്പോൾ ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു എക്സ്കവേഷൻ അത് പബ്ലിക്കിന് വേണ്ടിയുള്ളതാണല്ലോ. അപ്പോൾ അതിന്റെ റിപ്പോർട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യും പബ്ലിക്കിന് വേണ്ടി. ആൾക്കാർക്ക് വന്ന് കാണാം എക്സ്കവേഷൻ ചെയ്ത സ്ഥലം, അതിനെല്ലാം ഉള്ള ഫെസിലിറ്റി ഉണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ തമിഴ്നാട്ടിൽ ആദിച്ചനെല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഗാലിത്തി സൈറ്റ്. അവിടെ എക്സ്കവേഷൻ ചെയ്തതിന് ശേഷം പബ്ലിക്കിന് വേണ്ടി അത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്തരം പ്രോജക്റ്റുകളൊക്കെ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ ചെയ്യുന്നുണ്ട്.
0: നമ്മൾ പലപ്പോഴും ഇത്തരം സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ ഒരു ആക്ച്വൽ വാല്യൂ പബ്ലിക്കിന് പലപ്പോഴും അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഇൻഫർമേഷനിലൂടെ നമുക്കത് കിട്ടുന്നത്. അപ്പം അതിനപ്പുറത്തേക്ക് വിസിറ്റേഴ്സ് മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് പ്രൊട്ടക്റ്റഡ് സൈറ്റിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ വരേണ്ട ഒരു മാറ്റത്തെ കുറിച്ച്.
1: ഓരോ മോണുമെന്റിനും സൈറ്റിനും ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. 500 പേര് വരാൻ പറ്റുന്ന ഒരു സൈറ്റിലോ അല്ലെ മോണുമെന്റിലോ 5000 പേര് വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടാണ്. ഇപ്പം താജ്മഹലിലൊക്കെ അതാണ് സംഭവിക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ടാണ് അവിടെ ക്രൗഡ് മാനേജ്മെന്റ്. മാത്രമല്ല വിസിറ്റേഴ്സ് ചിലപ്പോഴൊക്കെ ഒരു ഇറസ്പോൺസിബിൾ ആയിട്ട് ബിഹേവിയർ ചെയ്യുന്നുണ്ട്. അത് ഒരു മോണുമെന്റിൽ വന്നു, ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ സംരക്ഷിച്ചിട്ടുള്ള ഒരു കോട്ടയിലോ അങ്ങനെ അതുപോലെയുള്ള സംരക്ഷിത സ്മാരകങ്ങളിൽ വന്നിട്ട് അവർ മോണുമെന്റിന് പുറത്ത് പല കാര്യങ്ങളും എഴുതി വയ്ക്കും. അവരുടെ പേര്, അവരുടെ
0: പേര്,
1: ആ അത്തരം കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നത് മോണുമെന്റിനെ നശിപ്പിക്കുന്നതാണ്. അതായത് 1000-2000 വർഷം പഴക്കമുള്ള യാതൊരു പ്രശ്നമില്ല, നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി കൈമാറ്റം ചെയ്തിട്ടുള്ള ഹെറിറ്റേജ് സ്ട്രക്ചേഴ്സാണ്, ഇത്തരം സ്മാരകങ്ങളാണ്. അത് 2026 വന്നിട്ട് ഇന്നത്തെ ആൾക്കാർ അവിടെ ചെന്ന് പാറയിലും മറ്റുമായിട്ട് സ്ക്രാച്ച് ചെയ്യുകയും ഇരുമ്പ് സംഗതികൾ കൊണ്ടുവന്നിട്ട് ആ മോണുമെന്റിന്റെ പുറത്തിട്ട് വരയ്ക്കുകയും അതൊക്കെ ചെയ്യുമ്പോൾ അത് തികച്ചും ആ മോണുമെന്റിനോട് കാണിക്കുന്ന അനാദരവാണ്. മാത്രമല്ല നമ്മുടെ മുൻഗാമികളോട് കാണിക്കുന്ന അനാദരവുമാണ്.
0: ചിലയിടങ്ങളിലെങ്കിലും സതുദ്ദേശപരമായി ആളുകൾ ഇത് പെയിന്റ് അടിക്കുക, സിമെന്റ് പൂശുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സാധ്യതയില്ല?
1: നമ്മുടെ സംരക്ഷിത സ്മാരകങ്ങളാണെങ്കിൽ

0: നമുക്ക് ഇത്തരം കാര്യങ്ങൾ അലോവബിൾ അല്ല. അത് എ സി തന്നെ സയൻറ്റിഫിക്കായിട്ട് നമ്മൾ അതിനെ സ്ട്രക്ചറൽ സ്ട്രെങ്ത് ചെയ്യുന്നുണ്ട്. നമ്മുടെ എ സി പ്രൊട്ടക്റ്റഡ് അല്ലാത്ത മോനുമെൻറ്റുകളിൽ പലതും ആൾക്കാരെ അറിഞ്ഞുകൂടാതെ ചിലപ്പോൾ കുമ്മായമൊക്കെ
1: സംരക്ഷിക്കാനെന്ന പേരിൽ തന്നെ നല്ല പെയിന്റ്
0: അത്
1: അടിക്കുക.
0: അവരുടെ അറിവില്ലായ്മയാണത്. പക്ഷെ അവർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ടെക്നിക്കൽ നോ ഹൗ അവർക്ക് കൊടുക്കാറുണ്ട്. ഏത് രീതിയിലാണ് അവരത് ചെയ്യേണ്ടത്? ചിലപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. ഇപ്പോൾ 100 വർഷമോ 200 വർഷമോ ഒക്കെ പഴക്കമുള്ള ചിലപ്പോൾ അമ്പലങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പാലസുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യും, ഞങ്ങളത് ടെക്നിക്കൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾ റീസെൻ്റായിട്ട് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു പാലസ് അത് അവിടെ നിന്ന് ഞങ്ങളെ അറിയിച്ചു, ഞങ്ങൾ ഇന്ന് ഇൻസ്പെക്ഷൻ നടത്തി, അതിൻ്റെ ടെക്നിക്കൽ എക്സ്പീരിയൻസ് അവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. മാത്രമല്ല, ഇരിങ്ങാനൂർ അവിടെ ഒരു ശിവ ടെമ്പിളാണ്, അത് നമ്മുടെ മോനുമെൻ്റ് അല്ല, ASI കീഴിൽ വരുന്നതല്ല. പക്ഷെ അവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു, ഞങ്ങൾ തന്നെ അൺപ്രൊട്ടക്റ്റഡ് മോനുമെൻ്റ് ഹെഡിൽ ബഡ്ജറ്റ് വകയിരുത്തി ഞങ്ങളത് വർക്ക് ചെയ്ത് കൊടുക്കുകയാണവർ. അത്തരം കാര്യങ്ങളൊക്കെ ASI ചെയ്യാറുണ്ട്. പ്രൊട്ടക്റ്റഡ് മോനുമെൻ്റ് അല്ലെങ്കിൽ പോലും ആ സംരക്ഷിക്കേണ്ട മോനുമെൻ്റ് ആണ് എന്ന് ഞങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഞങ്ങളത് ചെയ്തു കൊടുക്കാറുണ്ട്.
1: ഈ ശിലാലിഖിതങ്ങൾ, ശാസനങ്ങൾ, ഇതൊക്കെ ഓപ്പൺ എയറിലായിരിക്കും. നമ്മുടെ ക്ലൈമറ്റ് ആണെങ്കിൽ വളരെ പ്രക്ഷുബ്ധമായ ഒരു ക്ലൈമറ്റുമാണ്, ഈർപ്പം, മഴ, വെയിൽ. അത്തരം ഓപ്പൺ സ്പേസിലിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രത്യേക ലിപികളിലൊക്കെ എഴുതിയിട്ടുള്ള അതിൻ്റെയൊക്കെ ഒരു റീസ്റ്റോറേഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ അതെങ്ങനെയാണ്?
0: അത് എപ്പിഗ്രാഫി ബ്രാഞ്ച് അതിനെ സ്റ്റഡി ചെയ്യും. ആദ്യം നമുക്ക് ASI തന്നെ എപ്പിഗ്രാഫി ബ്രാഞ്ച് ഉണ്ട്, ഒന്ന് മൈസൂരുണ്ട്, പിന്നെ നാഗ്പൂരും ചെന്നൈയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരാദ്യം ചെന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ വർക്ക്, സംരക്ഷണം, കാര്യങ്ങളൊക്കെ നടത്തുന്നത് സർക്കിൾ, അതായത് സ്റ്റേറ്റുകളിലെ ASI സർക്കിൾസാണ്. ഇപ്പം തൃശ്ശൂർ നമുക്ക് അങ്ങനെ ഒരു സംഗതി കണ്ടു കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കാറുണ്ട്, അതിനെ പ്രോപ്പറായിട്ട് കവർ ചെയ്യുക. പക്ഷേ ഇതുവരെയും കേരളത്തിൽ നമ്മളങ്ങനെ ശിലാലിഖിതങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ആരും അപ്രോച്ച് ചെയ്തിട്ടില്ല. ഫ്യൂച്ചറിൽ എങ്ങനെ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ടെക്നിക്കലായിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും, കൺസർവ് ചെയ്യും അതിന്.
1: ഇപ്പൊ താങ്കൾ എപ്പിഗ്രാഫി എന്നൊരു ബ്രാഞ്ചിനെ പറ്റി സൂചിപ്പിച്ചു, ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ടൈപ്പ് വർക്ക് ചെയ്യുന്ന മറ്റ് ബ്രാഞ്ചുകൾ ASI ഏതൊക്കെയാന്ന് പറയാം?
0: സയൻസ് ബ്രാഞ്ച് ഉണ്ട്. സയൻസ് ബ്രാഞ്ച് ചെയ്യുന്ന അവർ മ്യൂറൽ പെയിന്റിങ്സ് കൺസർവ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എക്സ്പെർട്ടീസ് ഉണ്ട്. അവർ വന്നിട്ട് സ്റ്റഡി ചെയ്ത് കെമിക്കലി അത് സ്ട്രെങ്തൻ ചെയ്യണം, അവരത് ചെയ്യും അത്. പക്ഷെ എന്നാലും അത് നമ്മൾ പുതിയ പെയിൻ്റൊന്നും മാറി അത് നവീകരിക്കാനൊന്നും നോക്കില്ല. നിലവിലുള്ള മ്യൂറൽ പെയിൻറ്റിങ്സ് അതിനെ സ്ട്രെങ്തൻ ചെയ്യാനോ അതിൻ്റെ ഡിറ്റീരിയേഷൻ കുറയ്ക്കാനും വേണ്ടിയുള്ള ട്രീറ്റ്മെൻ്റ് അവർ ചെയ്യും.
1: ഇപ്പോൾ ഈ പഴയകാലത്ത് പെയിൻറ്റിങ്ങിലൊക്കെ ഇപ്പോൾ വാട്ടർ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ മുട്ട, കരുപ്പെട്ടി, ഇങ്ങനെയൊക്കെയുള്ള പല ഇത്, ഇതെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്?
0: അത് അവർ കെമിക്കൽ അനാലിസിസ് ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുശേഷം അവർ അതേ കോൺസെൻട്രേഷനിൽ അതേ പെർസെൻറ്റേജിൽ ഇത് സംഗതികൾ മിക്സ് ചെയ്തിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ സയൻസ് ബ്രാഞ്ചിന് അതിൻ്റേതായിട്ടുള്ള ടെക്നിക്സും എക്സ്പെർട്ടീസും ഉണ്ട്.
1: ഒരു എഞ്ചിനീയറിംഗ് എക്സ്പെർട്ടൈസ് വേണ്ട തരം ബ്രാഞ്ചുകൾ അങ്ങനെയുണ്ടോ?
0: അത് സർക്കിളിൽ നമ്മൾ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ആർക്കിയോളജിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവരാണ് കൺസർവേഷൻ വർക്ക് മോണിറ്റർ ചെയ്യുന്നത്. നമ്മുടെ തൃശ്ശൂർ സർക്കിളിൽ നമുക്ക് അസിസ്റ്റന്റ് സൂപ്രണ്ടൻ്റ് ആർക്കിയോളജിസ്റ്റ് ഉണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ടൻ്റ് ആർക്കിയോളജിസ്റ്റ് ഉണ്ട്, അതിൻ്റെ അവരുടെ പോസ്റ്റുകളുണ്ട്. അപ്പോൾ അവർ സൈറ്റിൽ ചെന്ന് മോനുമെൻ്റ് നോക്കുകയും സ്ട്രക്ചറിലെ സ്ട്രെങ്ത് അനാലിസിസ് ചെയ്യുകയും മറ്റ് വർക്കുകൾ അവരുടെ ജൂനിയേഴ്സായിട്ടുള്ള സ്റ്റാഫിനെ അവർ സൂപ്പർവൈസ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആർക്കിയോളജിക്കൽ എഞ്ചിനീയേഴ്സ് അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, അവരത് ചെയ്യും. അത് മോഡേൺ വർക്ക്സ് ഇപ്പോൾ CPWD വർക്കല്ല. CPWDയിൽ നമുക്ക് എഞ്ചിനീയേഴ്സ്, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവർ മോഡേൺ വർക്ക്സാണ് ചെയ്യുന്നത്. അപ്പോൾ CPWD എഞ്ചിനീയേഴ്സ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റിക്രൂട്ട് ചെയ്ത് വന്നാലും അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കും
1: സൈറ്റിൽ.
0: ആ അതെ, ഹെറിറ്റേജ് പ്രിസർവേഷൻ, അതായത് ആർക്കിയോളജിക്കൽ കൺസർവേഷൻ്റെ ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവരെ കൊണ്ട് ഇത്തരം വർക്കുകൾ ചെയ്യിക്കുന്നത്. ഇപ്പോൾ 2 മാസം മുമ്പ് തൃശ്ശൂർ സർക്കിളിൽ വെച്ചിട്ട് സദേൺ ഇന്ത്യയിലെ എല്ലാ ആർക്കിയോളജിക്കൽ എഞ്ചിനീയേഴ്സിനും കൺസർവേഷൻ അസിസ്റ്റൻസിനും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. 5 ദിവസത്തെ വർക്ക്ഷോപ്പായിരുന്നു അത്. 5 ദിവസത്തെ വർക്ക്ഷോപ്പ് നമ്മൾ ബേക്കലിൽ വെച്ച് ട്രെയിനിങ് കൊടുത്തു, തൃശ്ശൂർ വെച്ച് ട്രെയിനിങ് കൊടുത്തു. ഇങ്ങനെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതായത് ടൈമുകളിൽ പല റീജിയൻസിലും വർക്ക്ഷോപ്പ്സ് നടത്താറുണ്ട്, ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നത്.
1: ഇപ്പം നമ്മളൊരു സൈറ്റിൻ്റെ കൺസർവേഷൻ, ഇപ്പോൾ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണെങ്കിലും പലപ്പോഴും അത് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മുതൽ സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, പല വകുപ്പുകളൊക്കെ ഇതിൽ ഇടപെടാണ്. ഈ ഒരു കോർഡിനേറ്റഡ് എഫേർട്ടിനെ കുറിച്ച്.
0: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നമ്മളൊരു സൈറ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓണേഴ്സ് ആരാണെന്ന് വെച്ചാൽ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ കൺസെൻറ്റോട് കൂടിയേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. പിന്നെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ സപ്പോർട്ട്,

0: അവരെല്ലാം നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു മോണുമെന്റ് അല്ലെങ്കിൽ ഒരു സൈറ്റ് നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ട് AMASR ആക്ട് 1958 പ്രകാരം ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊട്ടക്റ്റഡ് ഏരിയയ്ക്ക് അടുത്ത് പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ ബൗണ്ടറി ഉണ്ടല്ലോ, അതിന് പുറത്ത് 100 മീറ്റർ വരെ അത് പ്രോഹിബിറ്റഡ് ഏരിയ എന്നാണ് പറയുന്നത്. ആ പ്രോഹിബിറ്റഡ് ഏരിയയിൽ പുതിയതായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമമുണ്ട്. പക്ഷെ മുൻപ് ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ റിനോവേറ്റ് ചെയ്യാം, റിപ്പയർ ചെയ്യാം, പ്രൊവിഷനുണ്ട്. പക്ഷെ പുതിയതായിട്ടൊന്നും കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ല. പ്രോഹിബിറ്റഡ് ഏരിയയുടെ ബൗണ്ടറി ഉണ്ടല്ലോ, അവിടം തൊട്ട് അടുത്ത 200 മീറ്റർ എന്ന് പറയുന്നത് റെഗുലേറ്റഡ് ഏരിയയാണ്. ആ റെഗുലേറ്റഡ് ഏരിയയിൽ മോഡേൺ കൺസ്ട്രക്ഷൻ എല്ലാം അനുവദിക്കാൻ പറ്റും. പക്ഷെ അതിന് നാഷണൽ മോണുമെന്റ്സ് അതോറിറ്റിയുടെ പെർമിഷൻ വേണം. അത് കോമ്പീറ്റന്റ് അതോറിറ്റി കേരളത്തിൽ നമ്മുടെ സ്റ്റേറ്റ് ആർക്കിയോളജിയുടെ ഡയറക്ടറാണ് ഇപ്പോൾ കോമ്പീറ്റന്റ് അതോറിറ്റി. പിന്നെ നമ്മുടെ നാഷണൽ മോണുമെന്റ്സ് അതോറിറ്റിയുടെ ഓഫീസ് ഡൽഹിയിലാണ്. നാഷണൽ മോണുമെന്റ്സ് അതോറിറ്റിയുടെ പെർമിഷനോടുകൂടി റെഗുലേറ്റഡ് ഏരിയയിൽ പബ്ലിക്കിന് പുതിയ കൺസ്ട്രക്ഷൻ പറ്റും. അതിനുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രോഹിബിറ്റഡ് ഏരിയയിൽ റിപ്പയറിന് വേണ്ടിയും ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇത് അറിഞ്ഞുകൂടാത്ത പല ഡിപ്പാർട്ട്മെൻറ്റുകളും ആൾക്കാരും ഉണ്ട്. അവർ ചെന്ന് ഡയറക്റ്റ് ആയിട്ട് കൺസ്ട്രക്ഷൻ നടത്തിയതിന് ശേഷം പിന്നെ അതിൻ്റെ ഡിമോളിഷൻ ഓർഡറും കാര്യങ്ങളൊക്കെ വരും. അപ്പോഴാണ് അവർക്കത് സാമ്പത്തികമായിട്ട് നഷ്ടം ഉണ്ടാകുന്നതും കൂടെ അല്ലേ. അപ്പോൾ ഇത് പബ്ലിക് അറിഞ്ഞിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
1: ഈ ഒരു മേഖലയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായി തോന്നുന്നത് രസമുള്ളൊരു മേഖലയാണ്.
0: അതെ,
1: വ്യക്തിപരമായ ചോദ്യമാണ്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്, താങ്കളുടെ ഒരു പഠനം?
0: എൻ്റെ ഡിഗ്രി ഹിസ്റ്ററിയിലായിരുന്നു. ഇപ്പോൾ ഹിസ്റ്ററിക്ക് ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനുഷ്യനെ കുറിച്ച് അറിയാൻ പറ്റില്ല. കാരണം റിട്ടൺ റെക്കോർഡ്സ്, അതായത് റൈറ്റിംഗ് ഇമർജ് ചെയ്ത ഒരു മാക്സിമം ഒരു 5000 വർഷം മനുഷ്യൻ്റെ ചരിത്രത്തിനെ കുറിച്ച് നമ്മൾ റിട്ടൺ റെക്കോർഡ്സിൽ കിട്ടുന്നത് 5000 വർഷങ്ങൾക്കകം എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളാണ്. അതിനു മുമ്പ് 98% ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി ആ ഡീറ്റെയിൽസ് ആർക്കിയോളജിയിലൂടെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ആർക്കിയോളജി പഠനം ഹിസ്റ്ററി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനൊരു ഇതിനപ്പുറം എന്തുണ്ട് എന്നുള്ള ഒരു ചോദ്യമായി. അപ്പോൾ അത് തരുന്നത് ആർക്കിയോളജി എന്നുള്ള ഡിസിപ്ലിനാണ്. അങ്ങനെയാണ് ഞാൻ ആർക്കിയോളജിയിലേക്ക് മാറുന്നത്. അപ്പോൾ എൻ്റെ മാസ്റ്റർ ഡിഗ്രി ഞാൻ ആർക്കിയോളജിയാണ് ചെയ്തത്. പിന്നെ എനിക്ക് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്തായിരുന്നു. 2 വർഷം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിയോളജി ഡൽഹിയിൽ ചെയ്തു. അതിനുശേഷം എനിക്ക് യൂറോപ്യൻ കമ്മീഷൻ സ്കോളർഷിപ്പ് കിട്ടി. ഞാൻ ഇറ്റലിയിലേക്ക് പോയി. അവിടെ പ്രീ ഹിസ്റ്ററി, അതും ആർക്കിയോളജിയുടെ ഒരു ഭാഗമാണ്, ഹ്യൂമൻ എവല്യൂഷനും കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അത് ഞാൻ സ്പെയിനിലും ഇറ്റലിയിലുമായിട്ട് ഞാനത് പഠനം പൂർത്തിയാക്കി. അതിനുശേഷം ജോബ് അക്കാഡമിക് ഫീൽഡിൽ തന്നെയാണ്, യൂണിവേഴ്സിറ്റിയിൽ, അതും ഫോറിനിൽ തന്നെയാണ്, വിദേശത്ത് യൂണിവേഴ്സിറ്റിയിലെ ജോലിയായി. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മുടെ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ് അഡ്വർടൈസ് ചെയ്തു, ഡെപ്യൂട്ടി സൂപ്രണ്ടൻ്റ് ആർക്കിയോളജിസ്റ്റ്. അതിൽ റാങ്ക് ലിസ്റ്റിൽ വന്നു. അത് വന്നപ്പോൾ ഞാൻ തിരിച്ച് വിദേശത്ത് ജോലി റിസൈൻ ചെയ്തിട്ട് തിരിച്ചു വന്നു. 2015 ഞാൻ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം സൂപ്രണ്ടൻ്റ് ആർക്കിയോളജിസ്റ്റായിട്ട് പ്രൊമോഷനായി കേരളത്തിലേക്ക് വന്നു. ഇപ്പോൾ ഇവിടെ കേരളത്തിലെ മോണുമെൻസിൻ്റെ കാര്യങ്ങൾ, കൺസർവേഷനും റെസ്റ്റോറേഷനും കാര്യങ്ങളും നോക്കി നടത്തുകയാണ്. ഇപ്പോൾ തൃശ്ശൂരാണ് മെയിൻ ഓഫീസ് കേരളത്തിൽ.
1: അപ്പൊ താങ്കൾക്ക് പഠനകാലത്തൊരു ഇൻസൈറ്റ് ഉണ്ടാകുന്നു, ഇതിനപ്പുറം എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി താങ്കളെ ലീഡ് ചെയ്യുന്നു. കേരളത്തിൽ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ള ആളുകൾ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
0: നമ്മുടെ പൈതൃകത്തിനെ കുറിച്ച് താല്പര്യമുള്ള എല്ലാവർക്കും കടന്നു വരാമെന്നുള്ള ഒരു ഫീൽഡാണ് ആർക്കിയോളജി ഫീൽഡ്. പല യൂണിവേഴ്സിറ്റികളും നമ്മുടെ ആർക്കിയോളജി കോഴ്സ് നടത്തുന്നുണ്ട്. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിയോളജിയിൽ 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ നടത്തുന്നുണ്ട്. അപ്പോൾ ആർക്കിയോളജിയുടെ ഫീൽഡിലേക്ക് കടന്നു വരുന്നവർക്ക് ഒരു ബേസിക് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ആർക്കിയോളജിയിൽ ആവശ്യമാണ്. അപ്പോൾ അതിനുശേഷം നമുക്കിപ്പോൾ വിദേശത്ത് പോകുന്നെങ്കിൽ വിദേശ യൂണിവേഴ്സിറ്റികളിലും വളരെയധികം സ്കോളർഷിപ്പ് ചാൻസ് ഉള്ള ഒരു ഫീൽഡാണ്. മാത്രമല്ല പല പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇപ്പോൾ ആർക്കിയോളജിസ്റ്റുകളെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആർക്കിയോളജിയിൽ മിനിമം ഒരു മാസ്റ്റർ ഡിഗ്രിയെങ്കിലും ഉള്ള ആൾക്കാർക്ക് ജോബ് ചാൻസ് ഉള്ള ഒരു ഫീൽഡാണ്. മാത്രമല്ല ഇപ്പോൾ ആർക്കിയോളജിയിൽ വന്നവർക്ക് ആർക്കിടെക്ചറിൽ ആ മേഖലകളിലും കൂടെ എക്സ്പീരിയൻസ് നേടിക്കൊണ്ട് അത്തരം സ്ഥാപനങ്ങളിലും പോകാനുള്ള കൺസൾട്ടൻസി സർവീസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ആർക്കിയോളജി ഉണ്ട്, ഒരാൾക്ക് ബിടെക് ഉണ്ട്,
1: ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്.
0: അങ്ങനെയുള്ളവർക്ക് ഹെറിറ്റേജ് കൺസർവേഷനിൽ പല പല ഓർഗനൈസേഷനും ഇന്ത്യയിൽ തന്നെയുണ്ട്. അവർക്കെല്ലാം ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫീൽഡാണ് ആർക്കിയോളജി. പിന്നെ കുറച്ച് ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം. പെട്ടെന്ന് ജോലി സാധ്യത ഉള്ള ഒരു ഫീൽഡല്ല. എന്നാൽ അത് അതിൽ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുന്നവർക്ക് ചാൻസ് ഉണ്ട്.
1: എന്നാലും താങ്കളുടെ ഒരു ജീവിതം സൂചിപ്പിക്കുന്നത് അങ്ങനെ ക്ഷമയോടുകൂടി താല്പര്യമുള്ള ഒരു മേഖലയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ റിസൾട്ടാണ്. ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ തന്നെ

0: ASIയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒപ്പം ഈ കരിയറിനെ കുറിച്ചും വ്യക്തമായ ചിത്രം ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. താങ്കളുടെ വിലയേറിയ സമയം ഈ ഒരു പരിപാടിക്ക് വേണ്ടി ചെലവഴിച്ച് ഞങ്ങളുടെ ശ്രോതാക്കളോട് താങ്കളുടെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി.
1: നന്ദി, നമസ്കാരം.
2: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിളിലെ സൂപ്രണ്ടന്റിംഗ് ആർക്കിയോളജിസ്റ്റായ വിജയകുമാർ എസ് നായരുമായി എം കെ ദിലീപ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നേർമൊഴി സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭകയാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ അഡ്രസ് youth.aartvm@gmail.com അല്ലെങ്കിൽ 8281423305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 8281423305.

മറ്റൊരറിയിപ്പ്. പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം air@gmail.com. അറിയിപ്പ് സമാപിച്ചു.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
1: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ശ്രേയസ് പദ്ധതി.
3: പഠനത്തോട് ചേർത്ത് തൊഴിൽ പരിശീലനവും കൂടി നൽകി യുവാക്കളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുവാനായി രൂപീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ശ്രേയസ്. 2019 February 27 ഇത് പ്രഖ്യാപിച്ചത്. ശ്രേയസിന്റെ പൂർണ്ണരൂപം സ്കീം ഫോർ ഹയർ എഡ്യൂക്കേറ്റഡ് യൂത്ത് ഇൻ അപ്രന്റീസ്ഷിപ്പ് ആൻഡ് സ്കിൽസ് എന്നാണ്. സാധാരണ ബിരുദധാരികൾക്ക് വ്യവസായ അപ്രന്റീസ്ഷിപ്പ് അവസരങ്ങൾ നൽകുന്നതിനുള്ള കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് ഇത്. അപ്രന്റീസ്ഷിപ്പ് വഴി ജോലികളിലെ കഴിവ് വർദ്ധിപ്പിക്കാം, സ്റ്റൈപ്പൻഡ് നേടുകയും ചെയ്യാം. ഇതുവഴി രാജ്യത്തെ യുവാക്കളുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കുകയാണ് ഈ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത്. മാനവ വിഭവശേഷി വികസന മന്ത്രാലയം, നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം, തൊഴിൽ മന്ത്രാലയം എന്നിങ്ങനെ 3 കേന്ദ്ര മന്ത്രാലയങ്ങളുടെ സംരംഭ

0: ില്ലെങ്കിലും മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് യോഗം ചേർന്നത്. പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് യോഗം വിലയിരുത്തി. ലോകാരോഗ്യ സംഘടനയും കേന്ദ്ര സർക്കാരും നിർദ്ദേശിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് 21 ദിവസം വരെയുള്ള നിരീക്ഷണ സംവിധാനം സജ്ജമാക്കും. കേരളത്തിലെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം 1 ജൂൺ രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ കെ മുരളീധരൻ, സി.പി. ജോൺ എന്നിവരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുക്കും. യുപിഎസ്സി സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24 നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമായി 2 സെഷനുകളിലായാണ് പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നത്. എറണാകുളം കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട DGP റിപ്പോർട്ട് 3 ദിവസത്തിനകം സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. പോലീസ് നടപടികളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ച സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. കേസിലെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചിരിക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026 സർക്കാരിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഗ്രാന്റുകൾ സ്വീകരിക്കാത്ത സ്വകാര്യ അൺ എയ്ഡഡ് സ്കൂളുകൾക്ക് ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. എന്നാൽ സുതാര്യത, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തരം സ്കൂളുകളിലും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാവുന്നതാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകൾക്കും ഉപഭോക്താക്കൾക്കും നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ ലേപനങ്ങളായോ സ്പ്രേ രൂപത്തിലോ മാത്രമേ ഉപയോഗിക്കാവൂവെന്നും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് 13 ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ 125 റൺസ് എന്ന നിലയിലാണ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ബിച്ചു തിരുമല വരികളെഴുതി രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ചമ്പക്കുളം തച്ചൻ.

0: ആകാശവാണി സമയം 9:15.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
2: മൈൻഡ്ഫുൾനെസ് കുട്ടികൾക്ക്. ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണം കേൾക്കാം. അവതരിപ്പിക്കുന്നത് കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ലക്ഷ്മി കെ.
3: മൈൻഡ്ഫുൾനെസ് അഥവാ ശ്രദ്ധാപൂർണത എന്ന നിപുണത കുട്ടികളിൽ എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. വർത്തമാനകാല നിമിഷങ്ങളിലെ അനുഭവങ്ങളെ തുറന്ന മനസ്സോടെയും എല്ലാം അംഗീകരിക്കുന്ന ഒരു മനോഭാവത്തോടെയും പ്രത്യേകിച്ച് മുൻവിധികളൊന്നുമില്ലാതെ തിരിച്ചറിയുന്നതിനെയാണ് മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ശ്രദ്ധാപൂർണത എന്ന് പറയുന്നത്. കരുണാർദ്രമായ ശ്രദ്ധയാണ് ശ്രദ്ധാപൂർണതയിൽ നാം ഉപയോഗിക്കുന്നത്. അതായത് തീർത്തും മുൻവിധികളില്ലാതെ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക എന്നത് അസാധ്യമായ ഒന്നാണ്. അപ്പോൾ എന്താണ് ചെയ്യാൻ സാധിക്കുക? ഞാൻ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുമ്പോൾ പല രീതിയിലുള്ള മുൻധാരണകൾ അല്ലെങ്കിൽ ജഡ്ജ്മെന്റുകൾ എന്ന് വിളിക്കുന്ന അവസ്ഥ എന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് എന്ന തിരിച്ചറിവോടെ തന്നെ വിഷയങ്ങളെ നോക്കിക്കാണുകയാണ് മൈൻഡ്ഫുൾനെസ്സിലൂടെ നാം ചെയ്യുന്നത്. മൈൻഡ്ഫുൾനെസ് എന്നത് മുതിർന്നവർക്ക് മാത്രമുള്ള ഒരു നിപുണതയായി കണക്കാക്കരുത്. സത്യത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും ശ്രദ്ധിക്കാനുള്ള കഴിവുണ്ട്. ബ്രസ്റ്റ് ക്രോൾ എന്ന് അറിയപ്പെടുന്ന കുഞ്ഞുങ്ങളിൽ, അതായത് നവജാത ശിശുക്കളിൽ കാണപ്പെടുന്ന ഒരു സവിശേഷ സ്വഭാവമുണ്ട്. തലച്ചോറിന്റെ ആരോഗ്യം ശരിയായ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ഒരു നവജാത ശിശുവിനെ അത് ജനിച്ചാലുടനെ തന്നെ അമ്മയുടെ തൊലിയുമായി സമ്പർക്കം വരുന്ന രീതിയിൽ അമ്മയുടെ മാറിൽ കിടത്തിയാൽ ആ കുഞ്ഞ് സ്വയം ഇഴഞ്ഞ് അമ്മയുടെ ഏതെങ്കിലും ഒരു സ്ഥാനത്തിന്റെ അടുത്തേക്ക് പോവുകയും സ്വയം

0: വളർച്ചയ്ക്കും അനുസരിച്ച് മാത്രമേ നാം ഇതൊക്കെ ചെയ്യാവൂ കേട്ടോ. അതുമാത്രവുമല്ല, ഓരോ കുട്ടിയും അവൻ്റെ തലച്ചോറുകൊണ്ട് വ്യത്യസ്തനാണ്. ഒരു കുട്ടിക്ക് നമുക്ക് ചെയ്യിക്കാൻ ആയ എല്ലാ കാര്യങ്ങളും വേറൊരു കുട്ടിയിലും ചെയ്യിക്കാനാകണം എന്ന ഒരു നിർബന്ധത്തോടെ ഒരു രക്ഷിതാവും മൈൻഡ്ഫുൾനെസ് പരിശീലനത്തെ കാണരുത്. ഓർക്കുക, എവിടെ മുൻവിധികൾ വരുന്നോ അവിടെ പരിശീലനം തകർന്നു തരിപ്പണമായി പോകും. ഇനി ഇത്തരം പരിശീലനങ്ങൾ കുട്ടികൾ എത്ര കാലമാണ് ചെയ്യേണ്ടത്? മൈൻഡ്ഫുൾനെസ് എന്ന ഒരു മനോഭാവം സ്വന്തം ഉള്ളിൽ നിറയുന്നതുവരെ ഒരു വ്യക്തി ഇത് പരിശീലിക്കേണ്ടതാണ്. അത് ചെറുപ്പത്തിൽ തന്നെ നിൽക്കുന്നതല്ല, ചെറുപ്പത്തിൽ നിന്നും വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവനവൻ്റേതായ രീതിയിൽ ഒരു കുട്ടിക്ക് സ്വന്തം മൈൻഡ്ഫുൾനെസ് പരിശീലനത്തിനെ മുന്നിലേക്ക് കൊണ്ടുപോകാം. ഇനി ഒരു കാര്യവും കൂടെ പറയട്ടെ. മൈൻഡ്ഫുൾനെസ് എന്ന ഒരു പ്രധാന നിപുണതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് കുറേ ഉപനിപുണതകൾ ഉണ്ട് എന്നതും കൂടി നാം ഓർക്കേണ്ടതുണ്ട്. ക്ഷമ, അംഗീകരിക്കാനുള്ള മനസ്സ്, മുൻവിധികളില്ലാതെ തുറന്ന മനസ്സോടെ വിശ്വാസത്തോടെ സമാധാനത്തോടെ വിഷയങ്ങളെ കാണാനുള്ള ഒരു മനസ്സ്, ഇതോരോന്നും ഓരോ ഉപനിപുണതകളാണ്. ഒരു തുടക്കക്കാരൻ്റെ മനസ്സ് കൈമോശം വരുത്താതെ, ഒപ്പം വിട്ടുകളയേണ്ടതിനെയൊക്കെ വിട്ടുകളഞ്ഞ് വെറുതെ ഇരിക്കാൻ പഠിക്കുക എന്നത് തന്നെ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു വലിയ വിജയമാണ്. ഒന്ന് ഓർത്തു നോക്കൂ, ഈ കാലഘട്ടത്തിൽ എത്ര കുട്ടികൾക്ക് ബോറടിച്ച് വെറുതെ ഇരിക്കാനുള്ള കഴിവുണ്ട്. ആ സമയങ്ങളിലൊക്കെ മുതിർന്നവർ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ആ കുട്ടിയുടെ തലച്ചോറിലേക്ക് കടന്നു ചെല്ലും അല്ലേ. ട്യൂഷനുകളായിട്ടോ പാട്ടായിട്ടോ ഫുട്ബോൾ കളിയായിട്ടോ വീഡിയോ ഗെയിമുകളായിട്ടോ ഒക്കെ. അപ്പോൾ എപ്പോഴാണ് കുട്ടി വെറുതെ ഇരിക്കാൻ പഠിക്കുന്നത്? ഒരിക്കലും അത് കുട്ടിക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഓർക്കുക, വെറുതെ ഇരിക്കാനും നാം പഠിക്കേണ്ടതുണ്ട്. വെറുതെ ഇരിക്കാൻ പഠിക്കുമ്പോഴാണ് മനസ്സ് നെയ്തുകൂട്ടുന്ന ഒരുപാട് കഥകളെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഓരോ കുഞ്ഞിനും ഉണ്ടാകുന്നത്. ആ കഥകളെക്കുറിച്ച് അവൻ മുതിർന്നവരുമായി സംസാരിക്കുമ്പോഴാണ് അത്തരം കഥകൾ തങ്ങളുടെ ഉള്ളിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും, ഭൂതകാലത്തെയോ ഭാവിയെ സംബന്ധിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളെക്കുറിച്ച് മനസ്സെപ്പോഴും കഥകൾ ഉണ്ടാക്കും എന്നത് രക്ഷിതാക്കൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്.
1: മൈൻഡ്ഫുൾനെസ് കുട്ടികൾക്ക്, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ലക്ഷ്മി കെ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി
1: ഇത്തൽ കണ്ണു. ശ്രീ എൻ കൃഷ്ണപിള്ളി എഴുതിയ നാടകം. കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും എസ് വി പിള്ള, നിരവധി ഫാക്ടറികളുടെ ഉടമസ്ഥൻ ശ്രീ പി ഭാസ്കരൻ, കുമാർ സെക്രട്ടറി ശ്രീ കോട്ടയം ചെല്ലപ്പൻ, പത്രപ്രതിനിധികൾ ശ്രീ ജോസ് പ്രകാശ്, ശ്രീ ടി എൻ ഗോപിനാഥൻ നായർ, ജയചന്ദ്രൻ എസ് വി പിള്ളയുടെ മൂത്ത മകൻ ശ്രീ സത്യൻ, മാലതി ജയചന്ദ്രന്റെ ഭാര്യ ശ്രീമതി ടി ആർ ഓമന, ബാബു ജയചന്ദ്രന്റെ മകൻ ശ്രീ പ്രേം നസീർ, രമണി ബാബുവിന്റെ കാമുകി ശ്രീമതി ഷീല, ജയപാലൻ എസ് വി പിള്ളയുടെ രണ്ടാമത്തെ മകൻ ശ്രീ അടൂർ ഭാസി, വിജയം എസ് വി പിള്ളയുടെ മകൾ ശ്രീമതി മീനാകുമാരി. ഇത്തിൽ കണ്ണു
2: എന്താ കുമാർ വിശേഷിച്ച്?
3: ഒന്നുമില്ല സാർ.
2: അഡ്വക്കേറ്റ് മേനോനെ കണ്ടോ?
3: ഇല്ല.
2: ഞാൻ കൊടുത്ത ആ ഡ്രാഫ്റ്റ് വായിച്ചു നോക്കി, ഇന്ന് തിരിച്ചെത്തിക്കാമെന്നല്ലേ മേനോൻ പറഞ്ഞത്?
3: അതെ.
2: ഇങ്ങോട്ട് അയക്കാഞ്ഞ സ്ഥിതി

0: എനിക്ക് എന്താ നിങ്ങൾ പോയി വാങ്ങിക്കാഞ്ഞത്?
1: ഇന്ന് തന്നെ ഞാൻ പോയി വാങ്ങിക്കാം സാർ. പക്ഷേ
0: എന്താ പക്ഷേ?
1: പറയാൻ അവകാശമില്ലെന്ന് എനിക്കറിയാം, ഉപദേശിക്കാൻ അർഹതയുമില്ല. ഞങ്ങൾ ആരെക്കാളും ലോകം കണ്ടയാളാണ്. മറ്റാരുടെ ബുദ്ധിയും എത്താത്തിടത്ത് കടന്നു ചെല്ലുന്നതാണ് ആ ബുദ്ധി.
0: ഈ മംഗളപത്രം എഴുന്നള്ളിക്കുന്നത് മറ്റന്നാൾ പോരെ കുമാർ. മുഖസ്തുതി കേൾക്കാൻ ആ ദിവസം അങ്ങ് ഒഴിഞ്ഞു വച്ചേക്കാം. ഒരു ദിവസത്തെ കഷ്ടപ്പാട് സഹിച്ചാൽ മതിയല്ലോ.
1: മുഖസ്തുതി പാടിയല്ലോ ഞാനിന്ന് വരെ അങ്ങേ സേവിച്ചത്. അതിവിടെ ചെലവാകില്ലെന്നറിയാൻ വേണ്ട ബുദ്ധി ഇത്രയും നാൾ കൊണ്ട് എനിക്കുണ്ടായില്ലെങ്കിൽ ഞാൻ എത്ര പടുവിട്ടിയായിരിക്കും. ഞാൻ പറയാൻ തുടങ്ങിയത്
0: പറഞ്ഞു കഴിഞ്ഞ കാര്യം എന്ന് ഞാൻ ഊഹിക്കുന്നു, ശരിയല്ലേ?
1: ഊഹിച്ചത് ശരിയാണ്, പക്ഷേ അതിനിയും പറയേണ്ട കടമ എനിക്കുണ്ടെന്ന് തോന്നിപ്പോകുന്നു.
0: വേണ്ട, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. ഞാൻ ഉറച്ചു കഴിഞ്ഞതാണ്, അതിലിനി നീക്കുപോക്കില്ല കുമാർ.
1: 18 വർഷമായി ഞാൻ അങ്ങയുടെ കീഴിൽ പഠിന്നു തുടങ്ങിയിട്ട്. ഇത്രയും കാലം നമ്മുടെ വ്യവസായത്തെയും തൊഴിൽശാലകളുടെ നടത്തിപ്പിനെയും കുറിച്ച് ഏതൊരഭിപ്രായവും അങ്ങയോട് തുറന്നു സംസാരിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ട്. എനിക്കെന്നല്ല, നമ്മുടെ സ്ഥാപനങ്ങളിൽ ജോലി നോക്കുന്നവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ആ സ്വാതന്ത്ര്യം.
0: ആ സ്വാതന്ത്ര്യം അനുഭവിച്ചത് എന്റെ മഹാമനസ്കത കൊണ്ടാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ?
1: മഹാമനസ്കത ഇല്ലാത്തവർക്ക് ആ സ്വാതന്ത്ര്യം അനുവദിക്കാൻ തോന്നുകയില്ല.
0: ബിസിനസിന്റെ വളർച്ചയ്ക്ക് അതിൽ പങ്കെടുക്കുന്നവരുടെ സ്വതന്ത്രാഭിപ്രായങ്ങൾ പ്രയോജനപ്പെടുമെന്ന് കരുതിയാണ് ഞാനതിനനുവദിച്ചത്. വെറുതെ വ്യക്തിമാഹാത്മ്യവുമായി അതിനെ നിങ്ങൾ ബന്ധപ്പെടുത്തണം. അതുപോലെ അതെല്ലാം വ്യവസായ സംബന്ധമായ കാര്യങ്ങൾ. നിങ്ങളിവിടെ അഭിപ്രായം പറയാൻ തുനിയുന്നത് എൻ്റെ കുടുംബകാര്യത്തെക്കുറിച്ചാണ്. അതിൽ ഞാനെടുക്കുന്ന തീരുമാനം നിങ്ങളെ ആരെയും ഒരു വിധത്തിലും ബാധിക്കുകയില്ല. പിന്നെ നിങ്ങൾ എന്തിന് അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ബന്ധപ്പെടുന്നു?
1: ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്, അങ്ങയെ കരുതി ഇപ്പോഴത്തെ നിശ്ചയം വേണ്ടെന്ന് വയ്ക്കണം.
0: എസ് വി പിള്ള ഒരിക്കൽ നിശ്ചയിച്ചാൽ അതിനിളക്കമില്ല കുമാർ. പക്ഷേ ഒരു ശുംഭന്റെയോ ഉദ്ദണ്ഡയൻ്റെയോ നിശ്ചയമായിരിക്കുകയുള്ളത്. ഒരു പ്രശ്നത്തിൻ്റെ എല്ലാ വശങ്ങളും ആവുന്നത്ര ശ്രദ്ധിച്ചും സാവകാശമായും ആലോചിക്കാതെ കണ്ണുമടച്ചൊരു തീരുമാനം ഒന്നിലും ഞാൻ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. നിങ്ങൾ ഇന്ന് തന്നെ മിസ്റ്റർ മേനോനെ കണ്ട നക്കൽ വാങ്ങിക്കണം.
1: അങ്ങ് പറഞ്ഞാൽ അനുസരിക്കാനാണ് ഞാൻ ശീലിച്ചിട്ടുള്ളത്.
0: ആ പിന്നെ ജയചന്ദ്രനും ജയപാലനും ഇന്നിവിടെ എത്തുമെന്ന് കാണിച്ച് കത്ത് വന്നിട്ടുണ്ട്. വിജയവും ഇന്നോ നാളെയോ എത്താതിരിക്കുകയില്ല. 70-ാമത്തെ വയസ്സിലെങ്കിലും ഒരാൾ തൻ്റെ മക്കളുടെ ഭാവി നിശ്ചയിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ്?
1: രണ്ടു പേർ കാണാൻ വന്നിട്ടുണ്ട്. ദാ കാർഡ്.
0: ഏ, ഓ, പത്രപ്രതിനിധികളാണ്. ജനസ്നേഹിയുടെയും ജനസേവകൻ്റെയും. അവർക്കിവിടെ എന്ത് കാര്യം? ഞാൻ ഈ രണ്ടു കൂട്ടത്തിലും പെടുകയില്ലല്ലോ.
1: മറ്റന്നാൾ സപ്തതിയല്ലേ, അത് സംബന്ധിച്ച് പത്രത്തിൽ ചില കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കണമല്ലോ. അതിന് വിവരമന്വേഷിച്ചിറങ്ങിയതാവണം.
0: ആയുസ്സിൽ ഇതുവരെ ഞാൻ പത്രക്കാരെയോ പത്രക്കാരെന്നെയോ കണ്ടിട്ടില്ല. കാണാത്തത് കൊണ്ട് ഇരുകൂട്ടർക്കും ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ കണ്ടിട്ടെന്ത് വിശേഷം? കുമാർ ചെന്ന് അവരെ പറഞ്ഞയച്ചേക്കൂ.
1: എൻ്റെ അഭിപ്രായം അങ്ങവരെ കാണണമെന്നാണ്, അവരുമായി ഉള്ളു തുറന്ന് സംസാരിക്കണമെന്നാണ്. സുദീർഘകാലം ജീവിതത്തിൻ്റെ കുണ്ടും കുഴിയും താണ്ടി അസാധാരണമായ അനുഭവങ്ങൾ കൂടി കടന്നുവന്ന അങ്ങയുടെ വാക്കുകൾക്കും ആശയങ്ങൾക്കും തീർച്ചയായും വിലയും കനവും കൽപ്പിക്കും ഇന്നത്തെ തലമുറ.
0: എനിക്കാരെയും ഒന്നും പഠിപ്പിക്കാനില്ല. ഞാൻ ചിലത് പഠിച്ചു, ആ പഠിച്ചത് എനിക്ക് മാത്രമേ പ്രയോജനപ്പെടൂ. ഒരാളറിഞ്ഞതും അനുഭവിച്ചതുമെല്ലാം ലോകർക്ക് മുഴുവൻ ഫലപ്പെടണമെന്നും ശരിയാകണമെന്നും പറയുന്നത് പോലൊരു മൗഢ്യമുണ്ടോ? ഫലപ്പെടുകയില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും അന്യർക്ക് അപകടം വരുത്തി വയ്ക്കാനും മതി.
1: ഇന്നേതായാലും അങ്ങയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ്. അത് സംബന്ധിച്ച് അങ്ങയെ കാണാൻ വന്നവരെ നിരാശരാക്കുന്നത് ഒരിക്കലും ശരിയല്ല.
0: ശരി, അവർ വരട്ടെ, കൂട്ടിക്കൊണ്ടുവരും.
2: നമസ്കാരം.
0: നമസ്തേ. ഇരിക്കൂ, ഇരിക്കൂ, ഇരിക്കണം.
2: ഞങ്ങൾ ആരെന്ന്
0: മനസ്സിലായി, കാർഡ് കണ്ടു. നിങ്ങൾക്ക് എന്താണാവോ വേണ്ടത്?
3: ഞങ്ങളുടെയും ഞങ്ങളുടെ പത്രമുടമസ്ഥന്മാരുടെയും ഉള്ളൊഴിഞ്ഞ മംഗളാശംസകൾ അങ്ങയുടെ സപ്തതി പ്രമാണിച്ച്
2: സമർപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്.

0: സന്തോഷം സന്തോഷം. നിങ്ങൾക്കിങ്ങനെയൊന്ന് ചെയ്യണമെന്ന് തോന്നാൻ ഞാനൊന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലല്ലോ, വ്യക്തിപരമായും അല്ലാതെയും. വല്ലപ്പോഴും പരസ്യം തന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് മറ്റു പത്രങ്ങൾക്ക് കൊടുത്തതിനൊപ്പമേ ഉള്ളുതാനും.
1: എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്തോ ചെയ്തില്ലയോ എന്നാണോ ഈ അവസരത്തിൽ നോക്കേണ്ടത്? അങ്ങ് ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ഒരു വ്യവസായ പ്രമുഖനാണ്. മറ്റൊരു വ്യവസായശാലകളിലും ഇല്ലാത്ത സുദൃഢമായ തൊഴിലാളി മുതലാളി ബന്ധമാണ് വളർന്നാളായി അങ്ങയുടെ തൊഴിൽ ശാലകളിൽ നിലനിന്നു വരുന്നത്.
2: അതുകൊണ്ട് തന്നെ ഉൽപാദനവും വലിയ തോതിൽ നടക്കുന്നു. അങ്ങനെ നമ്മുടെ വ്യവസായ ലോകത്ത് ഗാഢമായ വ്യക്തിമുദ്ര ചാർത്തിയ അങ്ങയുടെ 70-ാം പിറന്നാള് തികച്ചും വ്യക്തിപരമാണെന്നോ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതോ ആണെന്ന് വിചാരിക്കാൻ സാധ്യമല്ല.
1: അത് മാത്രമല്ല, നാടിന് താല്പര്യമുള്ള കാര്യത്തിൽ പത്രപ്രവർത്തകർ പങ്കെടുക്കാതിരുന്നാൽ കടുത്ത കൃത്യവിലവുമല്ലേ?
2: അല്ലേ?
0: അതെന്തോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ വ്യവസായം ചെയ്യാൻ പുറപ്പെട്ടതും വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്നതും നാട് നന്നാവണമെന്ന് വിചാരിച്ചല്ല, എനിക്ക് നന്നാവാൻ വേണ്ടിയാണ്. അക്കൂട്ടത്തിൽ ഈ വ്യവസായത്തിൽപ്പെട്ട 17,000-ത്തോളം ജോലിക്കാർക്ക് അവരുടെ വീട് പുലർത്താൻ കഴിയുന്നുണ്ടെന്ന് മാത്രം.
2: ഉൽപാദിപ്പിക്കുന്ന സാധനങ്ങൾ കൊണ്ടുള്ള പ്രയോജനമോ അനുഭവിക്കുന്ന ഈ നാട്ടുകാരല്ലേ?
1: അതെ.
0: അവിടെയും നിങ്ങൾ അത്ര വേഗം എന്നെ പരോപകാരിയാക്കി കളയരുത്. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത് എന്റെ ലാഭത്തിന് വേണ്ടിയാണ്. നിങ്ങൾ പറയുന്ന ഫലവും കൂടി വന്നു ചേരുന്നു, അത്ര തന്നെ.
3: മറ്റൊരിടത്തുമില്ലാത്ത വേതന നിരക്കുകളാണ് ഞങ്ങളുടെ ഫാക്ടറികളിലുള്ളത്. ഇത്ര ഉദാരമായ സേവന വ്യവസ്ഥകൾ ഈ രാജ്യത്ത് മറ്റൊരു വ്യവസായ സ്ഥാപനത്തിലുമില്ല.
0: കുമാർ പറഞ്ഞത് ശരിയായിരിക്കും, പക്ഷേ അത് എന്റെ ഉദാരതയും തൊഴിലാളി പ്രേമവും കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്.
1: അതെന്താ അങ്ങനെ പറയാൻ കാരണം? തൊഴിലാളികൾ സമരം ചെയ്ത് നേടിയ ആനുകൂല്യങ്ങളാണെന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്?
0: 20-ലധികം വർഷം കഴിഞ്ഞു ഞാൻ വ്യവസായം തുടങ്ങിയിട്ട്. ഇന്ന് വരെ ഒരൊറ്റ സമരം പോലും എന്റെ തൊഴിലാളികൾ നടത്തിയിട്ടില്ല.
2: എങ്കിൽ പിന്നെ അത്ഭുതമായിരിക്കുന്നു.
0: സംതൃപ്തരായ തൊഴിലാളികൾക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ എന്നെനിക്കറിയാം. അതുകൊണ്ട് ശമ്പളവും മറ്റാനുകൂല്യങ്ങളും ആകർഷകമായിരിക്കണമെന്ന് ഞാൻ ആദ്യം തൊട്ടേ നിഷ്കർഷിച്ചു. എന്നുവച്ചാൽ സ്വാർത്ഥത്തിൽ കവിഞ്ഞ് മറ്റൊരു നോട്ടവും അതിലില്ലെന്നർത്ഥം. പാവങ്ങൾ, ചില തൊഴിലാളികൾ പോലും വിശ്വസിച്ചിരിക്കുന്നത് എന്റെ വിശാല ഹൃദയത്വവും നന്മയും കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നാണ്.
3: ആത്മപ്രശംസ ചെയ്യാനുള്ള മടി കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്?
0: അല്ലല്ല അല്ലല്ല, നേര് തന്നെ പറയണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്. പത്രങ്ങളിൽ പേര് വരാൻ ഞാൻ ഒരിക്കലും ആശിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ പത്രക്കാരുമായി സംസാരിക്കുന്നത്. അത് സത്യമായിരിക്കണം. സത്യമേ അവർ എന്നെ പറ്റി എഴുതിവിടാൻ പാടുള്ളൂ എന്ന നിർബന്ധം എനിക്കുള്ളത് കൊണ്ട് ഇത്രയും പറഞ്ഞു.
1: വിശ്വസിക്കാൻ വയ്യാത്ത വിധം അത്ഭുതകരമാണ് ഈ സത്യം പറച്ചിൽ.
0: സത്യത്തിനും സത്യം പറച്ചിലിനും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നേര് പറയാനാണ് വളരെ എളുപ്പം, കള്ളം പറയാൻ എന്തുമാത്രം ബുദ്ധിമുട്ടണം?
2: നേര് മാത്രം കൊണ്ട് ഒരു വ്യവസായിക്ക് വിജയം സിദ്ധിക്കുമെന്നാണോ അങ്ങയുടെ സിദ്ധാന്തം അനുഭവം?
0: എന്റെ അനുഭവവും സിദ്ധാന്തവും അതാണ്. മറ്റുള്ളവരെ പറ്റി പറയാൻ എനിക്ക് അവകാശവുമില്ല.
1: അതെ, അങ്ങയുടെ അഭിപ്രായത്തിൽ എന്താണ് അങ്ങയുടെ ജീവിത വിജയത്തിന്റെ വിജയത്തിന്റെ പ്രധാനമായ കാരണം?
0: ഒന്നിലധികം കാണാം കാരണങ്ങൾ. അതെല്ലാം ഞാൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല, ചിലതെനിക്കറിയാം. ഞാനിപ്പോൾ പറഞ്ഞില്ലേ നേരിനെ പറ്റി, അത് ഒരടിസ്ഥാന കാരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നൊന്നുള്ളത് എൻ്റെ തൊഴിൽശാലകളിൽ പണിയെടുക്കുന്നവരോട് എനിക്കുള്ള ബന്ധമാണ്. ഞാനും എൻ്റെ തൊഴിലാളികളും ഒരേ ഒരു മനസ്സോടെ ജോലി ചെയ്യുന്നവരാണ്. ചെറുതിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് കണ്ടിടത്തെല്ലാം കഠിനമായി അധ്വാനിച്ച് കിട്ടിയ കാശിൽ നിന്ന് തേനീച്ച തേനെന്ന പോലെ മിച്ചം വെച്ച് കൊച്ചു കൊച്ചു ബിസിനസ്സുകൾ നടത്തി പതുക്കെ പതുക്കെ പച്ച പിടിച്ച് മുന്നോട്ട് പോയ എനിക്ക് ശരീരവും മനസ്സും കൊണ്ട് ഇടതടവില്ലാത്ത പ്രയത്നമായിരുന്നു ഈ ജീവിതം. ആ എനിക്ക് എൻ്റെ തൊഴിലാളികളെ എങ്ങനെ എന്നിൽ നിന്ന് ഭിന്നരായി കാണാൻ കഴിയും? മെയ്യനങ്ങാതെയും വിയർപ്പുപടിയാതെയും തൊഴിലാളി നേതൃത്വമെന്ന തൊഴിലും പേറി ജീവിക്കാൻ വകയുണ്ടാക്കി പുലരുന്നവർക്ക് എൻ്റെ ഫാക്ടറികളിൽ സ്ഥാനമില്ലാത്തതിന് കാരണം അതാണ്. എനിക്ക് ലാഭമുണ്ടാക്കി തരുന്നവർക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടത് കൊടുത്ത് ബാക്കി വരുന്നതിൽ ഒരംശമേ എൻ്റേതായി ഞാൻ കരുതാറുള്ളൂ. ശേഷിച്ചതെല്ലാം ബിസിനസ്സിൽ തന്നെ വീണ്ടും മുടക്കുകയാണ് പതിവ്.
2: അനുസ്യൂതമായ വളർച്ചയാണോ വിജയ ഇൻഡസ്ട്രീസിന് ഉണ്ടായിട്ടുള്ളത്?
0: ഒരിക്കലുമല്ല. മുന്നോട്ട് പോകെ തന്നെ പിന്നോട്ട് പല ചുവടുവെച്ചിട്ടുള്ള സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്ങോ

0: വിട്ട് നീങ്ങാതെ ഒരേ നിലയ്ക്ക് നിന്ന കാലവുമുണ്ട്. ആകെ തളർന്നു പോകുമോ എന്ന് ഭയപ്പെട്ട അവസരങ്ങളും തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നെനിക്ക് തീർത്തു പറയാം, കൊള്ളലാഭത്തിന് വേണ്ടി കള്ളം കാണിക്കുകയോ ബിസിനസ് കാര്യത്തിൽ എന്നോട് ഇടപെട്ടവരെ വഞ്ചിക്കുകയോ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല.
1: അങ്ങ് അനുവദിക്കുമെങ്കിൽ ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കണമെന്നുണ്ട്.
0: ഏതായാലും ഒരു നാളും ഉണ്ടായിട്ടില്ലാത്തൊരു കാര്യത്തിന് ഇന്ന് സന്നദ്ധനായി. ഇനി പിന്നെ നിങ്ങളെ എന്തിനു നിരാശപ്പെടുത്തുന്നു?
2: ഞങ്ങൾ കുറിച്ചെടുക്ക.
1: രാഷ്ട്രീയ മണ്ഡലത്തെ പറ്റി എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഏത് രാഷ്ട്രീയ കക്ഷിയോടാണ് അങ്ങേക്ക് കൂടുതൽ മതിപ്പും അടുപ്പവും?
0: ലോകം നന്നായി വരണമെന്നേ ഞാൻ ഇന്ന് വരെ ആശിച്ചിട്ടുള്ളൂ. ആ ആശ പറഞ്ഞു എഴുതിയും ഞാൻ അന്യരെ അറിയിച്ചിട്ടില്ല. പക്ഷേ ലോകം നന്നാക്കാനാണെന്നും പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് ഫീസും പറ്റി അവരുടെ മൂക്കുകയർ തങ്ങളുടെ കയ്യിലാണെന്ന് ഭാവിച്ച് മറ്റൊരു തൊഴിലും ചെയ്യാതെ നടക്കുന്നവരോട് ഈ എനിക്ക് ബന്ധമില്ല. അവർ രാഷ്ട്രീയക്കാരായാലും സന്യാസിമാരായാലും കലാകാരന്മാരായാലും ആര് തന്നെ ആയാലും, പിന്നെ അവരോട് കലഹിച്ചു നിൽക്കാൻ നേരമില്ലാത്തതുകൊണ്ടും കലഹിച്ചാൽ ഫലമില്ലാത്തതുകൊണ്ടും അവർ പണം തണ്ടി വരുമ്പോൾ കൊടുക്കാൻ കുറെ പണം ഞാൻ എന്നും വക കണ്ടിട്ടുണ്ട്. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, എന്തെങ്കിലും ഒരു അപേക്ഷയുമായി അവരെ സമീപിക്കേണ്ട ആവശ്യം എനിക്കുണ്ടായിട്ടില്ല.
3: ഈ മതപരമായ കാര്യങ്ങളിൽ അങ്ങയുടെ നിലപാട് എന്താണെന്ന്?
0: ഞാൻ ഈ പറയുന്നതിന് മതവുമായി ബന്ധമുണ്ടെങ്കിൽ സ്വീകരിക്കുക. ആരെയും ദ്രോഹിക്കാതെയും വെറുക്കാതെയും ആവുന്നത്ര സഹായിച്ചും സ്നേഹിച്ചും കഴിയുക. നിരന്തരം നിസ്തന്ത്രം സർവകഴിവും അർപ്പിച്ച് പ്രവർത്തിക്കുക, ഇതാണ് എൻ്റെ മതം. ഇത് ഞാൻ ഒരു പുസ്തകം നോക്കി പഠിച്ചതല്ല, അനുഭവിച്ചറിഞ്ഞതാണ്.
1: ആ ശരി, കുടുംബജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും ചില
3: വിവരങ്ങൾ?
1: അതെ,
0: അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഞാൻ അർഹനല്ല.
1: അല്ല, എന്തുകൊണ്ടും സംതൃപ്തവും ആനന്ദകരവുമായ ഒരു കുടുംബജീവിതം ആയിരിക്കും തീർച്ചയായും അങ്ങ്
3: നയിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്.
0: തീർച്ചയായും അല്ല.
1: നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടുന്നവരില്ല.
3: ഇല്ല, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചോദിക്കത്തക്ക മര്യാദകേട് ഞങ്ങൾക്കില്ല.
0: ശരി, അപ്പോൾ നമുക്ക് പിരിയാം.
1: ഇത്രയും സമയം അങ്ങുമായി കഴിച്ചുകൂട്ടി തന്നെ ഞങ്ങൾക്ക് വിലപ്പെട്ട ഒരു അനുഭവമാണ്.
3: ഒരു അസാധാരണ വ്യക്തിയെയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെട്ടത്.
0: നാം ഓരോരുത്തരും അസാധാരണന്മാരാണ്, അതോടൊപ്പം സാധാരണന്മാരും.
1: എന്നാൽ ഇനി മറ്റന്നാൾ കാണാം. മറ്റന്നാളത്തെ ജനസ്നേഹിയും ജനസ്നേഹകനും സത്യതയ്ക്കായിരിക്കും ഏറ്റവും പ്രാധാന്യം നൽകുന്നത്.
3: സംശയമൊന്നുമില്ല, ഓരോ സ്പെഷ്യൽ പതിപ്പുകൾ തന്നെയായിരിക്കും. ഫോട്ടോ ഒക്കെ ഞങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്.
0: അതിലെനിക്ക് താല്പര്യമേ ഇല്ല. നിങ്ങൾ നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ ചിലത് പറഞ്ഞു, പറഞ്ഞതോടെ അതിലുള്ള രസമേ നശിച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കൊന്നുമില്ല. മറ്റന്നാൾ വരുന്നത് വളരെ സന്തോഷം. അന്ന് അല്പം ചിലതുകൂടി എനിക്ക് പറയാൻ കണ്ടേക്കും. നമസ്കാരം.
1: ജയചന്ദ്രൻ അദ്ദേഹം വന്നു കഴിഞ്ഞു. ഭാര്യയും മകനുമുണ്ട്, കൂടെ ഒരു പെൺകുട്ടിയും.
0: കുറെ നേരമായോ വന്നിട്ട്?
1: വന്ന് കാപ്പുകൂടി കഴിഞ്ഞെന്ന് പറഞ്ഞു.
0: ശരി, കുമാർ പോയിക്കോളൂ.
1: അദ്ദേഹത്തെ ഇങ്ങോട്ട് വരാൻ പറയട്ടെ?
0: വേണ്ട, തോന്നുമ്പോൾ വരട്ടെ. ആ, എപ്പോൾ വന്നു?
4: കുറച്ചു നേരമായി. അച്ഛൻ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞു.
0: ഇപ്പോഴിങ്ങോട്ട് പോരാൻ കാരണം? അഞ്ചു വർഷമല്ലേ ആയുള്ളൂ ഇവിടെ നിന്ന് പോയിട്ട്.
5: ഞാൻ ദിവസവും പറയും അച്ഛനെ കാണാൻ പോകണമെന്ന്. കുറേ നാൾ ഇവിടെ വന്ന് അച്ഛനും ഒന്നിച്ച് താമസിക്കണമെന്ന്.
0: വരേണ്ട ആവശ്യമില്ലല്ലോ, മാസം തോറും അഞ്ചാം തീയതിക്കകം പണം അവിടെ എത്താറുണ്ടല്ലോ മുടങ്ങാതെ.
4: ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ലോ പണം അയക്കുന്നത്.
0: ശരിയാണ്, അങ്ങനെ ഒരു തെറ്റും ഞാൻ ചെയ്യുന്നുണ്ട്.
4: അതെന്തിനു ചെയ്യുന്നു? അതും കൂടി ഫാക്ടറി തൊഴിലാളികൾക്ക് ശമ്പള കൂടുതലോ മറ്റോ ആയി വീതിച്ചു കൊടുക്കാമായിരുന്നില്ലേ? തൊഴിലാളികൾ അത്രയ്ക്കും സന്തോഷിച്ച് തലയിൽ കയറ്റി എഴുന്നള്ളിക്കുമായിരുന്നല്ലോ.
5: വന്ന് കയറിയപ്പോൾ അച്ഛനോട് വാദാടം തുടങ്ങിയോ?
4: നീജ്മാരി,
5: പിറന്നാളിന്റെ ഏർപ്പാടുകൾ അന്വേഷിക്കുന്നതിന് പകരം ഇതാണോ ചെയ്യാൻ കണ്ട പണി?
4: ഓ, അതിനൊക്കെ ഇവിടെ വേണ്ടപ്പെട്ട തൊഴിലാളികളുണ്ടല്ലോ, നമുക്കൊക്കെ അതിലെന്ത് കാര്യം? മനസ്സുണ്ടെങ്കിൽ ആ സമയത്ത് വരണം, കാര്യം കഴിഞ്ഞ് അങ്ങ് പൊയ്ക്കോണം.
0: പോക്കിയതല്ലോ, പോയതല്ലേ രണ്ടും കൽപ്പിച്ച്?
4: മക്കളുടെ വാക്കിനും അഭിപ്രായത്തിനും യാതൊരു വിലയും ഇല്ലാത്തടത്ത് താമസിക്കാൻ അഭിമാനമുള്ളവർക്ക് സാധിക്കുമോ?
0: അഭിമാനം സംരക്ഷിക്കാൻ എടുത്തു ചാടിപ്പോയവർ

0: ഇന്നും പുലരുന്നത് സ്വന്തമായി നാല് കാശുണ്ടാക്കിയല്ലോ, ഇന്നും വയസ്സായ അച്ഛൻ നോക്കി സൂക്ഷിച്ചുണ്ടാക്കുന്ന മുതൽ കൊണ്ടാണല്ലോ പ്രഭു ചമഞ്ഞ് ജീവിക്കുന്നത്.
1: കൊമ്പിറ്റ പണക്കാരന്റെ മകനാണല്ലോ എന്ന് കരുതി എന്നെ പിടിച്ചു കൊടുത്തു വരണ്ടോ? എന്റെ ഈ നാണക്കേടും ദുരിതവും അറിയുന്നു.
0: നിനക്കതുകൊണ്ട് എന്തു കുഴപ്പം വന്നുപോയി? നീ കഴിയുന്നത് വലിയ കൊച്ചമ്മയായി തന്നെല്ലോ. പണം കായ്ക്കുന്ന മരം ഇവിടെയുണ്ട്, അത് കുലുക്കി കുലുക്കി വീഴുന്നതെടുത്ത് സുഭിക്ഷമായി ആർഭാടമായി കഴിയുന്നു, തൂർത്തടിക്കുന്നു. പിന്നെ എന്ത് മനസ്സുമുട്ടും സുഖവും.
2: അച്ഛൻ നിലവിട്ട് സംസാരിക്കരുത്.
0: യാതൊരു നിലയും വിലയും ഇല്ലാത്തവൻ തന്നെ ഇത് പറയണം.
2: അതുണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കേണ്ടവർ നിശ്ചയിച്ചുള്ളൂ.
0: ചേട്ടാ, എനിക്ക് നിശ്ചയിക്കാൻ വയ്യാത്ത നിലയും വിലയും നിനക്ക് എന്തുണ്ട്? ഒന്ന് പറഞ്ഞു തരൂ. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏതോ ഭൂതാവേശം പിടിച്ച പോലെ എടുത്തു ചാടി രാഷ്ട്രീയക്കാരുടെ കൊടിയും പൊക്കി പിടിച്ചു നടന്നു ലോകം നന്നാക്കാൻ. നാല് കാശുള്ളവന്റെ മകനല്ലേ, വേണ്ട പോലെ മുതലെടുക്കാമെന്ന് കരുതി രാഷ്ട്രീയ തൊഴിലുകാര് മാലയും ചൂടിച്ചുകൊണ്ട് നടന്നു. കാര്യം കഴിഞ്ഞപ്പോൾ താഴെത്തിറക്കി. ആ കൊടുകാറ്റിൽ ആടി ഉലഞ്ഞു നടന്ന കാലത്തെങ്ങാനും കാൽ കഴഞ്ഞ് രാഷ്ട്രീയം പഠിക്കാമായിരുന്നില്ലേ? അതൊട്ടില്ലതാനും. എന്നിട്ടൊടുവിൽ അവർ കാലിപ്പാട്ടയായി തട്ടി ഉരുട്ടിയപ്പോൾ വന്ന് അച്ഛനെ ഗുണദോഷിക്കാൻ, തൊഴിലാളിയെ നേരെ നിർത്തണമെന്നും പറഞ്ഞു, അവർക്ക് കൂലി കൂട്ടരുതെന്നും സ്വാതന്ത്ര്യം കൊടുക്കരുതെന്നും ഉപദേശിക്കാൻ.
2: അച്ഛനായാലും മഠത്തരം കാണിച്ചാൽ ഞാൻ ഗുണദോഷിക്കും. ഇന്നുള്ളതിൽ ഇരട്ടി ലാഭം കിട്ടാൻ വഴിയുള്ളപ്പോൾ തൊഴിലാളിയെ നന്നാക്കാനെന്നും പറഞ്ഞ് നാട്ടിലില്ലാത്ത ശമ്പളവും ബോണസും മറ്റ് ചക്കാത്തുകളും കൊടുത്ത് മുടിയുന്നത് ബുദ്ധിയുള്ളവൻ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കും? അവരെ വിളിച്ചിരുത്തി ഉപദേശം കേട്ട് ബിസിനസ് നടത്തുന്ന ഉച്ചക്കിറുക്ക് നിർത്തണമെന്ന് വിലക്കിയപ്പോൾ ഞാൻ കൊള്ളരുതാത്തവനായി. സ്വന്തം മകന്റെ വാക്ക് ചെവിക്കൊള്ളുകയില്ല, കണ്ട എംബോക്കുകളുടെ ചെവികടിക്കലാണ് വേദവാക്യം. ഞാൻ അന്നിവിടം വിട്ടതാണ്. ഈ മുടിവിനാശം കാണാതെയും കേൾക്കാതെയും കഴിയാ.
0: എടാ ചന്ദ്ര, ഇങ്ങോട്ട് നോക്ക്.
2: നോക്കി.
0: ഞാൻ രാഷ്ട്രീയം പഠിച്ചിട്ടില്ല, ശീലിച്ചില്ല, എന്നല്ല ഒന്നും അങ്ങനെ പഠിച്ചിട്ടുണ്ടെന്ന് പറയാനില്ല. പക്ഷെ 12 വർഷം ഒരു തൊഴിലാളിയായി കുറുക്കുഞ്ഞെരിയ ജോലി ചെയ്തവനാണടാ ഞാൻ. അന്നത്തേടം പുലരാൻ വേലക്കാരന്റെ വിയർപ്പും കണ്ണീരും വേദനയും പ്രാരബ്ധവും പുസ്തകം നോക്കിയല്ലടാ ഞാൻ പഠിച്ചത്. എന്റെ തടിയും മനസ്സും അനുഭവിച്ചറിഞ്ഞതാണ്. യാതൊരു തൊഴിലും ചെയ്യാതെ സുഖമായി കഴിയാൻ വേണ്ടതുണ്ടായി കഴിഞ്ഞിട്ടും ദിവസേന 5-6 മണിക്കൂർ അധ്വാനിച്ചുണ്ടാക്കിയ ആഹാരമേ ഞാൻ ഇന്നുവരെ കഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് അറിവായ നാൾ തൊട്ടേ അരാജകമറിയാതെ വെള്ളത്തിലെ താമര പോലെ വളർന്ന നീ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു തൊഴിലാളിയെപ്പറ്റി. വിജയ ഇൻഡസ്ട്രീസ് കെട്ടിപ്പടുത്തി ഈ നിലയിലാക്കിയത് എൻ്റെ ജോലിക്കാരാണ്. അത് മറന്നു പെരുമാറണമെന്ന് പണ്ട് അവരുടെ കൊടിയും പേറി നടന്നവൻ തന്നെ വേണം പറയാൻ. ഇന്നവരെ വേലയെടുത്ത് ഒരു നേരത്തെ വക തനിക്കും കെട്ടിയവൾക്കും മക്കൾക്കും ഉണ്ടാക്കാൻ കഴിയാത്ത നീ വേണം.
1: അയ്യോ, എനിക്കിത് കേട്ടിട്ട് തലതല്ലി ചാകാൻ തോന്നിപ്പോകുന്നു. ഈ മേലുരിഞ്ഞു പോകുന്ന വർത്തമാനം കേട്ടുകൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ലോ നിങ്ങൾക്ക്? ഏ, 5-6 കാശ് തരുന്ന ഹുങ്ക് വെച്ച് ഇങ്ങനെ പറയാമോ മനുഷ്യര്? മക്കളാണെങ്കിലും കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ ഇത് കേൾക്കാൻ.
2: പറയേണ്ടത് പറയേണ്ടപ്പോൾ വഴിയാമെന്ന് ഞാൻ പറഞ്ഞു. തൊഴിലാളികളെ നിലയ്ക്ക് നിർത്തി ബിസിനസ് സ്വച്ഛമായി നടത്തി ഇരട്ടി ലാഭം ഉണ്ടാക്കി തരാമെന്ന് ഞാൻ ഉറപ്പു തന്നു. അതുകൊണ്ട് ഫലമില്ലാതായപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടില്ലേ 2 ഫാക്ടറി എനിക്ക് വിട്ടുതരാൻ? ഞാൻ അതിൻ്റെ ഭരണം നടത്തി കഴിഞ്ഞോളാമെന്ന് പറഞ്ഞിട്ട് അതിന് സമ്മതിക്കാത്തവനാണ് ഞാൻ ഒന്നും ചെയ്യാതെ കുത്തിയിരുന്ന് നശിക്കുന്നെന്ന് കുറ്റപ്പെടുത്തുന്നത്.
0: വിട്ടുതരാൻ പറ്റിയ ആളല്ലേ നീ? വിട്ടു തന്നിരുന്നെങ്കിൽ 7 പണ്ടേ അത് കൂട്ടിയിടേണ്ടി വരുമായിരുന്നു. അതിൻ്റെ കുഴപ്പം മുഴുവൻ ഞാൻ വലിച്ച് തലയിൽ കയറ്റി വെക്കണമായിരുന്നു. അതിനും പുറമെ ഇന്നത്തെ പോലെ നിങ്ങളുടെ തൂർത്തടിക്ക് വേണ്ട പണം ഉണ്ടാക്കേണ്ട ചുമതലയും.
2: എനിക്ക് ശേഷം പ്രളയം എന്ന് കരുതുന്നവരോട് വായിട്ടലിക്കുന്നതിന്
1: പരാശ്രയമില്ലാതെ 10 പൈസ എടുത്ത് ഞങ്ങൾ ചെലവാക്കി പോകുന്നത് സഹിക്കാഞ്ഞിട്ടല്ലേ ചാകുന്നത്? ഇവരെ എല്ലാം മുടുമുന്തിയിൽ കെട്ടി സൂക്ഷിക്കണമെന്ന് വാശി പിടിക്കുന്നത് സ്വന്തം മക്കളെ വിശ്വാസമില്ലാതെ.
0: മാസം 2000 രൂപ ഒരു ദണ്ഡവും ഇല്ലാതെ എടുത്ത് ചമ്മാളിക്കാൻ തരുന്നതിന്റെ നന്ദിയാണ് ഈ പറയുന്നത്.
1: 4-5 അംഗങ്ങളുള്ള ഒരു വീട്ടില് ഒരു മാസം 2000 രൂപ ചെലവായി പോകുന്നതാണ് ചമ്മാളിപ്പ്. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്നല്ല എന്താ പറയാന്.
0: മാസം എത്ര രൂപ ചെലവാക്കി കഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ഇവിടെ പൊറുക്കാൻ വന്നതെന്ന് അത്ര എളുപ്പം മറന്നു കളയരുത്.
1: എന്റെ വീട്ടില് ഞങ്ങൾ എന്നും ഒരേ നീതിക്കേ കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ കണ്ടവന് കൂലി വിലക്ക് പോയിട്ടില്ല, വലിയ വർത്തകരായിട്ട് കാശ് വാരി കൂട്ടിയിട്ടുമില്ല, അവിടെ ഈ കണക്ക് പറച്ചിൽ പതിവുമില്ല.
0: ഞാൻ കൂലി വില ചെയ്തിട്ടുണ്ട് വളരെ കാലം. ഞാൻ ആരോടും ഒളിച്ചിട്ടില്ല. അഭിമാനിക്കാവുന്ന കാര്യം എന്തിനു ഒളിച്ചു വെക്കണം? എനിക്ക് നല്ലൊരു നിലയുണ്ടായിട്ടും ഞാനും എൻ്റെ ഭാര്യയും വെറും സാധാരണക്കാരെ പോലെ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അവൾ എന്നെപ്പോലെ കഷ്ടത അനുഭവിച്ചു, എൻ്റെ വേദനയും ഇല്ലായ്മയും പങ്കിട്ടെടുത്തു.

0: അവളുടെ ഒരു വാക്ക് എനിക്ക് നിഷേധിക്കേണ്ടി വന്നിട്ടില്ല. അവൾ മറഞ്ഞപ്പോൾ എൻ്റെ ഒരു ജന്മം അവസാനിച്ചു.
1: ഓ, അമ്മയോടുള്ള സ്നേഹവും വാത്സല്യവും ആയിരിക്കാം ഇന്ന് മക്കളോട് കാണിക്കുന്നത് ഇങ്ങനെ.
0: ആ സ്നേഹവും വാത്സല്യവും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്ര നാളും ഈ ഭൂമിയിൽ കാണുകയില്ലായിരുന്നു. അതൊന്നുകൊണ്ട് മാത്രം, അമ്മയില്ലാത്ത നിങ്ങളെ വളർത്തിയെടുത്ത് നല്ല നിലയിലാക്കാൻ മാത്രം ചിറകറ്റ ഞാൻ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി. പക്ഷേ എന്ത് ചെയ്യാം, എൻ്റെ ശ്രമം, എൻ്റെ മോഹം, എൻ്റെ സങ്കല്പങ്ങൾ എല്ലാം ഇടിഞ്ഞതാണ് നിലംപരിശായി. ഇനി എനിക്ക് ആ ചിന്തയില്ല, ആ സ്വപ്നമില്ല. തകർന്നത് തകർന്നത് തന്നെ. അച്ഛനെ മനസ്സിലാക്കാൻ കഴിയാത്ത മക്കൾ.
1: മക്കളെ മനസ്സിലാക്കാൻ, വിശ്വസിക്കാൻ, സ്നേഹിക്കാൻ കഴിയാത്ത അച്ഛൻ, അതല്ലേ സത്യം? ബിസിനസും ഫാക്ടറിയും തൊഴിലാളിയും എന്ന ചിന്തയ്ക്കിടയ്ക്ക് മക്കൾക്ക് എവിടെ സ്ഥാനം?
0: നിന്നോട് വാദിച്ചു ജയിക്കാൻ ഞാൻ ഒരുക്കമില്ല ചന്ദ്ര. എന്നാലും നിനക്കിത് പറയാൻ നാവ് പൊങ്ങുന്നത് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഇക്കഴിഞ്ഞ 5 വർഷമായി ഇങ്ങനെ ഒരാൾ ചത്തോ ജീവിച്ചിരിക്കുന്നോ എന്ന് അന്വേഷിക്കാൻ പോലും തോന്നാത്ത നീ ഇന്നിപ്പോൾ സ്നേഹത്തിന്റെ കണക്കെടുക്കാൻ വന്നിരിക്കുന്നു.
1: ഇപ്പോൾ തന്നെ വന്നത്? ഇവിടെ 70-ാം പിറന്നാൾ പൊടി പൊടിച്ച് ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ വന്നില്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് കരുതി മാത്രമാണ്. ഇത് കഴിഞ്ഞാലുടനെ ഞങ്ങൾ അങ്ങ് പോയിക്കൊള്ളുകയും.
2: അതെ അതെ, ഞങ്ങളെ കൊണ്ടൊരു വിഷമം ഈ വയസ്സുകാലത്തുണ്ടായെന്ന് കേൾപ്പിക്കാൻ ഇടവരുത്തരുതല്ലോ. ഇരു കൂട്ടർക്കും മനപ്രയാസമായിട്ട് ഞങ്ങൾ എന്തിനോട് താമസിക്കുന്നു?
0: എന്റെ മക്കളെ കൊണ്ടുള്ള ആദ്യമല്ലാതെ മറ്റെന്തുണ്ട് എനിക്ക്? അവരെവിടെ താമസിച്ചാലും ഒരുത്തന്റെ കാര്യമാണെങ്കിൽ ഇങ്ങനെ. ഇനി ഒരാളുള്ളവൻ അമരത്തും അണിയത്തും ആരും ഇല്ലാത്ത വഞ്ചി പോലെ നടുക്കടലിലെ കോളിലകപ്പെട്ട് താണും പൊങ്ങിയും കൊണ്ടിരിക്കുകയാണ്. കുറച്ചുനാൾ നാടക കമ്പനി നടത്താനാണെന്നും പറഞ്ഞ് നടന്ന് പണം മുടിച്ച് ഇപ്പോൾ കണ്ട TVകളിലും രഹസ്യ സങ്കേതങ്ങളിലും ഒരു കൂട്ടം ആഭാസന്മാരുമായി കഴിയുകയാണ്. ചീട്ടുകളി, മദ്യപാനം, വ്യഭിചാരം. ഒരു ഭാര്യയുള്ളവൾ അവനെ മേക്കാൻ വയ്യാതെ നിലകെട്ട് ഈയിടെ പിഴച്ച ജീവിതം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അറിവ്.
2: ഓ, അവൾ ആദ്യം തൊട്ടേ അത്തരക്കാരത്തിൽ തന്നെ ആയിരുന്നു. എനിക്കറിഞ്ഞൂടെ അവൾ ഇവിടെ വന്ന കാലം തൊട്ടേ.
1: അവന്റെ തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്നത് മറ്റാരും അല്ലല്ലോ. ചോദിക്കുമ്പോഴൊക്കെ പണം വാരി കോരി കൊടുക്കാൻ ആളുണ്ടായിട്ടല്ലേ അവൻ നികളിച്ച് നടക്കുന്നത്. ഓ, എനിക്കാണെങ്കിൽ മാസം തോറും നുള്ളി പിടിച്ച് തരുന്നത് 2000 ഉലുവ.
2: അയ്യോ,
0: ശരിയാണ് ശരിയാണ്, അതിനും ഞാൻ പണം കൊടുക്കുന്നു. നിനക്ക് തരുന്നത് പോലെ ഇനിയൊരാൾക്ക് കൂടി കൊടുക്കുന്നത് നിനക്കറിയാമല്ലോ. നിന്റെ പെങ്ങളുടെ ഭർത്താവ് ആ IASകാരന് 1,00,000 രൂപ കൊടുത്താണ് അയാളെ നേടിയത്. വേണ്ടുന്ന തുക ചോദിക്കുമ്പോഴൊക്കെ കൊടുക്കാറുണ്ട്. എന്നിട്ട് അവളെ ആ നീചൻ ഒരു ചകിരിമത്ത പോലെ തല്ലി തേച്ചിട്ടിരിക്കുകയാണ്. അവളിന്ന് കുടിക്കുന്ന കണ്ണീർ ഓർക്കുമ്പോൾ. അല്ലെങ്കിൽ നീ എന്തിനറിയുന്നു?
2: അതിന് അയാളെ എന്തിനു കുറ്റപ്പെടുത്തുന്നു? ദൈവം വരുത്തി വെച്ചതാണേ. IASകാരനെ കിട്ടിയപ്പം അവക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു. അവളുടെ വിധമേ അങ്ങ് മാറിപ്പോയില്ലേ 4 തീയതി കൊണ്ട്?
1: ഓ, വലിയ മിടുക്കൻ, ബുദ്ധിമാൻ, പരമസുന്ദരൻ, 3 ചക്കം ഉള്ളോടെ വിഴുങ്ങും എന്നൊക്കെ പറഞ്ഞല്ലേ അയാളെ പിടിച്ച് അച്ഛൻ വീട്ടിൽ കയറ്റിയത്. എന്നിട്ട് ഇപ്പോൾ അകത്ത് പുഴുന്നുളയുന്ന മധുരനാരങ്ങ എന്നറിഞ്ഞ് കരഞ്ഞിട്ട് എന്ത് ഫലം? കഷ്ടം, ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം അച്ഛൻ തുലച്ചു.
0: എല്ലാറ്റിനും കുറ്റം എനിക്ക്. അതെ, എൻ്റേത് തന്നെയാണടാ കുറ്റം. പക്ഷേ കുറ്റം പറയുന്നവർക്കെല്ലാം പറയാൻ നാവാടുന്നത് ഇന്നും കൊച്ചുകുട്ടികളെ പോലെ പോറ്റി വളർത്താൻ ഈ ഞാൻ തുനിഞ്ഞു നിൽക്കുന്നത് കൊണ്ട്.
1: ഒരാൾ എന്നും കുന്നും വളർത്താനില്ലെന്ന് വെച്ച് ആരും നശിച്ചു പോവുകയൊന്നും ഇല്ല അച്ഛാ.
0: ചന്ദ്ര, നീ ഇത് ആലോചിച്ചു പറയുകയാണോ? ആലോചിച്ചാൽ നിനക്ക് ഇത് പറയാൻ ധൈര്യം വരും. ആലോചിച്ച് ധൈര്യമായി പറഞ്ഞതാണെങ്കിൽ എനിക്ക് എത്ര സന്തോഷമായേനെ, ഞാൻ എത്ര ആശ്വസിച്ചേനെ.
2: ഞങ്ങൾക്ക് അന്നേ 2 ഫാക്ടറി തന്നിരുന്നെങ്കില് ഇന്ന് എത്ര നല്ല നിലയിൽ, ഒരു കാശ് ഇവിടുന്ന് വാങ്ങിക്കാതെ എത്ര തൻ്റെ ഇടമായിട്ട് ഞങ്ങൾ കഴിയുമായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ അനുജനും നേരത്തെ ചുമതല വല്ലതും ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ അങ്ങ് അഴിഞ്ഞടക്കുമായിരുന്നു.
1: ഞാൻ അത് പറഞ്ഞ അന്ന് 500 രൂപ ശമ്പളത്തിൽ ഒരു ഉദ്യോഗമെടുത്തെന്റെ നേരെ നീട്ടാനാണ് അച്ഛന് തോന്നിയത്. എന്റെ ഫാക്ടറിയിൽ ഞാൻ മറ്റുള്ളവരെ പോലെ ശമ്പളക്കാരനായി ജോലി ചെയ്യുക, അതും എന്റെ മുകളിൽ ചില ഉദ്യോഗസ്ഥന്മാരുമായി. ആത്മാഭിമാനമോ അന്തസ്സോ ഉള്ളവർ ഇഷ്ടപ്പെടുന്ന പണിയാണോ അത്?
0: നിന്റെ അച്ഛന് ഫാക്ടറിയിൽ ജോലി ചെയ്യാമെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് പാടില്ല?
2: അച്ഛനേ പണ്ടേ ജോലി ചെയ്ത് ശീലിച്ചതല്ലേ, അതുപോലാണോ മകൻ?
0: അത്രയും ജോലി ചെയ്യാൻ വയ്യാത്തവൻ എങ്ങനെ 2 ഫാക്ടറി നടത്തുമായിരുന്നു? ഭരിക്കുക എന്ന് വെച്ചാൽ ജോലി ചെയ്യാതിരിക്കുക എന്നാണോ നീ ധരിച്ചിരിക്കുന്നത്?

0: അതിന്റെ അർത്ഥം
1: അധികാരം കയ്യിലുണ്ടെങ്കിൽ ഭരിക്കാൻ പ്രത്യേകിച്ച് എന്ത് വിഷമം?
2: അതല്ലേ പറഞ്ഞു.
1: എന്തിന് സാമർഥ്യം? താഴെയുള്ള വിറച്ചുകൊണ്ട് ജോലി ചെയ്യുമല്ലോ. നാം വലുതായി ജോലിയൊന്നും ചെയ്യുകയും വേണ്ട. കുറെ ദിവസമൊക്കെ ഏത് മരക്കഷ്ണം വിചാരിച്ചാലും ഭംഗിയായി ഭരിക്കാം.
2: അച്ഛൻ ഒക്കുന്ന കാര്യം മകൻ ഒക്കാതിരിക്കാൻ കാരണം ഒത്തുകൂടുന്ന മനഃപൂർവ്വം വിചാരം തന്നെ.
1: അങ്ങനെ പറ.
3: സ്ഥാപനത്തിന്റെ ഭാഗ്യം തന്നെയടാ നിനക്ക് ഞാൻ അന്ന് വിട്ടുതരാതിരുന്നു.
1: പിന്നെ പിന്നെ
3: ഇതാണല്ലോ നിനക്ക് ഭരണത്തെ കുറിച്ചുള്ള സങ്കല്പം. കേട്ടോ ചന്ദ്ര, പന്തീരായാലും തൊഴിലാളി കുടുംബങ്ങൾക്ക് ഏകാശ്രയമാണ് എന്റെ ഈ സ്ഥാപനം. എന്റെ ശരീരത്തിൽ ജീവനുള്ളപ്പോൾ മറ്റെന്ത് സംഭവിച്ചാലും ശരി, അത് നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആട്ടെ, നിങ്ങൾ അപ്പുറത്ത് പോകൂ. അതിരിക്കട്ടെ. നിന്റെ മകൻ വന്നിട്ട് എവിടെ?
2: അപ്പുറത്തുണ്ട്, വിളിക്കട്ടെ.
3: ഇപ്പോൾ വേണ്ട. വേറെ ആരാ കൂടെ ഉള്ളത്?
2: അത് ഞങ്ങളുടെ അയൽപക്കത്തുള്ള ഒരു കുട്ടിയാ, ബാബുവിന്റെ ഒരു ഗേൾഫ്രണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോൾ കൂടെ വരാൻ ശാഠ്യം പിടിച്ചു.
3: ഓഹോ, ഗേൾഫ്രണ്ട് അല്ലേ? ശരി, പോയിക്കോളൂ.

0: മണിക്കൂറുകൾ നിമിഷങ്ങളായി തോന്നുന്നു. കലർപ്പറ്റ ആനന്ദം മറ്റെല്ലാം മറന്നുപോകുന്നു.
1: നിന്നെ കൂടി കൊണ്ടുവരാൻ ഞാൻ അമ്മയോട് പ്രയോഗിച്ച സൂത്രം എങ്ങനെയിരുന്നു? പാവം അമ്മ, ആ വേല ഏറ്റുപോയി.
0: വെൽ ഡൺ. പച്ചിലയും കത്തിരികയും പോലെ. യു ആർ എ ജീനിയസ്.
1: അമ്മ പറഞ്ഞാൽ പിന്നെ അച്ഛൻ എന്തും വിശ്വസിച്ചോളും. നിനക്കറിയാമോ ഹണി, അച്ഛൻ ഒരു പെണ്ണാണനാണ്.
0: നേരെ വിപരീതമാണ് എൻ്റെ ഡാഡി. മമ്മി വിറയ്ക്കും ഡാഡിയുടെ മുമ്പിൽ. പക്ഷേ ഡാഡി ആൾ ശുദ്ധനാണ്. വിറ കണ്ടാൽ തോന്നും മമ്മി എല്ലാം അനുസരിക്കുമെന്ന്. ഒടുക്കം മമ്മി വിചാരിക്കുന്നതേ നടക്കൂ.
1: ഫലത്തിൽ നമ്മുടെ മൂപ്പിൽ രണ്ടുപേരും ഒരുപോലെ തന്നെ.
0: ബാബു എന്താ ഇവിടെ വന്നിട്ട് അപ്പൂപ്പനെ കാണാത്തത്?
1: ഓ, ആ കേട്ട് സത്വം. എനിക്ക് ആ ചുളി വീണ മുഖവും നരയും കാണുന്നതും വലിയ അനുഭവജ്ഞന്റെ മട്ടിലുള്ള വർത്തമാനം കേൾക്കുന്നതും വലിയ ബോറാണ്. പിന്നെ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒന്ന് കണ്ടെന്ന് വരുത്തണം.
0: പക്ഷേ അദ്ദേഹം ഒരു വലിയ ആളല്ലേ?
1: ഒരു വലിയ പണച്ചാക്കെന്ന് പറയും. എപ്പോഴും ബിസിനസ്സും പണമിടപാടും തന്നെ. സ്വന്തം മകന് പോലും കണ്ടുകൂടും. എന്റെ അമ്മയുടെ കാര്യം പറയുകയും വേണ്ട.
0: എന്നാലും ആ സ്വത്തിലൊരു പങ്ക് നിങ്ങൾക്കല്ലേ? പിന്നെ കുറച്ച് സഹിച്ചാൽ എന്താ? ആദ്യം കഴിച്ചാൽ പിന്നെ മധുരിക്കും.
1: Who cares about that? അല്ലെങ്കിൽ തന്നെ അതെന്ന് കിട്ടാനാണ്? കണ്ടകോളിന് കിഴവൻ നൂറും തികച്ചു കളയുന്ന മട്ടാണ്.
0: ബാബുവിന് പഠിത്തം കഴിഞ്ഞാൽ ഒരു ഡീസന്റ് ജോബ് കിട്ടാൻ എത്ര എളുപ്പം. സ്വന്തമായി തന്നെ ഉണ്ടല്ലോ ഒരു പേരെടുത്ത ഫോം.
1: കൊണ്ടുപോയി ചൂടു നാശിച്ച പഠിത്തവും മിനക്കെട്ട ജോലിയും. പഠിക്കാൻ പോയി ഉള്ള ബുദ്ധി കൂടി തുളഞ്ഞു. ബാക്കിയുണ്ടെങ്കിൽ ജോലിക്ക് പോയാൽ മതി, അതും തീരും. ആ മുരട്ട് കാര്യങ്ങൾ ഭൂമിപ്പിക്കാതിരിക്കൂ ഡാർലിംഗ്. ഈ നിമിഷം നിറഞ്ഞു നിൽക്കുന്ന ആനന്ദത്തിൽ നമുക്ക് മുങ്ങാം. വരൂ, ആ കൈകൾ കൊണ്ട് എന്നെ പൂണ്ടടങ്കം ബന്ധിക്കൂ. എൻ്റെ ഉള്ളിൽ കത്തിയേരിയുന്ന അഗ്നി ഒന്ന് തണുപ്പിക്കൂ ഡാർലിംഗ്.
0: ദൂരെ നിന്നാൽ മതി, അടുക്കേണ്ട
1: ഡാർലിംഗ്.
0: എന്ത് ബാബു, ബാബു മദ്യപിച്ചോ? ഇതെപ്പോൾ, ഇതെവിടെ നിന്ന് കിട്ടി? വിട് എന്നെ, മാറി നിൽക്കൂ.
1: ഡാർലിംഗ്, ഞാൻ മദ്യപിച്ചു, അതിനെന്താ? ഇങ്ങോട്ട് പോന്നപ്പോഴേ ഒരു ബോട്ടിൽ ഞാൻ കരുതിയിരുന്നു. അല്പം മദ്യപിക്കാതെ പ്രേമത്തിനൊരു ജോറില്ല. പ്രേമം, തിരഞ്ഞെടുപ്പ്, സമരം, ഇതൊക്കെ ഹരം പിടിക്കണമെങ്കിൽ അവൻ ശകലം ഉള്ളിൽ ചെല്ലണം. നിനക്ക് വേണോ ഡിയർ? ഒരു ഓട്ടത്തിന് ഞാൻ പോയി എടുത്തോണ്ട് വരാം.
0: വേണ്ട വേണ്ട, ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ബാബു, ബാബുവിന് ഈ ചീത്ത തരമുണ്ടെന്ന്.
1: നെവർ മൈൻഡ്. ചേച്ചേ, നിനക്ക് ലോകപരിചയം കുറവ്, അതുകൊണ്ട് ഇങ്ങനെ തോന്നും. ഇങ്ങോട്ട് നോക്ക്, എൻ്റെ അച്ഛൻ കുറേശ്ശെ കുടിക്കും. ചിറ്റപ്പനാണെങ്കിൽ മുഴുക്കുടിയൻ. ദോഷം പറയരുതല്ലോ, അപ്പൂപ്പൻ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിന്റെ അച്ഛനും അമ്മയും കുടിക്കും. നമ്മുടെ സാറന്മാർ പലരും ഒളിച്ചും പാത്തും കുടിക്കും. രാജ്യം ഭരിക്കുന്നവരുണ്ടല്ലോ, കൂടിയ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും, അവരിൽ പലരും സുഖമായി കുടിക്കും. പിന്നെ കലയും സാഹിത്യവും വേണോ? കൂടി ഉണ്ടായെങ്കിലേ പറ്റൂ, കുടിച്ചേ തീരൂ. എന്നിട്ടൊരു വിദ്യാർത്ഥി പയ്യൻ ശകലമൊന്ന് മണപ്പിച്ചാൽ ചീത്തത്തരമായി. നീ ഇത്ര മണ്ടൂസാണോ? വരൂ ഡാർലിംഗ്, ഡാർലിംഗ്, സ്വർഗത്തിൽ കട്ടരം പാകാതെ ഡാർലിംഗ്, ഡാർലിംഗ്.
0: സൂക്ഷിച്ച് പെരുമാറു ബാബു. ബാബുവിൻ്റെ അച്ഛനോ അപ്പൂപ്പനോ ഈ ശബ്ദം കേട്ട് ഇറങ്ങി വരും. മതിയാക്കി ഈ തമാശയെല്ലാം.
1: ഇറങ്ങി വന്നാൽ അവരെന്തെടുക്കും? പ്രേമിക്കാൻ പാടില്ലെന്ന് പറയുമോ? അവർ വിവാഹം കഴിച്ചതിൽ പിന്നെ പ്രേമിക്കുന്നു, നാം വിവാഹം കഴിക്കാതെയും. അതിലിത്ര അപരാധം എന്തുണ്ട് ഡാർലിംഗ്?

0: അങ്ങനെ മൂന്നാമത്തെ തലമുറ ഒരു രശ്മി പോലും കടന്നു ചെല്ലാത്ത അന്ധകാരം.
1: ബാബു, ബാബു.
2: അതാ ബാബുവിനെ വിളിക്കുന്നു. ആരാണോ ആവോ?
1: ആരോ ആകട്ടെ,
2: ബാബു അങ്ങോട്ട് ചെല്ലു, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം.
1: ഓ,
2: എളുപ്പം പോകൂ, അല്ലെങ്കിൽ വിളിക്കുന്ന ആൾ ഇങ്ങോട്ട് വരും, നമ്മ ഒന്നിച്ച് ഇവിടെ കാണും.
1: കാണട്ടെ, അതിനെന്താ?
2: Don't be a fool. പോകൂ ബാബു.
1: എന്നെ വിളിച്ചോ?
0: വിളിച്ചിട്ടാണല്ലോ നീ വന്നത്.
1: ഞാൻ തോട്ടത്തിൽ നിൽക്കുകയായിരുന്നു.
0: തനിച്ചോ?
1: അല്ല.
0: ആരാ കൂടെ?
1: എൻ്റെ ഒരു ഗേൾ ഫ്രണ്ട്.
0: എന്ന് വെച്ചാൽ മലയാളത്തിൽ?
1: കൂടെ പഠിക്കുന്ന ഒരു സ്നേഹിത.
0: ഓഹോ, അവൾ ഇവിടെ വരാൻ കാരണം?
1: ഞങ്ങൾ വന്നപ്പോൾ അവൾ കൂടെ പോന്നു. അച്ഛൻ്റെ നാടും വീടും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അവൾ അമ്മയോട് പറഞ്ഞു. അമ്മ അവളുടെ അച്ഛനമ്മമാരുടെ സമ്മതം വാങ്ങി.
0: ശരി, നിങ്ങൾ രണ്ടുപേരും ഈ രാത്രിയിൽ തോട്ടത്തിൽ പോകാൻ കാരണം?
1: ഉറക്കം വരുന്നത് വരെ സംസാരിച്ചു കൊണ്ടിരിക്കാമെന്ന് കരുതി.
0: സംസാരിക്കാൻ മാത്രം വന്നു അല്ലേ? പ്രായം ചെന്ന അവിവാഹിതയായ ഒരു പെൺകുട്ടിയുമൊത്ത് അസമയത്ത് മറ്റാരുമില്ലാത്തപ്പോൾ സല്ലപിച്ചു കൊണ്ടിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണോ നിന്റെ വിചാരം?
1: അതത്ര വലിയ തെറ്റെന്ന് ഞാൻ കരുതുന്നില്ല.
0: ഓഹോ, അപ്പോൾ സല്ലാപം മാത്രമായിരുന്നു അല്ലേ? നീ അവളെ ആലിംഗനം ചെയ്തത്?
1: അന്യോന്യം സ്നേഹമുള്ളവരാകുമ്പോൾ അത് അരുതാത്തതാണെന്ന് തോന്നിയില്ല.
0: ഓഹോ, അപ്പോൾ അന്യോന്യം സ്നേഹമുള്ളവരാണോ നിങ്ങൾ?
1: അതെ.
0: എന്താ, അപ്പോൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചോ?
1: ഇല്ല.
0: തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ?
1: വിവാഹക്കാര്യം ചിന്തിച്ചിട്ട് തന്നെ ഇല്ല.
0: ആഹാ, ഇല്ലെങ്കിൽ ഈ കാണിച്ചത് ഒന്നാം തരം മര്യാദകേടും ആഭാസത്തരവുമല്ലേ?
1: രണ്ടുപേർ തമ്മിൽ സ്നേഹമാണെങ്കിൽ അവർ വിവാഹം കഴിച്ചേ തീരുമെന്നുണ്ടോ?
0: തന്തയ്ക്ക് പിറന്നവർ അങ്ങനെയാണ് ചെയ്യുന്നത്.
1: തന്തയ്ക്കല്ലാതെ ആരും പിറക്കുകയില്ലല്ലോ.
0: നിങ്ങൾ തമ്മിലുള്ള വൃത്തികെട്ട ബന്ധം പുറത്തു വന്നാൽ ആ പെണ്ണിനെ പിന്നെ ആരും വിവാഹം കഴിക്കാൻ ഒരുങ്ങയില്ലെന്ന് നിനക്കറിയാമോ? ആ ദ്രോഹമല്ലേ സ്നേഹമെന്നും പറഞ്ഞ് നീ അവളോട് ചെയ്യുന്നത്?
1: വരും വരാഴികയെല്ലാം ആലോചിച്ച് പൊരുത്തമായ പൊരുത്തമെല്ലാം നോക്കി ദോഷം ആർക്കും പറ്റിയില്ലെന്ന് ഉറപ്പായ ശേഷം രണ്ടുപേർ തമ്മിൽ പ്രേമിച്ചു കൊള്ളണം. അതും വിവാഹം നടക്കുന്നത് വരെ. അപകടമേയില്ല, സുരക്ഷിതമായ പ്രേമം. അല്ലെങ്കിൽ എന്തിന്? ഞങ്ങളുടെ തലമുറയെപ്പറ്റി 70-ാം പിറന്നാളിൻ്റെ വക്കത്തിരിക്കുന്ന അപ്പൂപ്പൻ എന്തറിയാം? ഞങ്ങൾക്ക് ഞങ്ങൾ ജീവിക്കുന്ന നിമിഷമാണ് ഒരേ ഒരു സത്യം. അതിനപ്പുറം എന്ത് കുന്തമായാലും വേണ്ടില്ല.
0: അങ്ങനെ കരുതുന്നവരുടെ ജീവിതമാണടാ നിനച്ചിരിയാതെ വല്ല പാറക്കെട്ടുകളിലും പൊട്ടിത്തകരുന്നത്.
1: സൂക്ഷിച്ചു സൂക്ഷിച്ചു ഓരോ അടിയും വെച്ച് നല്ല ഭാവിയിൽ കണ്ണും നട്ട് സഞ്ചരിക്കുന്നവരുടെ ജീവിതമോ? അതും വല്ല പാറക്കെട്ടിലോ നീരാളി കുരുക്കിലോ നിലക്കാണാ കയത്തിലോ അല്ലേ ചെന്നടിയുന്നത്? അപ്പോൾ പിന്നെ സൂക്ഷിക്കാൻ ഈ പെടാപ്പേട് വിട്ടിട്ട് എന്ത് കാര്യം?
0: നിനക്ക് ഇത്ര ചെറുതല്ലേ ഈ നിരാശ വരാൻ എന്തുണ്ടായി കുഞ്ഞ്?
1: നോക്കുന്ന നോക്കുന്ന ദിക്കിലെങ്ങും ആശിക്കാനൊന്നുമില്ലാതായാൽ.
0: ഇത്ര ചെറുപ്പത്തിലെയോ?
1: ആ, ചെറുപ്പത്തിലേ തോന്നു. കാലം ചെന്ന തലമുറയിൽപ്പെട്ടവർക്ക് എന്തിനു ചൊല്ലി നിരാശപ്പെടാനുണ്ട്? പൊടിഞ്ഞതും ദ്രവിച്ചതും ക്ലാവും കറയും അടിഞ്ഞതുമെല്ലാം കൂടി വല്ലവിധവും ഏച്ചു കെട്ടിവെച്ച് തൃപ്തിപ്പെടുന്നവരല്ലേ അവർ?
0: നാളു വരെ എൻ്റെ മാറിലും എളിയിലും ഒട്ടിയിരുന്ന് ഞാൻ താലോലിച്ച് വളർത്തിയ നീ ഇപ്പോൾ എന്നിൽ നിന്ന് എത്രമാത്രം അകന്നുപോയി കുഞ്ഞ്. ഏ, അപ്പൂപ്പൻ നിനക്കിന്നൊരു കിഴട്ട് സത്വമാണ്, ഒരു ബോറാണ്, ഒരു പുരാണ വസ്തുവാണ് അല്ലേ? നിനക്ക് നല്ലത് വരട്ടെ, നീ പോയിക്കോളൂ. ആ ആ പെൺകുട്ടിയെ നിന്റെ അമ്മയുടെ അടുത്തേക്ക് അയക്കും.
1: അപ്പൂപ്പന് അവളെ കാണണ്ടേ?
0: എന്തിന്? നിന്നിൽ കൂടി അവളെയും ഇന്നത്തെ 100,000 ചെറുപ്പക്കാരെയും ഞാൻ കാണുന്നു.

0: എന്താ എന്താണ് ഉണ്ടായത്?
1: നടയിൽ കാറിൽ വന്ന് ഇറങ്ങിയപ്പോൾ താഴെ വിടും, ഞാൻ താങ്ങിയെടുത്ത് കൊണ്ടുവരികയാണ് അച്ഛാ.
0: എണീക്കൂ ജയബാല, എണീക്കൂ.
2: ഇവിടെ നിന്ന് എണീക്കണോ? അച്ഛൻ ക്ഷമിച്ചെന്ന് പറയണം, അല്ലെങ്കിൽ ഞാൻ എണീക്കില്ല.
0: കണക്കറ്റ് കുടിച്ചുകൊണ്ട് വരുന്ന ദിവസം ഇത് തന്നെ പതിവ്. എടാ, ക്ഷമിച്ചെന്ന് പറയാൻ എന്തുണ്ടായി ഇപ്പോൾ? ഇപ്പോൾ നീ എവിടുന്ന് വരുന്നു?
2: ഇതുവരെ ചെയ്തതൊക്കെ ക്ഷമിച്ചെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ

0: ഇവിടെ കിടക്കും, ഇവിടെ കിടന്ന് മരിക്കും.
1: ഇത് നീ എത്രാമത്തെ തവണ പറയുന്നതാണടാ, കഥയില്ലാത്ത കണ്ണീരും കാലിൽ വീഴലും.
2: കുറച്ചധികം ചെലുത്തി കാണുമെന്ന്, അതാണ് ഈ പൊടിപാടൊക്കെ.
0: ചെലുത്തിയത് മറ്റാരുടെയും തറവാട്ട് മുതലുണ്ടല്ല, എന്റെ അച്ഛന്റെ കാശ് കൊണ്ടാണ്. അത് ആളാവരുത് കേട്ടോ, അറിയാം എനിക്ക്.
1: നീ എണീറ്റ് നിന്ന് സംസാരിക്കേ, അല്ലെങ്കിൽ ആ കസാരയിലോ കട്ടിലോ പോയി കിടക്ക്.
0: എന്നെ വിടാൻ എന്റെ പൊന്നും കൊടുത്ത് തിരുവഴികളും മാപ്പ് തന്നെന്ന് പറഞ്ഞാലേ എനിക്ക് ഗതിയുള്ളു.
1: ഓ ശരി ശരി, ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു, നീ ആ കട്ടിലിരിക്കെ.
0: ഇപ്പം എന്റെ മനസ്സിൽ പാല് ഒരു ചൊരിഞ്ഞതുപോലെയായി.
3: നീ ഇപ്പോഴെവിടെ നിന്ന് വന്നിറങ്ങി?
0: എന്റെ ധർമ്മപത്നിയില്ലേ, ധർമ്മപത്നി ആ അരുന്ധതിയുടെ ഇറച്ചിക്കടയിൽ നിന്ന്.
1: അവളെ കൂട്ടിക്കൊണ്ടു പോരാഞ്ഞത് എന്താ?
0: അവൾക്ക് ഇങ്ങോട്ട് പോരുന്നതിനേക്കാൾ ലാഭം അവിടെ ഇരിക്കുന്നതാണ്.
1: ഓഹോ, നീ വീട്ടിൽ തിരിഞ്ഞു നോക്കാറേയില്ലെന്നും എവിടെയൊക്കെയോ തെണ്ടി തിരിയുന്നു എന്നൊക്കെ ആണല്ലോ ഇവിടെ കേട്ടത്.
2: പല ദിവസം കൂടി കേറി ചെന്നതായിരിക്കും.
0: മിണ്ടി പോയത് കേട്ടോ, ചോദിക്കാൻ ആവശ്യമുള്ളത് ചോദിക്കും, പറയാൻ കടമപ്പെട്ടവർ പറയും, അതിനിടയ്ക്ക് ഒരു നത്ത് ചലിക്കുന്ന പോലെ കയറി ചലിച്ചളയരുത്.
3: നീ തനിച്ചാണോ വീട്ടിൽ പോയത്?
0: ആ ഇന്ന് തനിച്ച് തന്നെ. മുമ്പൊക്കെ ഞാൻ പോകുമ്പോ നാലഞ്ച് പേരുകൾ ഒക്കെ എന്റെ കൂടെ കാണും.
1: അത് ശരി, എന്നിട്ട് അവൾ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞോ?
0: ഞാൻ വിളിച്ചിട്ട് വേണ്ടേ അവള് പറയാൻ. അവളിനി വരുത്താനല്ല, അയക്കാനാ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ നിന്നേ പറഞ്ഞയക്കാ.
1: എന്ത് പറ്റിയെന്ന് പറ. ഏതായാലും നടന്നത് നടന്നതല്ലേ.
0: ആ പഴയ തൊഴില് അവള് വച്ച് നടത്തിയായിരുന്നു.
2: ഞാൻ എന്ത് പറഞ്ഞില്ലേ, അവളെ കണ്ട ദിവസം ഞാൻ ഊഹിച്ചതാ ആള് പക്ക പുള്ളിയാണ്.
0: നിർത്തൂല നീ, ഞാൻ നിന്റെ കാര്യവും വെളിപ്പെടുത്തിയാ നീ തറയിൽ നിക്കുവോ?
3: എന്താടാ അത്, എന്താ അവളെ പറ്റി വെളിപ്പെടുത്താൻ?
2: തലയ്ക്ക് ലെക്കില്ലാതെ വല്ലത് നാക്കി വന്നത് പറയുന്നവരോട് എന്തോന്ന് ചോദിക്കാനാ?
0: പറയിക്കാതെ എന്നെ കൊണ്ടൊന്നും കേട്ടോ, യോഗ്യത നടിക്കുന്നു.
1: ജയബാല, ജയബാല, ഉണ്ടായ കാര്യം നീ ഇനിയും പറഞ്ഞില്ലല്ലോ. പാല,
0: ഞാൻ അവളെയും അവനെയും ഒന്നിച്ചങ്ങ് ചെറ്റിപ്പെട്ടുമായിരുന്നു, പക്ഷേ എനിക്ക് കരുതലില്ലാതെ പോയി. അതുകൊണ്ട് ഞാൻ ഉടനെ സ്ഥലം വിട്ടോളഞ്ഞു.
3: ആരായി അവൻ?
0: അവനെ എന്റെ കൂടെ നടന്ന് എന്റെ കാശ് കൊണ്ട് ഇത്തനാളും വടിച്ചു നോക്കി എന്നെ ആദ്യം അവളുടെ അടുത്ത് കൊണ്ടുപോയി പരിചയപ്പെടുത്തിയതും എനിക്കല്പം കൗതുകമുണ്ടെന്ന് കണ്ടപ്പോ തൊട്ട് ഇടം വല്ലം തിരിയാൻ സമ്മതിക്കാതെ അവളെ വിവാഹം കഴിക്കാൻ എന്നെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചതുമല്ല. സാമദ്രോഹിയാണ് ആ മാളികക്കട മുതലാളിയുടെ മൂത്ത മോയ് ബർഗീസ്. എന്നിട്ട് ആ നന്ദികെട്ട കാർക്കോടകൻ, അവനായിപ്പോ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഇതാ ഇതുകൊണ്ട് അവനെ ഞാൻ വിട്ട് കൊത്തി നുറുക്കുമായിരുന്നു.
3: അവൻ
0: തന്നെ അവന്റെ വെപ്പാട്ടിയായിരുന്ന അവളെ ഗർഭത്തോടെ എന്നെ ഏൽപ്പിച്ചു.
3: അപ്പൊ അവളുടെ മൂത്ത കുട്ടി
0: ആ പാവത്തിന്റെ സന്തതിയാ തേ പിടിച്ച് ഏഴാം മാസത്തിൽ പറ്റു. അന്ന് ഞാൻ അവിടെ ഇല്ലായിരുന്ന ആ സൗകര്യം നോക്കി അവനും അവളും കൂടി ചേർന്ന് അതിനെ എങ്ങനെയോ നശിപ്പിച്ചേച്ച് ഗർഭവലസി പോയെന്ന് എനിക്ക് കമ്പിയടിച്ചു. നാറേ കമ്പനിയും കൊണ്ട് മലബാറിലായിരുന്ന ഞാൻ ഓടിയെത്തിയപ്പോ അവളെ കേട്ടോപ്പാരും നിലവിളി അങ്ങോട്ടങ്ങ് തുടങ്ങി. പാവപ്പെട്ട ഈ എന്നെ വഞ്ചിച്ചു, എന്റെ ശുദ്ധഗതിക്കെല്ലാം.

0: ഞാൻ വിശ്വസിച്ചു. അവൾ ഇത്രനാളും ഭാര്യയായിട്ട് പൊറുപ്പിക്കുകയും ചെയ്തു. രണ്ട് കുട്ടികളുമായി ഇല്ലല്ലല്ല, ഇനി ഞാനേ അവൾ ഒറ്റത്തിനെയും അവൾ വഞ്ചിക്കുകയില്ല. ഞാൻ അവളെ നരകം കാണിക്കും.
1: നീ പിന്നെ എങ്ങനെ സത്യം മനസ്സിലാക്കി?
0: അതെ, ആ നീജന്റെ കൊള്ളരായ്മ കൂട്ടുന്ന ഒരു ശിങ്കിടി എന്റെ അവന്റെ കൂടെ തെറ്റിപ്പിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അവനായി ചരിത്രം അത്രയും കേൾപ്പിച്ചത് കേട്ടിട്ടും കൊട്ടത്ത് അവന്റെ കരണത്തിൽ എന്നെ പടകം പൊട്ടുമ്പോലെ നല്ല അടി.
1: നില്ല്. കടുവായെ കിടുവാ പിടിച്ചെന്ന് പറഞ്ഞതുപോലെയല്ലേ എത്ര പെൺകുട്ടികളെയാണ് കബളിപ്പിച്ച് പിഴപ്പിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ആ കെട്ട മോഹവും കൊണ്ടല്ലേ നീ നാടക കമ്പനി ഉണ്ടാക്കാൻ തന്നെ പുറപ്പെട്ടത്? അവരുടെ ശാപം കൊണ്ടാണടാ മുതലും പലിശയും മടക്കി കിട്ടിയത്. നിന്നെ ഞാൻ എത്ര വിലക്കി, എത്ര പേര് വിലക്കി, എന്നിട്ട് നിനക്കതിന് കൂറപ്പേന്റെ വില തോന്നിയോ? എടാ, പല വേലി ചാടിയ പശു കോലു കൊണ്ട് നശിച്ചു.
2: ജയബാല, വന്നതൊക്കെ വന്നു, ഇനി നീ അവിവേകമൊന്നും കാണിക്കരുത്, എല്ലാം മറക്കൂ. അവളുമായുള്ള ബന്ധമേ വെടിഞ്ഞ് ഒരു പുതിയ ജീവിതം തുടങ്ങും. ഒരബദ്ധം പറ്റിയത് പരിഹരിക്കാൻ ഇനിയും അബദ്ധങ്ങൾക്ക് തുനിയരുത്.
0: എന്നെ ആരും ആശ്വസിപ്പിക്കാൻ വരണ്ട, ഞാനൊരു തെങ്ങിനായിപ്പോയി, ഇങ്ങനെ എന്നെ ഞാൻ അവസാനിക്കട്ടെ. പക്ഷേ അതിനു മുമ്പ് എനിക്ക് അവർ പകരം വീട്ടണം. ഞാൻ പല സ്ത്രീകളുമായി ഇടപെട്ടിട്ടുണ്ട്, പക്ഷേ ഒരു സ്ത്രീയും എന്നെ എന്നെ കളിപ്പിച്ചിട്ടില്ല.
1: നിനക്ക് പറഞ്ഞ കുട്ടികളോ? പകരം വീട്ടാൻ പോകുന്ന നീ അവരെ വഴിയാധാരമാക്കും അല്ലേ? എടാ, അവരാരോടും ഒന്നും പിഴച്ചവരല്ലോ.
0: അവരെ എടപ്പോടെടുത്ത് തണ്ടട്ടെ എസ് പിള്ളയുടെ ചെറുമക്കൾ.
3: എന്നിട്ട് അവരൊടുവില് നിങ്ങളെ പോലുള്ളവർ നടത്തുന്ന നാടക കമ്പനി ചേർന്നോളൂ.
0: നീ ഇത്രയ്ക്ക് പറയാറായോ?
2: ജയബാല, സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ, ആളറിഞ്ഞ് പെരുമാറണം.
0: ഞാനെന്ത് സൂക്ഷിക്കാൻ, ആളറിഞ്ഞ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കേക്കണ്ടേ ഈ ഡീക്ക് പറയുന്നവളുടെ വിശേഷം
2: എന്തോടാ?
0: ചേട്ടൻ ഇവളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതി പിന്നീട് കുറനാൾ എന്തായിരുന്നോ സാവിത്രിയുടെ നോട്ടം എന്നെ വശീകരിച്ച് കയ്യിലെടുക്കാൻ, എന്നെ എന്ത് വിദ്യ പ്രയോഗിച്ചും മയക്കിയെടുത്ത് എന്നെ കൊണ്ട് അവളുടെ അനിയത്തിയെ വിവാഹം കഴിപ്പിക്കാൻ, അങ്ങനെ അച്ഛൻ്റെ സമ്പാദ്യം മുട്ടുമുക്കാലും സ്വന്തം വീട്ടിലേക്ക് തട്ടിയെടുക്കാൻ, അതിനുവേണ്ടി തരാവുന്നതൊക്കെ അവൾ തരാൻ ഒരുക്കമായിരുന്നു. ഞാൻ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിൽ അല്പം ദുർബലനാണെങ്കിലും അവൾ വിരിച്ച വലയിൽ കുടുങ്ങി എൻ്റെ ചേട്ടൻ ഞാൻ വഞ്ചിച്ചിട്ടില്ല. എന്നിട്ടിപ്പോ അന്തസ്സുകാരി എന്റെ മുഖത്ത് നോക്കി പതിവ്രതച്ച മഞ്ഞ് സംസാരിക്കുന്നു താണമില്ലാതെ.
2: ജയബാല, നിന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ?
3: താനും ഗട്ട് അന്യരം കെടുക്കാൻ എടുക്കുന്ന അടവ് നോക്കണേ, നിന്നട നിന്ന് താണു പോകും. ഈ നട്ടാ കുരുക്കാത്ത അപവാദം അടിച്ചു വിട്ട കുടുംബത്തിൽ പറക്കുന്നവരെ പറ്റി
0: എന്നെ കള്ളനാക്കാൻ നിനക്ക് നിഷ്പ്രയാസം സാധിക്കും? ഞാൻ ചപ്പനല്ലേ, ഞാൻ ആവാസനല്ലേ, നിന്റെ ഭർത്താവിനെ വിശ്വസിപ്പിക്കാനും കഴിഞ്ഞേക്കും. പക്ഷേ ഈശ്വരന് നേരും കള്ളവും പറയുന്ന ആരൊന്നും നോട്ടമില്ല, നേരാണോ കള്ളമാണോ എന്നേ
3: നോട്ടമുള്ളൂ. അയ്യോ, ഒരു ബന്ധമുണ്ടാക്കി വെച്ചത് കൊണ്ടേ മടുത്തു അയ്യടാന്നായി. പിന്നെയാണ് ഇനി മറ്റൊന്നീ കൂടി കുടുങ്ങാൻ പെരുത്തു കൊതി. വല്ല പെണ്ണുങ്ങളും മുഖം നിറച്ച് കരിവാരി തേച്ചത് കണ്ട് അന്തം വിട്ട് നിൽക്കുമ്പം തോന്നും ലോകരെ അടച്ച് അവമാനിച്ച് ആശ്വസിക്കാവുന്ന. അതേ മനസ്സിലിരിക്കട്ടെ
2: കേട്ടോ. ജയബാല, നിനക്ക് കുറെ ദുർനടത്തമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ നീ ഒരു വിഷജന്തുവാണെന്ന് ഇപ്പോഴേ മനസ്സിലായുള്ളൂ.
0: സത്യമറിയാതിരുന്ന അത് ആശ്വാസമാണ്. പലപ്പോഴും എന്റെ കാര്യം കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടെ, എന്റെ ഭാര്യ കാണിച്ച വഞ്ചന അറിയാതിരുന്ന നാളത്രയും എന്തോ ആശ്വാസമായിരുന്നു എനിക്ക്. ആ അല്ലെങ്കിൽ അത് പോട്ടെ, ക്ഷമിച്ചു ചേട്ടാ. പക്ഷേ പറയാതിരിക്കാമായിരുന്ന കാര്യം പറഞ്ഞു പോയത്, നീ ക്ഷമിക്കൂ എൻ്റെ മാലതി, എൻ്റെ വിവരക്കേട്.
1: ഈ രാത്രി പലതും എന്നെ കാണിച്ചു തന്നു, സംശയങ്ങൾ പലതും പരിഹരിച്ചു തന്നു. ഇനി നിങ്ങൾ എനിക്ക് അല്പം സ്വൈരം തരും. ജയബാല, പോയി സ്വസ്ഥമായി കിടന്നുറങ്ങും, നിങ്ങളും മുറിയിലേക്ക് പോകും.
2: വാ മാലതി ഇങ്ങോട്ട്, എനിക്ക് ഉറങ്ങുകയല്ല വേണ്ടത്, നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്.
3: ജലപ്പിച്ചാച്ച ശരിക്കും പിടിച്ചു അല്ലേ, നടക്കൂ
2: ഇങ്ങോട്ട് വാ. വാ
0: അച്ഛൻ സത്യമായി ഞാൻ പറഞ്ഞത് നേരാണ്, പക്ഷേ ആവശ്യമില്ലാത്ത നേരെ പറഞ്ഞുകൂടാ. ഇനി അതൊരിക്കലും ഞാൻ പറയില്ല ആരോടും.
2: പോകൂ.
1: ആഘോഷമാണ് നാളെ നേരം വെളുത്താൽ ആഘോഷം. എന്തിന്

0: ആരാഘോഷിക്ക? എന്തിന്? മോളെ, നീ രാത്രി രാജശേഖരനെ എവിടെ?
1: ഞാൻ തനിച്ചേ ഉള്ളൂ.
0: ഒന്നുകിൽ പകലേ വരാമായിരുന്നു, അല്ലെങ്കിൽ നാളെ വന്നാൽ മതിയായിരുന്നല്ലോ.
1: രണ്ടുമല്ല നടന്നതച്ഛ.
0: അതെന്താ അങ്ങനെ? രാജശേഖരൻ വരാഞ്ഞതെന്ത്?
1: എനിക്കറിഞ്ഞുകൂടാ.
0: എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തെന്ന് പറയൂ.
1: ഒന്നുമില്ല, ഞാനിങ്ങ് പോന്നു. എനിക്ക് വരേണ്ട ആവശ്യമുള്ളത് കൊണ്ട്. ആവശ്യമില്ലാത്ത അയാൾ വന്നില്ല.
0: അത്രയേ ഉള്ളൂ, സാരമില്ല, മനസ്സുള്ളവർ വരട്ടെ.
1: ഇന്ന് വരണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഞാൻ പോന്നത് കൊണ്ട് ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്.
0: അതെന്താ വരേണ്ടെന്ന് പറയാൻ കാരണം?
1: അത് ഞാനെങ്ങനെ അറിയും? നാളെ വന്നാൽ മതിയെന്ന് നിർബന്ധമായി പറഞ്ഞു. ക്ഷണിച്ചു വരുത്തുന്ന അതിഥിയെപ്പോലെ പോകേണ്ടവരല്ല. ഇന്നെങ്കിലും ഇവിടെ വന്നേ തീരുമെന്ന് ഞാനും നിർബന്ധിച്ചു. ഒടുവിൽ എത്ര പറഞ്ഞിട്ടും ഫലമില്ലെന്ന് കണ്ടു ഞാൻ ഇങ്ങോട്ട് പോരാനിറങ്ങി. അപ്പോഴാണ് ആജ്ഞ, തിരിച്ചു ചെന്നേക്കരുതെന്ന്.
0: ഓ, അതൊരു സൗന്ദര്യപ്പിണക്കം. അതത്ര കാര്യമായിട്ടെടുക്കാനുണ്ടോ?
1: ഞാൻ തിരിച്ചു പോകുന്നുമില്ല.
0: പോകാതെ?
1: അഭിമാനമുള്ളവർക്ക് സഹിക്കാൻ വയ്യാത്ത പെരുമാറ്റം 100 തവണ ഉണ്ടായിട്ടും ഞാൻ എതിരു പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ പറഞ്ഞു, ചെയ്തു. അതിന് ശിക്ഷിച്ച് തോൽപ്പിക്കാമെന്ന് കരുതുന്നെങ്കിൽ കരുതിക്കോട്ടെ. ആ ശിക്ഷ എനിക്കൊരു അനുഗ്രഹമാണ്.
0: അയാൾ നാളെ വരില്ലെന്ന് പറഞ്ഞു.
1: ഞാൻ തനിച്ചു പോന്ന സ്ഥിതിക്ക് നാളെ വരില്ലെന്ന് പറഞ്ഞു.
0: കഷ്ടം മോളെ, നിസ്സാര കാര്യത്തിന് ഈ കലഹം വേണ്ടിയില്ലായിരുന്നു.
1: എനിക്ക് നിസ്സാരമാണോ അച്ഛ? അച്ഛൻ്റെ സപ്തതി ഞാൻ കൂടെ ഇവിടെ നിന്നും നടത്തിക്കേണ്ട ചടങ്ങല്ലേ അത്? ഇവിടെ മറ്റാരുണ്ട് സ്ത്രീകളായി? എൻ്റെ അമ്മയോ ജ്യേഷ്ഠത്തിമാരോ ഉണ്ടോ?
0: പറഞ്ഞത് ശരിയാണെങ്കിലും മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങാ വീണെന്ന് പറഞ്ഞ പോലെയല്ലേ കാര്യം കലാശിച്ചത്?
1: കുറെ പണം കിട്ടിയത് കൊണ്ടും കിട്ടുന്നത് കൊണ്ടും മാത്രം സഹിക്കേണ്ട ഒരു ഭാരമായിട്ട് എന്നെ കരുതുന്ന അയാൾ ഇതിൽ കുറെ ശോഭിച്ചാൽ എനിക്കെന്ത് നഷ്ടം? എനിക്കിനി എങ്ങനെ ജീവിക്കാൻ വയ്യ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: പെട്ടെന്നങ്ങനെ വീണ്ടും വിചാരമില്ലാതെ തീരുമാനമെടുക്കാമോ മോളെ? നാളെ നിന്റെ അഭിപ്രായം മാറിയെന്ന് വന്നുകൂടെ? അന്ന് നിനക്ക് മനസ്താപിക്കാൻ ഇടവരാതിരിക്കണമെങ്കിൽ.
1: ആ മനസ്താപം അച്ഛന് കാണേണ്ടി വരികയില്ല. ഭാര്യയ്ക്ക് വേണ്ടത് മനുഷ്യത്വവും സ്നേഹവുമുള്ള ഭർത്താവിനെയാണ്. അവൾക്കെന്തിന് IAS കാരൻ? അയാളെ വേണ്ടത് സർക്കാരിനാണ്. അയാൾക്ക് അധികാരമുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ഗുണവും ദോഷവും ജനങ്ങൾക്കാണ്. കൊടുത്തൊരുങ്ങി കൂടിയ ഉദ്യോഗസ്ഥന്റെ ഭാര്യ എന്ന ഭാവം കാണിച്ചു.
0: നിന്റെ മനോവിഷമം അറിയാഞ്ഞല്ല കുട്ടി ഞാനിത് പറഞ്ഞത്. പല്ലിൻ്റെ അടിയിൽ നാക്കകപ്പെട്ട അവസ്ഥയിലാണ് നമ്മൾ. കുറെ കൂടി ക്ഷമിച്ചിരുന്നാൽ അയാളുടെ സ്വഭാവം മാറുന്നെങ്കിലും.
1: ആ മാറ്റവും കാത്തു കാത്തു നരകത്തിലിരിക്കാൻ എനിക്ക് വയ്യ. എനിക്കൊരു ഹൃദയവും ചിന്താശക്തിയും ഉണ്ടെന്നുപോലും മനസ്സിലാക്കാൻ ഇന്ന് വരെ കഴിയാത്ത മഹാബുദ്ധിമാനായ മനുഷ്യൻ. അല്ലെങ്കിൽ എന്തുമാകാമെന്ന അഹങ്കാരമായിരിക്കാം. മദ്യവും സ്ത്രീയും അതിനാകാവുന്നത്ര പ്രകാരഭേദങ്ങളുമാണ്. ജീവിതമെന്ന് വിശ്വസിച്ച് അതിൻ്റെ പുറകെ പാഞ്ഞു നടക്കുന്നവന്, അത് കിട്ടാൻ വേണ്ടി ഏത് വൃത്തികേടും ചെയ്യാൻ മടിക്കാത്തവന് ഭാര്യ ഒരു വീട്ടുസാധനം മാത്രമാകുന്നതാണോ അത്ഭുതം? എപ്പോഴും ഞാൻ നിനക്ക് കിട്ടാവുന്നവനാണോ എന്ന ഭാവമാണ് എല്ലാ പെരുമാറ്റത്തിലും. അതിലും അത്ഭുതം, ഇക്കൂട്ടർക്ക് ഇതൊന്നും പാടില്ലെന്ന് വിലക്കുന്ന കുറെ ചട്ടങ്ങളും പടച്ചു വിട്ടിട്ടുണ്ട് പോലും സർക്കാർ.
0: ശരി, ഞാൻ ചിലത് ഉറച്ചിട്ടുണ്ട് മകളെ. നീ തത്വമുള്ളവളാണ്, വാടി വീഴുന്ന ചീരച്ചെടിയല്ല. എൻ്റെ മോഹത്തിന് അടിമയായി നീ തീ തിന്നേണ്ടി വന്നു. ശരി, മകളകത്തു പോകും. പോകൂ, ചേട്ടന്മാരും മാലതി ചേച്ചിയും അകത്തുണ്ട്. അവരെ കണ്ടിട്ട് അധികം സംസാരിക്കാൻ നിൽക്കാതെ വല്ലതും കഴിച്ച് കിടന്നുറങ്ങും. നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ?
1: അവരൊക്കെ നേരത്തെ ഇങ്ങെത്തി. ഞാൻ വരാൻ ഈ പാതിരാത്രിയായി. പാതിരാത്രിയിൽ നിന്ന് പുറത്തു കടക്കാൻ.
0: പാവപ്പെട്ട കുട്ടി, ഒരേ ഒരു നിരപരാധി മാത്രമുണ്ട് ഈ വീട്ടിനകത്ത്.

0: സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ സംസാരിക്കാൻ തീരെ അശക്തനാണ്. ആയിരം നാവുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഒരു പ്രസംഗം എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചവർ ഈ മഹാസദസ്സിലുണ്ടെങ്കിൽ അവർ സദയം പൊറുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എനിക്ക് ചിലത് നിങ്ങളെ അറിയിക്കണമെന്നുണ്ട്. എൻ്റെ തൊഴിൽശാലകളിൽ പണിയെടുക്കുന്ന സഹോദരന്മാരും എൻ്റെ നാട്ടുകാരും മറ്റഭ്യുദയാകാംക്ഷികളും എൻ്റെ കുടുംബാംഗങ്ങളും സമ്മേളിച്ചിരിക്കുന്ന ഈ സദസ്സിൽ വെച്ച് തന്നെ എന്നെ സംബന്ധിക്കുന്ന ചില പ്രധാന കാര്യങ്ങൾ അറിയിക്കാൻ കഴിയുന്നത് വളരെ അർത്ഥവത്തായി ഞാൻ കരുതുന്നു. സ്നേഹിതരെ, രണ്ട് ദിവസം മുമ്പ് ജനസ്നേഹിയുടെയും ജനസേവകൻ്റെയും പ്രതിനിധികൾ, അവരിതാ എൻ്റെ മുമ്പിലിരിക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്നിരുന്നു. എൻ്റെ സപ്തതി ദിവസമായ ഇന്ന് പ്രസിദ്ധീകരിക്കാൻ പ്രയോജനപ്പെടുന്ന എന്നെക്കുറിച്ചുള്ള കുറേ വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. അവരന്ന് ശേഖരിച്ച് പ്രസിദ്ധീകരിച്ച കുറിപ്പുകൾ നിങ്ങളിൽ പലരും കണ്ടിരിക്കും. അതിൽ ഞാൻ പറഞ്ഞത് അപ്പാടെ യാതൊരു കലർപ്പും കൂടാതെ പ്രസിദ്ധീകരിച്ചതിന് ഞാൻ അവരോട് നന്ദി പറയുന്നു. അവർ പിരിയുമ്പോൾ ഞാൻ ഒരു വാക്ക് പറയുകയുണ്ടായി. സപ്തതി ദിവസം വരുന്ന അന്ന് കുറെ കൂടി വിവരം ലഭിച്ചേക്കും എന്ന് ഞാൻ അഭിമുഖ സംഭാഷണത്തിൽ പറയാൻ വൈമനസ്യം കാണിച്ച ഒരു വിഷയമുണ്ട്, എൻ്റെ കുടുംബ സൗഭാഗ്യം. അതിനെക്കുറിച്ച് ചിലത് പറഞ്ഞ് അവരുടെ, ഒരുപക്ഷെ നിങ്ങളുടെ ജിജ്ഞാസ പരിഹരിക്കാൻ ഇന്ന് ഞാൻ ഒരുക്കമാണ്. അതിനു മുമ്പ് ഞാൻ എടുത്ത ഒരു തീരുമാനം നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. ഒരു തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് എത്രയോ നീണ്ട വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞുകൂടി, 12 വ്യവസായശാലകളുടെ ഉടമസ്ഥനാകാനും തൊഴിലാളികളുടെ നിർവ്യാജ സ്നേഹവും അവിരാമ പരിശ്രമവും നിമിത്തം വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിച്ചുയരാനും എനിക്ക് ഭാഗ്യമുണ്ടായി. ഇന്നിതാ എൻ്റെ ആകെയുള്ള സ്വത്തായ വ്യവസായശാലകളുടെ ഉടമസ്ഥാവകാശം മുഴുവനും അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കായി ഞാൻ രേഖാമൂലം വിട്ടുകൊടുത്തിരിക്കുന്നു. സുഹൃത്തുക്കളെ, എനിക്കൊരപേക്ഷയുണ്ട്. സദയം നിങ്ങൾ ചെവിക്കൊള്ളണം. ഇതാ ഒരു മഹാത്യാഗി, ലോകസ്നേഹി, തൊഴിലാളി ദൈവം എന്നൊക്കെ അന്തം വിട്ടു പറയുന്ന ചില ശുദ്ധാത്മാക്കളെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ കണ്ടേക്കാം. അവർ എന്നെ വിചാരിച്ച് സത്യത്തെ ബഹുമാനിച്ച് ഇതിലൊരു ത്യാഗവും മണ്ണാങ്കട്ടയും ഒന്നുമില്ലെന്നും കേവലം സ്വകാര്യ താൽപ്പര്യമേ ഈ നിശ്ചയത്തിന് പുറകിലുള്ളൂ എന്നും ധരിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു. ഞാൻ ദീർഘസംവത്സരങ്ങൾ കൊണ്ട് പൊടിമണ്ണിൽ നിന്ന് ഉയർത്തിയെടുത്ത ഈ സ്ഥാപനങ്ങൾ നശിക്കുന്നത് കണ്ടാൽ ഉണ്ടാകാവുന്ന നൈരാശ്യവും മനോദുഃഖവും ഓർത്ത് അത് പറ്റാതിരിക്കാൻ ഇന്നെനിക്ക് എൻ്റെ വ്യവസായത്തെക്കുറിച്ചുള്ള സംതൃപ്തി ഞാൻ മരിക്കും വരെ നിലനിർത്താൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ സ്വീകരിച്ചത്. അതിനേക്കാൾ എത്രയോ മടങ്ങ് പ്രധാനമായ മറ്റൊരു കാരണം കൂടി ദയവുചെയ്ത് കേൾക്കൂ സുഹൃത്തുക്കളെ. ഞാൻ ചെയ്ത മഹത്തായ ഒരു അപരാധത്തിൻ്റെ പ്രായശ്ചിത്തമാണ് ഈ സംഭവം. എൻ്റെ രണ്ട് ആൺമക്കൾ ഇവിടെ നിങ്ങളോടൊത്തുണ്ട്. ജീവിത ദുഃഖത്തിൻ്റെ നെല്ലിപ്പലക എനിക്ക് കാണിച്ചു തന്ന വിഭാര്യനായ, എൻ്റെ അമിതലാളന കൊണ്ട് യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെ കേവലം ഇത്തിൽക്കണ്ണികളായി വളർന്ന, ഒരു കാലത്ത് തൊഴിലാളിയായിരുന്ന ഒരുത്തൻ്റെ മക്കളായിപ്പോയതിൽ ലജ്ജിക്കുന്ന അവരുടെ അധപ്പതനത്തിന് നല്ലൊരു പങ്ക് ഞാൻ കാരണക്കാരനായിരുന്നു. ആവശ്യപ്പെടും കൊടുത്ത് കുരങ്ങിനെ കള്ളുകുടിപ്പിക്കും പോലെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, നാശത്തിൻ്റെ ആഴത്തിൽ മൂക്കുകുത്തി വീണതിന് ശേഷമെങ്കിലും സ്വപ്രയത്നം കൊണ്ടവർ കരകയറുമായിരുന്നു. അവരുടെ കയ്യിൽ എൻ്റെ വ്യവസായം അകപ്പെടാൻ അനുവദിക്കുക ആറ്റുനോറ്റുണ്ടായ ഓമനപുത്രനെ ഘാതകന്മാരെ കൊണ്ട് കൊല്ലിക്കുന്നതിന് തുല്യമായിരിക്കും. നാളെ തൊട്ട് 100% ദരിദ്രരാകുന്ന അവർ ഒന്നുകിൽ ദാരിദ്ര്യം കൊണ്ട് നശിക്കും, അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും തൻകാലിൽ നിലനിൽക്കാൻ, ജീവിതവുമായി മല്ലടിക്കാൻ കരുത്തുള്ളവരാകും. രണ്ടും ഇന്നത്തെ ജീവിതത്തേക്കാൾ എത്രയോ ഭേദമാണ്, എത്രയോ കാമ്യമാണ്. എനിക്കൊരു മകളുണ്ടെന്ന് നിങ്ങളിൽ ചിലർക്ക് അറിയാമായിരിക്കും. ഒരു വശത്ത് വിജയത്തിൻ്റെ കൊടുപുടി, മറുവശത്ത് പരാജയത്തിൻ്റെ പടുകുഴി എന്ന് പറയാവുന്ന എൻ്റെ ജീവിതത്തിലെ കഠിന ദുഃഖത്തിന് കാരണക്കാരിയാണ് ആ ഭാഗ്യം കെട്ട പെൺകുട്ടി. യാതൊരു തെറ്റും ചെയ്യാത്ത പരിശുദ്ധയായ തൻ്റെടമുള്ള ആ കുട്ടി ഏറ്റവും ദയനീയമായ ചുറ്റുപാടുകളിൽ വിവാഹ ജീവിതം വെറുത്ത് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അവൾക്ക് ജോലി ചെയ്യാൻ കഴിവും ഉത്സാഹവും തൊഴിലിൽ അഭിമാനവുമുണ്ട്. ഞാൻ ഈ ദാനപത്രത്തിൽ ഒരേ ഒരു വ്യവസ്ഥ ചേർത്തിട്ടുള്ളത് ഇതാണ്: എൻ്റെ മകൾ വിജയയെ 200 രൂപ ശമ്പളത്തിൽ ഈ വിജയ ഇൻഡസ്ട്രീസിൽ ഒരു ജോലിയിൽ നിയമിക്കണമെന്ന് മാത്രം. എൻ്റെ ഭാവി അതെനിക്ക് നിസ്സാരമാണ്. 70 ഒരാൾക്ക് ഭാവിയെപ്പറ്റി എന്തു ചിന്തിക്കാനിരിക്കുന്നു? ഞാൻ എന്നും ഫാക്ടറിയിൽ പോകും, അവിടുത്തെ ജോലികൾ കണ്ടുകൊണ്ട് അങ്ങനെ നടക്കും. വൈകുന്നേരം എൻ്റെ മകളുടെ അടുത്ത് സാന്ത്വനം നൽകാൻ വേണ്ടി എത്തും. നമസ്കാരം സുഹൃത്തുക്കളെ, ഇത്രയും പറയാൻ ഉദ്ദേശിച്ചതല്ല. എന്താ ജനസേവകൻ, ഞാൻ നിരാശപ്പെടുത്തിയോ? ഭേദപ്പെട്ട ഒരു വാർത്തയായില്ലേ?
1: എന്റെ
2: പൊന്ന് തിരുവഴികള് കണ്ണാലെ കണ്ട കടവുളെ, ഇതാ മാപ്പ് മാപ്പ് മാപ്പ്.
3: ഡാളിങ് നോക്കൂ, കിഴവൻ വളരെ മോഡേൺ ആയിരിക്കുന്നല്ലോ. ഞാൻ അങ്ങേരെ പറ്റിയുള്ള മുന്നഭിപ്രായം പിൻവലിച്ചിരിക്കുന്നു.

നിങ്ങൾ ഇതുവരെ കേട്ടത് ഇത്തിൽക്കണ്ണി, ശ്രീ എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകം. പങ്കെടുത്തവർ സർവശ്രീ പി ഭാസ്കരൻ, സത്യൻ.

ಸಂಗೀತ ಸರಣಿ. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ഗീതം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഈ ഗാനത്തിന്റെ രചന വിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ. അടുത്ത ഗാനം നമ്മൾ എന്ന ചിത്രത്തിൽ നിന്ന്, രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര, പാടിയത് വിധു പ്രതാപും ജ്യോത്സ്നയും.

ഹരിനാരായണന്റെ വരികൾക്ക് ഫോർ മ്യൂസിക്സിന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും ശ്രേയ ജയദീപും പാടിയത്. ചിത്രം സദൃശവാക്യം 24-29.

0: ചലച്ചിത്രഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി, സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. പുലിയൂർ MNP നമ്പൂതിരി അവതരിപ്പിച്ചത്. പുനഃപ്രക്ഷേപണം.
1: ഇന്ന് മദ്യവും മയക്കുമരുന്നുകളും ജനതയെ കാർന്നു തിന്നുന്ന മഹാവിപത്തായി മാറിയിരിക്കുന്നു. കാലം മാറിയപ്പോൾ വിദേശ മദ്യങ്ങളും സ്ഥാനം പിടിച്ചു. ഇന്നിപ്പോൾ അതിനൂതന ലഹരി വസ്തുക്കൾ യുവതയുടെ ഇടയിൽ വ്യാപകമായിരിക്കുന്നു. യുവതലമുറയെ നശിപ്പിക്കുക എന്ന ഭീകര ലക്ഷ്യത്തോടൊപ്പം രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ തകിടം മറിക്കാനുള്ള ശ്രമം കൂടിയായി ഇവയുടെ കള്ളക്കടത്ത് മാറിയിരിക്കുന്നു. നമ്മുടെ യുവതലമുറയ്ക്ക് ഇവയിൽ നിന്ന് മോചനം വേണ്ടേ? തീർച്ചയായും വേണം. ലഹരി ഉപയോഗത്തിനെതിരെ നാടുണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നാട്ടുകാരും രക്ഷാകർത്താക്കളും ഇത്തരം അനാശാസ്യ പ്രവണതകൾക്കെതിരെ നിതാന്ത ജാഗ്രത പുലർത്തണം. വിദ്യാർത്ഥികൾക്കിടയിൽ ശരിയായ ബോധവൽക്കരണം നടത്തുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കണം. ഭരണകർത്താക്കളും പോലീസും ലഹരിമരുന്ന് വ്യാപനത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം. ലഹരിക്കടത്തുകാർക്കെതിരെ കടുത്ത നടപടിയെടുക്കാൻ ഇന്നത്തെ നിയമങ്ങൾ അപര്യാപ്തമാണെങ്കിൽ നിയമങ്ങൾ മാറ്റിയെഴുതാൻ അധികാരികൾ ശ്രദ്ധിക്കണം. ഏതു വിധത്തിലാണെങ്കിലും ഈ മാരക വിപത്തിനെ ഉന്മൂലനം ചെയ്തേ മതിയാവൂ. ഇന്ന് വീട്ടിനുള്ളിലെ കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നതിൻ്റെ പ്രധാന കാരണം ലഹരിമരുന്നുകളാണ്. മദ്യം ഉപയോഗിച്ചു വരുന്നവരെ കുറെയൊക്കെ ഗന്ധം കൊണ്ട് തിരിച്ചറിയാനാവും. എന്നാൽ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരെ സ്വഭാവത്തിലെയും പെരുമാറ്റത്തിലെയും വ്യത്യാസങ്ങൾ കൊണ്ട് മനസ്സിലാക്കാനാവുന്ന വരൂ. അവർക്ക് അമ്മയെയോ അച്ഛനെയോ സഹോദരങ്ങളെയോ തിരിച്ചറിയാനായെന്ന് വരില്ല. എന്താണ് ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല. ഒടുവിൽ സ്വന്തം പിതാവിനെയോ മാതാവിനെയോ കൊല്ലാൻ പോലും അവർ മടിക്കുന്നില്ല. ഈ ദുരവസ്ഥയ്ക്കൊരു പരിഹാരം വേണ്ടേ? അല്പനിമിഷങ്ങളിലെ എല്ലാം മറന്നുള്ള സുഖമെന്ന തോന്നലിൽ നിന്ന് ഉണ്ടാവുന്നത് സ്വന്തം നാശം തന്നെയാണ്. ഈ സന്ദർഭത്തിൽ മദ്യത്തെപ്പറ്റി ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ശ്രീനാരായണ സ്മൃതി എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് നോക്കാം. ബുദ്ധേർ വൈകല്യജനകം മദ്യമിത്തുച്ഛതേ ബുധൈ മദ്യസേവം നകുർവീത മദ്യം വിഷസമം വിദു. മദ്യം ബുദ്ധിക്ക് ദോഷമുണ്ടാക്കുന്നു എന്ന് അറിവുള്ളവർ പറയുന്നു. മദ്യം കുടിക്കരുത്, അത് വിഷത്തിനു തുല്യമാണ് എന്നറിയുക. അദ്ദേഹം തുടർന്ന് പറയുന്നു, കള്ള, കറുപ്പ്, കഞ്ചാവ്, പുകയില മുതലായവ ചിത്തഭ്രമമുണ്ടാക്കുന്നവയാണ്. ഇവയെല്ലാം മദ്യം തന്നെയാണ്. മദ്യസ്യ വിക്രയാദാനം

0: സന്ധാനം ദാനമേവച കദാപി നാചരേത് ധീമാൻ മഹാപാതകഹേതുകം എന്നാണ് ഗുരുദേവൻ തുടർന്ന് പറയുന്നത്. മദ്യം വിൽക്കുന്നതും വാങ്ങുന്നതും കൊടുക്കുന്നതും എല്ലാം മഹാപാതകങ്ങളാണ്. ബുദ്ധിയുള്ളവർ ഒരിക്കലും അവയൊന്നും ചെയ്യരുത്. മദ്യപാനത്വീതലജ്ജം ജിഹാസന്ധ്യപിബാലക പിശൂചീഗ്രസ്തമിവ തം യുഗുപ്സന്ധയേ വിവേകിനഹ എന്നാണ് ഗുരുദേവൻ തുടർന്ന് പറയുന്നത്. അതായത് മദ്യപാനം കൊണ്ട് നാണമില്ലാതായവനെ കുട്ടികൾ പോലും അകറ്റി നിർത്തും. വിവേകികൾ അവനെ പിശൂചിക എന്ന രോഗം പിടിപെട്ടവനെ പോലെ അറപ്പോടെ കാണുന്നു. എന്നു മാത്രമല്ല, മദ്യമുണ്ടാക്കുന്നവൻ നാറുന്നവനാണ്. അവൻ്റെ വസ്ത്രവും വീടുമെല്ലാം ദുർഗന്ധം നിറഞ്ഞതായിരിക്കും. അവൻ തൊട്ടതെല്ലാം ഇങ്ങനെ തന്നെയാവും എന്ന് ഗുരു പറയുന്നു. മദ്യപാനിയെ ഭാര്യയും മക്കളും മാതാപിതാക്കളും എന്തിന് ഈശ്വരൻ പോലും വെറുക്കുന്നു. അതുകൊണ്ട് മദ്യത്തെ എല്ലാവരും വർജിക്കുക. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ ഉപദേശങ്ങൾ അക്ഷരം പ്രതി ശരിയാണ്. അന്ന് ലഭ്യമായ മദ്യത്തെയും മറ്റു ലഹരി വസ്തുക്കളെയും ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും അതിൽ നിന്ന് എത്രയോ ഭീകരമാണ് ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും പിടിയിൽ നിന്ന് പുതുതലമുറയെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാനാവുമെന്ന് നോക്കാം. കൂട്ടായ പരിശ്രമമുണ്ടെങ്കിൽ ഒരു നല്ല നാളെയെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും.
1: പുലിയൂർ എം എൻ ബി നമ്പൂതിരി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. സുഭാഷിതം ഇനി നാളെ രാവിലെ 5:55 കേൾക്കാം. പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിക്കുന്നു.